നമസ്കാരം, സുപ്രഭാതം. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് കൊല്ലവർഷം 1201, മിഥുനമാസം 9 തീയതി, 2026 ജൂൺ മാസം 23 തീയതി, ചൊവ്വാഴ്ച.

ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റ് 51 സെക്കൻഡ്. ആകാശവാണി കൊച്ചി FM റെയിൻബോയുടെ ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

0: 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, റെയിൻബോ വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് രാഷ്ട്രപതി ഭവനിൽ സമ്മാനിക്കും. നടൻ മമ്മൂട്ടി, മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം വിമലാമേനോൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ പി നാരായണൻ ഉൾപ്പെടെയുള്ളവർ പുരസ്കാര ജേതാക്കളിലുണ്ട്. ഇന്ത്യ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയാണെന്നും ആഗോളതലത്തിൽ വിശ്വസനീയമായ ശക്തിയായി രാജ്യം മാറിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രം ആദ്യം എന്ന തത്വമാണ് ഇന്ത്യയുടെ നേട്ടങ്ങൾക്ക് കഴിഞ്ഞ ദശകത്തിൽ വഴികാട്ടിയായതെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമാക്കുന്നതിന് വിവിധ വകുപ്പുകളുടെ ഏകോപിച്ച പ്രവർത്തനം അനിവാര്യമാണെന്ന് ഇതു സംബന്ധിച്ച് രൂപീകരിച്ച ഉന്നതാധികാര സമിതിയുടെ പ്രാഥമിക റിപ്പോർട്ട് ഇന്നലെ മന്ത്രി കെ മുരളീധരന് സമർപ്പിച്ചു. കോഴിക്കോട്ട് നിപ്പ ഉറവിട പരിശോധനയുടെ ഭാഗമായി മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ശേഖരിച്ച സാമ്പിൾ പരിശോധനാ ഫലം നെഗറ്റീവ്. നിപ്പ പ്രഭവ കേന്ദ്രത്തിന്റെ 5 കിലോമീറ്റർ ചുറ്റളവിലെ പ്രദേശങ്ങളിൽ നിന്ന് ആനിമൽ ഡിസീസ് കൺട്രോൾ പ്രോജക്ട് ആണ് സാമ്പിളുകൾ ശേഖരിച്ചത്. കെട്ടിട നിർമ്മാണം നടക്കുന്നതിനാൽ കോഴിക്കോട്ട് കുതിരവട്ടത്ത് പ്രവർത്തിക്കുന്ന ജില്ലാ ക്ഷയരോഗ കേന്ദ്രം OP താൽക്കാലികമായി ബീച്ചിലെ ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. ആശുപത്രിയിലെ പുകയില വിമുക്ത ചികിത്സാ കേന്ദ്രത്തിലാണ് OP പ്രവർത്തിക്കുക. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഒരു മാസം നീണ്ട കൊട്ടിയൂർ വൈശാഖ മഹോത്സവം നാളെ തൃക്കലശാട്ടോടെ സമാപിക്കും. ചതുശ്ശതങ്ങളിൽ അവസാനത്തെ അത്തം ചതുശ്ശതം ഇന്ന് നടക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ജെ മത്സരത്തിൽ അർജന്റീനയ്ക്ക് ജയം. എതിരില്ലാത്ത 2 ഗോളിന് ഓസ്ട്രിയയെയാണ് അർജന്റീന പരാജയപ്പെടുത്തിയത്. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
0: ന്യൂസ് റെയിൻബോ.

യു ആർ ലിസ്ണിംഗ് ടു 107.5 റെയിൻബോ FM കൊച്ചി. Musically yours.

0: നിങ്ങൾ ആര് എന്നതിൽ മാറ്റം വരുത്താൻ നിങ്ങൾക്ക് സാധിക്കില്ലായിരിക്കാം. പക്ഷേ നിങ്ങളുടെ മസ്തിഷ്കത്തിനകത്ത് എന്തുണ്ടാവണം എന്ന് തീരുമാനിക്കാൻ കഴിയും. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്നതിനെ പുതുക്കാൻ സാധിക്കും. അങ്ങനെ നിങ്ങളുടെ മസ്തിഷ്കത്തിലേക്ക് അല്പം ശുദ്ധവായു നിറയ്ക്കാൻ തീർച്ചയായും കഴിയും. യെസ് ബറീസ്, അങ്ങനെ പുതുമയുള്ള ചിന്തകൾ ഇളം കാറ്റിലൂടെ നമ്മിലേക്ക് എത്തുന്ന ഈ പുതിയ പ്രഭാതത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ബെറ്റ് കോഫിയിലേക്ക് സുരേഷ് കാഞ്ഞിരക്കാട്ടാണ് കൂടെ 7 മണിവരെ. ദ ടെൽ ടെയിൽ ബ്രെയിൻ എന്ന പുസ്തകത്തിൽ പ്രശസ്ത ന്യൂറോ സയൻറ്റിസ്റ്റ് ഡോക്ടർ V.S. രാമചന്ദ്രൻ വിവരിച്ചിരിക്കുന്ന ഒരു സംഭവമുണ്ട്. സാൻ ഫ്രാൻസിസ്കോയിലെ ഒരു ഹോസ്പിറ്റലിൽ നമ്മുടെ ബുദ്ധിപരവും മാനസികപരവുമായ പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന ഡിമെൻഷ്യയുണ്ടല്ലോ, ആ ഒരു അസുഖം ബാധിച്ച രോഗി അഡ്മിറ്റഡായിരുന്നു. രോഗം ഇങ്ങനെ ക്രമമായി കൂടി വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇനി പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന് ഡോക്ടർമാർ വിധിയെഴുതി. പക്ഷേ ഒരു ദിവസം കണ്ട കാഴ്ച കുറച്ചൊന്നുമല്ല അവരെ അത്ഭുതപ്പെടുത്തിയത്. ആ മനുഷ്യനുണ്ടല്ലോ, മനോഹരമായ ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരിക്കുന്നു, ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ. അന്വേഷിച്ചപ്പോൾ അറിഞ്ഞു അയാൾ ഒരു ചിത്രകാരനല്ല, ചിത്രരചന പഠിച്ചിട്ടില്ല, ഇതിനു മുൻപ് ഒരു ചിത്രം പോലും വരച്ചിട്ടില്ല എന്ന്. അതായത് രോഗത്തിൻ്റെ ഭാഗമായി അയാളുടെ ബ്രെയിനിൻ്റെ ചില ഭാഗങ്ങളുടെ പ്രവർത്തനം നിലച്ചപ്പോൾ ഒരു കലാകാരനെ സൃഷ്ടിക്കുന്ന പോർഷൻ ഉണർന്നതാകാം കാരണം എന്ന് അദ്ദേഹം പുസ്തകത്തിൽ പറയുന്നു ഡോക്ടർ രാമചന്ദ്രൻ. ദാറ്റ് ഇസ്, നമ്മൾ അറിയാത്ത പല കഴിവുകളും നമ്മുടെ ബ്രെയിനിനകത്ത് ഉറങ്ങിക്കിടപ്പുണ്ട്, ഉണരാൻ കാത്തുകൊണ്ട്. അതുകൊണ്ട് എന്നെ ഒന്നിനും കൊള്ളില്ല എന്ന ചിന്ത എപ്പോഴെങ്കിലും വന്നാൽ അതിന് ഒരു ദാക്ഷിണ്യവും കാണിക്കാതെ ഓടിച്ചു വിട്ടേക്കണം. കാരണം നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞുകിടക്കുന്നത് ഒരു പിക്കാസോയോ ഒരു മൊസാർട്ടോ രാമാനുജനോ ന്യൂട്ടനോ ഷേക്സ്പിയറോ ഒന്നും അല്ലെന്ന് ആരറിഞ്ഞു? മനുഷ്യനെ ഒരു വിശിഷ്ടമായ സൃഷ്ടി തന്നെയാണ്. അതേപ്പറ്റി നമുക്ക് സ്വയം ഒരു വിശ്വാസം ഉണ്ടാകണം, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഒരു തരത്തിലുമുള്ള ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് നമ്മളെ കീഴടക്കാൻ അനുവദിക്കാതിരിക്കുക. നമ്മുടെ കഴിവുകളിലും പ്രത്യേകതകളിലും പൂർണ്ണമായി വിശ്വസിക്കുക. ആ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നീങ്ങുക. ആൻഡ് കേട്ടുകൊണ്ടിരിക്കുക ബെഡ് കോഫി എല്ലാ ദിവസവും രാവിലെ.
1: പ്രഭാതത്തിന്റെ നൈർമല്യവും കുളിർമയുമായി ബെഡ് കോഫി.

0: It is easy to get by on a facade of fancy style, but sooner or later, people are going to see through it. So try to be as honest as possible. അയഥാർത്ഥമായ, ആത്മാർത്ഥമല്ലാത്ത, ഫാൻസി സ്റ്റൈലുള്ള ഭാവത്തോടെ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ, മറ്റുള്ളവരെ കബളിപ്പിക്കാൻ എളുപ്പമായിരിക്കാം. പക്ഷേ എപ്പോഴെങ്കിലുമൊക്കെ ആ മുഖംമൂടിക്ക് പുറകിലുള്ള യാഥാർത്ഥ്യത്തെ ആളുകൾ അറിയും, തിരിച്ചറിയും തീർച്ച. അതുകൊണ്ട് കഴിയുന്നത്ര സത്യസന്ധത പുലർത്തുക എവിടെയും എപ്പോഴും. എഴുത്തുകാരൻ, കവി, സംഗീതജ്ഞൻ തുടങ്ങിയ നിലകളിലെല്ലാം പ്രസിദ്ധനായിരുന്ന ജിം കരോളിൻ്റെ പ്രസ്താവനയാണ് ദ ബാസ്കറ്റ്ബോൾ ഡയറീസ് എന്ന ഓട്ടോബയോഗ്രഫിക്കൽ വർക്കാണ് കരോളിനെ പ്രശസ്തനാക്കിയത്. 12 വയസ്സ് മുതൽ 16 വയസ്സ് വരെ അദ്ദേഹം കുറിച്ചു വച്ച ഡയറി കുറിപ്പുകളെ അധികരിച്ച് എഴുതിയ ഒരു പുസ്തകമാണ് ദ ബാസ്കറ്റ്ബോൾ ഡയറീസ്. 1995 ഇതേ പേരിൽ തന്നെ പുസ്തകം ഒരു സിനിമയായി. ലിയനാർഡോ ഡിക്കാപ്രിയോ ആണ് ജിം കരോളിനായി വേഷമിട്ടത് കേട്ടോ. ഓക്കെ, അദ്ദേഹം എഴുതിയ മറ്റു ചില നോവൽസിൻ്റെ പേര് പറയാം. ഫോഴ്സ്ഡ് എൻട്രീസ്, ദ പെറ്റിംഗ് സൂ. ഇനി കവിയായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ കവിതാ സമാഹാരങ്ങളുടെ പേരുകൾ പറയാം. ഓർഗാനിക് ട്രെയിൻസ്, 4 Ups and 1 Down, ദ ബുക്ക് ഓഫ് നോട്ട്സ്, 8 Fragments ഓഫ് കർട്ട് കൊബൈൻ, ഫിയർ ഓഫ് ഡ്രീമിംഗ്, വോയിഡ് ഓഫ് കോഴ്സ്. ഇനി അദ്ദേഹത്തിൻ്റെ സംഗീത രംഗത്തെ ചില ആൽബങ്ങൾ: കാത്തലിക് ബോയ്, ഡേ ഡ്രീമർ, ലൈവ് ഡ്രീംസ്, എ വേർഡ് വിതൗട്ട് ഗ്രാവിറ്റി. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യപ്പെട്ടത് ബെഡ് കോഫിയുടെ സെക്കൻഡ് സെഗ്മെന്റിലാണ്. കേട്ടോളൂ, കേട്ടുകൊണ്ടിരുന്നോളൂ റെയിൻബോ എഫ് എം 107.5 ഫോർ മോർ ഫ്രം ബെഡ് കോഫി.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ട്, പിരിയാത്ത കൂട്ട്.

0: യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം കൊച്ചി 107.5. മ്യൂസിക്കലി യുവേഴ്സ്.
1: ഒരു വ്യക്തി ചെയ്ത ജോലി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അതത്ര ശരിയായില്ല എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ അയാളുടെ ഭാഗത്ത് ഒരു തെറ്റ് സംഭവിച്ചു എന്ന് വിചാരിക്കൂ, എന്താ ചെയ്യുക? നേരെ ചെന്ന് മുഖത്ത് നോക്കി പറയുമോ ഇത് ശരിയല്ല എന്ന്? ആ പറയാം, പക്ഷേ അത് കേൾക്കുന്നയാൾക്ക് അത്ര രസിക്കണമെന്നില്ല. അയാളുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എങ്കിൽ പോലും അങ്ങനെ തോന്നിക്കാതെ നമുക്ക് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ പറ്റും. എന്താ വഴിയെന്നോ, പ്രശംസിച്ചുകൊണ്ടും സത്യസന്ധമായ അംഗീകാരത്തോടെയും ആ സംസാരം ഒന്ന് തുടങ്ങുക. അത് ഒരു സൈക്കോളജിയാണ്. നമ്മുടെ നല്ല വശങ്ങളെക്കുറിച്ചുള്ള പ്രശംസ കേട്ടതിന് ശേഷമാണ് സുഖകരമല്ലാത്ത കാര്യങ്ങൾ വരുന്നത് എങ്കിൽ അത് കേൾക്കുന്നത് അല്പം കൂടി എളുപ്പമാകും.

0: അപ്പോൾ വലിയ ദേഷ്യമൊന്നും തോന്നില്ല. ഓക്കെ, ചില ഉദാഹരണങ്ങൾ കേൾക്കാം നമുക്ക് ബെഡ് കോഫിയുടെ മൂന്നാം ഭാഗത്ത്. കാൽവിൻ കൂളിഡ്ജ് വൈറ്റ് ഹൗസിൽ അധികാരത്തിലിരിക്കുന്ന കാലം. അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിമാരിൽ ഒരാൾ കൂളിഡ്ജ് പറയുന്ന കാര്യങ്ങൾ കേട്ട് എഴുതിയെടുക്കുന്നതിലും ടൈപ്പ് ചെയ്യുന്നതിലും ഒക്കെ അത്ര ശ്രദ്ധ കാണിക്കുന്നില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. പ്രസിഡന്റിൻ്റെ അധികാരം ഉപയോഗിച്ച് ആ കക്ഷിയെ ഈസിയായി പുറത്താക്കി അടുത്ത ആളെ നിയമിക്കാം. എന്നാൽ അവരുടെ തെറ്റ് മനസ്സിലാക്കി കൊടുത്ത് തിരുത്തണം എന്നാണ് അദ്ദേഹം നിശ്ചയിച്ചത്, കൂളിഡ്ജ്. അങ്ങനെ ഒരു ദിവസം രാവിലെ സെക്രട്ടറിയെ കണ്ട സമയത്ത് കൂളിഡ്ജ് പറഞ്ഞു, ഗുഡ് മോർണിംഗ്, ഇന്നത്തെ വേഷം നല്ല ബ്യൂട്ടിഫുൾ ആണല്ലോ, തനിക്ക് നല്ല ഡ്രസ് സെൻസ് ഉണ്ട് കേട്ടോ, നല്ല കളർ സെൻസും ഉണ്ട്. ഒരിക്കലും ആരോടും ഇങ്ങനെയൊന്നും പറഞ്ഞ് കേട്ടിട്ടില്ലാത്ത മിതഭാഷയായ പ്രസിഡന്റ് തന്നോട് ഇങ്ങനെ പറഞ്ഞതിൽ അമ്പരപ്പും അതിലുപരി അഭിമാനവും നിറച്ചു നിൽക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ കാതുകളിൽ വീണ്ടും കൂളിഡ്ജിൻ്റെ ശബ്ദം. താൻ കേട്ടെഴുതുന്നതിലും ടൈപ്പ് ചെയ്യുന്നതിലും ശരിക്കൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ, ധാരാളം തെറ്റുകൾ വരുത്തുന്നുണ്ട്. ഇങ്ങനെ കേട്ടപ്പോൾ സെക്രട്ടറിയായ പെൺകുട്ടിക്ക് അത്ര വിഷമമൊന്നും തോന്നിയില്ല. ആള് അത് പൂർണ്ണ മനസ്സോടെ അംഗീകരിച്ച് തൻ്റെ കുറവ് നികത്തി എന്നതാണ് സംഭവത്തിൻ്റെ റിസൾട്ട്. എന്ത് സിമ്പിളായി കാര്യം സോൾവ് ചെയ്തു അല്ലേ. ഓക്കെ, ഒരു എക്സാമ്പിൾ കൂടി പറയാം. ഇതിലെ നായകൻ ഏബ്രഹാം ലിങ്കൻ ആണ്. രാജ്യത്തെ ആഭ്യന്തര യുദ്ധം അതിൻ്റെ പാരമ്യതയിൽ എത്തി നിൽക്കുന്ന സമയം. കഴിഞ്ഞ കുറേ കാലമായി ലിങ്കൻ്റെ ജനറൽ രാജ്യത്തെ യൂണിയൻ ആർമിയെ ദുരന്തത്തിൽ നിന്നും ദുരന്തത്തിലേക്കായിരുന്നു നയിച്ചിരുന്നത്. നിരവധി പേർ കൊല്ലപ്പെട്ടു, രാജ്യത്താകെ പ്രതിഷേധം. ലിങ്കൻ വൈറ്റ് ഹൗസ് ഒഴിയണമെന്ന് സ്വന്തം പാർട്ടിക്കാർ പോലും ആവശ്യപ്പെട്ടു തുടങ്ങി. ഈ ഒരു അന്തരീക്ഷത്തിൽ അദ്ദേഹം ലിങ്കൻ ഒരു കത്തെഴുതി. ആർക്ക്? ആ ജനറലിന്. രാജ്യത്തിൻ്റെ വിധി നിശ്ചയിക്കുന്ന, നിർണായക യുദ്ധം നയിക്കുന്ന ആ ജനറലിന്. അദ്ദേഹത്തിൻ്റെ പിടിപ്പുകൊണ്ടാണല്ലോ ഇതെല്ലാം സംഭവിച്ചത്. വളരെ പരുഷ പ്രകൃതക്കാരനാണ് ആ ജനറൽ. ഇയാളെ കത്തിലൂടെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു ലിങ്കൺ. കാരണം ആ പുള്ളിക്കാരൻ്റെ ഇഫക്റ്റീവ് സർവീസ് അദ്ദേഹത്തിന് ആവശ്യമായിരുന്നു ലിങ്കണിന്. സോ ജനറലിൻ്റെ ക്വാളിറ്റീസിനെ പ്രകീർത്തിക്കുക എന്ന കാര്യമാണ് അദ്ദേഹം ആദ്യം ചെയ്തത് കത്തിൽ. അതിനുശേഷം ആളുടെ പോരായ്മകളെപ്പറ്റി പറഞ്ഞു. അവിടെയും ഗുരുതരമായ തെറ്റുകളെ പോലും തെറ്റ് എന്ന് സ്ട്രോങ് ആയി പറയുകയല്ല ലിങ്കൺ ചെയ്തത്. നിങ്ങളിൽ എനിക്ക് അത്ര തൃപ്തി തോന്നാത്ത ചില കാര്യങ്ങളുണ്ട് എന്നായിരുന്നു തെറ്റുകൾ ലിസ്റ്റ് ചെയ്തതിന് കൊടുത്ത മുഖപുര. ഇതൊക്കെ വലിയ ആളുകളുടെ കാര്യമല്ലേ എന്ന് വിചാരിക്കേണ്ട. നമ്മുടെ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളിലും ഇത് അപ്ലൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. മറ്റുള്ളവരിൽ ഇഷ്ടക്കേടോ ദേഷ്യമോ ഒന്നും തോന്നാതെ അവരുടെ മിസ്റ്റേക്സിനെയോ കുറവുകളെയോ ബോധ്യപ്പെടുത്താൻ നല്ലൊരു മെത്തേഡായി തോന്നുന്നു ഇത് അല്ലേ? തോന്നുന്നുണ്ടോ? എങ്കിലും ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ്എം കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ട്, പിരിയാത്ത കൂട്ട്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്.
1: തിരക്കുകൾ നല്ലതാണ്, അതുപോലെ തന്നെ തിരക്കുകൾക്ക് ഒരു പരിധി വയ്ക്കുന്നതും നല്ലതാണ്. അല്ലെങ്കിൽ തിരക്കൊക്കെ ഒഴിഞ്ഞ് ചുറ്റും നോക്കുമ്പോൾ നമ്മൾ തനിയെയാണ് എന്ന ഭീകര സത്യം മനസ്സിലാക്കേണ്ടി വരും. അപ്പോഴാണ് വെട്ടിപ്പിടിക്കാനുള്ള ഓട്ടത്തിൽ എന്തൊക്കെ നഷ്ടപ്പെടുത്തി എന്ന് തിരിച്ചറിവുണ്ടാകുന്നത്. അതുകൊണ്ട് ഏത് തിരക്കിനിടയ്ക്കും ഏത് ഓട്ടത്തിനിടയ്ക്കും കൂടെയുള്ളവരെ ശ്രദ്ധിക്കാൻ സമയം കണ്ടെത്തണം. അവരെത്രമാത്രം പ്രാധാന്യമർഹിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ എന്ന് ബോധ്യപ്പെടുത്താൻ കഴിയണം. ഉള്ളിൽ കരുതലും സ്നേഹവും ഉണ്ടെങ്കിൽ ഏത് തിരക്കിലും ഇങ്ങനെ സമയം കണ്ടെത്തും എന്നതാണ് വസ്തുത. അപ്പോൾ ഒരു ആത്മപരിശോധന കൂടി നടത്തിക്കോളൂ കേട്ടോ. ഓക്കെ, തിരക്കിനെ കുറിച്ചൊരു സംഭവം, പലരുടെയും ജീവിതത്തിൽ ഉണ്ടായി കാണാനിടയുള്ള ഒരു സംഭവം, ഇതുപോലെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ഹേമ അഗർവാൾ ഒരു ബ്ലോഗിൽ എഴുതിയതാണ്. അതാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് ബെഡ് കോഫിയുടെ ലാസ്റ്റ് സെഗ്മെന്റിൽ. ഹേമ, ഹസ്ബൻഡ് സുമീത് അഗർവാൾ, 6 വയസ്സുകാരൻ മകൻ വരുൺ, ഇത്രയും പേരുള്ള ഒരു ന്യൂക്ലിയർ ഫാമിലി. ഉയരങ്ങളിലേക്ക് കുതിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ് സുമീത്. ഹേമ മകന് എപ്പോഴും പറഞ്ഞു കൊടുക്കും മോൻ്റെ അച്ഛൻ ഒരു മജീഷ്യനാണെന്ന്. ഏത് പ്രശ്നങ്ങളും പെട്ടെന്ന് പരിഹരിക്കാനും ഏത് ആഗ്രഹങ്ങളും സാധിച്ചു തരാനും കഴിവുള്ള ഒരു മാന്ത്രികൻ. തിരക്കിട്ട ഷെഡ്യൂളുകൾക്കിടയിൽ മകനൊപ്പം അധികം സമയം ചെലവഴിക്കാനൊന്നും ആവില്ല സുമീത്തിന്. ആ ഒരു അകൽച്ച കുട്ടിക്ക് തോന്നരുത് എന്ന് കരുതിയിട്ട് കൂടിയാണ് ഹേമ സുമീത്തിന് ഈ തരത്തിലൊരു ഇമേജ് ഉണ്ടാക്കി കൊടുത്തത്, മജീഷ്യൻ എന്നൊരു ഇമേജ്. ഓക്കെ, ഒരു ദിവസം വൈകിട്ട് സ്കൂളിൽ നിന്നും വന്ന ഉടനെ വരുൺ അമ്മയെ തൻ്റെ നാളത്തേക്കുള്ള ഹോംവർക്ക് പ്രോജക്റ്റ് കാണിച്ചു. മൈ ഡാഡ്, എൻ്റെ അച്ഛൻ, അതാണ് ടോപ്പിക്. അതിൽ ഒരു പാരഗ്രാഫ് എഴുതണം അച്ഛനെ പറ്റി. ഹേമ സഹായിക്കാമെന്ന് പറഞ്ഞു, പക്ഷെ വരുൺ സമ്മതിച്ചില്ല. അവൻ്റെ മജീഷ്യനെ കുറിച്ച് അവന് തനിയെ എഴുതണം. പെട്ടെന്ന് പുറത്ത് കാർ വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടു. ഔ, സുമീത് ഒന്ന് നേരത്തെ എത്തിയല്ലോ എന്ന് ഹേമ ചിന്തിക്കുമ്പോഴേക്കും വരുൺ പുറത്തേക്ക് ഓടിക്കഴിഞ്ഞിരുന്നു. പോയ അതേ സ്പീഡിൽ തന്നെ അവൻ തിരിച്ചും വന്നു. അച്ഛൻ മാത്രമല്ല, വേറെ ചില ആളുകളും ഉണ്ട്. ഒരു ബിസിനസ് യാത്രയ്ക്ക് ശേഷമുള്ള ഒഫീഷ്യൽ മീറ്റിംഗ് വീട്ടിലെ ഓഫീസ് റൂമിൽ നടത്താനുള്ള വരവാണ് എല്ലാവരും കൂടി. പാവം കുട്ടി. എന്നാലും അവനൊരു പരാതിയില്ല. പകരം അമ്മയോട് ചോദിച്ചു ബിസിനസ് എന്ന വാക്കിൻ്റെ സ്പെല്ലിംഗ് എന്താണെന്ന്. എന്നിട്ട് അച്ഛനെ പറ്റി ഒരു പാരഗ്രാഫ് എഴുതാനിരുന്നു ആള്. അന്ന് എഴുതി കഴിഞ്ഞിട്ടും പിറ്റേന്ന് രാവിലെയും അമ്മയെ കാണിച്ചതേയില്ല താൻ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന്. റൈറ്റ്. വൈകിട്ട് സ്കൂളിൽ നിന്ന് വന്ന ഉടനെ ബാഗിൽ നിന്നും ബുക്ക് എടുത്ത് അവന് കിട്ടിയ മാർക്ക് കാണിച്ചു. മൈ ഡാഡ് എന്ന പ്രൊജക്റ്റിന് അവന് കിട്ടിയ മാർക്ക്. അമ്മ, ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു, അതുകൊണ്ട് ഫുൾ മാർക്ക് കിട്ടിയില്ല എന്ന് ചെറിയ വിഷമത്തോടെ പറഞ്ഞു. ഹേമ അത് വാങ്ങി.

വായിച്ചു നോക്കി അവൻ എഴുതിയത്. ഇന്നലെ തൻ്റെ സഹായം കൂടാതെ എഴുതിയിട്ട് തന്നെ കാണിക്കാതെ കൊണ്ടുപോയതാണ്. ഹേമ വായിച്ചു നോക്കിയപ്പോൾ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അത് കണ്ടു. പക്ഷേ ആ തെറ്റിയ വാക്ക്, മകൻ തെറ്റായി എഴുതിയ വാക്കാണ് അതിൻ്റെ അർത്ഥമാണ് അവിടെ കൂടുതൽ യോജിക്കുന്നത് എന്ന് പുള്ളിക്കാരിക്ക് തോന്നി. ഓക്കെ, വരുൺ എഴുതിയിരുന്നത് ഇങ്ങനെയാണ്, അവൻ്റെ സങ്കല്പം, അച്ഛനെ പറ്റിയുള്ള സങ്കല്പം. മൈ ഡാഡ് ഇസ് വെരി സ്പെഷ്യൽ, എന്നെ വലിയ ഇഷ്ടമാണ് അച്ഛന്. ഉറങ്ങുന്നതിന് മുൻപ് എനിക്ക് കുറേ കഥകൾ പറഞ്ഞു തരും, പിറന്നാളിന് ഗിഫ്റ്റ് വാങ്ങിത്തരും. എനിക്ക് എപ്പോഴും അച്ഛൻ്റെ ഒപ്പം ഇരിക്കാനാണ് ഇഷ്ടം. പക്ഷേ അച്ഛൻ എപ്പോഴും തിരക്കിലാണ്, ബിസിനസ്സാണ്. അതെ, അവിടെയാണ് കുട്ടിക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പറ്റിയത്. ബിസിനസ് BUSINESS എന്നതിന് പകരം ബിസിനസ് BUSYNESS എന്ന് എഴുതി കളഞ്ഞു അവൻ. തെറ്റിയ സ്പെല്ലിങ്ങുള്ള വാക്ക് ബിസിനസ് BUSYNESS, തിരക്ക്, അതല്ലേ യഥാർത്ഥത്തിൽ സന്ദർഭത്തിന് യോജിക്കുന്നത് എന്ന് തോന്നി ഹേമയ്ക്ക്. ടീച്ചർ വരച്ച ചുവന്ന വര, അവൻ്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്കിൻ്റെ അടിയിൽ വരച്ച ചുവന്ന വര അപ്രസക്തമാണെന്നും തോന്നി. അന്ന് രാത്രി വളരെ വൈകി സുമീത് എത്തിയപ്പോൾ ഹേമ ഇത് കാണിച്ചു കൊടുത്തു ആൾക്ക്. യാഥാർത്ഥ്യത്തിലേക്കുള്ള ഒരു വിരൽ ചൂണ്ടൽ പോലെ. ഇത് വായിച്ചു കഴിഞ്ഞ് കുറച്ചു നേരം ആലോചിച്ചപ്പോൾ സുമീത് അഗർവാളിന് മനസ്സിലായി, വിജയത്തിൻ്റെ പടികൾ കയറുന്നതിനിടയ്ക്ക് അച്ഛൻ എന്ന റോളിൻ്റെ പടികൾ താൻ പതിയെ ഇറങ്ങുകയായിരുന്നു എന്ന്. അന്ന് അയാൾ മകൻ്റെ മുറിയിൽ അവനൊപ്പമാണ് ഉറങ്ങിയത്. കുട്ടിയെ കെട്ടിപ്പിടിച്ച് നെഞ്ചുകൂട് ചേർത്തുകൊണ്ട്. യെസ് ഫ്രണ്ട്സ്, ഹേമ പറഞ്ഞ ഈ കുഞ്ഞു വലിയ സംഭവം ഏതെങ്കിലുമൊക്കെ തരത്തിൽ പലരുടെയും ജീവിതത്തിൽ ഉണ്ടായി കാണും. അങ്ങനെ ഈ സംഭവത്തിനോട് ഈസിയായി കണക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തിരിച്ചറിയുക, ഉയരങ്ങൾ താണ്ടാനുള്ള നെട്ടോട്ടത്തിൽ ജീവിതം നഷ്ടപ്പെടുത്തരുത് എന്ന്. അല്ലെങ്കിൽ പടവുകൾ കയറി മുകളിലെത്തുമ്പോൾ ഒറ്റയ്ക്കായി പോകുമെന്ന്. ഇപ്പോൾ ഏതായാലും ഒറ്റയ്ക്കല്ല, നമ്മളെല്ലാവരും ഒരുമിച്ചാണ്. ഒറ്റയ്ക്കാകാതെ നോക്കണം എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ, അത്രേ ഉള്ളൂ. ആൻഡ് ദാറ്റ്സ് ഓൾ ഫ്രം ബെറ്റ് കോഫി ടുഡേ. ഇനി നല്ല ജിൽജിലായിട്ട് ഇന്നത്തെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഒപ്പം അടുത്തതായി സ്വാഗതം കുച്ചിയിലെ പാട്ടുകളും ഉണ്ടാവും കൂടെ. ഹാവ് എ ലവ്ലി ഡേ മൈ ഡിയേഴ്സ്. ബൈ ഫോർ നൗ. ഞാൻ സുരേഷ് കാഞ്ഞിരക്കാട്ട്. ആകാശവാണി FM Rainbow 107.5.

ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 1:55. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. ഈ അറിയിപ്പുകൾക്ക് ശേഷം 8:15 വരെ കേൾക്കാം ലിസണേഴ്സ് ചോയ്സ് സ്വാഗതം കൊച്ചി. 8:30 മുതൽ 10 മണി വരെ സവാരി ടൈം. 10 മുതൽ 11 മണി വരെ വാട്സാപ്പ്. 11 മുതൽ 12 മണി വരെ വാട്സ്ആപ്പ് ഇന്ററാക്റ്റീവ് പ്രോഗ്രാം വോയ്സ് യുവർ ചോയ്സ്.

0: ഉച്ചയ്ക്ക് 12 മുതൽ 2 മണിവരെ ഫോണിൻ പരിപാടി യുവർ ചോയ്സ്. 2:15 ട്രിപ്പിൾ ട്രീറ്റ്. 2:30 മുതൽ 3 മണിവരെ NCERT സ്പോൺസേഡ് പ്രോഗ്രാം ഉമംഗ്. 3 മുതൽ 5 മണിവരെ വിവിധ് ഭാരതി മുംബൈ റിലേ. 5 മുതൽ രാത്രി 7:58 വരെ ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. 7:58 ഫിഫ വേൾഡ് കപ്പ് 2026 ഡെയിലി അപ്ഡേറ്റ്സ്. രാത്രി 8 മുതൽ 9 മണിവരെ ഹിന്ദി ചലച്ചിത്രഗാനങ്ങളുമായി സുർമൈ ശ്യാം. 9 മുതൽ 10 മണിവരെ രാഗം സംഗീതം. 10 മുതൽ 11 മണിവരെ അരികെ ഫോണിൻ പരിപാടി. 11 മണിക്ക് ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. രാവിലെ 7:25 ഉച്ചയ്ക്ക് 12:50 വൈകിട്ട് 7:25 കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരം റിലേ. രാവിലെ 8:15 ഉച്ചയ്ക്ക് 2 മണിക്കും ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. നിങ്ങൾ കേട്ടത് പ്രോഗ്രാം ഹൈലൈറ്റ്സ്.
1: യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം കൊച്ചി 107.5. Musically yours.
2: Swagatam. Swagatam Kochi.

0: പ്രഭാതങ്ങളെ സംഗീതമയവും വിജ്ഞാനപ്രദവുമാക്കുവാനായി
1: സ്വാഗതം കൊച്ചി.

പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ആഹ്ലാദകരമായ ഒരു പുലരി കൂടി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, സമയം 7 മണി കഴിഞ്ഞ് 5 മിനിറ്റ്. ഈ ദിനത്തെ സംഗീത നിർഭരമായി വരവേൽക്കാൻ ശ്രോതാക്കൾ തെരഞ്ഞെടുത്തയച്ച ഗാനങ്ങൾ കോർത്തിണക്കിയ സ്വാഗതം കൊച്ചി ആരംഭിക്കുകയാണ്. ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ രതീഷ് കുമാർ. പെരുമ്പടപ്പ് നിന്നുമുള്ള പ്രിയ ശ്രോതാവ് അനിത നവാബ് അയച്ചു തന്ന ഗാനങ്ങളാണ് ഇന്നത്തെ സ്വാഗതം കൊച്ചിയിൽ. ജീവിത പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ തേടി മദിരാശിയിൽ ജോലിക്ക് പോയ ബാപ്പുവിനെയോർത്ത് സുലേഖ പാടുകയാണ്. തന്റെ മനസ്സിലെ മണിപ്പിറാവിനോട് മദിരാശി വരെ പോയി വരാൻ, പക്ഷേ ബാപ്പുവിന് എന്തു പറ്റിയെന്ന് അറിയാതെയാണ് സുലേഖയുടെ പാട്ട്. കെ ടി മുഹമ്മദ് കഥാസംഭാഷണം രചിച്ച്, പി ഭാസ്കരൻ സംവിധാനം ചെയ്ത്, മധു, പ്രേംനസീർ, രാഗിണി, ജയഭാരതി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് 1970 പുറത്തിറങ്ങിയ തുറക്കാത്ത വാതിൽ എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയ ഗാനമാണ് സ്വാഗതം കൊച്ചിയിൽ ആദ്യം. വരികൾ പി ഭാസ്കരൻ, സംഗീതം കെ രാഘവൻ.

മധു, ലക്ഷ്മി, നന്ദിത ബോസ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് ശ്രീകുമാരൻ തമ്പി കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, ഗാനരചന എന്നിവ നിർവഹിച്ച് 1979 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു സിംഹാസനം. ഈ ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. സംഗീതം MS വിശ്വനാഥൻ. മനസ്സുള്ളത് കൊണ്ടാണോ ഞാനുള്ളത്?

ഉള്ളത്? അതോ ഞാനുള്ളത് കൊണ്ടാണോ മനസ്സുള്ളത്? മനുഷ്യൻ എക്കാലവും ചോദിച്ച ചോദ്യമാണിത്. ഉത്തരം എന്താണെങ്കിലും സ്വാഗതം കൊച്ചിയുടെ മനസ്സറിഞ്ഞ ഒരുപിടി മനോഹര ഗാനങ്ങളാണ് അനിത ഇന്ന് നമുക്കായി ഒരുക്കിയിരിക്കുന്നത്. അതെ, മനസ്സ് ആദ്യ വരിയിൽ വരുന്ന ഗാനങ്ങൾ. ഇനി കേൾക്കാം. പാറപ്പുറത്ത് കഥാ തിരക്കഥാ സംഭാഷണം രചിച്ച് എം എം നേശൻ സംവിധാനം ചെയ്ത് 1972 പുറത്തിറങ്ങിയ അക്കര പച്ച എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ ദേവരാജൻ ടീം ഒരുക്കിയ ഗാനം. പാടിയിരിക്കുന്നു യേശുദാസ്.

1975 പുറത്തിറങ്ങിയ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ്, എസ് ജാനകി എന്നിവർ ചേർന്ന് പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. വരികൾ വയലാർ രാമവർമ്മ, സംഗീതം MS വിശ്വനാഥൻ. സ്വാഗതം കൊച്ചിയിൽ. ഇനി കേൾക്കാം 1977 പുറത്തിറങ്ങിയ ഹർഷ ബാഷ്പം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം. വരികൾ KH ഖാൻ സാഹിബ്, സംഗീതം MK അർജുനൻ.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ആഗോള ശക്തി എന്ന നിലയിലേക്കുള്ള ഇന്ത്യയുടെ അതിവേഗ വളർച്ച

0: പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ആഗോള ശക്തിയെന്ന നിലയിലേക്കുള്ള ഇന്ത്യയുടെ അതിവേഗ വളർച്ച രാഷ്ട്രമാദ്യം എന്ന തത്വത്തിൽ അധിഷ്ഠിതമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് കേരളത്തിൽ, തിരുവനന്തപുരത്ത് വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെ കുറിച്ചുള്ള ചർച്ച നിയമസഭയിൽ ഇന്നും തുടരും. ഖത്തറിലെ ഗ്യാസ് വിതരണ കേന്ദ്രത്തിലുണ്ടായ സ്ഫോടനത്തിൽ 12 ഇന്ത്യക്കാർ ഉൾപ്പെടെ 13 പേർ മരിച്ചു. അനുശോചനം രേഖപ്പെടുത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഫിഫ ലോകകപ്പിൽ ഓസ്ട്രിയയ്ക്കെതിരെ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. നടൻ മമ്മൂട്ടി, മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം വിമല മേനോൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ പി നാരായണൻ ഉൾപ്പെടെയുള്ളവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു. ആഗോള ശക്തി എന്ന നിലയിലേക്കുള്ള ഇന്ത്യയുടെ അതിവേഗ വളർച്ച രാഷ്ട്രമാദ്യം എന്ന തത്വത്തിൽ അധിഷ്ഠിതമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ സ്വകാര്യ മാധ്യമം സംഘടിപ്പിച്ച ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ദശകത്തിൽ രാജ്യം നേടിയ ഓരോ നേട്ടങ്ങളും പരസ്പര വിശ്വാസം, സ്ഥിരത, ആഗോള നന്മയോടുള്ള പ്രതിബദ്ധത എന്നിവയിൽ വേരൂന്നിയാണെന്ന് ശ്രീ മോദി പറഞ്ഞു. ദേശീയ താൽപര്യങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകുന്നതിനുള്ള ഇന്ത്യയുടെ അചഞ്ചലമായ പ്രതിബദ്ധത G7 ഉച്ചകോടിയിൽ ലോക നേതാക്കൾ അംഗീകരിച്ചതായും അദ്ദേഹം പറഞ്ഞു. സ്വച്ഛ് ഭാരത്, മേക്ക് ഇൻ ഇന്ത്യ, ഖാദി, പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്കുള്ള പിന്തുണ തുടങ്ങിയ സംരംഭങ്ങളുടെ വിജയത്തിന് പിന്നിൽ പൌരന്മാരുടെ പ്രയത്നമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: ഭാരത് ജോ കർ റഹാ ഹൈ വോ ആനേ വാലേ 1000 വർഷ കാ ഫ്യൂച്ചർ ലിഖ്നേ വാലാ ഹൈ. और यही दुनिया के लिए सबसे बड़ी भारत की गारंटी है. भारत फास्ट ग्रोइंग इकोनॉमी भी है, एक क्रेडिबल इकोनॉमी भी है.
0: നാഷണൽ അഗ്രികൾച്ചറൽ കോ ഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ലേല പോർട്ടൽ കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ലേല നടപടികളിലെ സുതാര്യതയും കാര്യക്ഷമതയും ശക്തിപ്പെടുത്തുന്നതിനാണ് പോർട്ടൽ. ചടങ്ങിൽ ചില പ്രധാന ഡിജിറ്റൽ ജനക്ഷേമ പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കുമെന്ന് സഹകരണ മന്ത്രാലയം അറിയിച്ചു. ഖത്തറിലെ റാസ് ലഫാൻ ഇൻഡസ്ട്രിയൽ സിറ്റിയിൽ ഗ്യാസ് വിതരണ കേന്ദ്രത്തിലുണ്ടായ സ്ഫോടനത്തിൽ 12 ഇന്ത്യക്കാർ ഉൾപ്പെടെ 13 പേർ മരിച്ചു. അപകടത്തിൽ 66 പേർക്ക് പരിക്കേറ്റതായും ഖത്തർ ഊർജ്ജമന്ത്രി പറഞ്ഞു. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ബർസാൻ പ്രാദേശിക ഗ്യാസ് വിതരണ കേന്ദ്രത്തിൽ സ്ഫോടനമുണ്ടായത്. ജീവൻ നഷ്ടപ്പെട്ടവരുടെയും പരിക്കേറ്റവരുടെയും കുടുംബങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായവും നൽകുമെന്ന് ദോഹയിലെ ഇന്ത്യൻ എംബസി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സംഭവത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അനുശോചനം രേഖപ്പെടുത്തി. ഉത്തർപ്രദേശിലെ ലക്നൌവിൽ അലിഗഞ്ച് പുരാനിയയിൽ കോച്ചിംഗ് സെന്ററിലുണ്ടായ തീപിടുത്തത്തിൽ 15 വിദ്യാർത്ഥികൾ മരിച്ചു. 16-നും 18-നും ഇടയിൽ പ്രായമുള്ള വിദ്യാർത്ഥികളാണ് മരിച്ചത്. സംഭവത്തിൽ പോലീസ് 6 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. ഇവരിൽ 4 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. 7 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശമുണ്ട്. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. 5 ലക്ഷത്തിലധികം അവയവദാന പ്രതിജ്ഞകൾ രേഖപ്പെടുത്തിയെന്ന സുപ്രധാന നാഴികക്കല്ല് കൈവരിച്ച രാജ്യം. അവയവദാനത്തിനുള്ള വർദ്ധിച്ചുവരുന്ന പൊതുജന അംഗീകാരത്തെ പ്രതിഫലിപ്പിക്കുന്ന ഈ നേട്ടം അവയവ കൈമാറ്റത്തിന് കാത്തിരിക്കുന്ന രോഗികളുടെ പ്രതീക്ഷയെയും മാനവികതയുടെ ആഴമേറിയ പ്രവൃത്തിയെയും അടിവരയിടുന്നുവെന്ന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം പറഞ്ഞു. അവയവദാനത്തിന് രാജ്യത്തുടനീളമുള്ള പൌരന്മാർ നൽകിയ പിന്തുണയ്ക്ക് നാഷണൽ ഓർഗൻ ആന്റ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷന്റെ ഡയറക്ടർ ഡോക്ടർ അനിൽകുമാർ നന്ദി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനം. നിങ്ങൾക്കിത് സാധിക്കും എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. കായികരംഗത്തിലെ മുന്നേറ്റം, കായികക്ഷമത വർദ്ധിപ്പിക്കൽ, പരസ്പര ധാരണ, ഉൾച്ചേർക്കൽ ഉൾപ്പെടെയുള്ള മൂല്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. 1894 അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റി സ്ഥാപിതമായതിന്റെ സ്മരണാർത്ഥമാണ് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനം ആചരിക്കുന്നത്. അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനത്തിന്റെ ഭാഗമായി സായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച സൈക്ലിംഗ് ബൈ ദ സീ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഫ്ളാഗ് ഓഫ് ചെയ്തു. എല്ലാ ഞായറാഴ്ചയും സൈക്ലിംഗ് നടത്താൻ പൊതുജനങ്ങൾ തയ്യാറാകണമെന്ന് കേന്ദ്രമന്ത്രി ആഹ്വാനം ചെയ്തു. ചാക്ക ITI മുതൽ ശംഖുമുഖം ബീച്ച് വരെയാണ് സൈക്ലിംഗ്. മൈലത്തെ GV രാജ സ്പോർട്സ് സ്കൂളും ശ്രീ മാണ്ഡവ്യ ഇന്ന് സന്ദർശിക്കും. തുടർന്ന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഐഷി നഗോയ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ പരിപാടിയിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കും. കേരളത്തിൽ 2026

0: ഏഴ് സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെ കുറിച്ചുള്ള ചർച്ച നിയമസഭയിൽ ഇന്നും തുടരും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പളർത്തി.
1: ചോദ്യോത്തരവേളയ്ക്കും ശ്രദ്ധ ക്ഷണിക്കലുകൾക്കും ശേഷം ഇന്ന് നിയമസഭയിൽ പുതുക്കിയ ബജറ്റിനെ കുറിച്ച് ചർച്ച നടക്കും. ഇന്നലെയായിരുന്നു ബജറ്റ് ചർച്ച ആരംഭിച്ചത്. നാളെയും പിന്നീട് 29-30 തീയതികളിലും ബജറ്റ് ചർച്ച തുടരും. ജനസംഖ്യാടിസ്ഥാനത്തിലുള്ള വിഭവ വിതരണത്തെക്കുറിച്ച് TV ഇബ്രാഹിം, ശമ്പള കമ്മീഷൻ കാലാവധി ദീർഘിപ്പിക്കുന്നതിനെ കുറിച്ച് സി രവീന്ദ്രനാഥ് എന്നിവർ ശ്രദ്ധ ക്ഷണിക്കും.
0: കേരളത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ രൂപീകരിച്ച ഉന്നതാധികാര കമ്മിറ്റിയുടെ പ്രാഥമിക റിപ്പോർട്ട് മന്ത്രി കെ മുരളീധരന് സമർപ്പിച്ചു. റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച് അടിയന്തര തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ നിപ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ പൂർണ്ണ വിജയത്തിലേക്ക് എത്തുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഇന്നലെ 10 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിരുന്നു. ഇന്ത്യ ചൈന ബന്ധം സാധാരണ നിലയിലാക്കുന്നത് സംബന്ധിച്ച് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഇയുമായി ചർച്ച നടത്തി. ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്ന 16-ാമത് ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗത്തിലായിരുന്നു ചർച്ച. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പരസ്പര ധാരണയും വിശ്വാസ്യതയും വളർത്തിയെടുക്കുന്നതിന് ക്രിയാത്മകവും സ്ഥിരതയുള്ളതുമായ ഉഭയകക്ഷി ബന്ധങ്ങൾ സഹായിക്കുമെന്ന് ശ്രീ ഡോവൽ വ്യക്തമാക്കി. ഫിഫ ലോകകപ്പിൽ ഓസ്ട്രിയയ്ക്കെതിരെ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. ഇന്നലെ അമേരിക്കയിലെ ആർലിംഗ്ടണിൽ നടന്ന ഗ്രൂപ്പ് ജെ മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് അർജന്റീനയുടെ വിജയം. ലയണൽ മെസ്സിയാണ് 2 ഗോളുകളും നേടിയത്. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ കളിക്കാരൻ എന്ന നേട്ടം മെസ്സിക്ക് സ്വന്തമായി. ജർമ്മനിയുടെ മിറോസ്ലാവ് ക്ലോസിന്റെ 16 ഗോളുകൾ എന്ന റെക്കോർഡാണ് മെസ്സി മറികടന്നത്. മെസ്സിയുടെ ഗോൾ നേട്ടം 18 ആണ്. ഇന്ന് നടന്ന ഗ്രൂപ്പ് ഐ മത്സരത്തിൽ ഇറാഖിനെതിരെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ഫ്രാൻസ് വിജയിച്ചു. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. 2024 ചൈനയിൽ നടന്ന ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിനുശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരമാണിത്. കാലിഫോർണിയയിൽ ഇന്ന് ആരംഭിക്കുന്ന US ഓപ്പൺ സൂപ്പർ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ലക്ഷ്യ സെന്നും തൻവി ശർമ്മയും ഇന്ത്യൻ ടീമിനെ നയിക്കും. പുരുഷ സിംഗിൾസിന്റെ ആദ്യ റൌണ്ടിൽ ലക്ഷ്യ സെൻ ബെൽജിയം താരത്തെ നേരിടും. കിദംബി ശ്രീകാന്ത് ആദ്യ റൌണ്ട് മത്സരത്തിൽ ചൈനീസ് തായ്പേ താരത്തെ നേരിടും. വനിതാ സിംഗിൾസിൽ തൻവി ശർമ്മ ആദ്യ മത്സരത്തിൽ ജർമ്മൻ താരവുമായി ഏറ്റുമുട്ടും. ട്രീസ ജോളി, ഗായത്രി ഗോപിചന്ദ് തുടങ്ങിയ മുൻനിര താരങ്ങളും ടൂർണമെന്റിൽ മത്സരിക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കിയതായി KSEB. തമിഴ്നാട്, കർണാടക തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് അധിക വൈദ്യുതി ലഭ്യമായതിനെ തുടർന്നാണ് തീരുമാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 28-ന് രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ MyGOV, നമോ ആപ്പ്, 1800117800 എന്ന ടോൾ ഫ്രീ നമ്പർ എന്നിവയിലൂടെ അറിയിക്കാം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷൻ SECensus.gov.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. ഇറാൻ US യുദ്ധം മൂലം ഗൾഫ് രാജ്യങ്ങളിൽ 12-ാം ക്ലാസ് ബോർഡ് പരീക്ഷ റദ്ദാക്കിയതിനെ തുടർന്ന് പ്രൈവറ്റ് വിദ്യാർത്ഥികൾക്കുള്ള മൂല്യനിർണയത്തിനായി പുതിയ നയം CBSE കൊണ്ടുവന്നിട്ടുണ്ടെന്ന് കേന്ദ്രം സുപ്രീംകോടതിയെ അറിയിച്ചു. പുതിയ രീതി പ്രകാരം പരീക്ഷ നടത്താൻ കഴിയാത്ത വിഷയങ്ങളിൽ 10-ാം ക്ലാസിൽ നേടിയ മാർക്കിന്റെയും അവസാനം എഴുതിയ 12-ാം ക്ലാസ് ബോർഡ് പരീക്ഷയുടെയും അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥിയുടെ പ്രകടനം വിലയിരുത്തുമെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത സുപ്രീംകോടതിയെ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ആഗോള ശക്തി എന്ന നിലയിലേക്കുള്ള ഇന്ത്യയുടെ അതിവേഗ വളർച്ച രാഷ്ട്രമാദ്യം എന്ന തത്വത്തിൽ അധിഷ്ഠിതമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് കേരളത്തിൽ തിരുവനന്തപുരത്ത് വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെ കുറിച്ചുള്ള ചർച്ച നിയമസഭയിൽ ഇന്നും തുടരും. ഖത്തറിലെ ഗ്യാസ് വിതരണ കേന്ദ്രത്തിലുണ്ടായ സ്ഫോടനത്തിൽ 12 ഇന്ത്യക്കാർ ഉൾപ്പെടെ 13 പേർ മരിച്ചു. അനുശോചനം രേഖപ്പെടുത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഫിഫ ലോകകപ്പിൽ ഓസ്ട്രിയയ്ക്കെതിരെ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.

സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റ് 36 സെക്കൻഡ്. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയിൽ സ്വാഗതം കൊച്ചി തുടരുന്നു. പെരുമ്പടപ്പ് നിന്നും പ്രിയ ശ്രോതാവ് അനിത നവാബ് അയച്ചു തന്ന ഗാനങ്ങളാണ് ഇന്നത്തെ സ്വാഗതം കൊച്ചിയിൽ.

മസ്താൻ തിരക്കഥാ സംവിധാനം നിർവഹിച്ച് 1976 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു കുറ്റവും ശിക്ഷയും. 1973 പുറത്തിറങ്ങിയ പെണ്ണൈ നമ്പുങ്കൾ എന്ന തമിഴ് ചിത്രത്തിന്റെ റീമേക്കായി പുറത്തിറങ്ങിയ ഈ ചിത്രം കമൽഹാസൻ ശ്രീദേവി ഹിറ്റ് ജോഡികളുടെ ആദ്യ മലയാള ചലച്ചിത്രം കൂടിയായിരുന്നു. മങ്കമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് MS വിശ്വനാഥൻ ഈണം പകർന്നിരിക്കുന്നു. പാടിയത് വാണി ജയറാം. മധു, KR വിജയ, സ്വപ്ന എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി കെ വിജയൻ സംവിധാനം ചെയ്ത് 1984 പുറത്തിറങ്ങിയ ജീവിതം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ്, വാണി ജയറാം എന്നിവർ പാടിയ ഗാനമാണ് സ്വാഗതം കൊച്ചിയിൽ ഇനി. വരികൾ പൂവച്ചൽ ഖാദർ, സംഗീതം ഗംഗൈ അമരൻ.

0: ഇന്നത്തെ മനസ്സ് നിറയ്ക്കുന്ന ഗാനങ്ങൾ സ്വാഗതം കൊച്ചിയിലേക്ക് അയച്ചു തന്ന പ്രിയ ശ്രോതാവ് അനിത നവാബ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. ഹലോ,
1: ഹലോ,
0: ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്,
0: എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
1: വിശേഷം.
0: പാട്ട് കേട്ടോണ്ടിരിക്കുകയാണോ?
1: ഞാൻ പറഞ്ഞില്ലേ, ഷോപ്പിലാണ്, എന്നാലും കേൾക്കുന്നുണ്ട്.
0: ഓക്കെ ഓക്കെ ഓക്കെ. ഇത് ഇപ്പോ രാവിലെ ഇപ്പോ ഇത് എവിടെയാണ് ഈ ഷോപ്പ്?
1: പള്ളുരുത്തി തന്നെ.
0: പള്ളുരുത്തി തന്നെ അല്ലേ? അപ്പോ എത്ര മണി?
1: സൂപ്പർ മാർക്കറ്റ് ആണ്.
0: ഹാ ഹാ ഹാ ഹാ ഹാ ഹാ ഓക്കെ. അപ്പൊ എത്ര മണിക്ക് നമുക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യണം?
1: 7:30.
0: 7:30 റിപ്പോർട്ട് ചെയ്യണോ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ സ്വാഗതം കുറിച്ച് സ്ഥിരമായിട്ട് കേൾക്കാറുണ്ടോ?
1: ആ, കേൾക്കാറുണ്ട്. പിന്നെ ഞാൻ എന്ത്, എന്റെ ഹസ്ബൻഡിന്റെ ഉമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തത്.
0: ഹസ്ബൻഡിന്റെ ഉമ്മയ്ക്ക് വേണ്ടിട്ടല്ലേ?
1: ഹസ്ബൻഡും സ്ഥിരം ഇതിന്റെ ആളാണ്,
0: സ്വാഗതം കുറിച്ചിയുടെ ആളാണ്.
1: ആ, അപ്പൊ ആളുടെ ഫോണിൽ കൂടെയാണ് ഞാൻ ആദ്യമായിട്ട് ഈ പാട്ടൊക്കെ കേൾക്കാൻ തുടങ്ങിയത്.
0: ഓക്കെ.

0: എന്താണ് ഹസ്ബൻഡിന്റെ ഉമ്മയുടെ പേരെന്താണ്?
1: എന്റെ പേര് നസീമ.
0: നസീമ.
1: ആ
0: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ ഉമ്മയാണ് ശരിക്കും സ്വാഗതം കൊച്ചിയുടെ കട്ട ഫാൻ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ ഇപ്പൊ വീട്ടില് ഉമ്മത് കേക്കണ്ടാവോ? വീട്ടില് റേഡിയോ ഉണ്ടല്ലേ. ഓക്കെ, എങ്ങനെയാണ് ഇന്നത്തെ പാട്ടിന്റെ ഒരു സെലക്ഷൻ?
1: പഴയ പാട്ടുകളോട് കൂടുതലാണ്, അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത്.
0: ഓക്കെ, അല്ല ഈ മനസ്സ് വരുന്ന പാട്ടുകൾ എങ്ങനെ കണ്ടുപിടിച്ചു?
1: ഞാൻ പറഞ്ഞില്ലേ, പാട്ടിന്റെ ഒരു പ്രേമിയാണ് ഉമ്മയും ഞാനും ഒക്കെ,
0: ഓക്കെ
1: അങ്ങനെ സെലക്ട് ചെയ്തതാണ്.
0: ഓക്കെ. അല്ല ഇത് കുറച്ച് പണി ഇതിന്റെ പുറകിൽ എടുത്തിട്ടുണ്ടല്ലോ എന്ന് പറയാ.
1: കുറച്ച് പഴയതൊക്കെ ഉമ്മയുടെയും.
0: ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും നല്ല പാട്ടുകളാണ്.
1: ഇഷ്ടമാണ് അത് കേൾക്കണത്, ഇഷ്ടമാണ്.
0: ആ ഹാ ഹാ.
1: കാരണം പഴയ പടങ്ങൾ കാണുന്നതും, അതായത് ഏറ്റവും പഴയ പടങ്ങളൊക്കെ കാണുന്നത് ഉമ്മയുടെ ഉമ്മയുടെ ഇരുന്നിട്ടാണ്,
0: പഴയ പടങ്ങള്
1: ഉമ്മയുടെ കൂടെ ഇരുന്നിട്ടാണ് കണ്ടേക്കുന്നത്.
0: ഓക്കെ ഓക്കെ.
1: പാട്ട് വെച്ചിട്ടാണ് ഞങ്ങൾ പടങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കി കണ്ടിരുന്നത്.
0: ഓ ഓ ഓ ഓക്കെ. യൂട്യൂബിലാണ് പഴയ സിനിമകളൊക്കെ ഇപ്പൊ കാണുക അല്ലേ? ഓക്കെ. പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട്? ഓക്കെ. ഹസ്ബൻഡിന്റെ പേര്
1: നവാബ്.
0: നവാ. ഓക്കെ ഓക്കെ. കുട്ടികള്?
1: കുട്ടികള് മൂന്നാം കുട്ടികളാണ്.
0: ഓക്കെ. ഹലോ, എന്തോ റേഞ്ചിന്റെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു, ഇടയ്ക്ക് ഇങ്ങനെ മിസ്സായി പോകുന്നുണ്ട്. ഓക്കെ ഓക്കെ
1: ഓക്കെ.
0: ഓ തീർച്ചയായും തീർച്ചയായും. ഓക്കെ, അപ്പോ ഇപ്പൊ തിരക്കിലായതും കൊണ്ടും നമുക്ക് അല്ലെങ്കിൽ നമുക്കൊരു പാട്ടൊക്കെ പാടായിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് സംസാരിക്കാൻ പറ്റിയതിൽ സന്തോഷം, കത്തയച്ചതിൽ വളരെ സന്തോഷം. ഇനിയൊരു ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇതേപോലെ നല്ല പാട്ടുകൾ സെലക്ട് ചെയ്ത് വീണ്ടും അയക്കൂട്ടോ. ഓക്കെ ഓക്കെ. അപ്പൊ ഉമ്മയോട് നസീമ അല്ലേ, ഉമ്മയോട് സ്വാഗതം കൊച്ചിയുടെ പ്രത്യേക അന്വേഷണം പറയണം. ഓക്കെ, താങ്ക് യു.
1: താങ്ക് യു.
0: ഓക്കെ.

ഇന്നത്തെ ഗാനങ്ങൾ നമുക്ക് അയച്ചു തന്ന അനിത നവാബുമായാണ് നമ്മൾ സംസാരിച്ചത്. പക്ഷേ തൊഴിൽ മേഖലയിലായതുകൊണ്ട് നമുക്ക് ഒരുപാടൊന്നും വിശേഷങ്ങൾ പറയാൻ കഴിഞ്ഞില്ല പതിവ് പോലെ. എങ്കിലും നമ്മുടെ ഇന്ന് കത്തയച്ച അനിത നവാബും അനിതയുടെ ഹസ്ബൻഡിൻ്റെ ഉമ്മയുമായ നസീമയുമാണ് നമ്മുടെ സ്വാഗതം കൊച്ചിയുടെ സ്ഥിരം ശ്രോതാക്കൾ. അവരാണ് ഇന്നത്തെ പാട്ടുകൾ നമുക്ക് പ്രത്യേകമായി തിരഞ്ഞെടുത്ത് അയച്ചിരിക്കുന്നത്.

ഹൃദയവികാരങ്ങൾ എപ്പോഴും വാക്കുകൾ കൊണ്ട് പറയാനാവണമെന്നില്ല അല്ലേ? അത്തരം സന്ദർഭങ്ങളിൽ മനസ്സ് മനസ്സിനോട് മന്ത്രിക്കും. മറ്റാരും അറിയാതെ അതിന് വാക്കുകൾ ആവശ്യമില്ല. ഇനി കേൾക്കാം 1976 പുറത്തിറങ്ങിയ ചോറ്റാനിക്കര അമ്മ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ്, പി സുശീല എന്നിവർ ചേർന്ന് പാടിയ ഗാനം. ഗാനരചന ഭരണിക്കാവ് ശിവകുമാർ, സംഗീതം ആർ കെ ശേഖർ.

കാനം ഇ ജെ കഥാതിരക്കഥാ സംഭാഷണം കഥാതിരക്കഥ രചിച്ച് പൊൻകുന്നം വർക്കി സംഭാഷണം എഴുതി എം കുഞ്ചാക്കോ സംവിധാനം ചെയ്ത് 1962 പുറത്തിറങ്ങിയ ഭാര്യ എന്ന ചിത്രത്തിനു വേണ്ടി എ എം രാജ, ജിക്കി എന്നിവർ പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ഗാനശില്പികൾ വയലാർ ദേവരാജൻ.

ജയഭാരതി, മധു, എം ജി സോമൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പി പത്മരാജൻ കഥ തിരക്കഥ സംഭാഷണമൊരുക്കി ഐ വി ശശി സംവിധാനം ചെയ്ത് 1978 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു വാടകയ്ക്ക് ഒരു ഹൃദയം. ഈ ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് സ്വാഗതം കൊച്ചിയിൽ. ഇനി വരികൾ കാവാലം നാരായണപ്പണിക്കർ, സംഗീതം ജി ദേവരാജൻ.

സൂപ്പർ ഹിറ്റ് ഷോസ്, സൂപ്പർ ഹിറ്റ് എന്റർടൈൻമെന്റ്, ഓൺലി ഓൺ റെയിൻബോ FM 107.5. സ്റ്റേ ട്യൂൺഡ്.

1971 പുറത്തിറങ്ങിയ ശരശയ്യ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. വരികൾ വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

മലയാള സാഹിത്യത്തിൽ തന്റേതായ ഒരു വഴി തുറന്ന എഴുത്തുകാരനായിരുന്നു കാക്കനാടൻ. കാക്കനാടന്റെ കഥയ്ക്ക് തോപ്പിൽ ഭാസി തിരക്കഥ സംഭാഷണം സംവിധാനം നിർവഹിച്ച് ജയൻ ജയഭാരതി, ഉണ്ണിമേരി സുകുമാരൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് 1979 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു മോചനം. ഈ ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് സ്വാഗതം കൊച്ചിയിൽ ഇനി. വരികൾ MD രാജേന്ദ്രൻ, സംഗീതം G. ദേവരാജൻ.

0: വിശ്വവിഖ്യാതമായ നോവൽ മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരൻ തകഴി രചിച്ച ചെമ്മീൻ. അതിന് മലയാളത്തിന്റെ ഏറ്റവും മഹാന്മാരായ സംവിധായകരിലൊരാളായിട്ടുള്ള രാമു കാര്യാട്ട് നൽകിയ സിനിമ ആവിഷ്കാരം. ഈ ചിത്രത്തിനു വേണ്ടി വയലാർ വരികളെഴുതി സലിൽ ചൗധരി ഈണമിട്ട് മന്നാഡേ പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ സ്വാഗതം കൊച്ചിയുടെ സമയം ഇവിടെ കഴിയുകയാണ്. ഇന്നത്തെ ഗാനങ്ങൾ അയച്ചു തന്നത് പെരുമ്പടപ്പ് നിന്നും അനിത നവാബായിരുന്നു. നാളത്തെ സ്വാഗതം കൊച്ചിയിൽ കേൾക്കാം ആലത്തൂർ പാലക്കാട് നിന്നും വിനിത മനോജ് കുമാർ അയച്ചു തന്ന ഗാനങ്ങൾ. ഇത്രയും നേരം ശ്രോതാക്കളോടുകൂടെ ഉണ്ടായിരുന്നത് ഞാൻ രതീഷ് കുമാർ. ഇനി 8:15 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
1: ആകാശവാണി പ്രസന്റ്സ് മോർണിംഗ് ന്യൂസ്. Good morning, I'm Sunil Varma. The headlines. Prime Minister Narendra Modi says principle of nation first has been driving force behind India's transformation.

ആരംഭിക്കുന്നതായി അറിയിച്ചിട്ടുണ്ട്. അപേക്ഷകൾ ഓൺലൈനായി www.iti.admissions.kerala.gov.in എന്ന പോർട്ടൽ മുഖേനയും www.det.kerala.gov.in എന്ന വെബ്സൈറ്റിലെ ലിങ്ക് മുഖേനയും സമർപ്പിക്കാവുന്നതാണ് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 30. സമർപ്പിച്ച അപേക്ഷയുമായി ഏറ്റവും അടുത്തുള്ള സർക്കാർ ITIയിലെത്തി വെരിഫിക്കേഷൻ പൂർത്തീകരിക്കേണ്ടതിനുള്ള അവസാന തീയതി അടുത്ത മാസം 3. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0484254750. നമ്പർ ഒരിക്കൽ കൂടി പറയുന്നു, 0484254750.

ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ് 33 സെക്കൻഡ്. സവാരി ടൈം തുടങ്ങേണ്ട സമയമാണ്. പക്ഷെ സവാരി ടൈം തുടങ്ങുന്നതിന് മുൻപ് ചില ഇൻഫോർമേഷൻസ് ഒന്ന് ഷെയർ ചെയ്യട്ടെ. ചുറ്റുവട്ടത്തെയും പരിസര ജില്ലകളിൽ നിന്നുമുള്ള എംപ്ലോയ്മെന്റ്, എഡ്യൂക്കേഷൻ, സ്കോളർഷിപ്പ്, അങ്ങനെ വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ആണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്.

വിവിധ പരീക്ഷകൾക്ക് ഉയർന്ന മാർക്ക് വാങ്ങിയ പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് നൽകുന്ന പ്രത്യേക പ്രോത്സാഹന സമ്മാന പദ്ധതി പ്രകാരമുള്ള സ്കോളർഷിപ്പിനായുള്ള ഒന്നാംഘട്ട അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. ഈ ഗ്രാൻഡ്സ് 3.0 പോർട്ടൽ മുഖേന ഓൺലൈനായി അപേക്ഷിക്കണം. ഫോൺ നമ്പർ 0481256253. ഇത് കോട്ടയം ജില്ലാ പട്ടികജാതി വികസന ഓഫീസിലെ നമ്പറാണ്. നമ്പർ ഒരിക്കൽ കൂടി പറയുന്നു, 0481256253. ഇമെയിൽ വിലാസം ഇ ഗ്രാൻസ് .sc@gmail.com.

കോട്ടയം ഏറ്റുമാനൂർ ഗവൺമെന്റ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് ഇൻസ്ട്രക്ടർ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. യോഗ്യത ബികോം റെഗുലർ, ഡിപ്ലോമ ഇൻ സെക്രട്ടേറിയൽ പ്രാക്ടീസ്, തത്തുല്യ യോഗ്യത. താൽപര്യമുള്ളവർ ഈ മാസം 29 രാവിലെ 10 അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഓഫീസിലെത്തണം എന്നാണ് അറിയിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ താൽപര്യമുള്ളവർക്ക് വിളിക്കാൻ ഫോൺ നമ്പറുണ്ട്, 0481253766. മറ്റൊരു നമ്പർ 9633-3455-35. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയുന്നു, 0481253-7676, 9633-3455-35.

കേരള സർക്കാർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള സർക്കാർ കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആലപ്പുഴയിൽ ദ്വിവത്സര ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് സെക്രട്ടേറിയൽ പ്രാക്ടീസ് കോഴ്സിലേക്ക് 2026-2027 അധ്യയന വർഷത്തിൽ പ്രവേശനം നേടുന്നതിനായി അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അടുത്ത മാസം 12 വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണെന്നാണ് അറിയിച്ചിട്ടുള്ളത്. SSLC അഥവാ തത്തുല്യ പരീക്ഷയിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് അർഹത നേടിയിട്ടുള്ളവർക്ക് പ്രവേശനത്തിന് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഫോൺ നമ്പർ 97 47 53 20 54. നമ്പർ ഒരിക്കൽ കൂടി 97 47 53 20 54.

വിവിധ വിദേശ ഭാഷകൾ പഠിക്കാൻ താൽപര്യമുള്ള ശ്രോതാക്കൾക്ക് ശ്രദ്ധിക്കാം. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് വകുപ്പിൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ജർമ്മൻ, ജാപ്പനീസ് എന്നീ വിദേശ ഭാഷകളിലെ ഒരു വർഷത്തെ സായാഹ്ന കോഴ്സുകൾക്ക് ഈ മാസം 30 വരെ അപേക്ഷ സമർപ്പിക്കാം എന്നറിയിച്ചിട്ടുണ്ട്. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിനുള്ള ഏറ്റവും കുറഞ്ഞ യോഗ്യതാ ബിരുദവും ഡിപ്പാർട്ട്മെന്റൽ പ്രവേശന പരീക്ഷയിൽ പാസ്സായവരുമാണ്. പ്ലസ് ടു അഥവാ തത്തുല്യം പാസ്സായവർക്ക് മറ്റു കോഴ്സുകൾക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 62 82 16 72 98. നമ്പർ ഒരിക്കൽ കൂടി 6282 1672 98.

ഇനി കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ ഒരു തൊഴിലവസരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫോർമേഷനാണ്. കുസാറ്റ് ഷിപ്പ് ടെക്നോളജി വകുപ്പിൽ കരാറടിസ്ഥാനത്തിൽ ടെക്നീഷ്യൻ ഗ്രേഡ് 2 ഫിറ്റർ, ടെക്നീഷ്യൻ ഗ്രേഡ് 2 മോഡൽ മേക്കർ തസ്തികകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. ടെക്നീഷ്യൻ ഗ്രേഡ് 2 ഫിറ്റർ ഒഴിവിലേക്ക് ഫിറ്റർ ട്രേഡിൽ ITI സർട്ടിഫിക്കറ്റും 3 വർഷ പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത. ടെക്നീഷ്യൻ ഗ്രേഡ് 2 മോഡൽ മേക്കർ ഒഴിവിലേക്ക് കാർപെന്ററി ട്രേഡിൽ ITI സർട്ടിഫിക്കറ്റും ഷിപ്പ് മോഡൽ മേക്കിംഗിൽ 3 വർഷ പ്രവർത്തന പരിചയം അല്ലെങ്കിൽ ഷിപ്പ് ബോട്ട്യാർഡിൽ കാർപെന്ററിയിൽ 3 വർഷ പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അടുത്ത മാസം 6 മുൻപായി ഓൺലൈനായി അപേക്ഷിക്കണം. സ്വയം സാക്ഷ്യം വഹിച്ച അപേക്ഷയുടെ കോപ്പിയും വയസ്സ്, യോഗ്യത എന്നിവ തെളിയിക്കുന്നതിന്റെ കോപ്പിയും രജിസ്ട്രാർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല, കൊച്ചി 22 എന്ന വിലാസത്തിലേക്ക് അടുത്ത മാസം 13 മുൻപായി ലഭിക്കത്തക്ക വിധം അയക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക. www.recruit.kusat.ac.in.

വാണിയംകുളം സർക്കാർ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. രണ്ട് വർഷത്തെ കാലാവധിയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, ഒരു വർഷത്തെ കാലാവധിയുള്ള ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി എന്നിവയാണ് ട്രേഡുകൾ. യോഗ്യത 10th ക്ലാസ്. www.itiadmissions.kerala.gov.in ൽ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. അവസാന തീയതി ഈ മാസം 30. ഫോൺ നമ്പർ 04662 2277 44. നമ്പർ ഒരിക്കൽ കൂടി 04662 2277 44.

0: ITI അഡ്മിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കൂടി. മലമ്പുഴ ഗവൺമെന്റ് ITIയിൽ 2026 പ്രവേശന വർഷത്തെ പ്രവേശനത്തിന് ഓൺലൈൻ അപേക്ഷ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. www.itiadmissions.kerala.gov.in മുഖേനയാണ് അപേക്ഷ നൽകേണ്ടത്. പ്രോസ്പെക്ടസും മാർഗനിർദ്ദേശങ്ങളും www.det.kerala.gov.in ലഭിക്കും എന്നറിയിച്ചിട്ടുണ്ട്. 100 രൂപയാണ് അപേക്ഷാ ഫീസ്. സമീപത്തെ ITI അഥവാ അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷിക്കാവുന്നതാണ്. അവസാന തീയതി 30 വെരിഫിക്കേഷൻ നടപടികൾ 15 മുതൽ വിവിധ ITIകളിൽ ആരംഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0491281 നമ്പർ ഒരിക്കൽ കൂടി 0491281 ഒന്ന് രണ്ട് ഇൻഫർമേഷൻസ് കൂടിയുണ്ട്. അത് സവാരി ടൈമിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും പങ്കുവയ്ക്കാം കേട്ടോ.
1: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.
2: Blast your mornings with blistering music. Sawari time.

മെലഡിയസ് ആയിട്ടുള്ള കുറേ മനോഹരമായ മനസ്സ് നിറയ്ക്കുന്ന പാട്ടുകൾ കേട്ടു. ഇനി നമ്മളുടെ ഡെയിലി ലൈഫിൻ്റെ തിരക്കിലേക്ക് നമ്മളെല്ലാവരും കടന്നിട്ടുണ്ടാകും. നമ്മളെല്ലാവരും യാത്രയ്ക്കൊക്കെ പുറപ്പെട്ടിട്ടുണ്ടാകും. ജോലിസ്ഥലത്തേക്കോ കോളേജിലേക്കോ ഉള്ള ഈ യാത്ര എന്തായാലും ഒറ്റയ്ക്കാവണ്ട, റെയിൻബോ ഉണ്ട് കൂടെ. ഇത് നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവെക്കാനുള്ള ടൈം റെയിൻബോയിൽ ഇപ്പോൾ സവാരി ടൈം. പാട്ടും കൂട്ടുമായി കൂടെയുള്ളത് ഞാൻ രതീഷ് കുമാർ. നിങ്ങൾക്കറിയാം, സവാരി ടൈമിലേക്ക് നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവെക്കാൻ വിളിക്കേണ്ട നമ്പർ 04842421 01, 04842421 01. സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 സമയം 8 മണി കഴിഞ്ഞ് 40 മിനിറ്റ് 58 സെക്കൻഡുമായിട്ടുണ്ട്. ഇപ്പോൾ കുറേ പേരൊക്കെ യാത്ര തുടങ്ങിയിട്ടുണ്ടാവും. നമ്മൾ ബെഡ് കോഫിയിൽ സുരേഷ് കാഞ്ഞിരക്കാട്ടിൻ്റെ വളരെ മോട്ടിവേഷനായിട്ടുള്ള കുറേ നല്ല കഥകൾ വാക്കുകൾ കേട്ടു. അതിനുശേഷം സ്വാഗതം കൊച്ചിയിൽ വളരെ

ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു സവാരി ടൈം. നമുക്ക് ആദ്യത്തെ കോളർ വന്നിട്ടുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,

0: ഹലോ,
1: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്.
1: ആരാണ്? എവിടെ നിന്നാണ്?
0: ഞാൻ നോർത്ത് പറവൂർ നിന്ന് വിളിക്കുന്ന കൈതാര എന്നുള്ള സ്ഥലത്ത് നിന്ന്.
1: ഓക്കെ,
0: രമണി.
1: രമണി. ഓക്കെ, ഇപ്പോ എന്ത് ചെയ്യാണ്?
0: ഞാനിപ്പോ ഒരു ഓട്ടോ ഡ്രൈവറാണ്.
1: ആഹാ,
0: കൈതാരത്ത്.
1: കൈതാരത്താണ്.
0: കൈതാരത്ത്.
1: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇപ്പൊ സ്റ്റാൻഡിലാണോ?
0: വർക്കറും കൂടി? അല്ലല്ല, ഞാൻ സ്റ്റാൻഡിലേക്ക് പോവാൻ തുടങ്ങണേ ഉള്ളൂ. പിന്നെ ഞാൻ ആശാ വർക്കറും കൂടിയാണ്.
1: ഓ, അപ്പൊ ഇത് രണ്ടും കൂടി എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോണു?
0: ആ, ഒരുമിച്ച് ആശാ വർക്കറിന്റെ ജോലിക്ക് പോകുമ്പോ ഓട്ടോ ഓടിക്കൂല, അത് കഴിയുമ്പോ ഓട്ടോ ഓടിക്കും.
1: ഓക്കെ ഓക്കെ ഓക്കെ. അല്ല, ഇപ്പൊ നമ്മള് ഈ കൈതാരം ജംഗ്ഷനിൽ തന്നെയാണോ നമ്മുടെ ഓട്ടോ സ്റ്റാൻഡ്?
0: അതെ അതെ, കൈതാരം ജംഗ്ഷനിലാണ്.
1: ഓക്കെ ഓക്കെ. അപ്പോ ആശാ വർക്കിന് പോകുന്ന ദിവസങ്ങൾ അങ്ങനെ നമ്മളത് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും?
0: ആ, ആശാ വർക്കറിന് പോണ ദിവസം ഓട്ടോ ഓടിക്കൂല, അത് കഴിയുമ്പോ, ജോലി കഴിയുമ്പോ ഓട്ടോ ഓടിക്കും.
1: ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ ഈ മഴയായതുകൊണ്ട് ഇത് രണ്ടിനും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടോ?
0: ഇല്ല, കുഴപ്പമൊന്നുമില്ല, ഞങ്ങളുടെ ജോലി അതുപോലെ പോണല്ലോ.
1: അതെ അതെ,
0: മഴയാണെങ്കിലും
1: അതെ.
0: വെയിലാണെങ്കിലും
1: ഇപ്പോ ഈ മഴക്കാലം ആയതുകൊണ്ട് കുറച്ചധികം കാര്യങ്ങൾ ഉണ്ടാവുമായിരിക്കുമല്ലോ അല്ലെ, മഴക്കാല രോഗങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. ഓക്കെ, പിന്നെ ഇപ്പൊ എത്ര കാലമായി നമ്മൾ ഈ ഓട്ടോ രംഗത്ത്? എത്ര കാലമായി?
0: ഇപ്പം കൈതാരത്ത് ഓടിക്കാൻ തുടങ്ങിയത് ഞാൻ ഒരു 10 വർഷമായി.
1: 10 വർഷമായി. ഓ ഓക്കെ. വീട്ടിലാരൊക്കെ ഉണ്ട്?
0: വീട്ടിൽ ഞാനും മോളും മാത്രമേ ഉള്ളൂ.
1: ഓക്കെ, മകളുടെ പേര്?
0: മോളുടെ പേര് അശ്മിന.
1: അശ്മിന. ഓക്കെ. പിന്നെ അപ്പൊ എപ്പോഴാണ് റേഡിയോ കേൾക്കുന്ന സമയം?
0: റേഡിയോ അടുക്കളയിൽ നിൽക്കൂലേ,
1: ആ
0: ജോലിയൊക്കെ തുടങ്ങും, ജോലിയൊക്കെ ചെയ്യുമ്പോ റേഡിയോ കേൾക്കും.
1: അപ്പൊ രാവിലെ തുടങ്ങുമോ?
0: ആ, രാവിലെ തുടങ്ങും.
1: ഓട്ടോയിലുണ്ടോ?
0: ഓട്ടോയിലില്ല, ഓട്ടോ ഓടിക്കുമ്പോ റേഡിയോ വെക്കാൻ പറ്റില്ല,
1: കേൾക്കാൻ പാടില്ല. അതെ, പക്ഷെ ഓട്ടോ സ്റ്റാൻഡുകളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മുടെ റേഡിയോ വെക്കുകയും ഒരുപാട് റേഡിയോ ശ്രോതാക്കളുള്ള സ്ഥലമാണ് ഓട്ടോ സ്റ്റാൻഡുകൾ.
0: ഞാൻ റേഡിയോ വെക്കാന്ന് വിചാരിച്ചു, അപ്പൊ അതൊരു ബുദ്ധിമുട്ടാവും.
1: ആഹാ, ഓക്കെ ഓക്കെ. മിക്കവാറും ഈ ഓട്ടോ സ്റ്റാൻഡിനോട് ചേർന്നിട്ട് തന്നെ ഒരു ചായക്കടയൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അത് തമ്മിലുള്ള ഒരു ബന്ധം വളരെ പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ പറ്റും, ഈ ചായക്കടയും ഓട്ടോ സ്റ്റാൻഡും തമ്മിലുള്ള ഒരു ബന്ധം.
0: അപ്പൊ
1: നമ്മുടെ ശ്രോതാക്കൾ തന്നെ ഒരുപാട് പേര് ഇങ്ങനെ ഓട്ടോ സുഹൃത്തുക്കൾ വിളിക്കുമ്പോൾ ഇങ്ങനെ പറയും, തൊട്ടടുത്തുള്ള ചായക്കടയിലാണ് എല്ലാ ദിവസവും കേൾക്കുന്നത് എന്ന്. ഓക്കെ, അപ്പൊ പാട്ടുകൾ എപ്പോഴും പ്രിയപ്പെട്ട പരിപാടിയാണോ? ഓക്കെ, അപ്പോ ഇന്നത്തെ പാട്ട് ഏത് പാട്ടാണ് നമുക്ക് കേൾക്കേണ്ടത്?
0: ഞാൻ ഗന്ധർവനിലെ ദേവാങ്കണങ്ങൾ കൈവരുന്ന താരകമ്മയിലെ.
1: മെലഡി പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം?
0: മെലഡി പാട്ടുകൾ, മെലഡി പാട്ടുകളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം.
1: ഓക്കെ, പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
0: ആ, ഓട്ടോ ഡ്രൈവേഴ്സിനും പിന്നെ ആശാ വർക്കേഴ്സിനും പിന്നെ എന്റെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും.
1: ഓക്കെ, രണ്ടുപേരി മൂളുന്നുണ്ടോ?
0: ഇല്ല, പാടാനുള്ള മൂടല്ല.
1: ഓ,
0: ഇത് കിട്ടിയോന്നുള്ളൊരു സന്തോഷം.
1: ആ ഷോക്കിൽ നിന്നുവരെ വിമുക്തയായിട്ടില്ല.
0: അതന്നെ,
1: ധൈര്യമായിട്ട് ഹാപ്പി ആയിട്ട് സംസാരിച്ചോളൂ, നോ പ്രോബ്ലം. ഓക്കെ, അപ്പോ മകൾ എന്ത് ചെയ്യുന്നു?
0: മോളിപ്പോ ഡിഗ്രി കഴിഞ്ഞു.
1: ഓ ഓക്കെ, സ്റ്റുഡന്റ് ആണ് അല്ലേ, ആള് ക്ലാസ്സിൽ പോയിട്ടുണ്ടാവും അല്ലേ?
0: ഇല്ല, ഡിഗ്രി കഴിഞ്ഞു.
1: ആ, ഡിഗ്രി കഴിഞ്ഞു. ഓക്കെ, ശരി ശരി ശരി. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും നമ്മുടെ ആശാ വർക്കേഴ്സിനും ഓട്ടോ ഡ്രൈവേഴ്സിനും എല്ലാ സുഹൃത്തുക്കൾക്കും എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി നമുക്ക് ഈ പാട്ട് കേൾക്കാം അല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് രാവിലെ തന്നെ നമുക്ക് രണ്ടു വാക്ക് സംസാരിക്കാൻ പറ്റിയാൽ സന്തോഷം. ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും വിളിക്കൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഷോക്കൊന്നും ഇല്ലാതെ കുറച്ചും കൂടി സംസാരിക്കാം. ഓക്കെ, ശരി. ഓക്കെ.

0: ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. സമയം 9 കഴിഞ്ഞ് 1:57 നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു സവാരി ടൈം. ഇത് യാത്ര ചെയ്യുന്നവർക്കൊപ്പം റെയിൻബോ എഫ് എം കൊച്ചി കൂട്ടുകൂടുന്ന സമയം സവാരി ടൈമിന്റെ സമയം. അടുത്ത കോളർ വന്നിട്ടുണ്ട്, ആരാണെന്ന് നമുക്ക് നോക്കാം. ഹലോ,
1: ഹലോ,
0: ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്. പേരുമാർന്നല്ല.
0: എന്റെ പേര് രതീഷ് കുമാർ.
1: റേഡിയോ ഒക്കെ എപ്പോഴും കേൾക്കും.
0: ഓക്കെ, പേരെന്താണ്?
1: എന്റെ പേര് നസീർ.
0: നസീർ. വീട് പറവൂർ.
1: വീട് പറവൂര്.
0: ഓക്കെ ഓക്കെ ഓക്കെ, പറയൂ. ഇപ്പൊ എങ്ങോട്ടേക്കാണ് യാത്ര?
1: ഈ തട്ടാമ്പടിയിലൊന്ന് പോവുകയാണ്, ഇവിടുന്ന് ടൂവീലറിന്.
0: തട്ടാമ്പടി. എന്താണ് യാത്ര ഉദ്ദേശം?
1: ഇന്ന് വെറുതെ അവിടെ ഒരു സ്വന്തക്കാരുടെ വീട്ടിൽ പോണതാണ്.
0: ഓക്കെ.
1: അപ്പൊ വെറുതെ അങ്ങനെ അപ്പൊ കഴിഞ്ഞ മാസം
0: വിളിച്ചാണല്ലോ,
1: വിളിച്ചു നോക്കും ഇങ്ങനെ.
0: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ.
1: നമുക്ക് ബാലേട്ടിലെ പാട്ട് വെച്ചാ ഇന്നലെ എന്നുള്ളത്.
0: ഓ, ആ പാട്ടാണ്.
1: ഓർത്തോർത്തിരിക്കയായിരുന്നു ഞാൻ ഇങ്ങനെ ഏതെങ്കിലും ഒരു പാട്ട്.
0: പൊതുവിൽ മെലഡീസ് ആണ് ഇഷ്ടം എന്ന് തോന്നണു അല്ലേ?
1: പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ദാസേന്റെ പാട്ടായിട്ട് എല്ലാവരും പാട്ട് ഇഷ്ടമാണ്. ദാസേന്റെ അല്ല എല്ലാവരും.
0: ഓക്കെ ഓക്കെ ഓക്കെ. പാട്ട് പാടുവോ?
1: ഏ, പാടൊന്നുമില്ല.
0: വേണമെങ്കിൽ ഒന്ന് മൂളാം നിർബന്ധിച്ചാൽ.
1: ഇല്ല.
0: ഓക്കെ ഓക്കെ.
1: റോട്ടിലല്ലേ ഇരിക്കണ, ആൾക്കാരൊക്കെ ശ്രദ്ധിക്കണ്ടേ.
0: ഇപ്പൊ പോകുന്ന വഴിക്ക് ഇപ്പൊ എവിടം വരെ എത്തിപ്പോ?
1: ഞാനിപ്പോ മനക്കപ്പടി കഴിഞ്ഞു.
0: മനക്കപ്പടി കഴിഞ്ഞു. ഓക്കെ. എന്നിട്ട് എന്തൊക്കെയാണ് വിശേഷം പൊതുവിൽ?
1: നല്ല വിശേഷങ്ങൾ.
0: എവിടെയാണ് വർക്ക്?
1: എനിക്ക് പറവൂര് മാർക്കറ്റിൽ പച്ചക്കറി ലോഡിംഗ്.
0: യെസ് യെസ് യെസ് ഞാൻ ഓർക്കണ്ടോ, നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ടല്ലോ.
1: അപ്പൊ മാർക്കറ്റ് ദിവസമൊക്കെ കഴിഞ്ഞിട്ടപ്പോ നമ്മള് സ്വന്തക്കാരുടെ വീടിന്റെ വഴി കോട്ടപ്പുറം ബസ് സ്റ്റോപ്പിന്റെ ഒക്കെ അവിടെ.
0: ഓ ഓക്കെ.
1: പുള്ളിക്കൊക്കെ വയ്യാണ്ട് പറഞ്ഞു പോയി കാണാന്ന് വെച്ചാൽ.
0: ശരി ശരി ശരി ശരി.
1: ടൈം ഒരുപാടുണ്ട്. അപ്പൊ ഞാനിപ്പൊ ഒന്ന് വിളിച്ചു നോക്കാം. ഡെയിലി ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും.
0: ഓക്കെ. എങ്ങനെയാണ് യാത്ര?
1: ടൂവീലർ.
0: ടൂവീലർ ആണ്. ഇന്ന് മഴയുടെ തടസ്സമുണ്ടോ?
1: ഇല്ല ഇല്ല, ഒന്നുമില്ല. നല്ല നല്ല ക്ലീൻ അന്തരീക്ഷം.
0: ഓക്കെ. പക്ഷെ രാവിലെ നല്ല മഴ ഉണ്ടായിരുന്നല്ലോ.
1: രാവിലെ ഉണ്ടായിരുന്നു. മാറി മാർക്കറ്റിലൊക്കെ പണിയെടുക്കുമ്പോ ടൈമിലൊക്കെ ഭയങ്കര മഴയായിരുന്നു.
0: ഇപ്പൊ മാറിയിട്ടുണ്ടല്ലേ.
1: ഇപ്പൊ നല്ല വെയിലാണ്.
0: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോയാലോ?
1: ഓക്കെ ഓക്കെ ഓക്കെ
0: ഓക്കെ. അപ്പൊ ഇനി ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും വിളിക്കൂ കേട്ടോ.
1: ഒരു മാസം ഗ്യാപ്പിൽ വിളിക്കാം. അങ്ങനെയാണ്.
0: മൂന്ന് മാസം എന്നൊക്കെയാണ് ഒരു സങ്കല്പം. എല്ലാവർക്കും വിളിക്കാനുള്ള ഒരു അവസരം കൊടുക്കണമല്ലോ. അതാ
1: കൊടുക്കണം കൊടുക്കണം, തീർച്ചയായിട്ടും.
0: ഓക്കെ. എന്തായാലും സംസാരിക്കാൻ പറ്റിയാലും സന്തോഷം. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോ. ഓക്കെ.

0: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു സവാരി ടൈം. ഇത് യാത്ര ചെയ്യുന്നവർക്കൊപ്പം റെയിൻബോ എഫ് എം കൊച്ചി കൂട്ടുകൂടുന്ന സമയം സവാരി ടൈമിന്റെ സമയം. യാത്രയിൽ ആരോടെങ്കിലും എന്തെങ്കിലും ഇണ്ടാന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ യാത്രയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ പങ്കുവെക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു പ്രിയ ഗാനം ഇപ്പോൾ കേൾക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ വേഗം വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 0484-242-4281 0484-242-8101. ഓക്കെ, നമുക്ക് അടുത്ത കോളർ വന്നിട്ടുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
1: ഹലോ,
0: ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്,
0: ആരാണ്, എവിടെ നിന്നാണ്?
1: എന്റെ പേര് ഷിബു.
0: ഷിബു, എവിടെ നിന്നാ വിളിക്കുന്നേ?
1: ഇപ്പൊ
0: മുപ്പത്തടം. സ്വന്തം സ്ഥലം മുപ്പത്തടാണോ?
1: അല്ല അല്ല, പറവൂരാണ് സ്ഥലം.
0: ഓ, പറവൂരാണ്. ഓക്കെ, എന്താണ് ഈ ഇങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നത് രാവിലെ തന്നെ?
1: അതെ, ഞാനൊരു

0: വണ്ടി ഓടിക്കുന്ന ആളാണ്. ഡിജിറ്റൽ സർവേയുടെ കോൺട്രാക്ട്.
1: ഓ ഓ ഓ, ഇത് എന്ത് എന്ത് എന്ത് വണ്ടിയാണ്?
0: ഇത് ഡിജിറ്റൽ സർവേ എന്ന് പറയും. അത് എല്ലാവരും സർവേയറെ കൊണ്ട് ഇതാക്കുന്ന വണ്ടിയാ.
1: ഡിജിറ്റൽ സർവേ ഇത് ഗവൺമെന്റിന്റെ അല്ലേ?
0: അതെ, ഗവൺമെന്റിന്റെ.
1: ആ, ഞാൻ മുനിസിപ്പൽ സ്റ്റേഷനിൽ കണ്ടിട്ടുണ്ട് ഡിജിറ്റൽ സർവേയുടെ ഓഫീസുകളൊക്കെ. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ്? എങ്ങനെ?
0: കൊറേ വണ്ടികളുണ്ട്, അതിനകത്ത് ഒരു വണ്ടി അത്രേ.
1: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്താണ് നമ്മളുടെ പരിപാടി വണ്ടി കൊണ്ട്?
0: വണ്ടി കൊണ്ട് സർവേയർമാരെ ഫീൽഡാക്കണം, തിരിച്ചു കൊണ്ടുവരണം, വേറെ ഫീൽഡിലോട്ട് കൊണ്ടുവരണം, അതൊക്കെയാണ് പരിപാടി.
1: ഓക്കെ, ഇതിപ്പോ ഷിബു വർക്ക് ചെയ്യുന്നത് ഏത് പരിധിയിലാണ്? ഇപ്പോ
0: അത് ആലുവ സൂപ്രണ്ട് ഓഫീസിന്റെ പരിധിയിലാണ്.
1: ആലുവ സൂപ്രണ്ട് ഓഫീസറിന്റെ പരിധിയിൽ. അപ്പൊ ഏതൊക്കെ സ്ഥലം വരും അതിനകത്ത്?
0: അതിപ്പോ ഇപ്പൊ കടുങ്ങല്ലൂർ പഞ്ചായത്താണ് ഈ സംഭവം സർവേ നടക്കുന്നത്. ഈ വണ്ടി
1: ഓക്കെ ഓക്കെ. എന്തിന്റെയാണ് ഇപ്പൊ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സർവേ?
0: എല്ലാം പറമ്പ് അളക്കുക, ചിട്ടപ്പെടുത്തി, ഓൺലൈനിലാക്കും, ഡിജിറ്റലാക്കും.
1: ഓ ശരി ശരി ശരി ശരി ശരി. ഇത് മറ്റേ സ്റ്റാറ്റിസ്റ്റിക് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണോ? അല്ല, ഓക്കെ, റവന്യൂ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടതാണ്. ശരി ശരി ശരി ശരി. ഓക്കെ, അപ്പൊ ഇപ്പൊ എത്ര കാലമായിട്ടുണ്ട് ഇപ്പൊ ഈ ഒരു ഏരിയയില്?
0: ആറുമാസമായിട്ടുണ്ടല്ലേ.
1: ഇതിപ്പോ എന്ത് വണ്ടിയാണ് ഇപ്പൊ നമ്മൾ പോവാ? എത്തിയോസ്? ഓ ഓ ശരി ശരി ശരി ശരി ശരി. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മളും കുറച്ച് കൂടെ കുറച്ച് സ്റ്റാഫുകൾ ഉണ്ടാവുമായിരിക്കും അല്ലേ?
0: ഓക്കെ.
1: അപ്പൊ യാത്രക്കിടയിൽ ഇപ്പൊ പാട്ട് കേൾക്കാനൊക്കെ ഉള്ള അല്ലെങ്കിൽ ഗ്യാപ്പ് കിട്ടുമോ? ഓക്കെ ഓക്കെ ഓക്കെ. ശരി ശരി ശരി
0: ശരി.
1: ഓക്കെ, നമുക്ക് ബാക്കി സ്റ്റാഫുകൾ സർവേ പരിപാടികളുടെ തിരക്കിലാവുമ്പോ നമുക്ക് കുറച്ച് സമയം കിട്ടും. അവരുടെ ഡ്യൂട്ടി ടൈം നമുക്ക് അത്യാവശ്യം അല്ലെ, പാട്ട് കേൾക്കാനുള്ള സമയം. ഓക്കെ ഓക്കെ. ഇപ്പോ ഏത് പാട്ടാണ് നമുക്ക് വേണ്ടത്? ഓ, അദ്വൈതത്തിലെ ഭയങ്കര മെലഡിയസ് ആയിട്ടുള്ള ഹിറ്റ് ആയിട്ടുള്ള പാട്ട് പാടുവോ? ഓക്കെ, ആസ്വാദനമാണ് കൂടുതല്. ഈ പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? ഓ, എല്ലാ നമ്മുടെ സർവേ ടീം അംഗങ്ങൾക്ക് എല്ലാവർക്കും അല്ലേ?
0: ഞങ്ങൾ എല്ലാവരും കേൾക്കുന്നുണ്ട്
1: യാത്രയിലൊക്കെ. ഓ ശരി,
0: വണ്ടിയിലോട്ട്.
1: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ സർവേ ടീമിലെ എല്ലാ ആളുകൾക്കും വേണ്ടിട്ട് നമുക്ക് പാട്ട് കേൾക്കാം അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഇനിയിപ്പോ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വിളിക്കൂ
0: കേട്ടോ.
1: ഓക്കെ, എന്തായാലും സന്തോഷം. ഓക്കെ ശരി.

0: ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു സവാരി ടൈം. ഇത് നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാനുള്ള ടൈം. അപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 24 മിനിറ്റും 45 സെക്കൻഡും ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത കോളറും വന്നിട്ടുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
1: ഹലോ,
0: ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്,
0: ആരാണ്, എവിടെ നിന്നാണ്?
1: ഞാൻ പറവൂരുന്നാണ്.
0: പറവൂരുന്ന്
1: സജിത നിയാസ്.
0: ഓക്കേ, പിന്നെ എന്തൊക്കെയാണ് വിശേഷം?
1: വിശേഷം ആദ്യമായിട്ട് കോൾ കിട്ടണേന്റെ ഒരു സന്തോഷമുണ്ട്.
0: ആദ്യമായിട്ടാണ് കോൾ ചെയ്യുന്നല്ലേ?
1: മെസ്സേജ് വിടാറുണ്ട്.
0: ഏതാ, വാട്സാപ്പിലാ?
1: വാട്സാപ്പിലും FB ഇടാറുണ്ട്.
0: FB കമന്റും ചെയ്യാറുണ്ട് അല്ലേ? ഓക്കെ, പക്ഷെ ആദ്യമായിട്ട് ഒരു കോൾ ചെയ്യുന്നത് ഇപ്പോഴാണ്.
1: കൊറേ നാളെ ട്രൈ ചെയ്യണം. മോള് അവള് എന്നും വിളിക്കും, പക്ഷെ കിട്ടാറില്ല.
0: ഓ ഓ, അപ്പൊ ആദ്യം മകളാണോ സംസാരിച്ചപ്പോ?
1: ആദ്യം മകളാണ് സംസാരിച്ചത്.
0: ഓക്കെ, മകളുടെ പേരെന്താ?
1: അംന
0: ഫാത്തിമ. അംന ഫാത്തിമ. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ മകളാണ് എല്ലാ ദിവസവും ട്രൈ ചെയ്യാറ്?
1: അവള് എല്ലാ ദിവസവും ട്രൈ ചെയ്യും, പിന്നെ പാട്ട് ആവശ്യപ്പെടാറൊക്കെ ഉണ്ട്.
0: ഓക്കെ, അപ്പോ
1: എല്ലാ ദിവസവും രാവിലെ തന്നെ റേഡിയോ ഓൺ ചെയ്ത് കേൾക്കും.
0: ആഹാ, എത്ര മണിക്ക് തുടങ്ങും?
1: ഞങ്ങളൊരു 7 മണിയാകുമ്പോ വെക്കും.
0: ഓ, അപ്പൊ സ്വാഗതം കൊച്ചി മുതൽ കേൾക്കും അല്ലേ? ഓക്കെ,
1: പിന്നെ ന്യൂസ് ഒക്കെ ഉണ്ടാവല്ലോ ചെറുതായിട്ട്, അപ്പൊ അതൊക്കെ കേൾക്കൊണ്ടിരിക്കും.
0: ഓക്കെ ഓക്കെ ഓക്കെ. എന്താണ് പരിപാടികൾ ഇന്നിപ്പോ?
1: പരിപാടി പറൂര് വരെ ഒന്ന് പോണം.
0: ഓക്കെ, ഇന്ന് എന്താണ് പറവൂരിന്നാണല്ലോ എല്ലാ കോളും വന്നിട്ടുള്ളത്.

0: രാവിലെ രമണി, നസീർ, ഷിബു എല്ലാവരും പറവൂർക്കാരാണ്.
1: അതെന്താന്ന് വെച്ചാൽ പറവൂരിൽനിന്നാണ് കൂടുതൽ ആൾക്കാർക്ക് റേഡിയോ കേൾക്കാൻ താല്പര്യമായിരിക്കും. കൂടുതൽ ആൾക്കാരും പറവൂരിൽനിന്നായിരിക്കും കേൾക്കണത്.
0: എന്തായാലും ഇന്നെന്തോ പറവൂർ സ്പെഷ്യലാന്ന് എനിക്ക് തോന്നുന്നു.
1: ആ
0: ഓക്കെ,
1: പറവൂര് നല്ല സ്ഥലല്ലേ.
0: പിന്നെ അടിപൊളി സ്ഥലമല്ലേ. ഓക്കെ പിന്നെ, അപ്പൊ അമ്ന ഫാത്തിമ എവിടെ?
1: അവര് ഇന്ന് ക്ലാസ് ഇല്ല, അവർക്ക്
0: ക്ലാസ്
1: ഇല്ല.
0: ക്ലാസ് ഇല്ല.

0: എട്ടാം ക്ലാസ്സിലാണ് അവള്.
1: ഓ, എട്ടിലാണല്ലേ.
0: ആ
1: ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി ശരി ശരി. അപ്പോ ഈ അമ്മനക്കുട്ടിയും ഇതിന്റെ റേഡിയോന്റെ ഒരു സ്ഥിരം ശ്രോതാവാണല്ലേ.
0: ആ മോനും മോളുക്കും ഇതാണ് പരിപാടി, വലിയ കാലത്തന്നെ ഓണാക്കാ ഇതിലേക്ക് കേട്ടോണ്ടിരിക്കുക.
1: ഓക്കെ, മകന്റെ പേരോ?
0: മകന്റെ പേര് അമാൻ.
1: അമാൻ.
0: ആ
1: ഓ, ഒന്ന് ഒന്ന് സ്പെല്ലിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് കഴിഞ്ഞാൽ അമാനും അമ്മയും ആയി. അമാൻ എത്രാം ക്ലാസ്സിലാണ്?
0: അവനേഴാം ക്ലാസ്സിൽ.
1: 7ാം ക്ലാസ്സിലാണ്. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെന്താണ് വിശേഷം?
0: സുഖം.
1: സുഖം. അപ്പൊ നമുക്ക് ഏത് പാട്ടാണ് വേണ്ടത്?
0: എനിക്ക് വാഴ ടൂലേ
1: ആരുടേതാണ് ഈ ചോയ്സ്?
0: മോന് വേണ്ടിയാണ് ചോദിച്ചത്.
1: മോന് വേണ്ടിയാണ് ചോദിച്ചത്.
0: അവന് ഭയങ്കര ഇഷ്ടമാണ്
1: വാഴ ടൂലെ
0: തൂകി
1: എന്ന് പറഞ്ഞ പാട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അല്ല, ഈ പാട്ട് സെലക്ട് ചെയ്തത് ആരാണ്? ഇന്നത്തെ ഈ പാട്ടാണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്തത്?
0: അവർ രണ്ടുപേരും കൂടിയാണ് സെലക്ട് ചെയ്തിരുന്നത്. ഏത് പാട്ട് ചോദിക്കും വെച്ചിട്ട്.
1: ഓക്കെ ഓക്കെ. എന്തായാലും ഇത് കുട്ടികളാണെന്നുള്ളത് ഉറപ്പാണ്, കാരണം അവരുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആൽബവും സോങ്ങും ഒക്കെ.
0: അവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ പാട്ട് രണ്ടുപേർക്കും.
1: ഓക്കെ ഓക്കെ ഓക്കെ.
0: ഞാൻ ചോദിച്ച കാരണം പറയും, ഉമ്മി പഴയ സോങ്ങുകൾ ചോദിക്കുള്ളൂ, ഇതേ സംഭവം.
1: അതുകൊണ്ട് ഉമ്മിയുടെ ചോയ്സുള്ള പാട്ട് വേണ്ട, ഞങ്ങളുടെ ചോയ്സുള്ള പാട്ട് മതിയെന്നല്ലേ. ഓക്കെ ഓക്കെ. അമാനുണ്ടോ വീട്ടില്?
0: ആ വീട്ടിലുണ്ട്, രണ്ടുപേരുണ്ട്.
1: ഓക്കെ. അപ്പൊ ഇന്ന് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് രണ്ടുപേരും റേഡിയോ ആയിട്ട് അവിടെ കൂടിയേക്കാണ്. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട് അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ട് കേൾക്കാം അല്ലേ. ഓക്കെ, ഇനിയൊരു ഓ, അതെ അതെ. അയ്യോ, വാഴറ്റു ഒരു കുട്ടികളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സിനിമയാണ് എല്ലാ പാട്ടുകളും. കുട്ടികൾക്കൊക്കെ ബൈ ഹാർട്ടാണ് എല്ലാവർക്കും. അപ്പൊ എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ട് അല്ലെ, അമാനും അമ്മയും കൂടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഈ പാട്ട് കേൾക്കാം അല്ലെ. ഓക്കെ, അപ്പൊ ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും വിളിക്കൂ കേട്ടോ, സംസാരിക്കാൻ പറ്റിയതിന് വലിയ സന്തോഷം. ഓക്കെ.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു സവാരി ടൈം. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 39 മിനിറ്റും 40 സെക്കൻഡും. നേരത്തെ സവാരി ടൈം തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് ഇൻഫോർമേഷൻസ് ഞാൻ ഷെയർ ചെയ്തിരുന്നു. ആ കൂട്ടത്തിൽ 1-2 എണ്ണം ബാക്കിയുണ്ട്, ഞാൻ അത് പിന്നീട് പറയാം എന്നാണ് പറഞ്ഞത്. ആ 1-2 ഇൻഫോർമേഷൻസ് കൂടി ഞാനിപ്പോൾ ഷെയർ ചെയ്യുകയാണേ. പാലക്കാട് കെൽട്രോൺ നോളജ് സെന്ററിൽ പ്രഭാത സായാഹ്ന കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിട്ടുണ്ട്. DCA ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ഗ്രാഫിക്സ് ആൻഡ് വിഷ്വൽ ഇഫക്ട്സ്, ഓഡിയോ വീഡിയോ എഡിറ്റിംഗ്, ഡിപ്ലോമ ഇൻ ഓഫീസ് അക്കൌണ്ടിംഗ്, വേർഡ് പ്രോസസ്സിംഗ് ആൻഡ് ഡാറ്റ എൻട്രി കോഴ്സുകളിലേക്ക് ഈ മാസം 30 വരെ അപേക്ഷിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ വിളിക്കുക, വിളിക്കേണ്ട നമ്പർ 85 90 60 52 73. നമ്പർ ഒരിക്കൽ കൂടി 8590 60 52 73.

0: ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു സവാരി ടൈം. അടുത്ത കോളർ വന്നിട്ടുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
1: ഹലോ,
0: ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ് സർ.
0: ഗുഡ് മോർണിംഗ്, ആരാണ്, എവിടെ നിന്നാണ്?
1: ഞാൻ, എന്റെ പേര് സുധാന്ന്, ഞാൻ ദേശം കുന്നമ്പുറത്തു നിന്നാണ് വിളിക്കണേ.
0: ഓക്കെ.
1: ഞാനൊരു അംഗനവാടിയിലാണ് വർക്ക്
0: ചെയ്യുന്നത്,
1: കുന്നമ്പുറത്ത്.
0: ഓക്കെ.
1: അമ്പലത്തിന്റെ അടുത്താണ്, പള്ളിപ്പാട്ട് അമ്പലത്തിന്റെ അടുത്താണ് എന്റെ അംഗനവാടി. അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി, ടീച്ചേഴ്സിനും കുട്ടികൾക്കും, പിന്നെ ഞങ്ങളുടെ പാറക്കടവ് ബ്ലോക്കില്, ബ്ലോക്കാണ് ഞങ്ങളുടെ, അവിടുത്തെ സെന്ററിലെ പഞ്ചങ്ങനാട് പഞ്ചായത്താണ് അവിടുത്തെ എല്ലാ സാറുമാർക്ക്, സിഡി കുറ്റും സൂപ്പർവൈസറിനും, ഞങ്ങളുടെ എല്ലാ ടീച്ചേഴ്സിനും വേണ്ടിയിട്ട്, ഞങ്ങളുടെ കുട്ടികൾക്കും വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് വേണം സർ.
0: ഇതൊക്കെ ഒറ്റ ശ്വാസത്തിൽ അങ്ങ് പറഞ്ഞു തീർത്തല്ലോ, ഇനിയിപ്പോ ഞാൻ എന്ത് ചോദിക്കും?
1: ഇത് വളരെ സർപ്രൈസ് ആണ് സർ, ഞാൻ വർഷങ്ങളായിട്ട് കാത്തിരുന്നിട്ട് കിട്ടിയ ഒരു.
0: വർഷങ്ങളായിട്ടോ?
1: അതെ, പണ്ടൊക്കെ ഞാൻ റേഡിയോ കേൾക്കുമ്പോ അപ്പുറത്തെ വീട്ടിന്റെ മതിലിന്റെ ചോട്ടില് വന്ന് നിക്കായിരുന്നു എന്റെ
0: കാലത്ത്. അത്ര കൊതിയോടുകൂടി കേട്ടതായിരുന്നു അല്ലേ?
1: എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല സർ.
0: എവിടെയാണ് വീട്? എവിടെ, കുന്നമ്പുറത്ത് തന്നെയാണോ?
1: ദേശം കുന്നമ്പുറത്ത് എന്റെ വീട്. എന്റെ ഭർത്താവിന്റെ പേര് പ്രഹ്ലാദൻ, എനിക്കൊരു മകളുണ്ട് ശിവപ്രിയ. സുഖമായിരിക്കണം, ഞാൻ അംഗനവാടിയിൽ ജോലി ചെയ്യുന്നു.
0: എല്ലാം ഒറ്റ വാക്കിൽ പറയാ, ഒറ്റ ശ്വാസത്തിൽ അങ്ങ് പറയാന്നാണ്. നിർത്തി നിർത്തി പറയാൻ പറ്റൂല.

0: ഭയങ്കര സന്തോഷം കൊണ്ട് എങ്ങനെ പറയണെന്നറിയില്ല. ഞാൻ ഈ പരിപാടി എല്ലാ ദിവസവും കേൾക്കും. പിന്നെ ചേട്ടന്റെ രാവിലെ തന്നെ റേഡിയോ ഓൺ ചെയ്യും, അപ്പൊ തുടങ്ങി ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും.
1: ഇപ്പൊ വീട്ടിലെല്ലാവരും റേഡിയോയുടെ ശ്രോതാക്കളാണ്?
0: എല്ലാവരും ശ്രോതാക്കളാണ്. പിന്നെ എന്റെ ഫാമിലിക്കും എന്റെ കുടുംബത്തിലെ ഫാമിലി എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ പാട്ടും ഡെഡിക്കേഷൻ ചെയ്യുന്നത്.
1: ഓക്കെ, ശിവപ്രിയ എന്ത് ചെയ്യുന്നു?
0: ശിവപ്രിയ അങ്കമാലി മോർണിംഗ് സ്റ്റാറിൽ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്നു.
1: ഓക്കെ, പ്രഹ്ലാദൻ ചേട്ടനോ?
0: പ്രഹ്ലാദൻ ചേട്ടൻ യൂണിയനിൽ വർക്ക് ചെയ്യുന്നത്.
1: ഓക്കെ, എല്ലാരും കുന്നംപുറത്ത് തന്നെയാണ്, വീടും അംഗണവാടിയും വർക്ക് ചെയ്യുന്നത് ഒക്കെ കുന്നംപുറത്ത് തന്നെ.
0: ഇവിടെ ഒരു അമ്പലമുണ്ട് തൊട്ടടുത്ത്, ഒരു പള്ളിപ്പാട്ടുകാവ്, പിന്നെ അതിന്റെ അടുത്തൊരു അംഗനവാടി, തൊട്ടടുത്തൊരു പോസ്റ്റ് ഓഫീസ് ഉണ്ട്, പിന്നെ ഒരു ധനലക്ഷ്മി ബാങ്ക് ഉണ്ട്.
1: അവിടുത്തെ ജോഗ്രഫി മൊത്തം ഇപ്പൊ ഇവിടെ എല്ലാ ശ്രോതാക്കൾക്കും മനപ്പാടായിട്ടുണ്ട്.
0: ഡൈനാമിക് ഹെൽത്ത് കെയർ ഉണ്ട്.
1: ഓക്കെ ഓക്കെ,
0: ഞങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിട്ട് നല്ലൊരു പാട്ട് വെച്ചിരുന്നു സർ.
1: ഓ, കുട്ടികൾക്ക് പറ്റിയൊരു പാട്ട് തന്നെ വെക്കാം. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ഇനി വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം വിളിക്കൂ കേട്ടോ, നമുക്ക് വീണ്ടും സംസാരിക്കാം.
0: എല്ലാ സാമാരിയും അന്വേഷിച്ചു പറയണം സർ, എല്ലാവരും പ്രോഗ്രാം അടിപൊളിയാണ്, സൂപ്പർ ആണ്.
1: ഓക്കെ, താങ്ക് യു, എല്ലാവരോടും പറയാം. അംഗനവാടിയിൽ എത്ര കുട്ടികളുണ്ട്
0: ഇപ്പൊ? ഞങ്ങൾക്ക് 6 കുട്ടികളുണ്ട്, 11 കുട്ടികൾ ഉണ്ടായിരുന്നു.
1: ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോയാലോ.
0: ഓക്കെ സർ.
1: ഓക്കെ, അപ്പൊ എല്ലാവർക്കും വേണ്ടി അല്ലേ, പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്ത്, ചെങ്ങമനാട് ഗ്രാമപഞ്ചായത്ത്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, അംഗനവാടി, എല്ലാവർക്കും,
0: അംഗനവാടി ടീച്ചേഴ്സ്, എല്ലാവർക്കും,
1: ടീച്ചേഴ്സിനും എല്ലാവർക്കും,
0: കുട്ടികൾക്ക്,
1: പ്രത്യേകിച്ച് കുട്ടികൾക്ക്, തീർച്ചയായും കുട്ടികൾക്ക് പറ്റിയ പാട്ടാണ് വരണേ. വെള്ളി നക്ഷത്ര മൂവിയിലെ കുക്കുരു കുക്കു എന്ന് പറഞ്ഞ അടിപൊളി, പിള്ളേർക്ക് പറ്റിയ പാട്ടാ. ഓക്കെ ഓക്കെ, അപ്പൊ സന്തോഷായില്ലേ? ഓക്കെ, ഇനി ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും വിളിക്കൂ കേട്ടോ, അപ്പൊ നമുക്ക് അപ്പോഴത്തേക്കുള്ള ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അപ്പൊ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ. അച്ഛനും കൊച്ചനും കൊച്ചനും എത്തി സെറ്റ് മെസ്സാ.

ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 58 മിനിറ്റ്. സവാരി ടൈമിന്റെ സമയം കഴിയുകയാണ്. ഇത്രയും നേരം ശ്രോതാക്കളോട് കൂടെ ഉണ്ടായിരുന്നത് ഞാൻ രതീഷ് കുമാർ. കേട്ടുകൊണ്ടേയിരിക്കും ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5, മ്യൂസിക്കലി യോഴ്സ്. ഇവിടെ മാത്രമേയുള്ളൂ നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടും.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. നമസ്കാരം. റെയിൻബോ വാർത്തകൾ. എല്ലാ വിഭാഗം ജനങ്ങളെയും കൂട്ടിയോജിപ്പിച്ച് ബഹുജന മുന്നേറ്റമായാണ് ലഹരി വിരുദ്ധ പോരാട്ടം ഓപ്പറേഷൻ തൂഫാൻ മുന്നോട്ടു പോകുന്നതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. കൂട്ടായ പരിശ്രമത്തിലൂടെ മാത്രമേ ലഹരി വ്യാപനം തടയാനാകൂവെന്നും അതിൽ കക്ഷിരാഷ്ട്രീയ വ്യത്യാസമില്ലെന്നും മന്ത്രി നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ വ്യക്തമാക്കി. സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിച്ചതായി മന്ത്രി സണ്ണി ജോസഫ്. 180.63 മെഗാവാട്ടിന്റെ വർധനയാണ് ഉണ്ടായതെന്നും ആകെ 4200 മെഗാവാട്ടാണ് പ്രതീക്ഷിക്കുന്നതെന്നും മന്ത്രി നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. കോളേജുകളിൽ ക്യാമ്പസ് വ്യവസായം യാഥാർത്ഥ്യമാക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചു വരുന്നതായി മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. ഇത് ഗവൺമെന്റിന്റെ വലിയ ലക്ഷ്യങ്ങളിലൊന്നാണെന്നും MSME കളുടെ പ്രശ്നങ്ങളിൽ ഗവൺമെന്റ് ഇടപെടുമെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഇന്ത്യ ചൈന ബന്ധം സാധാരണ നിലയിലാക്കുന്നത് സംബന്ധിച്ച് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യുവുമായി ചർച്ച നടത്തി. ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്ന 16th ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗത്തിലായിരുന്നു ചർച്ച. ആണവ നിരീക്ഷകരെ രാജ്യത്തേക്ക് പ്രവേശിപ്പിക്കാൻ ടെഹ്റാൻ സമ്മതിച്ചുവെന്ന US വൈസ് പ്രസിഡന്റ് JD Vance അവകാശവാദം

0: ഇറാൻ നിഷേധിച്ചു. സ്വിറ്റ്സർലൻഡിൽ ഒന്നാം വട്ട ചർച്ചകൾക്ക് പിന്നാലെയാണ് യു എസ് അവകാശവാദം ഉന്നയിച്ചത്. മണിപ്പൂരിൽ പോലീസും സി ആർ പി എഫും അടക്കം സംയുക്ത സേന വിവിധ സ്ഥലങ്ങളിൽ നടത്തിയ റെയ്ഡിൽ ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെടുത്തു. തീവ്രവാദികളുടെ താവളങ്ങളിൽ നടത്തിയ തെരച്ചിലിലാണ് റൈഫിളുകൾ അടക്കം 40 ആയുധങ്ങൾ കണ്ടെത്തിയത്. കാലിഫോർണിയയിൽ യു എസ് ഓപ്പൺ സൂപ്പർ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മത്സരത്തിലിറങ്ങും. പുരുഷ സിംഗിൾസ് ആദ്യ റൌണ്ടിൽ ലക്ഷ്യ സെൻ ബെൽജിയം താരത്തെയും കിഡംബി ശ്രീകാന്ത് ചൈനീസ് തായ്പേയ് താരത്തെയും നേരിടും. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:30 ഹൂസ്റ്റണിലാണ് മത്സരം.
1: ന്യൂസ് റെയിൻബോ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5. നിലക്കാത്ത പാട്ട്, പിരിയാത്ത കൂട്ട്.
2: വാട്സ്ആപ്പ്, വാട്സ്ആപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ വാട്സ്ആപ്പിലൂടെ കേൾക്കാം. വാട്സ്ആപ്പ് ഓൺ റെയിൻബോ എഫ് എം കൊച്ചി 107.5. മ്യൂസിക്കലി യോഴ്സ്.

0: 8 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആയിരിക്കുകയാണ് സമയം. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 വാട്സപ്പ് ദാ തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. ഒരു പാട്ടോടുകൂടി, മനോഹരമായിട്ടുള്ള നല്ലൊരു ഗാനത്തോടുകൂടി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഏവർക്കും നല്ല മഴയൊക്കെ പെയ്തൊഴിഞ്ഞ തെളിമയുള്ള ഒരു പ്രഭാതം ആശംസിച്ചുകൊണ്ട് കൂടെ ഞാൻ ചേരുന്നുണ്ട് ആർ ജെ വിജി. ഒപ്പം തന്നെ ഇതാ രതീഷ് പോയിട്ടില്ല, ഇവിടെ ഇരിപ്പുണ്ട്,
1: ഞാനും കൂടെ ഉണ്ട്.
0: അപ്പോൾ എന്താ നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ടുകൾ, 1 മണിക്കൂർ ഇനി ഇല്ലല്ലോ അല്ലേ, 11 മണി വരെ ഉള്ളൂ സമയം. അതിലേക്ക് നിങ്ങൾ പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്തോളൂ ഇഷ്ടഗാനങ്ങൾ. 8547341075 എന്ന നമ്പറിലേക്ക് അയച്ചാൽ മതി. നിങ്ങളുടെ പേരും സ്ഥലവും കൃത്യമായിട്ട് വെക്കുക, സിനിമയുടെ പേര്, പാട്ടിന്റെ ഫസ്റ്റ് ലൈൻ, പിന്നെ 90s മുതൽക്ക് ഇങ്ങോട്ടേക്കുള്ളത് കേട്ടോ. 80s പാട്ടുകൾ ഉണ്ടെങ്കിലേ അത് നമുക്ക് പിന്നീട് കേൾക്കാനായിട്ടൊന്നും മാറ്റി വെച്ചോളൂ, എന്നിട്ട് 90s മുതൽക്കുള്ളതുണ്ടെങ്കിൽ ഓർത്തെടുത്തോളൂ. അപ്പോൾ ഇതാ അല്ലേ, അടുത്ത് നമുക്ക് കുറച്ച് മെസ്സേജ് അങ്ങോട്ട് ആദ്യം കൂടെ വായിക്കാം. ഇപ്പം ആദ്യത്തെ പാട്ട് നമ്മൾ കേട്ട് കഴിഞ്ഞു, നല്ലൊരു പാട്ട്. അത് ചോദിച്ച് കണ്ണൻ കാഞ്ഞിരമറ്റത്ത് നിന്നായിരുന്നു കേട്ടോ, എല്ലാ റെയിൻബോ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ടൊക്കെയാണ് ആ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ സോണിക മോഹൻ പറഞ്ഞിട്ടുണ്ട്, പ്ലീസ് പ്ലേ ദ സോങ് ഹെലോ ഹെലോ, മൂവിയുടെ പേര് പെഡി
1: പെഡി
0: അങ്ങനെ ഒരു
1: പുതിയ സിനിമ,
0: അതിലെ പാട്ട് എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചിട്ടുണ്ട്. കോട്ടയം നീണ്ടൂരിൽ നിന്നും പൊന്നുവാണ്, ഇന്ന് അമ്മയുടെ ബർത്ത്ഡേ ആണ്, അമ്മയ്ക്ക് വേണ്ടിയിട്ട് 1000 കണ്ണുമായി കാത്തിരുന്നു പിന്നെ ഞാനുള്ള പാട്ട്. പലതവണ ചോദിച്ചിട്ടുണ്ട്, പക്ഷെ ഇതെങ്കിലും വെച്ച് തരണേ പ്ലീസ്. അമ്മയുടെ പേര് ജയ എന്നാണ്. പിന്നെ എന്റെ വീടിന്റെ അടുത്തുള്ള ഗീത ചേച്ചിയുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഇന്നലെ, അവർക്കും കൂടി വേണ്ടിയിട്ടാണ് പാട്ട്. 1000 കണ്ണുമായി ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മുമ്പ് തൊട്ട് തന്നെ പറഞ്ഞു, 80s പാട്ട് നമുക്കൊന്ന് അവോയ്ഡ് ചെയ്തിട്ട് ഒരാൾക്ക് വേണ്ടി മാത്രം വെക്കുമ്പോൾ പിന്നെ എല്ലാവർക്കും വേണ്ടിയിട്ടൊക്കെ വെച്ചു കൊടുക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് അതൊന്നും ഒഴിവാക്കിയിട്ട് പുതിയൊരു ഇങ്ങോട്ടേക്കുള്ള പാട്ടുകളൊക്കെ ഒന്ന് ചോദിക്കൂട്ടോ. എന്തായാലും അമ്മയ്ക്ക്, അമ്മയുടെ പേരെന്താ പറഞ്ഞ, ജയ
1: അല്ലേ,
0: അമ്മയ്ക്ക് ആശംസകൾ, ബർത്ത്ഡേ ആശംസകൾ നേരുകയാണ് കേട്ടോ. 1000 ബർത്ത്ഡേ ആശംസകൾ കൂട്ടത്തിലുണ്ട് അവർക്കും, ഗീത ചേച്ചി അടുത്തുള്ള വീട്ടില് അവർക്കും കൂടി ആശംസ നേരുകയാണ്. പിന്നെ അതുപോലെ വയലാർ നീലിമംഗലത്ത് നിന്നും അഭിലാഷ് അശോകാണ് എനിക്കുന്ന ഞങ്ങളുടെ മറിമായം കോമഡി പരമ്പരയുടെ ഡയറക്ടർ ചന്ദ്രകല മാഡം, അസോസിയേറ്റ് രഞ്ജിത് തേട്ടൻ, അസിസ്റ്റന്റ് ഡയറക്ടർ സ്വരൂപ, മേക്കപ്പ് സെഷൻ രതീഷ് ഏട്ടൻ, ബിജുവേട്ടൻ, കോസ്റ്റ്യൂം റുസുബിൻ ഷിജിൻ, പ്രൊഡക്ഷൻ കൺട്രോളർ സുമേഷ് ഏട്ടൻ, ആർട്ടിലെ ചക്കര വാവ എന്നിവർക്കായിട്ട് രസം മൂവിയിലെ മായമോ എന്നുള്ള പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം. എല്ലാവരുടെയും പേര് കൃത്യമായിട്ട് വായിക്കണേ, എല്ലാവരും പ്രിയപ്പെട്ടവരാണ്, എല്ലാം കൃത്യമായിട്ട് വായിച്ചിട്ടുണ്ട് കേട്ടോ അഭിലാഷേ. എന്തായാലും പിന്നെ അടുത്തൊരു ശ്രീനന്ദ കൊടുങ്ങല്ലൂരിൽ നിന്നും കൽക്കട്ട ന്യൂസ് മൂവിയിലെ എങ്ങു നിന്ന് വന്ന പഞ്ചവർണ്ണക്കിളിയെ എന്നുള്ള പാട്ട് വെച്ച് തരൂ, കുറേ ആയിട്ട് ചോദിക്കുന്നു, കിട്ടാറില്ല, ഇന്നെങ്കിലും വെച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരാളുകൂടി അങ്ങനെ ആ ഒരു പാട്ട് പേര് വയ്ക്കാതെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ആ ഒരു ഗാനം വെച്ച് തരുമോ എന്ന് ചോദിച്ചുകൊണ്ട്. എന്തായാലും പിന്നെ അതുപോലെ മറ്റൊരു മെസ്സേജ്, എന്നോട് ഇഷ്ടം കൂടാമോ എന്നുള്ള സിനിമയിലെ വർണ്ണവസന്തം ഒരുങ്ങിയ എന്നുള്ള പാട്ട്, അല്ലെങ്കിൽ രാക്കടൽ കടഞ്ഞെടുത്ത മനോജ് തെന്നിലാപുരം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങളോടൊപ്പം എന്നും പ്രോഗ്രാം കേൾക്കാതിരിക്കുന്നത് എങ്ങനെയാണ്, പാട്ടൊന്നും ചോദിക്കുന്നില്ല, കേട്ടുകൊണ്ട് കൂടെയുണ്ടെന്ന് സരോജ പുത്തൻ കുരിശ് നിന്നും മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്തായാലും താങ്ക്സ് അങ്ങനെ പാട്ടൊന്നും ചോദിക്കാതെ കേട്ടുകൊണ്ടിരിക്കുന്നതിൽ. അപ്പോൾ കൂടുതൽ കൂടുതൽ മെസ്സേജസിലേക്കും പാട്ടിലേക്കൊക്കെ നമ്മൾ പോവുകയാണ്. 10 മണി കഴിഞ്ഞ് 11 മിനിറ്റ് ആയിരിക്കുകയാണ് നെക്സ്റ്റ് പാട്ടിലേക്ക് പോവാണ് കേട്ടോ അല്ലേ. അപ്പം കേട്ടുകൊണ്ടിരുന്നോളൂ ആകാശവാണി കൊച്ചി റെയിൻബോ 107.5.

0: സമയം 10 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. വീണ്ടും വാട്സപ്പിലേക്ക് മടങ്ങി എത്തിയിരിക്കുകയാണ് നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ. ഈ ഒരു പ്രോഗ്രാമിലൂടെ 8573410705 നമ്പറിലേക്കാണ് അയക്കേണ്ടത്. അപ്പം എന്തായാലും നല്ലൊരു പാട്ട്, ബേണി ഇഗ്നേഷ്യസിന്റെ സൂപ്പർ ഹിറ്റായിട്ടുള്ള നല്ലൊരു മ്യൂസിക് ഒക്കെ കേട്ട് തിരികെ എത്തിയിരിക്കുകയാണ്. പിന്നെയും മെസ്സേജസിലേക്ക് പോവുകയാണ്. ഹായ് റെയിൻബോ, എൻ്റെ പേര് അമ്പിളി അനിൽ വാളകം. എനിക്ക് ഇന്ന് സൂര്യഗായത്രി സിനിമയിലെ തമ്പുരു എന്നുള്ള ആ ഒരു തുടങ്ങുന്ന പാട്ട്, ചെരുവിൻ്റെ ഹസ്ബൻഡ് അനിലിൻ്റെ ബർത്ത്ഡേ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കേട്ടുകൊണ്ട് എപ്പോഴും കൂടെയുണ്ട്. അപ്പം ആശംസകൾ നേരുകയാണ് കേട്ടോ ഹസ്ബൻഡിന്. എന്തായാലും അമ്പിളി, അമ്പിളി ഹസ്ബൻഡിൻ്റെ പേര് അനീഷ് എന്നൊക്കെയാണ് പറഞ്ഞത്.
1: ഓക്കെ,
0: ഒരു മിനിറ്റ് കേട്ടോ, ഒന്നുകൂടി, അനീഷാണോ ഒന്ന് ഒന്ന് ചെക്ക് ചെയ്തോട്ടെ. അനിൽ എന്നാണ്,
1: അനിൽ,
0: സോറി, പെട്ടെന്ന് വായിലേക്ക് അങ്ങനെ വന്നുപോയി, ക്ഷമിക്കുക. അപ്പം അങ്ങനെ കുറെ മെസ്സേജസ് ഇനിയുണ്ട്. രതീഷ് കുമാർ മാളയിൽ നിന്നും വിജയശ്രീ ആണ്. 25-ാം തീയതി എന്റെ പേരക്കുട്ടി കൈറയുടെ ജന്മദിനമാണ്. ഞാൻ കാരു എന്നാണ് വിളിക്കുന്നത്. കാരുവിനായിട്ട് അണ്ണൻ തമ്പി മൂവിയിലെ കൺമണിയെ പുണ്യം എന്നുള്ള പാട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തായാലും 25-ാം തീയതിയാണ് അല്ലേ, സമയമുണ്ടെന്നാൽ പോലും നേരത്തെ തന്നെ ആശംസകൾ നേരുകയാണ്. അതെ അതെ. കുമാർ മുടപ്പല്ലൂരിൽ നിന്നും ഞാൻ കൂടെയുണ്ട് ദേവദൂതൻ സിനിമയിലെ പാട്ട് തരുമോ? ഏത് പാട്ടായാലും കുഴപ്പമില്ല, കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി.

0: ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഞാനൊരു വീട്ടമ്മയാണ് സുജാത, എനിക്ക് രുദാലി മൂവിയിലെ ദിൽ ദിൽ ഗം എന്നുള്ള ഒരു പാട്ടാട്ടോ പ്ലേ ചെയ്ത് തരുമോ?
1: ദിൽ ഹും ഹും കരി എന്ന് പറഞ്ഞ പാട്ടായിരിക്കും.
0: ലതാജിയും പിന്നെ അതുപോലെ മറ്റൊരു അതെ ഭൂപൻ ഹസാരിക പാടിയിട്ടുള്ള മനോഹരമായിട്ടുള്ള പാട്ടാണ്. എയ്റ്റീസ് ആണോ അത്? അതോ നയൻറ്റീസിലേക്കാണോ? മനോഹരമായിട്ടുള്ള പാട്ടാണ്, ഒരുപാട് ഇഷ്ടമാണത്. പിന്നെ അടുത്തൊരു പേര് പറഞ്ഞിരിക്കുന്നത് ബ്ലൂമീന്നോ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. എനിക്കൊരു നല്ലൊരു പാട്ട് വെച്ചൊരു, ഞാൻ ജോലി ചെയ്യുമ്പോൾ പാട്ട് കേട്ടുകൊണ്ടാണ് ജോലിയൊക്കെ ചെയ്യുന്നത്. എൻ്റെ വീട് പിറവത്താണ്, ഞാനിപ്പോൾ എറണാകുളത്ത് ആണ് ജോലി, അവിടെയാണ് കലൂർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ബ്ലൂമീന്നാന്ന് തോന്നുന്നു, അങ്ങനെയാണ് എഴുതിയിരിക്കുന്ന പേര്.
1: പിന്നെ
0: അതെ അല്ലേ, ഓക്കെ ഓക്കെ. പിന്നെ പാട്ട് ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല കേട്ടോ, നമ്മുടെ പരിപാടിക്ക് സമയം കുറവില്ലേ, അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സീന ബിനു പെരുവ കേട്ടുകൊണ്ട് കൂടെയുണ്ടെന്നാണ്. താങ്ക് യു, താങ്ക് യു. പിന്നെ അതുപോലെ ഞങ്ങളുടെ അമ്മായിയുടെ മകൻ നൌഷാദിക്കയുടെയും സബിത ഇത്തയുടെയും വെഡിങ് ആനിവേഴ്സറിയാണ്, ആശംസകൾ പറഞ്ഞുകൊണ്ട് RDXലെ നീല നിലവെന്നുള്ള പാട്ട് വെച്ചു തരുമോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഫൗസിയ മൻസൂർ. അപ്പൊ ഫൗസിയ മൻസൂർ അമ്മായിയുടെ മകനും ഒക്കെ ആശംസകൾ നേർന്നുകൊണ്ടാണ് ആ പാട്ട് ചോദിച്ചിട്ടുള്ളത്. കടുങ്ങല്ലൂരിൽ നിന്നാണ് ആ ഒരു ഗാനം ചോദിച്ചിട്ടുള്ളത്. ഈ പരിപാടി കേൾക്കുന്നവർക്കും നിങ്ങൾക്കും പിന്നെ ഞങ്ങളുടെ കടയിലെ ബാബുചേട്ടനും മണിക്കുട്ടനും രാജിക്കും വേണ്ടി സമർപ്പിക്കുന്ന പാട്ടാണ് ദേവരാഗം സിനിമയിലെ ശിശിരകാല മേഘമിഥുന. നല്ല പാട്ടാണ് കേട്ടോ. കൊടുങ്ങല്ലൂരിൽ നിന്നും ഏറിയാട് നിന്നും ശുഭ ബാബുവാണ് ചോദിച്ചിട്ടുള്ളത് ഈ ഒരു ഗാനം. പിന്നെ അതുപോലെ ആലപ്പുഴയിൽ നിന്നും ബഷീർ അബു ചോദിച്ചിട്ടുള്ളൊരു പാട്ട്, ഭാവഗായകൻ പി ജയചന്ദ്രൻ പാടിയിട്ടുള്ള ചുവരില്ലാതെ ചായങ്ങളില്ലാതെ എന്നുള്ള ഒരു നല്ലൊരു ഒരു വിരഹഗാനമാണ്. ടി ഹരിഹരൻ രചിച്ച രവി ബോംബെ സംഗീതം നൽകി പാടിയിട്ടുള്ള പാട്ട്. വച്ചു തരുമോന്നാണ് ചോദിച്ചിട്ടുള്ളത്. കുറേ പേരങ്ങനെ ചോദിച്ചിട്ടുള്ള പാട്ടുകളിലൊക്കെ ഇനി നമുക്ക് പോകാം അടുത്ത പാട്ടിന് ശേഷം കേട്ടോ. തമ്പുരു കുളിർ, മനോഹരമായിട്ടുള്ള നല്ലൊരു പാട്ടല്ലേ. സൂര്യഗായത്രിയിലെ ഗാനത്തിലേക്ക് പോവാണ്. 10 മണി കഴിഞ്ഞ് 24 മിനിറ്റ്, പെട്ടെന്ന് പെട്ടെന്ന് സമയം ഓടി പോവാണ്. എന്താ ചെയ്യാ, അതൊക്കെ പാട്ട് കേട്ടുകൊണ്ടിരുന്നോളൂ. ആകാശവാണി കൊച്ചി FM 107.5.

ും പെതസ്കോപ്പും മറ്റും കുടിക്കത്തെരിഞ്ഞ് ഇന്ന കയ്യാലെ എന്നെ വീണ മീട്ടടച്ചത്. മരുന്നും മെഡിക്കൽ ടേംസും മറ്റും ഉരുവിടത്തെരിഞ്ഞ് ഇന്ന നാക്കിലെ ഏഴ് സ്വരങ്ങളെയും കുടിയിരുക്ക വെച്ചത്. എല്ലാമേ എന്നോട് രുക്കുത്താൻ. എന്റെ രുക്മിണി അവളായിരുന്നു എന്റെ ഗുരു.

10 മണി കഴിഞ്ഞ് 33 മിനിറ്റ് സമയം അങ്ങനെ എത്തിയിരിക്കുക കേട്ടോ. വാട്സപ്പ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ടുകളിലൊക്കെ നിങ്ങൾ ചോദിക്കുന്ന പാട്ടുകളാണ്, നിങ്ങൾ വാട്സപ്പ് ചെയ്ത് ചോദിക്കുന്ന പാട്ടുകളൊക്കെ തന്നെയാണ്. 11 മണി വരെ നമുക്ക് സമയമുള്ളൂ ഈ ഒരു പ്രോഗ്രാമിലൂടെ പാട്ടുകൾ കേൾക്കാനായിട്ടുള്ള സമയം എന്ന് പറയുന്നത്. കുറേ കുറേ മെസ്സേജസ് ഇതാ ഇപ്പോഴും വന്ന് ഇങ്ങനെ കിടക്കുകയാണ്. എന്താണ് വായിക്കുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ ആലങ്ങാട് നീർക്കോട് നിന്ന് ജിതേഷ്, എനിക്ക് പാട്ടൊന്നും വേണ്ട, ഇതിൽ വയ്ക്കുന്ന എല്ലാ പാട്ടുകളും നല്ല പാട്ടുകളാണ്, എല്ലാ ദിവസവും കേൾക്കുന്ന പരിപാടി ആയതുകൊണ്ട് വെറുതെ അയച്ചതാണ് എന്ന്, കേൾക്കുന്നു എന്ന് അറിയിച്ചു എന്നേ ഉള്ളൂ എന്നുള്ള അർത്ഥത്തിലാണ് ജിതേഷ് ആ ഒരു മെസ്സേജ് ചെയ്തിട്ടുള്ളത്. അതുപോലെ കതിരോലത്തുമ്പി എന്നുള്ള പാട്ട്, മായപ്പന്മാൻ ആ ഒരു സിനിമയിലെ പാട്ട് വച്ച് തരുമോന്ന് അയാക്ക മറിയം ജോർജ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അയാക്ക എവിടെ നിന്നാണ് സ്ഥലം എന്നറിയില്ല. 2 പ്രാവശ്യം ഇന്നലെയും ഇന്നുമായിട്ട് മെസ്സേജ് ചെയ്തതായിട്ട് കാണുന്നുള്ളൂ കേട്ടോ. അയാക്ക പുതിയൊരു ആദ്യം ഇങ്ങനെ എനിക്ക് തോന്നുന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആളായിരിക്കും, വ്യക്തിയായിരിക്കണം, പക്ഷേ എന്നാൽ മെസ്സേജ് അയക്കല് കുറവായിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പിന്നെ രാഹുല് ചങ്ങനാശ്ശേരിയാണ് വീട് എന്ന് പറഞ്ഞിട്ടുണ്ട്, കൊച്ചിയിൽ വർക്ക് ചെയ്യാണ്. എനിക്ക് പപ്പയുടെ സ്വന്തം അപ്പൂസിലെ സ്നേഹത്തിൻ പൂഞ്ചോല എന്നുള്ള പാട്ട് വെച്ച് തരുമോ. ഈ പാട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന ജോമാട്ട് റീറ്റെയിൽസിലെ എല്ലാ സ്റ്റാഫിനും സമർപ്പിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ പേര് ലിനി, എൻ്റെ അനിയൻ്റെ പിറന്നാളാണിന്ന്. അപ്പുക്കുട്ടന് വേണ്ടിയിട്ട് ജീൻസ് മൂവിയിലെ അൻപേ അൻപേ എന്നുള്ള പാട്ട് വച്ച് തരുമോ എന്ന് ലിനി ചോദിച്ചിട്ടുണ്ട്. എന്തായാലും അനിയന് ബർത്ത്ഡേ ആശംസകൾ ഇതാ പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. പിന്നെ അടുത്തത് തുമ്പൂർ കാശ്മീര ഡിസൈൻസ് നടത്തുന്ന ശ്രീജിത്ത് ചേട്ടനും രാഗി ചേച്ചിക്കും ഇവിടെ വർക്ക് ചെയ്യുന്ന ലിജി, രാധിക, അഖിത, സന്ധ്യ, വിനീത, രജനി, ഗീതു എന്നിവരും വേണ്ടി എന്നല്ല, എന്നിവർക്കും വേണ്ടി നമ്മൾ വായിക്കുമ്പോൾ അതേപോലെ ഇങ്ങോട്ട് വായിച്ചു കൂട്ടോ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ. എന്നിവർക്കും വേണ്ടിയിട്ട് തമിഴ് റൺ ഫിലിമിലെ പൊയ്സല്ല എന്നുള്ള പാട്ട്, പ്ലീസ് പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞിട്ട് കുറേ പ്ലീസൊക്കെ വെച്ചിട്ട് വച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. മെസ്സേജ് വായിക്കാറുണ്ട്, പക്ഷേ പാട്ടൊന്നും വെച്ച് തരില്ല എന്ന് പറഞ്ഞിട്ടാണ് വച്ചു ചോദിച്ചിരിക്കുന്നത്. ജിൻസു മജോ ആണ് ഈ ഒരു മെസ്സേജ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ അശ്വതി അനിൽ നോർത്ത് പറവൂരിൽ നിന്നും എനിക്ക് നല്ലൊരു പാട്ട് വച്ച് തരുമോ, കൊച്ചി രാജാവ് സിനിമയിലെ മുന്തിരിപ്പാടം എന്നുള്ള പാട്ടാണ്. ഹസ്ബൻഡ് അനിലിനും അൻവിക്കും വേണ്ടിയിട്ട്, മകൾ അൻവിക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഗന്ധർവൻ മൂവിയിലെ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട് ദേവി, ഐ ആം വിജയൻ ഫ്രം ഒറ്റപ്പാലം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാ ഫ്രണ്ട്സിനും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് എന്നുള്ളതാണ്. അതുപോലെ സിന്ധു പെരുമ്പാവൂര് കീഴിലെത്തു നിന്ന് 4 ദിവസമായിട്ട് മെസ്സേജ് ഇടുന്നു, പാട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ്. കക്കുത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ എന്നുള്ള സിനിമയിലെ പണ്ണാന്തുമ്പിയാണ്, എൻ്റെ മോൾക്ക് സ്വാതിക്ക് ഇഷ്ടമുള്ള പാട്ടാണ്, അവൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കുറേ കുറേ മെസ്സേജസ് ഇങ്ങനെ ഇടയിൽ നിന്നുമൊക്കെ കയറി വന്നതുകൊണ്ട് എനിക്ക് ചിലതൊക്കെ വിട്ടുപോയോ എന്നൊരു ഡൗട്ടുണ്ട് കേട്ടോ. എന്നാലും വായിച്ച് കഴിവതും വായിച്ചിട്ടേ തിരിച്ചു പോകത്തുള്ളൂ. ആലുവയിൽ നിന്നും ജൂലി ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, കാലാപാനി മൂവിയിലെ പാട്ടാണ്, മാരിക്കൂടിനുള്ളിൽ എന്നുള്ള പാട്ട് വച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ ഷുട്ടുകുട്ടനെ കേൾക്കാൻ വേണ്ടിയിട്ട് ചതിക്കാത്ത ചന്തു മൂവിയിലെ കക്കുത്തിക്കാവിലെ സീത രമേശ്, ഇടയ്ക്കിടയ്ക്ക് ഷുട്ടുകുട്ടിന് വേണ്ടിയിട്ട് സീത പാട്ട് ചോദിക്കുന്ന ആളാണ്. പിന്നെ മിനി മുകുന്ദൻ അങ്കമാലിയിൽ നിന്നും എനിക്ക് മഴനീർ തുള്ളികൾ എന്നുള്ള പാട്ട് വെച്ച് തരുമോ, കേട്ടുകൊണ്ട് കൂടെയുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രചിത വാണിയംകുളത്ത് നിന്ന്, അനിയൻ്റെ മോളുടെ പിറന്നാളാണ്, അവളുടെ പേര് നക്ഷത്ര, അവൾക്ക് വേണ്ടിയിട്ട് മണിക്കുട്ടി കുറുമ്പുള്ള എന്നുള്ള പാട്ട് വെച്ച് തരുമോ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാലും കുറേ ഇന്ന് ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് എന്തായാലും ഒരു പാട്ട് തീർച്ചയായിട്ടും പോകുന്നതിന് മുന്നേ എല്ലാവരുടെയും വയ്ക്കാൻ പറ്റിയില്ലെങ്കിലും തീർച്ചയായിട്ടും നല്ലൊരു പാട്ട് വയ്ക്കൂ കേട്ടോ. അപ്പോൾ അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. ഇന്നത്തെ നല്ലൊരു നമുക്ക് ഒരു 90സിലൊക്കെ ഒരുപാട് കേട്ട് മറന്ന പാട്ടാണ്, ഇപ്പം അങ്ങനെയൊന്നും കേൾക്കുന്നില്ല. മായപ്പൊന്മാൻ എന്നുള്ള മൂവിയിലെ പാട്ട് ആദ്യം ഒന്നും കേൾക്കാറില്ല. നല്ലൊരു ഡ്യുവറ്റ് സോങ് ആണ് എം ജി ശ്രീകുമാറും ചിത്രയൊക്കെ പാടിയിട്ടുള്ള ആ ഒരു പാട്ടിലേക്ക് 10 മണി കഴിഞ്ഞ് 37 മിനിറ്റ് കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പ്രിയ ഗാനങ്ങളുമായിട്ട് വാട്സപ്പ് ആകാശവാണി കൊച്ചി ഫോൺ റെയിൻ

പാട്ട് കേട്ട് ഞാൻ ഏതോ വേറെ ഏതോ ലോകത്തേക്ക് ഇങ്ങനെ പറന്നുപോയ പോലെ തോന്നി. അത്ര മനോഹരമായിട്ടുള്ളൊരു ഗാനമൊക്കെ കേട്ട് വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. 10:46 കേട്ടോ സമയം. ഇനി കുറച്ച് മെസ്സേജസും രണ്ട് രണ്ട് പാട്ടൊക്കെ കേൾക്കാനുള്ള സമയം കഷ്ടിയേ ഉള്ളൂ. ഇഷ്ടം പോലെ മെസ്സേജസൊക്കെ ഉണ്ടെന്നുള്ളതാണ്. എൻ്റെ മെസ്സേജ് വായിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഓരോരുത്തർ ഇങ്ങനെ ആരാണതെന്ന് നോക്കട്ടെ. നിറനാഴിപ്പൊന്നിൻ ചിത്രം വല്യേട്ടൻ എന്തു വൈക്കം, ഈ പാട്ട് സീൻ വളരെ ഇഷ്ടമാണ്. ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് റെയിൻബോ കൂട്ടുകാർക്കും അല്ല ആർ ജെ എസിനും ഒക്കെ വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എൻ്റെ പേര് രാഖി കിഷോർ, തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ്, പെരിഞ്ഞനം പഞ്ചായത്തിൽ പുളിഞ്ചോട് എന്ന സ്ഥലത്താണ് താമസം. ആദ്യമായിട്ടാണ് റേഡിയോയിലേക്ക് ഒരു മെസ്സേജ് അയക്കുന്നത്. അത് കൊള്ളാമല്ലോ. എനിക്കൊരു പാട്ട് വെച്ച് വരുമോ? കാറ്റ് വന്ന് വിളിച്ചപ്പോൾ മൂവിയിലെ പൂമകൾ വാഴുന്ന കോവിലിൽ റേഡിയോ കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ആദ്യമായിട്ട് മെസ്സേജ് അയക്കുന്നതിനൊരു നല്ലൊരു കയ്യടിയാണ് തരുവാട്ടോ. ഇനിയും മെസ്സേജ് അയക്കണേ, പാട്ട് എന്തായാലും കിട്ടും. കുറേ പേര് ഇതേ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പാട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ നമസ്കാരം സിജി സുരേഷ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ റോഷ്നി പ്രദീപ് പൊന്നുരുന്നിയിൽ നിന്നും കേട്ടുകൊണ്ട് കൂടെയുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതുപോലെ ജിനോയ് മേപ്പിള്ളി

അയ്യമ്പുഴ, അയ്യമ്പുഴ അല്ലേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സുമ രാജേന്ദ്രൻ പറഞ്ഞിട്ടുള്ളത് തൃക്കാര്യൂരിൽ നിന്നും. എൻ്റെ ഹസ്ബൻഡ് കെ ആർ രാജേന്ദ്രൻ അദ്ദേഹത്തിനായിട്ടൊരു പാട്ട് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു മെലോഡിയസ് ആയിട്ടുള്ള പാട്ട് തന്നെ അദ്ദേഹത്തിനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു തരില്ലെന്നറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരിഭവം പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതുപോലെ മറ്റു മെസ്സേജ്, പെരിഞ്ഞനത്ത് നിന്ന് സുൽഫിത്ത്, പനിയായതുകൊണ്ട് സ്കൂളിൽ പോകാതിരിക്കുന്ന എൻ്റെ മകൻ ഹരുണിന് വേണ്ടിയിട്ടൊരു പാട്ട് വെച്ചുതരുമോ. നമ്മുടെ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. മോന് വേണ്ടിയിട്ട് ഇത് അടുത്തൊരു പാട്ട് വരുന്നുണ്ട് കേട്ടോ. അത് എന്തായാലും ഒരു ബർത്ത്ഡേ ആശംസയായിട്ടുള്ളൊരു പാട്ടാണ്. പക്ഷെ എന്നാൽ പോലും കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കുമായിട്ട്, കൊച്ചുകുട്ടികൾക്കും എല്ലാവർക്കും കൂടി, എല്ലാവർക്കും വലിയ ആൾക്കാർക്കും ഒക്കെ ഇരിക്കട്ടെ ഇരിക്കട്ടെ അടുത്ത പാട്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നല്ലൊരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യും. അതെ അതെ അതെ അതെ. സൽമ ജമാലുദ്ദീൻ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് തുമ്പോളി കടപ്പുറം മൂവിയിലെ ഒരു പാട്ട്, ഓളങ്ങളെ അല്ലെങ്കിൽ ചിങ്കാരക്കൊമ്പത്തെ മഴവിൽ കൂടാരം, ഇതിലൊന്ന് വച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ പത്ത് മണിപ്പൂക്കളുടെ സുഗന്ധവുമായി വാട്സപ്പിന്റെ ഇശൽ തേൻഗണവുമായി കാതിൽ വീണ്ടും തെന്നലായി ഒഴുകി വരുന്ന ഗീതങ്ങൾ, ഖിലാബ് ചേർത്തലയിൽ നിന്നും ഇങ്ങനൊരു മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ, അടുത്ത പാട്ടിലേക്കും കൂടി പോയാലോ. കുറേ കുറേയൊക്കെ മെസ്സേജസ് ഒക്കെ ഞാൻ വായിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. എല്ലാം തന്നെ സിന്ധു നെല്ലായി, സിന്ധു നെല്ലായി പുല്ലൂര് കശുവണ്ടി കമ്പനിയിലെ തൊഴിലാളികൾ 45 പേരും ചേർന്നിട്ട് ദശരഥ മൂവിയിലെ മന്ദാര ചെപ്പുണ്ടോ എന്നുള്ള പാട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ എനി സോങ് ടു റീഡ് ഔട്ട് മൈ നെയിം പ്ലീസ് ആർ ജെ ഫ്രം നെയിം ഹിതേന്ദ്രദാസ് ആസാമിൽ നിന്നാണ് ആ മെസ്സേജ് ചോദിച്ചിട്ട് അയച്ചിട്ടുള്ളത്. അപ്പോൾ ഒട്ടുമിക്ക മെസ്സേജസിലേക്കൊക്കെ കടന്നു കഴിഞ്ഞ് നമ്മൾ മാഗി ജോർജ്, മാഗി ജോർജ് നന്ദന മൂവിയിലെ മനസ്സിൽ മിഥുനമഴ അല്ലെങ്കിൽ മായാമയൂരത്തിലെ പാട്ട് വെച്ചുതരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. രണ്ടുപേരെയും ഒരുപാട് ഇഷ്ടമാണ്, വായിക്കുന്നത് കേൾക്കാൻ നല്ല രസമുണ്ട്. ലാവണ്യ ഗമേഷാണ്, എൻ്റെ മെസ്സേജ് ലാസ്റ്റായി പോയി, കഴിഞ്ഞ ദിവസം മുഴുവനും വായിച്ചില്ല. പക്ഷെ ശനിയാഴ്ച എൻ്റെ മോൾ ആവണി ഗമേഷ് മെസ്സേജ് അയച്ചത് അങ്കിൾ വായിച്ചു എന്ന് പറഞ്ഞ് ഭയങ്കര ഹാപ്പിയായിരുന്നു. പൂവായി വിരിഞ്ഞു എന്നുള്ള പാട്ടാണ് ചോദിച്ചത്. മെസ്സേജ് അയച്ചപ്പോൾ അത് എല്ലാവർക്കും വേണ്ടി ഒന്ന് വെച്ച് തരുമോ. ആവണിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ്. കുഞ്ഞു സ്കൂളിൽ പോയി എങ്കിലും കേട്ടുകൊണ്ട് ആണ് അടുക്കളയിൽ പണി ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ലാവണ്യ, ആ പാട്ട് എനിക്ക് തോന്നുന്നു അഥർവം കുറച്ചൊരു 80s അവസാനമാണോ അതോ 90s ആണോ എനിക്ക് അറിയത്തില്ല, അറിയില്ല കേട്ടോ. എനിക്ക് എന്തായാലും അതൊന്ന് ചെക്ക് ചെയ്യണേ. എന്തായാലും 10:50 ഒരുപാട് പേര് പാട്ടിനായിട്ട് വെയിറ്റ് ചെയ്യാണ്. നമുക്കിനി സമയം ഒട്ടും തന്നെ കളയാനില്ല, അടുത്ത പാട്ടിലേക്ക് പോവാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ്എം റെയിൻബോ 107.5 നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾ. മണിക്കുട്ടിക്കൂറും

10 മണി കഴിഞ്ഞാൽ 55 മിനിറ്റ് സമയം കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വാട്സപ്പിൻ്റെ സമയോട് പൂർണ്ണമായിരിക്കുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾ കുറേയൊക്കെ കിട്ടിയില്ലേ, സന്തോഷമായി കാണുന്നു വിചാരിക്കുന്നു. ഇനി കിട്ടാത്തവരാണെങ്കിലും വിഷമിക്കണ്ട, ഇനിയും ഉണ്ടല്ലോ. അല്ല, യുവർ ചോയ്സിലേക്ക് വിളിക്കാം. 12 മണിക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾ ഫോണിലൂടെ ചോദിക്കേണ്ട സമയമാണ് ആ ഒരു പ്രോഗ്രാം. അപ്പോൾ നെക്സ്റ്റ് പ്രോഗ്രാമിലേക്ക് പോകുന്നത് വാർത്ത റെയിൻബോ ന്യൂസിന് ശേഷം വോയിസ് യുവർ ചോയ്സ് ആണ്. അപ്പോൾ കേട്ടുകൊണ്ടിരുന്നോളൂ ആകാശവാണി കൊച്ചി ഫോർ റെയിൻബോ 107.5.

0: FM Rainbow 107.5 MHz, musically yours.
1: News Rainbow. നമസ്കാരം. റെയിൻബോ വാർത്തകൾ. വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ നികുതി ബജറ്റിൽ കുറച്ച സാഹചര്യം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നിയമസഭയിൽ കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തള്ളി. ജനവികാരം ഗവൺമെന്റ് ഉൾക്കൊള്ളുമെന്നാണ് പ്രതീക്ഷയെന്ന് മുതിർന്ന നേതാവ് വി എം സുധീരൻ. ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളിൽ ഏറെ പ്രതീക്ഷയുണ്ടെങ്കിലും ചില വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്നും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയതായും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. മയക്കുമരുന്ന് കേസുകളിൽ ശിക്ഷ ഉറപ്പാക്കാൻ നിയമത്തിൽ അപാകതകൾ ഉണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിനെ അറിയിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭയിൽ ചോദ്യോത്തരവേളയിലാണ് സ്പീക്കർ ഇക്കാര്യം പറഞ്ഞത്. കൊട്ടാരക്കര ടിപ്പർ ലോറി അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കാൻ മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. മെഡിക്കൽ കോളേജിൽ വിവിധ സർജറി വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ പ്രത്യേക ടീമിനെ സജ്ജമാക്കിയതായും മന്ത്രി പറഞ്ഞു. കൊട്ടാരക്കര ടിപ്പർ ലോറി അപകടസ്ഥലം മന്ത്രിമാരായ ബിന്ദു കൃഷ്ണയും പി സി വിഷ്ണുനാഥും സന്ദർശിച്ചു. സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തുമെന്ന് മന്ത്രിമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. കൊങ്കോയിൽ എബോള ബാധിതരുടെ എണ്ണം 1000-ൽ അധികമായി ഉയർന്നു. 267 പേരുടെ മരണം കൊങ്കോ ആരോഗ്യ അധികൃതർ അറിയിച്ചു. ലെബനനിൽ സമാധാനം നിലനിർത്തുന്നതിന് അമേരിക്ക, ഇസ്രായേലി, ലെബനൻ ഉദ്യോഗസ്ഥരുമായി ഈ ആഴ്ച ചർച്ച നടത്തും. യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് കൌൺസിലർ ഡാൻ ഹോളറും പ്രതിരോധ അസിസ്റ്റന്റ് സെക്രട്ടറി ഡാൻ സിമർമാനും ചർച്ച നേതൃത്വം നൽകും. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1520 രൂപ താഴ്ന്ന് 107,000 രൂപയായി. 13,375

ഞാൻ ബിനു രാജീവ്. വോയിസ് യുവർ ചോയ്സ് എന്ന പരിപാടിയാണ് ഇപ്പോൾ കേൾക്കാൻ പോകുന്നത്. വോയിസ് യുവർ ചോയ്സ് എന്ന പരിപാടിയിലേക്ക് ഗാനങ്ങൾ അയച്ച എല്ലാവർക്കും വളരെയധികം നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വോയിസ് യുവർ ചോയ്സ് എന്ന പരിപാടിയിലേക്ക് കടക്കാം. നിങ്ങൾ ആവശ്യപ്പെട്ട് നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. വോയിസ് യുവർ ചോയ്സിലൂടെ കേട്ടുകൊണ്ടിരിക്കൂ ആകാശവാണി കൊച്ചി FM Rainbow 107.5. വോയിസ് യുവർ ചോയ്സ്.

എൻ്റെ പേര് സുരേഷ്. സ്ഥലം എറണാകുളം വൈറ്റിലയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനം ഒന്ന് വിട്ടുതരുമോ? ശാലിനി എൻ്റെ കൂട്ടുകാരി എന്ന ചിത്രത്തിലെ ഹിമശൈല എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കുവാൻ താല്പര്യപ്പെടുന്നു.

ഹലോ, വോയിസ് ടു യുവർ ചോയ്സ്. ഞാൻ ബീന രാജ, ആയിക്കാട്, കടക്കരപ്പള്ളി. എനിക്ക് കയ്യുന്തലയും പുറത്തിടരുത് സിനിമയിലെ ദാസേട്ടൻ പാടിയ ആകാശ നീലിമ മിഴികളിൽ എഴുതും എന്ന ഗാനം വെച്ചു തരണം. എനിക്കേറെ ഇഷ്ടപ്പെട്ട ഒരു ഗാനമാണത്. എല്ലാ റെയിൻബോ ശ്രോതാക്കൾക്കുമായി ഡെഡിക്കേറ്റ്.

ിൽ രാഗലോല നിസ്വർഗ സംഗീതം പാടും പ്രേമലതകൾ പൂനിലാവിൻ പുഷ്പ സമ്മാനമേകും എൻ മണിയറയിൽ രാഗലോല

ഞാൻ ഗീത വൈറ്റ്ലയിൽ നിന്നാണ്. എന്റെ സഹോദരൻ വത്സരാജിന്റെ മോൾ ആദർശയുടെ ബർത്ത്ഡേ ആണ് June 22. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് മോൾക്ക് വേണ്ടി പ്രസന്റ് ചെയ്യണം. പപ്പയുടെ സ്വന്തം അപ്പൂസിലെ ഓലത്തുമ്പത്തിരുന്ന് ഊഞ്ഞാലാടം എന്ന ഗാനം കേൾക്കുവാൻ താല്പര്യപ്പെടുന്നു.

പുലിമുരുകൻ എന്ന ഈ ചിത്രത്തിലെ ഈ ഗാനം വോയിസ് യുവർ ചോയ്സിലൂടെ കേൾപ്പിക്കണം. June 26 എൻ്റെ അമ്മച്ചിയുടെ 7th മരണവാർഷിക ദിനമാണ്. എല്ലാ അമ്മമാർക്കുമായി ഈ പാട്ട് സമർപ്പിച്ചുകൊണ്ട് വൈപ്പിനിൽ നിന്നും മാഗി ജോർജ്. താങ്ക് യു.

ഹായ്, ഞാൻ ഐശ്വര്യ, കക്കനാടാണ് താമസിക്കുന്നത്. എനിക്ക് കന്യാദാൻ എന്ന് പറയുന്ന സിനിമയിലെ മുഹമ്മദ് റാഫി പാടിയ ലിഖേ ജോ ഖത് തുജേ എന്ന ഗാനം കേൾക്കാൻ ആഗ്രഹമുണ്ട്.

0: നിങ്ങൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് വോയിസ് യുവർ ചോയ്സ് എന്ന പരിപാടിയാണ്. ശ്രോതാക്കൾ ആവശ്യപ്പെട്ട് അവരുടെ ശബ്ദത്തിലൂടെ തന്നെ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ, അതാണ് ഇതുവരെ കേട്ടത്. വോയിസ് യുവർ ചോയ്സ് എന്ന പരിപാടി ഇനി അടുത്ത ആഴ്ച വീണ്ടും കേൾക്കാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. വോയിസ് യുവർ ചോയ്സ് എന്ന പരിപാടിയിലേക്ക് ഗാനങ്ങൾ അയച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നിങ്ങളോടൊപ്പം വോയിസ് യുവർ ചോയ്സ് എന്ന പരിപാടിയിൽ ഇതുവരെ ഉണ്ടായിരുന്നത് നിങ്ങളുടെ സ്വന്തം ബിനു രാജീവ്.
1: ണി റുക്കുമണി അക്കം പക്കെന്ത ശബ്ദം കാതു കൂശും തരി.

ഹായ് ഹലോ ഡിയേഴ്സ്, ഇത് ആകാശവാണി കൊച്ചി ഫ്രം റെയിൻബോ 107.5. അങ്ങനെ ട്യൂൺ ചെയ്തിരിക്കുക കേട്ടോ. യുവർ ചോയ്സ്, നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ ഇനി ഫോണിലൂടെ വിളിച്ച് നിങ്ങൾക്ക് ആവശ്യപ്പെടാവുന്നതാണ്. 04842428101 എന്ന നമ്പറിലേക്ക് വിളിച്ചോളൂ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടുക. ഇപ്പോൾ സമയം കൃത്യം അങ്ങനെ 12 മണിയായിരിക്കുകയാണ്. ഇപ്പോൾ മുതൽ 2 മണിവരെയാണ് ഈ യുവർ ചോയ്സ് എന്ന പ്രോഗ്രാമിൻ്റെ സമയം. വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കുക, പ്രിയ ഗാനങ്ങൾ കേൾക്കുക ഒക്കെ വച്ചു തരാനായിട്ട് ഞാൻ RJ VG നിങ്ങൾക്കൊപ്പം കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കാതോർക്കൂ, ട്യൂണിംഗ് മാറ്റാതെ തന്നെ ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

0: പന്ത്രണ്ട് മണി കഴിഞ്ഞ് 5 മിനിറ്റ് കേട്ടോ, 12 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആയിരിക്കുകയാണ് സമയം. ഇത് ആകാശവാണി കൊച്ചി എഫ് റെയിൻബോ 107.5 ഇങ്ങനെ ട്യൂൺ ചെയ്തിരിക്കുകയാണ്. യുവർ ചോയ്സിലേക്ക് നിങ്ങൾക്ക് പാട്ടുകൾ വിളിച്ച് ചോദിക്കേണ്ട സമയമാണ് കേട്ടോ. 0484242814 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്, നല്ല എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള ഒരു ആഘോഷമുണ്ടോ, ബർത്ത്ഡേയോ വെഡിങ് ആനിവേഴ്സറിയോ എന്ത് തന്നെയായാലും ഓർമ്മദിനങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും എന്താണ് നിങ്ങളുടെ വിശേഷം, അതിനോട് ബന്ധപ്പെട്ടിട്ട് ഒരു പാട്ട് ചോദിക്കണം എന്നുണ്ടോ, അല്ലെങ്കിൽ ചുമ്മാ ഒരു പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് വിളിക്കുകയാണോ, ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യാനുണ്ടോ, അങ്ങനെ എന്തുണ്ടെങ്കിലുമൊക്കെ വിശേഷം ഉണ്ടെങ്കിലൊക്കെ വിളിച്ച് പറയുക, റെയിൻബോയിലേക്ക് വിളിക്കുക, പാട്ട് ചോദിക്കുക. അപ്പോൾ അത് ആദ്യത്തെ കോളർ ഇങ്ങനെ കാത്തിരിക്കുകയാണേ, പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് ഒരുപാട് ദീർഘിപ്പിക്കാതെ ആ കോളറിലേക്ക് പോവാണ്. ഹലോ,
1: ഹലോ,
0: ആരാണിത്?
1: ബിന്ദു.
0: എവിടെയാണ് സ്ഥലം?
1: ചാവടി.
0: ചാവടി അല്ലേ, തൃശ്ശൂർ. എവിടെയാണ്? തൃശ്ശൂരാണോ അതോ?
1: ആ,
0: തുറവൂർ. ഓക്കെ, അറിയാം. അപ്പോ ബിന്ദു എന്താണ് ചെയ്യുന്നത്? ചോറ് കൊടുക്കാനായിട്ട് പോണത് അല്ലേ. അപ്പൊ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞോ? അതെ അല്ലേ. വീടുകളിലാണോ ചെയ്യുന്നത് പാക്കിംഗ്? അങ്ങനെയുള്ള ഒരു കമ്പനി തന്നെ അവിടെ ക്യാൻറ്റീനിൽ അല്ലേ, അങ്ങനെ കുക്കിംഗ് ആണ്. ഓക്കെ, അപ്പം ഈ സമയമൊക്കെ ആവുമ്പോ പൂർത്തീകരിച്ചൊരു ലഞ്ച് ടൈം ആവുമ്പോഴത്തേക്ക് 1 മണിയൊക്കെ ആവും അല്ലേ. ആ, 12:30 കഴിയുമ്പോ സ്റ്റാർട്ട് ചെയ്യും അല്ലേ. അതെ അതെ. എന്തൊക്കെയാ പിന്നെ, ആരൊക്കെയുണ്ട് വീട്ടില് ബിന്ദുവിന്റെ?
1: എനിക്ക് 2 പെൺപിള്ളേരാ.
0: പെൺമക്കളാണ് അല്ലേ. വീട്ടിലുണ്ടോ? അവർ പഠിക്കുവാണോ അതോ വിവാഹം കഴിഞ്ഞോ? ചെറിയ കുട്ടി, 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയൊക്കെ ഉണ്ട് അല്ലേ. അപ്പം വീട്ടില് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും തിരിച്ചെത്തില്ലേ അവര്
1: വരുമ്പോഴേക്കും?
0: ഇറങ്ങാം അല്ലേ. അപ്പൊ പിന്നെ കുഴപ്പമില്ല. കുട്ടികള് പോകുന്നതിന് മുന്നേ, കുട്ടികളെ വിട്ടിട്ട് ശേഷം? ആ, അത് കുഴപ്പമില്ല. അപ്പൊ നല്ല സൗകര്യപ്രദമായിട്ടുള്ളൊരു വർക്ക് തന്നെയാണ് അല്ലേ. പിന്നെ അത് മഹത്വമുള്ളൊരു ജോലിയും കൂടിയാണ്. അന്നം തയ്യാറാക്കുക എന്ന് പറയുമ്പോൾ അത് എത്ര എത്ര നല്ല ശ്രദ്ധയോടെ, എത്ര സ്നേഹത്തോടെ ചെയ്യണം അല്ലേ. ഒരുപാട് പേർക്ക് തൃപ്തി തോന്നുന്ന ഒരു, കഴിക്കുമ്പോൾ തൃപ്തി തോന്നുന്ന ഒരു ജോലിയല്ലേ.
1: അതെ.
0: ഏത് പാട്ടാണ് വേണ്ടത് ഈ ഒരു യുവർ ചോയ്സിലൂടെ? ആ, പറഞ്ഞോളൂ. യുവർ ചോയ്സ്? എന്താണ് ഒരു പ്രത്യേക ഒരു താരാട്ടിന്റെ ഒരു ഒരു ഈണം എന്നൊക്കെ വേണമെങ്കിൽ
1: പറഞ്ഞേ.
0: അതെയോ? എവിടെയുണ്ട് ആള്?

0: കൂടെയുണ്ടോ? വന്നിട്ടുണ്ടോ? ഇപ്പൊ എവിടെ? വീട്ടിൽ നിന്നാണോ വിളിക്കുന്നത്? ഇപ്പോ
1: അല്ല,
0: അവിടെ കമ്പനിയിലുണ്ട്. ഓക്കെ ഓക്കെ. എന്ത് പറ്റി മോള്? ചെറിയ കുഞ്ഞുമാവിയാണോ? നാല് വയസ്സ്? അതെ അല്ലേ. ഓക്കെ ഓക്കെ. എന്തായാലും ആ പാട്ട് എന്തായാലും കൊടുക്കാട്ടോ. കേക്കുവോ കുഞ്ഞ്? കുഞ്ഞ് കേക്കുന്നുണ്ടാവോ? ഉറങ്ങി. കുഴപ്പമില്ല, എന്തായാലും എന്താ എന്തായാലും കൊടുക്കുന്നുണ്ട്. യേശുദാസ് പാടിയിട്ടുള്ള ആ ഒരു പാട്ട്, കൺമണി പെൺമണി, കാര്യം നിസ്സാര മൂവിയിലെ ഗാനം, ദാ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് ആ കുഞ്ഞു വാവയ്ക്ക് വേണ്ടിയിട്ട്. ബിന്ദു, ആ മോളുടെ പേരുകൂടി പറഞ്ഞോളൂ വേണമെങ്കിൽ.
1: നിഹാന.
0: നിഹാര.
1: നിഹാന. നിഹാന.
0: ആ ലിഹാന. ഓക്കെ, ലിഹാന മോൾക്ക് വേണ്ടിയിട്ട് ദാ പാട്ട് കേട്ടോ. ഓക്കെ, വിളിച്ചതിന് സന്തോഷമുണ്ടേ. ഓക്കെ, ബൈ.

0: അങ്ങനെ ഒരു താരാട്ട് പാട്ടൊക്കെ കേട്ട് മടങ്ങിയെത്തിയിരിക്കുകയാണ്. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. യുവർ ചോയ്സ് എന്നാണ് പ്രോഗ്രാമിൻ്റെ പേര് കേട്ടോ. ഈ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങൾ പ്രിയ ഗാനങ്ങൾ ഫോണിലൂടെ ആവശ്യപ്പെടുകയാണ് ചെയ്യേണ്ടത്. 04842424281 നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. അപ്പോൾ അടുത്ത കോളർ ആരാണത്? ഹലോ, ആരാണ്? പ്രിയ ഗാനം. നമസ്കാരമുണ്ട്. നമസ്കാരമുണ്ട്. നമസ്കാരമുണ്ട്.
1: ഞാൻ സ്വാഗതം കുറിച്ചേക്ക് എന്നും കേൾക്കുന്ന ഒരു ശ്രോതാവാണ്.
0: അതെ അല്ലേ? എന്താണ് പേര്?
1: ഞാൻ കൊല്ലം ജില്ലയിലെ അയ്യർകാല എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ചെറുകര മധുസൂദനൻ പിള്ള.
0: ഓക്കേ, അപ്പൊ നമ്മുടെ പ്രോഗ്രാം സ്വാഗതം കൊച്ചിയുടെ പ്രിയപ്പെട്ട ഒരു ശ്രോതാവായിരിക്കും അല്ലേ? മറ്റുള്ള പ്രോഗ്രാംസും കേൾക്കാറില്ലേ?
1: അല്ല, ബാക്കി ഇതുപോലെ ഇതും കേൾക്കാറുണ്ട്, വാട്സാപ്പ് കേൾക്കാറുണ്ട്, യുവർ ചോയ്സ് എന്ന മിക്കവാറും ഇവിടെ ഉള്ളപ്പോഴൊക്കെ തിരുവനന്തപുരം നിലയം കൂടുതലായിട്ട് കേൾക്കും. ഉച്ചയ്ക്കൊക്കെ തിരുവനന്തപുരം നിലയത്തിൽ
0: ഈ ഒരു പ്രോഗ്രാം നമ്മുടെ റെയിൻബോ ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടോ?
1: ഞാൻ ഫോണിലെ
0: ആപ്പിലൂടെയാണ് അല്ലേ? ഓക്കെ ഓക്കെ,
1: ഫോണിൽ കൂടെ കേൾക്കാം.
0: ആ ഓക്കെ ഓക്കെ. അപ്പം എന്തായാലും എന്താ ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നുണ്ടോ?
1: ഞാന് മാടത്തോടാണോ എന്നറിയില്ല, സംസാരിച്ചാലി. ഞാൻ 36 കൊല്ലം ഞാൻ അധ്യാപകനായിരുന്നു.
0: എന്നോട് സംസാരിച്ചിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ മധുസൂദനൻ പിള്ള. ഞാൻ കേട്ടിട്ടില്ല. ഞാൻ
1: മുപ്പത്താറ് കൊല്ലം അധ്യാപകനായിട്ട് 2015 വിരമിച്ചു. അപ്പം ഞാന് 60 വർഷമായിട്ട് റേഡിയോ ശ്രോതാവാണ്. 60 കൊല്ലമായിട്ട്.
0: അതെ അല്ലേ? ഓക്കെ ഓക്കെ.
1: പിന്നെ റേഡിയോയിൽ 2 പ്രോഗ്രാം ഒക്കെ അവതരിപ്പിച്ചു തിരുവനന്തപുരം നിലയത്തില്.
0: ഓ, അത് ശരി, സന്തോഷം.
1: റേഡിയോ സ്മരണകളും റേഡിയോ ഗ്രാമരംഗത്തിലെ എന്റെ നാടിനെ പറ്റി.
0: ഓ, വളരെ നന്നായി, വളരെ നല്ലത് കേട്ടോ.
1: പിന്നെ റേഡിയോയിലെ നമ്മുടെ വാർത്ത വായിക്കുന്ന രാമചന്ദ്രൻ സാറ് എന്റെ ഒരു ഫ്രണ്ടായിരുന്നു.
0: ഓ, അത് ശരി.
1: മരിച്ചുപോയ രാമചന്ദ്രൻ സാറേ.
0: അതെ അതെ. അപ്പൊ എല്ലാം കൊണ്ടും റേഡിയോയെ ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് അല്ലേ?
1: ഒരുപാട് ഇഷ്ടപ്പെടുന്ന റേഡിയോയിലെ ആണ് എന്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ 2 അധ്യാപകരായിരുന്നു, 2 പേരും പെൻഷനായി, 2 പേരും ഇപ്പൊ ഇവിടെ വീട്ടിലുണ്ട്.
0: ചേച്ചിയുടെ പേരെന്താണ്?
1: വൈഫ് ഷീല.
0: ഷീല, ഓക്കെ ഓക്കെ. ഷീലയും മധുവാണ് അല്ലേ? ഷീലയും
1: മധുവാണ്. ആ സ്മരണയില് മധു സാറിനെ പോയി കണ്ടു.
0: അതെയോ? അത് ശരി.
1: അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ കണ്ട്. ഞാൻ 90 വയസ്സായപ്പോഴും അദ്ദേഹത്തെ ആദരിച്ചു.
0: സന്തോഷമുണ്ട്, സന്തോഷം. ഇതൊക്കെ കേൾക്കുമ്പോ തന്നെ സന്തോഷം.
1: പിന്നെ ചെമ്മീൻ സിനിമയുടെ കഥയൊക്കെ അദ്ദേഹമായിട്ടിരുന്ന് ഒരു 15 മിനിറ്റ് സംസാരിച്ചു. ഉള്ളായിരുന്നു
0: ആ ഭാഗ്യമൊക്കെ. ആ ഭാഗ്യമൊക്കെ ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അല്ലേ? ഓ, ഇനി എന്ത് പറയാൻ.
1: അതുകൊണ്ടാണ് ഞാൻ ഈ റേഡിയോയിൽ എപ്പോഴും ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത്. അപ്പം അപ്പോഴാ വിളിച്ചത്.
0: ഇനി ഞാൻ എന്താ പറയാ? ഇനി എനിക്കൊന്നും പറയാനില്ല. അപ്പൊ എന്തായാലും
1: ആകാശവാണിയും കൂടിയാണ് സത്യം പറയാൻ ജീവിതം മുന്നോട്ട് പോകുന്നത്.
0: കേൾക്കും.
1: ഞാൻ ടിവി അധികം കാണത്തില്ല കേട്ടോ. വാർത്തകളെങ്ങാനും വല്ലപ്പോഴും ഒരല്പനേരം വയ്ക്കും. റേഡിയോ.
0: അതെ അല്ലേ?
1: റേഡിയോ. നാലോ റേഡിയോ ഇവിടെ ഇരിപ്പുണ്ട് ഇപ്പൊ. പണ്ട് അച്ഛൻ വാങ്ങിച്ച റേഡിയോ അത് ഒരു 69 റേഡിയോ വാങ്ങി.
0: അത്
1: വലിയ പെട്ടി അത്.
0: അതെ അല്ലേ?
1: വാൽവ് സെറ്റ്. അത് അന്ന് ഞാൻ ഒരു 4-5 പഠിക്കുമ്പോഴാ അത് കേട്ട് തുടങ്ങിയതാ. അതിനു മുമ്പ് പിന്നെ ഇവിടെ വീടിനടുത്തുള്ള വീടുകളിലൊക്കെ പോയി കേൾക്കുമായിരുന്നു.
0: ഓ, അത് സന്തോഷം. വലിയ വലിയ എന്തോരോ ഓർമ്മകളാണ്.
1: എപ്പോഴും തിരുവനന്തപുരം നിലയത്തിൽ പോവും, ഇടയ്ക്കൊക്കെ പോയി അവരെയൊക്കെ കാണും.
0: അതെ അല്ലേ? മറ്റുള്ള എന്തെങ്കിലും എന്തോ
1: മാഡത്തിന്റെ പേര് എന്തോ?
0: വിജി. വിജി
1: വിജി നേരത്തെ എനിക്കൊന്ന് രശ്മിയാന്ന് തോന്നുന്നു എന്നോട്
0: സംസാരിച്ചിട്ടുള്ളത് അല്ലേ? ഓക്കെ ഓക്കെ. അല്ല, അപ്പൊ ആ രശ്മി ഉണ്ട്. രശ്മി ഈവനിങ് ഒക്കെ ചെയ്യാറുണ്ട്.
1: പിന്നെ ശരത്.
0: ആ ഉണ്ട് ഉണ്ട്, അവരൊക്കെ ഉണ്ട്. എല്ലാവരും കൊറേ പേര് ഈവനിങ് പല പല സമയങ്ങളിൽ ചെയ്യുന്നുണ്ട്.
1: ശരത്ത് ഷീലയായിട്ട് സംസാരിച്ചായിരുന്നു ഒരിക്കൽ.
0: അതെ അല്ലേ? ഓക്കെ ഓക്കെ.
1: അപ്പൊ ഞങ്ങൾ അന്നേ ഈ കഥയൊക്കെ പറഞ്ഞു, മധുവും ഷീലയായിട്ടുള്ള.
0: അതെ അതെ, പെട്ടെന്ന് കേൾക്കുമ്പോ അതാ. അതെ അതെ അതെ. പിന്നെ വേറെന്തെങ്കിലും ഹോബീസ് ഉണ്ടോ?
1: ഹോബീസ് എന്ന് പറഞ്ഞാല് വൈകുന്നേരം ഇങ്ങനെ നടക്കാൻ പോവുക.
0: അതെ അല്ലേ?
1: ക്ഷേത്രം ഉണ്ട്, ക്ഷേത്രത്തിൽ പോയി അവിടെ ഇരുന്ന് കൂട്ടുകാർ.

0: ഇങ്ങനെ കഥകളൊക്കെ പറയും പണ്ടുകാലത്തെ
1: ഓർമ്മകളൊക്കെ.
0: ഇപ്പം 67 വയസ്സായി, അപ്പൊ ഇങ്ങനെ പഴയകാലം ഇന്നത്തെ കാലം തമ്മിൽ ഒരുപാട് വ്യത്യാസമായി പോയല്ലോ.
1: അതെ അതെ. എന്നാലും കുഴപ്പമില്ല, ഇനിയും കിടക്കുന്നുണ്ട് ലൈഫ്, നല്ല നന്നായി തന്നെ കൊണ്ടുപോകൂ കേട്ടോ.
0: ഈയൊരു ഉല്ലാസം ഇതുകൊണ്ടാണ്, റേഡിയോയിൽ കേട്ട് ഇങ്ങനെ നമുക്ക് ബന്ധുവായിട്ട് സംസാരിക്കാനും നമ്മുടെ ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും ഇങ്ങനെ
1: സംസാരിക്കുന്നത്.
0: ഈ കഥകളെല്ലാം ഞാൻ എന്റെ ഗ്രാമരംഗം പരിപാടിയിലെ ഈ നാടിനെ പറ്റി പറഞ്ഞപ്പോ റേഡിയോയുടെ ഒരു കഥ വന്നെ പറഞ്ഞു ഞാനന്ന്.
1: അതെ അല്ലേ, ഓക്കെ ഓക്കെ.
0: പിന്നെ റേഡിയോ സ്മരണകളിലാണെങ്കിൽ അന്നത്തെ കാലത്ത് എം ജി രാധാകൃഷ്ണൻ സാറിന്റെ ലളിത സംഗീത
1: പാടും,
0: അതേകാലത്തെ ഗായകരെ പറ്റി.
1: അതെ, അപ്പൊ ഇന്ന് കേൾക്കേണ്ട പാട്ടേതാന്ന് പറഞ്ഞോളൂ.
0: ഇന്ന് കേൾക്കുന്ന പാട്ടെന്ന് പറഞ്ഞാൽ ജാനകിയമ്മയാണ് എന്റെ ഒരു ഏറ്റവും ഞാൻ ആരാധിക്കുന്ന ഒരു ഗായികയാണ്, ജാനകിയമ്മ.
1: ശരിക്കും മനോഹരമായിട്ടുള്ള, അയ്യോ, ജാനകിയമ്മയുടെ പാട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, ഓ, പഴയ കാലത്ത്
0: പറയുകയാണെങ്കിൽ ഇവിടെ അടുത്ത് എവിടെങ്കിലും ഉണ്ടായിരുന്നെ ഞാൻ പോയി കണ്ടേനെ, നമ്മുടെ കേരളത്തിൽ എവിടെങ്കിലും ആയിരുന്നെങ്കിൽ ഞാൻ പോയി അവരെ
1: കണ്ടേനെ. തീർച്ചയായിട്ടും അതിനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഏത് പാട്ടാണ് ജാനകിയമ്മ?
0: ജാനകിയമ്മയുടെ കള്ളീൻകാട്ട് നീലിയിലെ വളരെ പ്രസിദ്ധമായ ഒരു പാട്ട്, ഒരു
1: നിഴലായി
0: ഒരു ഗാനം.
1: ഓ, അത് അത് കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്ന
0: മെലഡിയാണ്.
1: പിന്നെ പിന്നെ പിന്നെ നല്ല പാട്ട്.
0: ജാനകിയമ്മ പാടുന്ന പോലെ ആരും പാടാൻ
1: പറ്റില്ല എന്നാൽ പോലും അല്ലേ ആ പാട്ട്.
0: യൂട്യൂബിലൊക്കെ എടുത്ത് നോക്കും അവരുടെ ലൈഫിനെ പറ്റി, അവരുടെ സകല ചരിത്രവും ഞാൻ ഇങ്ങനെ പഠിച്ചോണ്ടിരിക്കുക.
1: അതെ, നന്നായി. ഏതായാലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ മുഴുകി നന്നായി തന്നെ സമയം ചെലവഴിക്കാൻ കഴിയട്ടെ കേട്ടോ. എല്ലാ ആശംസകളും നേരെയാണ്, നമുക്ക് ആ പാട്ട് കേൾക്കാം എന്തായാലും. വൈഫ് അടുത്തില്ലേ? ആ, വൈഫ് അടുത്തില്ലേ?
0: വൈഫ് ഇവിടെ അടുത്ത ഒരു ആയുർവേദ ഹോസ്പിറ്റലില് യോഗ നടത്തുന്നുണ്ട്.
1: ഓ ഓ, അതുകൊണ്ട് വീട്ടിലില്ലേ ഇന്ന്?
0: ഇല്ല, കണ്ട സമയമായി, പക്ഷെ ഇന്ന് വന്നില്ല.
1: ആ ശരി, സാരില്ല, പറഞ്ഞാ മതി.
0: ഓക്കെ, വന്നെങ്കിൽ ഞാൻ കൊടുത്തേ.
1: ഓക്കെ, അന്വേഷണം പറഞ്ഞാ മതി. എന്തായാലും പാട്ടുതാ കേൾക്കാട്ടോ.
0: ഓക്കെ, വളരെയധികം സന്തോഷം.
1: സന്തോഷം.
0: നിങ്ങളെ പോലുള്ള റേഡിയോ അവതാരകരെയൊക്കെ കണ്ട് സംസാരിക്കാനും വിളിക്കാനും ഒക്കെ ഉള്ള ഒരു ഭാഗ്യം കിട്ടിയല്ലോ.
1: താങ്ക് യു, താങ്ക് യു സോ മച്ച്.

0: 12 മണി കഴിഞ്ഞ് 25 മിനിറ്റ് സമയം. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 യുവർ ചോയ്സ്. നിങ്ങളുടെ പ്രിയ ഗാനങ്ങളിലൂടെ ഫോണിലൂടെയാണ് ആവശ്യപ്പെടേണ്ടത്. 0484242811 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി. അടുത്ത കോളർ ആരാണ്? ഹലോ,
1: ഹലോ,
0: നമസ്കാരമുണ്ട്. ആരാണിത്? മാളയിൽ നിന്ന് ജോൺസൺ അല്ലേ. എന്താണ് ചെയ്യുന്നത്? എന്തിന്റെ വർക്ക്?
1: പെയിന്റിംഗ്.
0: മഴയായതുകൊണ്ട് കുറവാണോ? ഓക്കെ, ഓ അങ്ങനെയൊക്കെ ആയിട്ടിരിക്കുകയാണ് അല്ലേ. ഓക്കെ, എപ്പോഴാണോ അങ്ങനെ റേഡിയോ കേട്ടോണ്ടിരിക്കുകയാണോ? ഫുൾ
1: ടൈം
0: ഒരു എക്കോ കേൾക്കുന്നുണ്ട്. എന്തോ ഒരു റേഡിയോയുടെ അടുത്താണെങ്കിൽ ഒന്ന് മാറിയെന്നുള്ളൂ കേട്ടോ. ആ, ഇപ്പൊ കുഴപ്പമില്ല. നേരത്തെ എന്തോ ഒരു ഡിസ്റ്റർബൻസ് പോലെ തോന്നിച്ചു. ഏത് പാട്ടാണ് കേൾക്കേണ്ടത്
1: പറഞ്ഞോളൂ.
0: ആ, ഒന്ന് പഴയ പാട്ടുകൾ എല്ലാവർക്കും എന്തോ കേൾക്കാൻ ഇഷ്ടമുള്ള ദിവസമാണോ എന്ന് സംശയമുണ്ട് അല്ലേ. ഒരു ചില ദിവസങ്ങളിൽ ഓരോരോ മൂഡാണ് ശ്രോതാക്കൾക്ക്. ചിലപ്പോ പുതിയ പാട്ടുകൾ, ചിലപ്പോ പറഞ്ഞോളൂ. ആരൊക്കെയാ?
1: രണ്ട് മക്കള്. മൂത്ത മോളുടെ പേര് ഗ്രീറ്റി.
0: ആ,
1: അവള് ലിസിയിലെ ജോലിയാണ്.
0: അതെയോ? ഓ, എല്ലാരും വീട്ടിലില്ലേ ഇപ്പോ? അവര് വീട്ടിലുണ്ടോ? അതോ
1: അമ്മയും ഭാര്യയും ഞാനേ ഉള്ളൂ.
0: അതെ അല്ലേ, മൂന്ന് പേരേ ഉള്ളൂ. ഓക്കെ, അവിടെ മഴയുണ്ടോ മാളയില്?
1: മഴയില്ല.
0: ആ, ഇന്നത്തെ ദിവസം ഒന്നും തോർന്നിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം ഒക്കെ ഒരു മഴയുണ്ടായിരുന്നു അല്ലേ. ആരാണ് ഇളയവള്? ഓക്കെ ഓക്കെ, യു കെയില്. ആ ആ, മൂന്ന് പെൺമക്കളാണോ? മൂന്ന് പെൺമക്കളിൽ നിന്നാണോ പറഞ്ഞേ?
1: ആ
0: ആ, അപ്പൊ ലിസിയില് വർക്ക് ചെയ്യുന്നു പറഞ്ഞത്. ഓക്കെ ഓക്കെ, ഓ ശരി ശരി. അപ്പം എല്ലാ നേഴ്സായിട്ടാണോ? ഓക്കെ, കൊള്ളാം.
1: അപ്പൊ
0: ആ അതെ, അമ്മയ്ക്ക് എത്ര വയസ്സായി? ഓക്കെ, വൈഫ് ഉണ്ടോ അടുത്ത്? വൈഫിന്റെ പേരെന്താ? ഓക്കെ ഓക്കെ, അപ്പൊ ജയന്റെ പാട്ടാണ് വേണ്ടത്, കസ്തൂരി മാൻമിഴി അല്ലേ. ഇഷ്ട നടനായതുകൊണ്ട്. അതെ അല്ലേ. ആ ഓക്കെ ഓക്കെ, ആ ആ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു ഗാനം അല്ലേ പ്രത്യേകമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ആർക്കെങ്കിലും വേണ്ടിയിട്ടാണോ?
1: ഓക്കെ,
0: അപ്പൊ എന്തായാലും വിഷമതകളൊക്കെ മറന്ന് നല്ല

0: 12 മണി കഴിഞ്ഞ് 32 മിനിറ്റ് സമയം. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യുവർ ചോയ്സിലേക്ക് വിളിക്കേണ്ടുന്ന സമയമാണ് കേട്ടോ. യുവർ ചോയ്സ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഫോണിലൂടെ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ചോദിക്കാനുള്ള ഒരു സമയമാണ്. 0484241 എന്ന നമ്പറിലേക്ക് വിളിക്കുക. 2 മണി വരെയാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ടൈം എന്ന് പറയുന്നത്. ഇടയ്ക്കൊരു 12:50 ആകുമ്പോൾ ചെറിയൊരു വാർത്തകളിലേക്ക് നമ്മൾ പോകും. പക്ഷേ എന്നാൽ പോലും 1 മണിക്ക് വീണ്ടും തുടങ്ങും എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങളുടെ വിശേഷങ്ങളും നിങ്ങളുടെ പാട്ടുകളും ഒക്കെ അറിയാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അടുത്ത കോളർ ആരാണ് എന്ന് നമുക്ക് നോക്കാം. ഹലോ ഹലോ
1: ഹലോ
0: ആ പറഞ്ഞോളൂ, ആരാണിത്?
1: ഇത് തുളസി.
0: തുളസി, കുറച്ചു നേരത്തേക്ക് എന്തു പറ്റി? ഉറങ്ങിപ്പോയി എന്ന് വിചാരിച്ചു. പുറത്തിറങ്ങി നിക്കായിരുന്നു അല്ലേ? ഏലൂരിൽ നിന്നല്ലേ പറഞ്ഞേ? ഏലൂർ. അത് നമ്മുടെ മഞ്ഞുമ്മൽ കഴിഞ്ഞിട്ടല്ലേ, മഞ്ഞുമ്മൽ കഴിഞ്ഞ ഏലൂർ ഉദ്യോഗ മണ്ഡൽ എന്നൊക്കെ പറയുന്ന സ്ഥലം. ആ എന്താണ് പിന്നെ അവിടെ പരിപാടി? എന്താണ് വീട്ടിൽ നിന്നാണോ വിളി? അതെ അല്ലേ.
1: എന്തെങ്കിലും
0: വർക്ക് ചെയ്യുന്നില്ലേ? ഒന്നും അതെ, ആരും ഇല്ലേ കൂട്ടെ? അവിടെ
1: കൂട്ട് ഹസ്ബൻഡ് കൂടെ ഇരിപ്പുണ്ട്, പിന്നെ അപ്പുറത്തൊക്കെ ആളുണ്ട്.

0: അപ്പം പാട്ടിങ്ങനെ കേട്ടിരിക്കുകയാണ് അല്ലേ?
1: ആ പാട്ട് കേൾക്കും, പാട്ട് എപ്പോഴും കേൾക്കും. 24 മണിക്കൂർ ഇതുണ്ട് കൂടെ.
0: മഴയുണ്ടോ ഇന്നത്തെ ദിവസം?
1: ഇല്ല, ഇന്ന് മഴ പെയ്തില്ല. മൂടിക്കിടക്കുന്നാലും കുഴപ്പമില്ല,
0: മൂടിക്കിടക്കാണ്, കുഴപ്പമൊന്നുമില്ല അല്ലെ. ചില ദിവസങ്ങളിൽ
1: ഇല്ല.
0: തുണിയൊക്കെ ഉണങ്ങാനുണ്ടെങ്കിലേ, വീട്ടമ്മമാർക്കൊരു
1: എല്ലാം
0: പണിയാണ്.
1: മുറ്റത്തിട്ടിരിക്കുക.
0: അതെ, അപ്പൊ വീട്ടിലെ ലഞ്ചിന്റെ പരിപാടിയൊക്കെ എല്ലാം റെഡിയായി ഇരിക്കുകയാണോ?
1: എല്ലാം റെഡിയായി,
0: എല്ലാം
1: ഞാൻ
0: കഴിഞ്ഞു.
1: കുക്കിംഗ് കഴിഞ്ഞിട്ട് ഇങ്ങനെ
0: അപ്പഴ്
1: വിളിച്ചു കൊടുക്കാൻ,
0: അപ്പൊ ഒരു പാട്ട് ചോദിക്കണം തോന്നി, അതുകൊണ്ട് ചോദിച്ചു. അപ്പൊ ഏത് പാട്ടാണെന്ന് പറഞ്ഞോളൂ.
1: എനിക്ക് ശ്രീകൃഷ്ണപരിതലെ എന്നുള്ള,
0: ശ്രീകൃഷ്ണ പെരുന്തലെ. നീ ഇപ്പൊ കുറച്ചു മുമ്പ് യക്ഷിപ്പാട്ട് കേട്ടിട്ടാണോ ഇത് ചോദിക്കാൻ തോന്നിയേ? നമ്മൾ ഇങ്ങനെ കേൾക്കുന്ന പാട്ടുകൾ നമ്മളെ സ്വാധീനിക്കുന്നു എന്ന് പറഞ്ഞത് സത്യം തന്നെയാണ്. നമുക്ക് ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെന്തോ എന്താണെന്നറിയില്ല, അതേപോലെയുള്ള പാട്ടുകളോ അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു ഓർമ്മ വരും അല്ലേ. അപ്പൊ ഈ ഒരു പാട്ട്, ഇത് ലതിക പാടിയിട്ടുള്ളതാണ്. ആ ലതിക നല്ല പാട്ടാണ്, നിലാവിന്റെ പൂങ്കാവിൽ, ശ്രീകൃഷ്ണ പെരുന്ത്, മോഹൻലാലിന്റെ ഒക്കെ. അതെ അതെ അതെ, നല്ല രസമുള്ള പാട്ടാണ്. കുമാരേട്ട എന്നുള്ള ഇടയ്ക്കുള്ള വിളിയും ഒക്കെ അല്ലേ. കൊള്ള കൊള്ള, നല്ല ശബ്ദമാണ് കേട്ടോ. എല്ലാം നല്ല മോഡുലേഷൻ ഒക്കെ കറക്റ്റ് ആവുന്നുണ്ട്. അതെ അല്ലേ, എന്നാ പാടിക്കോളൂ. ഇതിന്റെ ലൈൻ അറിയാമെങ്കിൽ, രണ്ടുപേരി ഇതിന്റെ ലൈൻ അറിയാമെങ്കിൽ, നിലാവിന്റെ പൂങ്കാവിൽ എന്നുള്ള ഈ പാട്ട് അറിയാമെങ്കിൽ ഒന്ന് പാടിക്കോളൂ. അല്ലെങ്കിൽ ഇഷ്ടമുള്ള പാട്ട് രണ്ട് വരി ഒന്ന് പാടിക്കോളൂ.
1: നിലാവിന്റെ പൂങ്കാവിൽ
0: കുറച്ചൊക്കെ ഒരു മിസ് ഇത് എന്താ, ലിറിക്സ് കുറച്ചൊന്നും കൺഫ്യൂഷൻ ആയി, പക്ഷെ എന്നാൽ പോലും കൊള്ളാട്ടോ, ശബ്ദമൊക്കെ കൊള്ളാട്ടോ. ഓക്കെ, ആ അപ്പൊ ആ പാട്ട് ഇതാ വരുന്നുണ്ടേ. ഓക്കെ, താങ്ക് യു.
2: Ha ha ha.

0: ശ്രീകൃഷ്ണ പെരുന്ത് എന്ന സിനിമയിലെ നല്ലൊരു പാട്ടിട്ടോ, രാഘവ മാഷിൻ്റെ മ്യൂസിക്. എത്ര എത്ര എന്താ പറയണം, പേടിപ്പെടുത്തുന്ന ഒരു മ്യൂസിക്കാണ് ഇപ്പോൾ അല്ലേ. അദ്ദേഹം പലതരത്തിലുള്ള പാട്ടുകളൊക്കെ തന്നിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ് നമ്മുടെ രാഘവ മാഷ്. അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടും കേട്ടുകൊണ്ട് തിരികെ എത്തിയിരിക്കുകയാണ് യുവർ ചോയ്സിലേക്ക്. 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആയിരിക്കുകയാണ് നിങ്ങളുടെ പ്രിയ പാട്ടുകളൊക്കെ ഈ ഒരു സമയം യുവർ ചോയ്സിലൂടെ ഫോണിലൂടെയാണ് നിങ്ങൾ ആവശ്യപ്പെടേണ്ടത്. 0484-242-8101 നമ്പറിലേക്കാണ് വിളിക്കേണ്ടത് കേട്ടോ. അടുത്ത കോളറിലേക്ക് പോവാണ്. ഹലോ,
1: ഹലോ,
0: ആരാണിത്? പേര് പറഞ്ഞോളൂ.
1: സിമി തോമസ്, കുഴിപ്പള്ളി എന്നാ വിളിക്കുന്നത്.
0: കുഴിപ്പള്ളി ബീച്ച് എന്റെ അടുത്താണോ? അതെ അല്ലേ,
1: കായലോരത്താണ്.
0: അതെ അതെ, എന്നാലും അവിടെ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് കുഴിപ്പള്ളി എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് ബീച്ച് എന്ന് പറഞ്ഞത് കേട്ടോ. എന്താണ് ചെയ്യുന്നത്?
1: ഞാന് ഗൾഫിലാണ് ഇപ്പൊ വെക്കേഷൻ വന്നിരിക്കുന്നത്.
0: വെക്കേഷൻ വന്നിരിക്കുന്നു, കുറെ നാളായോ വന്നിട്ട്? ജസ്റ്റ് വന്നേ ഉള്ളോ?
1: ഇല്ല, വന്ന് തിരിച്ചു പോരായിരുന്നു, ഈ മന്ത് തന്നെ തിരിച്ചു പോകും.
0: അതെ അല്ലേ, ആ ഈ മാസം തന്നെ പോവാണ് അല്ലേ. അപ്പം പോകുന്നതിന് മുന്നേ എന്തായാലും ഫോണിലൂടെ പാട്ടൊക്കെ റേഡിയോയിലൂടെ വിളിച്ച് ചോദിക്കാൻ
1: പറ്റിയോ?
0: അതെ അല്ലേ, ഓക്കെ ഓക്കെ. അവിടെ ചെന്നാലോ, അപ്പൊ ഗൾഫില് പോയാലും
1: കേൾക്കാറുണ്ട്.
0: അതെ അതെ, അപ്പൊ അങ്ങനെ കേൾക്കാം പാട്ട് അല്ലേ.
1: അതെ അതെ.
0: അപ്പം ആരൊക്കെയുണ്ട് വീട്ടില്?
1: വീട്ടില് രണ്ട് ട്വിൻസ് പെൺകുട്ടികള്, വൈഫില്ല, ഡിവോഴ്സ് ആണ്.
0: അതെ അല്ലേ, ഓക്കെ ഓക്കെ. പെൺകുട്ടികൾ, കുട്ടികൾക്ക് എത്ര ആയി?
1: ഇപ്പോ 9ാം ക്ലാസ് പഠിക്കും.
0: അതെ, രണ്ടുപേരും പപ്പയെ മിസ് ചെയ്യോ?
1: ശരിക്കും.
0: പിന്നെ ആരൊക്കെയുണ്ട് വീട്ടില് വേറെ? അവർക്ക് കൂട്ടായിട്ട്
1: ഉണ്ടല്ലേ,
0: അപ്പൊ കുഴപ്പമില്ല. അങ്ങനെ പഠിക്കാനൊക്കെ മിടുക്കികളാണോ രണ്ടുപേരും?
1: ഓക്കെ,
0: അപ്പൊ നന്നായിട്ട് പോട്ടെ. ഏത് പാട്ടാണ് കേക്കണ്ടേന്ന് പറഞ്ഞോളൂ.
1: പ്രതീക്ഷ എന്ന സിനിമയിലെ ഓർമ്മകളെ കൈവിടുക.
0: ഓർമ്മകളെ, നല്ല പാട്ടാണല്ലോ അത്, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. സലീൽദായുടെ മ്യൂസിക് അല്ലേ, നല്ല പാട്ടാണ്. ആ ഒരു സിനിമയിലെ എല്ലാ പാട്ടും തന്നെ മനോഹരമാണല്ലേ. ഓക്കെ, ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? അതെ അല്ലേ, ഓക്കെ. അപ്പൊ സന്തോഷം, നമുക്ക് പാട്ട് ആസ്വദിക്കാം കേട്ടോ.
1: ഓക്കെ,
0: താങ്ക് യു, വിളിച്ചതിന് സന്തോഷം.

12 മണി കഴിഞ്ഞ് 49 മിനിറ്റ് ആയിരിക്കുന്നു സമയം. ഇനി 12:50 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാവുന്നതാണ് തിരുവനന്തപുരം റിലേ. വീണ്ടും 1 മണിക്ക് യുവർ ചോയ്സ് നിങ്ങളുടെ ഇഷ്ടഗാന പരിപാടി തുടരും. കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി ഫോർ റെയിൻബോ 107.5.

0: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥ മാത്രമല്ല വിശ്വാസയോഗ്യമായ രാഷ്ട്രമെന്ന നിലയിലും ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെ കുറിച്ചുള്ള ചർച്ച കേരള നിയമസഭയിൽ പുരോഗമിക്കുന്നു. അടിയന്തര പ്രമേയ നോട്ടീസ് നിഷേധിച്ചതിനെ തുടർന്ന് സഭയിൽ പ്രതിപക്ഷ ബഹളം. ഇസ്രായേൽ ലെബനൻ സമാധാന ചർച്ചകൾക്ക് അമേരിക്കയിൽ തുടക്കമായി. മേഖലയിൽ സുസ്ഥിര സമാധാനം ഉറപ്പാക്കാനാണ് യുഎസിന്റെ നേതൃത്വത്തിൽ ചർച്ച. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ തിരുവനന്തപുരത്ത്. ജില്ലയിൽ വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥ മാത്രമല്ല വിശ്വാസയോഗ്യമായ രാഷ്ട്രമെന്ന നിലയിലും ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ ദശകത്തിൽ ഗതാഗത കണക്ടിവിറ്റി അടിസ്ഥാന സൌകര്യങ്ങളിലുണ്ടായ ഗണ്യമായ വികാസം രാജ്യത്തെ സമസ്ത മേഖലയെയും ത്വരിതപ്പെടുത്തിയതായി അദ്ദേഹം പറഞ്ഞു. റോഡ്, ഹൈവേകൾ, ജലപാതകൾ, വിമാനത്താവളങ്ങൾ എന്നിവ മികച്ച വളർച്ചയാണ് കൈവരിച്ചതെന്നും പ്രധാനമന്ത്രി.
1: आज करीब 1,28,00,000 लोग हर रोज मेट्रो से सफर कर रहे हैं. बीते वर्षों में एयरपोर्ट की संख्या डबल हुई है. इससे कई छोटे छोटे शहरों में भी मिडिल क्लास को हवाई यात्रा की सुविधा पहली बार मिली है. पिछले 12 वर्षों के जो भी सिद्धियां देश की रही है उनके मूल में राष्ट्र प्रथम की भावना ही केंद्र में है.
0: നാഷണൽ അഗ്രികൾച്ചർ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ലേല പോർട്ടൽ കേന്ദ്രമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നു. ലേല നടപടികളിലെ സുതാര്യതയും കാര്യക്ഷമതയും ശക്തിപ്പെടുത്തുന്നതിനാണ് പുതിയ പോർട്ടൽ ലക്ഷ്യമിടുന്നതെന്ന് അമിത്ഷാ ചൂണ്ടിക്കാട്ടി. ചടങ്ങിൽ പ്രധാന ഡിജിറ്റൽ ജനക്ഷേപ പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കും. അടിയന്തര പ്രമേയ നോട്ടീസ് നിഷേധിച്ചതിനെ തുടർന്ന് നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ നികുതി കുറച്ച സാഹചര്യം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് KN ബാലഗോപാലാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. എന്നാൽ ബജറ്റ് ചർച്ചയ്ക്കുള്ളിലെ വിഷയത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസ് അനുവദിക്കാനാവില്ലെന്ന് വ്യക്തമാക്കിയ സ്പീക്കർ വിഷയം സബ്മിഷനായി അവതരിപ്പിക്കാമെന്ന് അറിയിച്ചു. എന്നാൽ ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം മുദ്രാവാക്യങ്ങളുമായി നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയായിരുന്നു. വീര്യം കുറഞ്ഞ മദ്യം സോഫ്റ്റ് ഡ്രിങ്ക് പോലെ വ്യാപകമാക്കാൻ ശ്രമിക്കുന്നത് വലിയ പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെ കുറിച്ചുള്ള ചർച്ച നിയമസഭയിൽ പുരോഗമിക്കുകയാണ്. വികസിത രാഷ്ട്രത്തിലേക്കുള്ള യാത്രയിൽ സൈക്ലിംഗ് വലിയ പങ്കുവഹിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ആരോഗ്യകരമായ ജീവിതശൈലി സാധ്യമാക്കുന്നതിലുപരി മലിനീകരണം നിയന്ത്രിക്കാനും ട്രാഫിക് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ഇന്ധനം ലാഭിക്കാനുമെല്ലാം സൈക്ലിംഗ് സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഭാഗമായി സ്പോർട്സ് അതോറിറ്റി തിരുവനന്തപുരത്ത് ചാക്ക ITI മുതൽ ശംഖുമുഖം ബീച്ച് വരെ നടത്തിയ സൈക്ലിംഗ് പരിപാടിയായ സൈക്ലിംഗ് ബൈ ദ സീ അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്തു. മൈലത്തെ GV രാജ സ്പോർട്സ് സ്കൂളും ശ്രീ മാണ്ഡവ്യ ഇന്ന് സന്ദർശിക്കും. തുടർന്ന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഐച്ചി നഗോയ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ പരിപാടിയും കേന്ദ്രമന്ത്രി പങ്കെടുക്കും. കേരളത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ രൂപീകരിച്ച ഉന്നതാധികാര കമ്മിറ്റിയുടെ പ്രാഥമിക റിപ്പോർട്ട് മന്ത്രി K മുരളീധരന് സമർപ്പിച്ചു. റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച് അടിയന്തര തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്നലെ 10 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിരുന്നു. ഓപ്പറേഷൻ തൂഫാനിലൂടെ ലഹരിമരുന്ന് ഉപയോഗത്തിനും വ്യാപനത്തിനുമെതിരെ ശക്തമായ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഈ മാസം 2 മുതൽ 17 വരെ 2954 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. 3176 പേരെ ഇതിനകം അറസ്റ്റ് ചെയ്തതായും മന്ത്രി അറിയിച്ചു. കേരളത്തിൽ സെൻസെക്സ്

0: 2027-ന്റെ ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SC.census.government.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: 2026-ലെ പത്മ പുരസ്കാരങ്ങളുടെ രണ്ടാംഘട്ട വിതരണം ഇന്ന് രാഷ്ട്രപതി ഭവനിൽ നടക്കും. പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ എന്നീ വിഭാഗങ്ങളിലായി 65 പേർക്ക് ഇന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പുരസ്കാരങ്ങൾ സമ്മാനിക്കും. ഒരു റിപ്പോർട്ട്.
2: ഈ വർഷം സർക്കാർ ആകെ 131 പത്മ അവാർഡുകളാണ് പ്രഖ്യാപിച്ചത്. ഇതിൽ 5 പത്മവിഭൂഷൺ, 13 പത്മഭൂഷൺ, 113 പത്മശ്രീ അവാർഡുകൾ എന്നിവ ഉൾപ്പെടുന്നു. അവാർഡ് ജേതാക്കളിൽ 19 പേർ സ്ത്രീകളാണ്. കേരളത്തിൽ നിന്നും ജസ്റ്റിസ് KT തോമസ്, മുതിർന്ന മാധ്യമ പ്രവർത്തകനായ P നാരായണൻ എന്നിവർക്ക് പത്മവിഭൂഷണും, നടൻ മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ എന്നിവർക്ക് പത്മഭൂഷണും, നർത്തകി കലാമണ്ഡലം വിമല മേനോന് പത്മശ്രീയും രാഷ്ട്രപതി സമ്മാനിക്കും. 16 പേർക്ക് മരണാനന്തര ബഹുമതിയായി പുരസ്കാരം സമർപ്പിക്കും. 1954 സ്ഥാപിതമായ പത്മ അവാർഡുകൾ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചാണ് പ്രഖ്യാപിക്കുന്നത്. കലാ, സാഹിത്യം, വിദ്യാഭ്യാസം, കായികം, വൈദ്യശാസ്ത്രം, സാമൂഹിക പ്രവർത്തനം, ശാസ്ത്രം, എഞ്ചിനീയറിംഗ്, പൊതുകാര്യങ്ങൾ, വ്യാപാരം, വ്യവസായം തുടങ്ങി വിവിധ മേഖലകളിലെ അസാധാരണമായ നേട്ടങ്ങൾക്കാണ് പുരസ്കാരം നൽകുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇസ്രായേൽ ലെബനൻ സമാധാന ചർച്ചകൾക്ക് അമേരിക്കയിൽ തുടക്കമായി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള താൽക്കാലിക വെടിനിർത്തൽ കൂടുതൽ ശക്തമാക്കാനും മേഖലയിൽ സുസ്ഥിര സമാധാനം ഉറപ്പാക്കാനുമാണ് യുഎസിന്റെ നേതൃത്വത്തിൽ ചർച്ചകൾ പുരോഗമിക്കുന്നത്. ചർച്ചകൾക്ക് മുന്നോടിയായി യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവുമായും ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔനുമായും സംസാരിച്ച് സാഹചര്യം വിലയിരുത്തി. മേഖലയിൽ വീണ്ടും ഒരു യുദ്ധ സാഹചര്യം ഒഴിവാക്കാനുള്ള യുഎസിന്റെ നയതന്ത്ര നീക്കത്തിന്റെ ഭാഗമായാണ് കൂടിക്കാഴ്ച. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ദീർഘവീക്ഷണമുള്ള നേതാവും മികച്ച ഒരു വിദ്യാഭ്യാസ വിദഗ്ധനുമായിരുന്നു ശ്യാമപ്രസാദ് മുഖർജിയെന്ന് ഉപരാഷ്ട്രപതി അനുസ്മരിച്ചു. ദേശീയ താൽപര്യങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത പ്രതിബദ്ധത രാജ്യം എക്കാലവും സ്മരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഫിഫ ലോകകപ്പിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. രാത്രി 10:30 മത്സരം. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ഇറാഖിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ഫ്രാൻസ് പരാജയപ്പെടുത്തി. ഇന്നലെ നടന്ന അർജന്റീന ഓസ്ട്രിയ മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് അർജന്റീന ജയിച്ചു. ലയണൽ മെസ്സിയാണ് 2 ഗോളുകളും നേടിയത്. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. 2024-ൽ ചൈനയിൽ നടന്ന ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിനുശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരമാണിത്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മന്ത്രിസഭയിൽ നിന്നും രാജിവച്ചു. രാജ്യസഭാ കാലാവധി കഴിഞ്ഞതിനെ തുടർന്നാണ് രാജി. രാഷ്ട്രപതി ദ്രൌപദി മുർമു അദ്ദേഹത്തിന്റെ രാജി സ്വീകരിച്ചു. കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയത്തിന്റെയും ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീരവികസന മന്ത്രാലയത്തിന്റെയും ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രിയായിരുന്നു ശ്രീ ജോർജ് കുര്യൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28-ന് രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ MyGOV, നമോ ആപ്പ്, 1800117800 എന്ന ടോൾ ഫ്രീ നമ്പർ എന്നിവയിലൂടെയും അറിയിക്കാം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 75 പോയിന്റ് ഉയർന്ന് 77167-ലും നിഫ്റ്റി 26 പോയിന്റ് നേട്ടത്തിൽ 24129-ലും വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 1520 രൂപ താഴ്ന്ന് 1,07,000 രൂപയും ഗ്രാമിന് 13,375 രൂപയുമാണ് ഇന്നത്തെ വില. CBSE പരീക്ഷയുടെ പുനർമൂല്യനിർണയ ഫലം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇതുവരെയും മാർക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയാതിരുന്നവർക്ക് ഇന്ന് രാത്രി 11:59 വരെ സമർപ്പിക്കാം. യോഗ്യതാ പരീക്ഷയ്ക്ക് നേടിയ മാർക്കുകൾ പരിശോധിക്കുന്നതിനും അവസരമുണ്ട്. കൂടുതൽ വിവരങ്ങൾ www.ce.kerala.government.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. 2026-ലെ പത്മ പുരസ്കാരങ്ങൾക്ക് 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും.

0: വേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥ മാത്രമല്ല വിശ്വാസയോഗ്യമായ രാഷ്ട്രമെന്ന നിലയിലും ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെ കുറിച്ചുള്ള ചർച്ച കേരള നിയമസഭയിൽ പുരോഗമിക്കുന്നു. അടിയന്തര പ്രമേയ നോട്ടീസ് നിഷേധിച്ചതിനെ തുടർന്ന് സഭയിൽ പ്രതിപക്ഷ ബഹളം. ഇസ്രായേൽ ലബനാൻ സമാധാന ചർച്ചകൾക്ക് അമേരിക്കയിൽ തുടക്കമായി. മേഖലയിൽ സുസ്ഥിര സമാധാനം ഉറപ്പാക്കാനാണ് യുഎസിന്റെ നേതൃത്വത്തിൽ ചർച്ച. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ തിരുവനന്തപുരത്ത്. ജില്ലയിൽ വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി FM റെയിൻബോ 107.5 മ്യൂസിക്കലി യോഴ്സ്.
2: സമയം 1 മണി കഴിഞ്ഞ് 22 സെക്കൻഡ്സ് ആയിരിക്കുകയാണ്. ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 യുവർ ചോയ്സിലേക്ക് വീണ്ടും അങ്ങനെ മടങ്ങിയെത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾ കേൾക്കാനുള്ള അവസരമാണ്. യുവർ ചോയ്സിലേക്ക് ഫോണിലൂടെ ആണ് പാട്ടുകൾ ആവശ്യപ്പെടേണ്ടത്. അതിനായിട്ട് വിളിക്കേണ്ട നമ്പർ 0484242481 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി. ഞാൻ RJ വിജിയാണ് നിങ്ങൾക്കൊപ്പം ഇന്നത്തെ യുവർ ചോയ്സിൽ കൂടെയുള്ളത്. 2 മണി വരെ സമയമുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഒരു ബ്രേക്ക് കഴിഞ്ഞ ശേഷം നമുക്ക് അടുത്ത കോളറിലേക്ക് പോകാനുള്ള സമയമാണ്. ഹലോ,
3: ഹലോ,
2: ആരാണ് കാത്തിരിക്കുന്നത് പാട്ട് പറയാൻ?
3: മോളി
2: വൈക്യം അല്ലേ? ഓക്കെ, ശരിയായ സ്ഥലപ്പേര് ഏതാണ്? വല്ലകം. അപ്പം എന്താണ്, ഓക്കെ, ആ എന്താ ചെയ്യുന്നത്? അതെ അല്ലേ,
3: മൂന്ന് കുഞ്ഞുങ്ങളുണ്ട്, മോളെ കല്യാണം കഴിച്ച്.
2: അതെ അല്ലേ,
3: ഞാനും ഭർത്താവ് ജോലിക്ക് പോയി.
2: ഓക്കെ ഓക്കെ, ഇപ്പൊ തന്നെ ഇരിക്കുകയാണോ?
3: റേഡിയോയാണ് കൂട്ടി, എഫ്എമ്മും.
2: അതെ അല്ലേ,
3: എല്ലാം.
2: മോള് അടുത്ത് തന്നെയാണോ താമസിക്കുന്നത്? മോള്
3: നമ്മുടെ ഇവിടുന്ന് 21 രൂപ.
2: അതെ അല്ലേ, ഓക്കെ. അപ്പൊ ഇടയ്ക്കൊക്കെ വരും, ഇടയ്ക്ക് പോകും അല്ലേ? അപ്പൊ ഇങ്ങനെ റേഡിയോ റെയിൻബോ ഭയങ്കര കൂട്ടുകാരി ആയിട്ട് കൂടെ ഉണ്ട് അല്ലേ? അതെ, ഇന്ന് കുറച്ചുപേര് പഴയ പാട്ടൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഓരോ ദിവസവും ഓരോ ഇഷ്ടമാണ് നമ്മുടെ ശ്രോതാക്കൾക്ക്. ചില ദിവസം പഴയ പാട്ടുകൾ കേൾക്കാൻ കുറെ പേര് വരും, ചിലപ്പോൾ വെറൈറ്റി ആയിട്ട് പല പല ഭാഷകൾ ചോദിക്കും. അപ്പൊ ഏത് പാട്ട് കേൾക്കണം പറഞ്ഞോളൂ.
3: എനിക്ക്
2: ഒരു കൂടെ കീഴില് നമ്മുടെ ഇവിടെ ഉള്ള പാട്ട് ഇതാണ്, അനുരാഗിണി ഇതാ നിൻ എന്നുള്ള പാട്ടാണ്. അപ്പൊ അതല്ലാതെ വേറെ ഏതാണ്? കാറ്റുതാരാട്ടും അഹിംസ അല്ലേ, എടി ഉമ്മറിന്റെ നല്ല ഈണവുമാണ്, ബിച്ചു തിരുമലയുടെ രചനയാണ്, പിന്നെ യേശുദാസും എസ് ജാനകിയും ചേർന്ന് പാടിയിട്ടുള്ള പാട്ടാണ്. നല്ല നല്ലൊരു ഡ്യുവറ്റ് സോങ്. ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
3: എല്ലാവർക്കും
2: വേണ്ടിയിട്ട്, എല്ലാവർക്കും വേണ്ടിയിട്ട്. അപ്പൊ എന്തായാലും ആ പാട്ട് കേൾക്കാൻ നമുക്ക് വിളിച്ചതിന് സന്തോഷമുണ്ട് കേട്ടോ. ഓക്കെ, ബൈ.

0: ഒരു മണി കഴിഞ്ഞ് 7 മിനിറ്റ്, ഇതാ 8 മിനിറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. സമയം ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 യുവർ ചോയ്സ് പ്രോഗ്രാമിലേക്ക് അടുത്ത കോളർ എത്തിയിരിക്കുകയാണ്. ഹലോ.
1: ഹലോ ജി, നമസ്കാരം.
0: നമസ്കാരമുണ്ട്. എന്താണെന്ന് വിശേഷം?
1: ഷീജദാസ്.
0: ഓക്കെ, തൃശ്ശൂര് അല്ലേ?
1: അതെ അതെ.
0: എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷം? ഇന്നെന്താ?
1: നല്ല വിശേഷം. തെളിഞ്ഞ ഒരു അന്തരീക്ഷം കുറച്ച് കയ്യിലൊക്കെ ഉണ്ട്. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോയി. അപ്പൊ അവര് ഒരു 3:30-4 മണിയാവും വരുമ്പോ.
0: അതെ അല്ലേ? അതുപോലെ
1: ഇതിങ്ങനെ ആ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പണി കഴിയുമ്പോ.
0: അപ്പൊ എന്റെ ശബ്ദം കേൾക്കുമ്പോ അങ്ങോട്ട് വിളിക്കാൻ തോന്നുവാണോ?
1: അതെ അതെ, ചിലരുടെ ശബ്ദത്തിനോട് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്.
0: നമ്മുടെ ആദ്യം മുതൽക്കുള്ള ശ്രോതാവാണ് ഷീജ. ഷീജ, അപ്പൊ ഇന്ന് ഏത് പാട്ട് കേൾക്കണം, പറഞ്ഞോളൂ.
1: ഇന്ന് എനിക്ക് കാട്ടിലെ പാട്ട് എന്ന് പറഞ്ഞ സിനിമയിലത്തെ അമ്പിളി

0: ഭയങ്കര ഇഷ്ടമുള്ള
1: നല്ല നന്നായിട്ട് പാടിയിട്ടോ, നന്നായിട്ട് സൂപ്പർ ആയിട്ട് നല്ല പാട്ടാണ് അല്ലെ. എന്ത് രസമാണ് വരിയും സംഗീതവും എസ് ജാനകിയുടെ ശബ്ദവും അല്ലെ. മുല്ലനേഴി കെ രാഘവൻ കൂട്ടുകെട്ടിലെ
0: പാട്ടാണ്,
1: നല്ല രസമുള്ള പാട്ടാണ് കേട്ടോ. വീണ്ടും ഓർമ്മിപ്പിച്ചതിന്, അതെ അതെ, ഇന്നത്തെ ദിവസം കുറച്ച് പഴയ പാട്ടാണെങ്കിൽ പോലും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ മായാണ്ട് കിടക്കുന്ന പാട്ടുകൾ
0: തന്നെയല്ലേ. ഉള്ളിലൊക്കെ പാട്ടുകളാകുമ്പോ നമ്മൾക്ക്, നമ്മൾ പഠിച്ച കാലഘട്ടമാണല്ലോ, അപ്പൊ ആ പാട്ടുകളൊക്കെ കേൾക്കുമ്പോ ഭയങ്കര
1: തോന്നൂല്ലേ. അപ്പൊ എന്തായാലും നല്ലൊരു പാട്ട് ഓർമ്മിപ്പിച്ചതിന് നന്ദിയുണ്ട്, വിളിച്ചതിന് സന്തോഷം കേട്ടോ.
0: പാട്ട്
1: ഓക്കെ, ഒരു ഗ്യാപ്പ് ഒക്കെ എടുത്തിട്ട് വിളിക്കുക. കർശനമായിട്ട് ആ ഒരു നിയമം വന്നിരിക്കുകയാണ്,
0: അതെല്ലാവർക്കും
1: അവസരം കിട്ടട്ടെ. അപ്പൊ നമുക്ക് കേൾക്കാം, പാട്ട് കേൾക്കാം, വിളിച്ചതിന് സന്തോഷം.

0: മനോഹരമായിട്ടുള്ളൊരു നല്ലൊരു പാട്ട് കേട്ടുകൊണ്ട് അങ്ങനെ തിരികെ എത്തിയിരിക്കുകയാണത്. ആകാശവാണി കൊച്ചി ഫോർ റെയിൻബോ 107.5 അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. പ്രിയ ഗാനങ്ങൾക്കായിട്ട് വിളിക്കേണ്ട പ്രോഗ്രാമാണ് കേട്ടോ. യുവർ ചോയ്സിലേക്ക് പാട്ട് വിളിച്ച് ചോദിക്കേണ്ടതാണ്. 0484242428 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. അപ്പോൾ അടുത്ത കോളർ കൂടി എത്തിയിട്ടുണ്ട്. ഹലോ,
1: ഹലോ,
0: ആ നമസ്കാരമുണ്ട്, ആരാന്ന് പറഞ്ഞോളൂ.
1: നമസ്തേ, ഞാൻ പടിയൂരിൽ നിന്ന് സത്യപാലൻ എന്നാണ്.
0: സത്യപാലൻ അല്ലേ? മെസ്സേജസിലേക്കൊക്കെ കേട്ടിട്ടുള്ള പോലെ, മെസ്സേജിലോ എവിടെയൊക്കെയോ ഈ പേര്
1: എനിക്കറിയില്ല. അത്രയേറെ വർഷങ്ങളായിട്ട് റെയിൻബോ അതിലെ പഴയ മിക്കവാറും പാട്ടിനാണ് എനിക്ക് താല്പര്യം. അതുകൊണ്ട് തന്നെ സ്വാഗതം കൊച്ചി സ്ഥിരം ശ്രോതാവാണ്. ഇനിയിപ്പോ
0: കേൾക്കാറുണ്ട് അല്ലേ?
1: ആ, പൊതുവെ ഞാൻ സന്ദേശങ്ങൾ അയക്കല്
0: കുറവാണ്,
1: പക്ഷെ ഈ പ്രോഗ്രാം ഞാൻ കേട്ടോണ്ടിരിക്കും.
0: അതെ അല്ലേ?
1: പ്രത്യേകിച്ചും പാട്ടുകള്, അത് പാട്ടുകളോട് ഭയങ്കര താല്പര്യമാണ്.
0: വീട്ടിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
1: പാട്ടിനോട് കൂടുതൽ താല്പര്യമുണ്ട്. ഏറ്റവും മികച്ചതാണ് പുതിയവയില്, ഏറ്റവും മോശം
0: അങ്ങനെയൊന്നുമില്ല അല്ലേ? അങ്ങനെയൊന്നുമില്ല. നല്ല പാട്ടുകൾ കേൾക്കുമ്പോ നമുക്ക് അറിയാതെ പാട്ടിനെ സ്നേഹിക്കുന്നവർക്ക് ആ മ്യൂസിക് കേൾക്കുമ്പോ തന്നെ ഇഷ്ടം തോന്നും. അതാണ് യഥാർത്ഥമായിട്ടുള്ള ഒരു സംഗീത സ്നേഹി എന്ന് പറയുന്നത്. സംഗീതത്തെ ഇഷ്ടപ്പെടുന്നവർ അങ്ങനെയാണ്. പുതിയത് പഴയതെന്നല്ല, ചിലതൊക്കെ അവർക്ക് ക്ലിക്കാവും മനസ്സിൽ പെട്ടെന്ന് തന്നെ.
1: നമ്മുടെ മനസ്സിനെ സംഗീതം കൊണ്ടോ കൊണ്ടോ
0: അതെ അതെ തീർച്ചയായിട്ടും
1: നമ്മളെ മനസ്സിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്.
0: അതെ അതെ. അപ്പോ എന്ത് ഏത് പാട്ടാണ് കേൾക്കേണ്ടെന്ന് പറഞ്ഞോളൂ.
1: എനിക്ക് നാഗമണത്തു തമ്പുരാട്ടിയിലെ മനം കവർന്നു തിരുമധുരമുള്ളിൽ പകർന്നു തന്നു ദേവതയായി തീരിൽ വന്നു ആത്മാവിലാദ്യമായി കുളിരണിഞ്ഞു മാനിയായി മനം കവർന്നു. ആ പാട്ട്
0: നല്ല പാട്ടല്ലേ? അത് നല്ല മനോഹരം.
1: മനം കവർന്നു എന്നറിഞ്ഞല്ലോ, മനസ്സാണോ?
0: അതെ അതെ, ഭാവഗായകന്റെ അല്ലേ? ഭാവഗായകന്റെ പാട്ടാണ്, നല്ല പാട്ടാണത്. ഇപ്പൊ ഈ ഊണ് ഇപ്പൊ ഈ ഒരു ലഞ്ച് ടൈം ആയതുകൊണ്ട് കുറേ പേര് നല്ല നല്ല മെലഡീസ് ആണ് ഇന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പൊ ഈ ഉച്ച സമയത്ത് ഇന്ന് റെസ്റ്റ് എടുക്കുമ്പോ ഒക്കെ കേട്ടിരിക്കാൻ പറ്റിയിട്ടുള്ള പാട്ടുകളാണ്. എന്തായാലും എന്താ ചെയ്യുന്നതെന്നും കൂടി ഒന്ന് പറഞ്ഞോളൂ വ്യക്തി പരമായിട്ട്.
1: പോസ്റ്റ് ഓഫീസിലായിരുന്നു, 41 കൊല്ലം 7 മാസത്തോളം പോസ്റ്റ് ഓഫീസിൽ ജോലി ചെയ്തു. 2021 റിട്ടയർ ചെയ്തു. വൈഫ് മരണപ്പെട്ടു പോയി. വൈഫിന് അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നു, ഹാർട്ട് അറ്റാക്ക്, പിന്നീട് സ്ട്രോക്ക്. 2022 വസു മരിച്ചു. പിന്നീട് ഞാൻ ഗീത എന്നായിരുന്നു പേര്. 2 മക്കളുണ്ട്. മകള് അനർജ എന്നാണ്, മെഡിക്കൽ കോളേജില് നേഴ്സ് ആയിരുന്നു. പിന്നീട് നോർത്തേൺ അയർലൻഡിലാണ്. മകൻ അടുത്ത സമയം വരെ എവിടെ ഉണ്ടായിരുന്നു, തൃശ്ശൂരിലെ ഇരിയാലോടക്കടുത്ത് ഒരു സഹൃദയ കോളേജിൽ അവൻ ITI ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നു. ഇപ്പൊ ബാംഗ്ലൂരിലാണ് ജോലി
0: ചെയ്യുന്നത്.
1: ഞാന് ഒന്നര കൊല്ലം മുമ്പ് ഞാൻ വിവാഹം കഴിച്ചു.
0: അവന്റെ
1: പേരും ഗീത തന്നെയാണ്.
0: നമുക്കൊരു
1: മകളുണ്ട്, തുടർന്ന് അവിടെ അവരുടെ ഒരു വീട്ടിലേക്ക് പോയിരിക്കാം.
0: അതെയല്ലേ, ഓ സന്തോഷം.
1: ആദ്യത്തെ വയസ്സിന്റെ പേര്.
0: അതെ അതെ അതെ അതെ, കൂട്ടുണ്ടല്ലോ എന്തായാലും. അപ്പൊ എന്തായാലും ആശംസകള്, പാട്ട് കേൾക്കാം കേട്ടോ, സന്തോഷം.
1: ഓക്കെ
0: ഓക്കെ.

0: 1 മണി കഴിഞ്ഞ് 22 മിനിറ്റ് സമയം. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 അങ്ങനെ ട്യൂൺ ചെയ്തിരിക്കുകയാണ്. നിങ്ങളുടെ പ്രിയ പാട്ടുകളൊക്കെ കേട്ടുകൊണ്ട് അടുത്ത പാട്ട് ചോദിക്കാനായിട്ട് എത്തുന്ന ആൾ ആരാണ് എന്ന് നോക്കാം. ഹലോ, ആ പറഞ്ഞോളൂ, ആരാണിത്? അമ്പിളി, നല്ല ശബ്ദം, പാട്ട് പാടും എന്നെനിക്ക് തോന്നുന്നു. നല്ല ശബ്ദം, സ്വീറ്റ് സ്വീറ്റ്. എവിടെയാണ് സ്ഥലം?
1: സ്ഥലം ചേർത്തല, അരിയപ്പറമ്പ്.
0: അരിപ്പറമ്പ് ചേർത്തല അല്ലേ? ഓക്കെ. എന്താ ചെയ്യുന്നത്?
1: ഒന്നും ചെയ്യുന്നില്ല, ഭജനയ്ക്കൊക്കെ പോവും, പാടാനായിട്ട് പോവും, അല്ലാണ്ട് ഒന്നും വിടത്തില്ല ചേട്ടായി.
0: അതെയോ? ഒന്നും ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാ ദൈവമേ, നന്നായിട്ട് ഭജനയൊക്കെ പാടുന്ന ആളെ, വെറുതെ ഇരുന്നാ പറ്റുമോ? പിന്നെ ആരൊക്കെയാ ഉള്ളത് വീട്ടില്? മക്കളുണ്ട്?
1: അമ്മയുണ്ട്, അച്ഛനുണ്ട്, ചേട്ടായി ഉണ്ട്, ഒരു മോളുണ്ട്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ദേവനന്ദ.
0: ഓക്കേ, അത് ശരി. എന്നിട്ട് വേറെ എവിടെയെങ്കിലും ഒക്കെ വർക്ക് ചെയ്യണം കേട്ടോ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നല്ല സാധ്യതകൾ കണ്ടെത്തണം. ഭജനയ്ക്ക് മാത്രം പോ. ഏത് പാട്ടാ വേണ്ടത് പറഞ്ഞോളൂ, ഏത് പാട്ടാണ്?
1: മൂത്ത ചേച്ചിയുടെ മകളുടെയും മരുമകന്റെയും ബർത്ത്ഡേ ആണ്. നമുക്കൊരു പാട്ട്.
0: അവരുടെ പേര് പറഞ്ഞോളൂ. മൂത്ത ചേച്ചിയുടെ
1: മൂത്ത ചേച്ചിയുടെ പേര് പ്രീത,
0: മകളുടെ പേര്
1: സീതാലക്ഷ്മി, ഭർത്താവിന്റെ പേര് ശ്യാംജിത്ത്.
0: ഓക്കെ, അവർക്ക് രണ്ടുപേർക്കും അല്ലേ? അവർക്ക് രണ്ടുപേർക്കും വേണ്ടിട്ടാണ്.
1: അവരുടെ കുഞ്ഞുമാർക്കും വേണ്ടി.
0: ആ കുഞ്ഞാവിടെ പേരെന്താ?
1: കുഞ്ഞാവിടെ പേര് സാച്ചു.
0: പാച്ചു എന്ന് വിളിക്കണം അല്ലേ? ഓക്കെ. ഏത് പാട്ടാണ്? ആയി, മനോഹരമായിട്ടുള്ള പാട്ട്. എന്തിഷ്ടാ, ഇത് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടോ? അത്ര സുന്ദരമായ പാട്ടില്ലെന്ന് പാടാവോ?
1: പാടാല.
0: ആ പാടു.

നന്നായിട്ട് സൂപ്പറായിട്ട് പാടി കേട്ടോ. ഒരു എന്തായാലും സംഗീതം പ്രൊഫഷനായിട്ട് തിരഞ്ഞെടുക്കാം കേട്ടോ. എന്തോരം കാര്യങ്ങളുണ്ട്. ഭജനയ്ക്ക് മാത്രം എപ്പോഴും ഉണ്ടാവാറുണ്ടോ പ്രോഗ്രാം, ഭജന പ്രോഗ്രാം? അതെ അല്ലേ. ആ ആ ആ എന്നാൽ പോലും അങ്ങനെ അത് മാത്രമാക്കരുത് കേട്ടോ. ഗാനമേളയ്ക്ക് സംഗീത അധ്യാപികയാകാം എന്തെങ്കിലുമൊക്കെ. ഈ ഒരു മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതൊക്കെ ചെയ്യാട്ടോ. ഓക്കെ, വിളിച്ചതിന് സന്തോഷമുണ്ട്. അപ്പൊ എന്തായാലും ആ സുന്ദരമായ ഗാനം നമുക്ക് ആസ്വദിക്കാം. ഓക്കെ, ബൈ.

സമയം കൃത്യം 1 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആയിരിക്കും കേട്ടോ. നല്ല നല്ല പാട്ടുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ആകാശവാണി കൊച്ചി ഫോർ റെയിൻബോ 107.5 യുവർ ചോയ്സിലേക്ക്. ഇനി അരമണിക്കൂർ കൂടിയുള്ളൂ ബാക്കി.

0: സമയം കൃത്യം 1 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആയിരിക്കും കേട്ടോ. നല്ല നല്ല പാട്ടുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ആകാശവാണി കൊച്ചി ഫോർ റെയിൻബോ 107.5 യുവർ ചോയ്സിലേക്ക്. ഇനി 1/2 മണിക്കൂർ കൂടിയുള്ളൂ ബാക്കി വിളിക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ ഇനി വിളിക്കാൻ കാത്തിരിക്കുന്നവർ. 04842424218101 നമ്പറിലേക്ക് വിളിച്ചാൽ മതി. അപ്പോൾ അടുത്ത കോളർ ഇഷ്ടഗാനം പറയാനായിട്ട് കാത്തിരിക്കുകയാണ്. ഹലോ,
1: ഹലോ,
0: ആ ആരാണിത്?
1: എന്റെ പേര് സഫൽ എന്ന്.
0: സഫൽ, എവിടെയാണ് സ്ഥലം? സ്ഥലം
1: ആലപ്പുഴ കലവൂര്.
0: ആലപ്പുഴ കലവൂര് അല്ലേ, കേട്ടിട്ടുണ്ട് കേട്ടോ. സഫൽ എന്താ ചെയ്യുന്നേ?
1: ഞാനിപ്പോ ഒരു ഷോപ്പ് നടത്തു, ഈ കൃപാസനം പള്ളിയുടെ ഓപ്പോസിറ്റ്.
0: അതെ അല്ലേ, ഷോപ്പാണ്. എന്ത് ഷോപ്പാണ്?
1: അക്വേറിയം പെർഫ്യൂം ഒക്കെ വിൽക്കുന്ന ഒരു ഷോപ്പ്.
0: ഓക്കെ, ആ അതെ അല്ലേ. ഓ ഓ ഓ, അപ്പൊ ഷോപ്പിൽ നിന്ന് ഇങ്ങനെ കേട്ടോണ്ടിരുന്നപ്പോ വിളിച്ചതാണോ? വെക്കാറുണ്ട്, വിളിക്കാറില്ലേ, ഇപ്പൊ വിളിക്കാൻ ശ്രമിക്കാറില്ലേ.
1: അതെയല്ലേ,
0: എന്തായാലും കിട്ടിയപ്പോ സന്തോഷായിട്ടുണ്ടാവുമല്ലോ.
1: മറ്റൊരു ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ട്, ഒരു സാറുണ്ടായിരുന്നു.
0: അതെ അല്ലേ, ആരാണാവോ? അതെ അല്ലേ, ഓക്കെ ഓക്കെ. എന്തായാലും എന്തായാലും തുടക്കമാണ്, ഇപ്പൊ കേട്ടിട്ട് അങ്ങനെ അധികം ആയിട്ടില്ല അല്ലേ.
1: ഇപ്പോഴും
0: സന്തോഷം.
1: അപ്പൊ
0: വിജി,
1: പിന്നെ ശരത്തൊക്കെ അറിയായിരുന്നു പണ്ട്, പ്രണയസല്ല.
0: ആ അപ്പൊ മുതല് കേക്കുന്ന ആളാണപ്പോ. അത് ശരി. പിന്നെ ഇടയ്ക്കൊന്ന് ബ്രേക്ക് എടുത്തു പോയി, ഇടയ്ക്കൊന്ന്. ഓക്കെ ഓക്കെ, അത് ശരി. അതെ അല്ലേ, ഓക്കെ ഓക്കെ. എന്തായാലും
1: പുതിയ
0: ഓ, അത് ഇപ്പൊ കൊറേ ചാനലുണ്ടല്ലോ, ഇപ്പൊ ഇഷ്ടംപോലെ ചാനലില്ലേ, അതാണേ. എന്തായാലും ഞങ്ങളെ ഓർത്തല്ലോ, ഇപ്പൊ തിരിച്ചിങ്ങനെ ട്യൂണിങ് മാറ്റി നോക്കിയപ്പോ ഞങ്ങളെ കിട്ടിയില്ലേ സന്തോഷം. അപ്പൊ അതെ, അപ്പൊ ഏത് പാട്ടൊക്കെ വേണ്ടെന്ന് പറഞ്ഞോളൂ.
1: എനിക്ക് പിന്നെ അനീത്തി പ്രാവിലെ.
0: അനീത്തി പ്രാവിലെ എന്നും നിന്നെ പൂജിക്കാം അല്ലേ, നല്ല പാട്ടാട്ടോ. നല്ലൊരു ആർക്കാണ്?
1: വൈഫിന് വേണ്ടി.
0: വൈഫിന്റെ പേര് പറഞ്ഞോളൂ.
1: ഹംന. വൈഫ് കൊണ്ട്
0: ഹംന, ഹംന അല്ലേ. പക്ഷെ സഫലിന്റെ പേര് സംസാരം കേൾക്കുമ്പോഴേ ഒരു കുസൃതി ആയിട്ടുള്ള ഒരു കുട്ടിയുടെ ശബ്ദം, അതായത് മാരീഡ് ആണെന്ന് തോന്നില്ല, ഒരു കുസൃതി പയ്യൻ പറയുന്ന പോലെ. ഹംന അല്ലേ, ഹംന അല്ലേ. ഹംനയും കേൾക്കുന്നുണ്ടോ അത്?
1: ഓക്കെ,
0: അതെ അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഹംന, ആ ആ ശരി ശരി. ഹംന എങ്ങനെയാണോ സഫൽ, എപ്പോഴും നല്ല ഹാപ്പി ആയിട്ട് ചിരിച്ചുല്ലസിച്ചാണോ അങ്ങനെ? അതെ അല്ലേ, കോള് ഇങ്ങനെ കണക്ട് ചെയ്തപ്പോ തന്നെ. അതെ അല്ലേ, കോള് കണക്ട് ചെയ്തപ്പോ പുള്ളിക്ക് ഭയങ്കരമായിട്ട് സന്തോഷായി, അതാണ്.
2: എത്ര വട്ടം വിളിച്ചാലും മതി, അതിൽ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും. രാവിലെ നില്ല, രാത്രി നില്ല, എപ്പോഴും ഇത് തന്നെ. രാത്രി 10 മണിക്ക് വെച്ചാ 11 മണി വരെ ഇത് തന്നെയാ
0: കേട്ടോണ്ടിരിക്കും അല്ലേ, എപ്പോഴും
2: കേട്ടോണ്ടിരിക്കും.
0: ഓക്കെ,
2: പിടിച്ചിരിക്കുക. മോളും അങ്ങനെ തന്നെയാ.
0: മോളും ഉണ്ട്?
2: ആ മോളുണ്ട്.
0: മോളുടെ പേരെന്താണ്?
2: 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഫാത്തിമ.
0: ഫാത്തിമ, ഓക്കെ.
2: ഫാത്തിമ സ്വാബിറ, സെന്റ് ജോസഫിലാ പഠിക്കുന്ന.
0: ഓക്കെ, അപ്പം എന്തായാലും ഈ പാട്ട് വെക്കാട്ടോ. ഇന്നും നിന്നെ പൂജിക്കാം എന്നുള്ള നല്ലൊരു പാട്ടാണ്, നല്ലൊരു ഡ്യുവറ്റ് സോങ് ആണ് ചോദിച്ചിട്ടുള്ളത്. അനീത്തി പ്രാവിലെ പാട്ട് കേട്ടോ, കേട്ടോളൂ രണ്ടുപേരും കൂടി. ഓക്കെ, ബൈ.

0: ഒരു മണി കഴിഞ്ഞതാ, 42 മിനിറ്റിലേക്ക് കടക്കുകയാണ് സമയം. എത്ര പെട്ടെന്നാണല്ലേ ഓടി ഓടി പോയത്. ഇനി 2-3 കോൾസ് കൂടിയൊക്കെ എടുക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അടുത്ത കോളറിലേക്ക് പോവുകയാണ്. ഹലോ,
1: ഹലോ,
0: ആ ആരാണിത് യുവർ ചോയ്സിലേക്ക് എത്തിയിരിക്കുന്നത്?
1: എന്റെ പേര് സൗമ്യ എന്നാണ്.
0: സൗമ്യ എവിടെയാണ്?
1: വെള്ളാങ്കല്ലൂരിന്ന് വിളിക്കുന്നത്.
0: ആ സൗമ്യ എന്നാണ് എന്ന് പറഞ്ഞപ്പോ തന്നെ മനസ്സിലായി, ഒരു തൃശ്ശൂർ സ്റ്റൈല്. കൃത്യമായിട്ടുള്ള സ്ഥലം
1: വെള്ളാങ്കല്ലൂർ എരിമത്തടം.
0: ആ ഇരിങ്ങാലക്കുടയൊക്കെയാണോ? അതെ അല്ലേ, ഓക്കെ. എന്താ അതെയല്ലേ, എന്താ ചെയ്യുന്നേ? ഒന്നും ചെയ്യണില്ല അല്ലേ. അതെ, ഹൗസ് വൈഫ് ആണ്. ഹൗസ് വൈഫ് ആണ് എന്നൊക്കെ പറഞ്ഞപ്പോ തന്നെ ആ തൃശ്ശൂർ സ്റ്റൈലേ ഞാൻ ഓർത്തു പോവാണ്. പിന്നെ
1: ഊണ കഴിഞ്ഞാൽ
0: അതെ അല്ലേ. പക്ഷെ ഉണ്ടല്ലോ, എറണാകുളത്ത് വന്നിട്ട് നിങ്ങൾ തൃശ്ശൂർ ഭാഷ പറയുമ്പോ ഞങ്ങക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇത് തൃശ്ശൂർക്കാരാണെന്നുള്ളത് കേട്ടോ. മനസ്സിലാവണില്ല അല്ലെ. നിങ്ങൾക്ക് ഇത്തിരി സ്പീഡ് കൂടുതലാണ്, സ്പീഡ് കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അതാണ് നിങ്ങളുടെ പ്രത്യേകത. അതാണ് നിങ്ങളെല്ലാം ഇങ്ങനെ അങ്ങനെ. നമുക്കറിയാവുന്ന ഫ്രണ്ട്സ് ഉണ്ടേ തൃശ്ശൂർക്കാര്, അപ്പൊ ഞങ്ങളും ഇങ്ങനെ അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും ഈ ഒരു സ്ലാങ്. എന്തായാലും ഊണൊക്കെ കഴിഞ്ഞോ സൗമ്യ?
1: കഴിച്ചോണ്ടിരിക്കണേന്റെ
0: ഇടയ്ക്ക് കിട്ടിയില്ലേ?
1: അതല്ലേ ഞാൻ വിചാരിച്ചില്ല കിട്ടുന്നത്.
0: എന്തായാലും
1: ഞാൻ ആളും കൂടി ഭക്ഷണം കഴിച്ചോണ്ടിരിക്കണേ ഇങ്ങനെ വിളിച്ചു
0: വെച്ചിട്ടാണ്
1: ട്രൈ ചെയ്യണേ. മക്കളൊക്കെ ഇതിങ്ങനെ നോക്കുമ്പോ നോക്കും മക്കളൊക്കെ.
0: മക്കളൊക്കെ പഠിക്കുകയാണോ?
1: പഠിക്കുന്നു.
0: അതെ അല്ലേ. ഏത് ക്ലാസ്സിലേക്കാണ്? അയ്യോ, ശബ്ദം കേട്ട പ്രായം തോന്നില്ല കേട്ടോ. എന്റെ ദൈവമേ.
1: പിന്നെ ഉള്ള കുട്ടികള് അവരിപ്പോ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്നു.
0: അതെ അല്ലേ, ഓക്കെ ഓക്കെ. അപ്പം ഇപ്പൊ രണ്ടു നിങ്ങളുടെ ഹസ്ബൻഡും ഉണ്ടോ അടുത്ത്? അടുത്തുണ്ട്. നിങ്ങൾ കഴിച്ചോണ്ടൊക്കെ ഇരിക്കാന്ന് തോന്നുന്നു അല്ലേ, അപ്പോഴാണ് കിട്ടി. അതെ ഓക്കെ, വേണം. അപ്പൊ ഓക്കെ ഓക്കെ. ഏത് പാട്ടാണ് കേക്കേണ്ടത്?
1: എനിക്ക്
0: ആ എസ് ജാനകി പാടിയിട്ടുള്ള മോഹം കൊണ്ടു ഞാനല്ലേ. ശേഷം വേറൊരു മോഹം കൊണ്ടു ഞാനുണ്ട്, മോഹം. ആ മോഹം കൊണ്ടാൽ ഏത് പെണ്ണും പൂച്ചയെ പോലെ, അങ്ങനെ ഒരു പാട്ടുണ്ട്. പക്ഷെ ഇത് മോഹം കൊണ്ടു ഞാൻ അല്ലേ. ഓക്കെ, അത് നമ്മുടെ ഇത് ഒരു 80സിലേക്കുള്ള ശേഷം കാഴ്ചയിൽ എന്ന മൂവിയിലെ പാട്ടാണ്. നല്ല പാട്ടാണ്,
1: നല്ലൊരു.
0: അതെ തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ആശംസകള്, അന്വേഷണങ്ങൾ അറിയിക്കുക, കുഞ്ഞുങ്ങളോടും ഒക്കെ പറയാട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. സൗമ്യയുടെ ഒരു വിളിയെ ഞാൻ ഓർത്തിരിക്കും, കാരണം ഒരു പ്രത്യേകതയുണ്ട് സംസാരത്തിന്, ഒരു ഫ്രണ്ട്ലി, വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള സംസാരം. ഓക്കെ, അപ്പൊ സന്തോഷം. ഓക്കെ, ദാ പാട്ട് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ.

0: ഒരു മണി കഴിഞ്ഞ് 50 മിനിറ്റിലേക്ക് കടക്കുക കേട്ടോ. സമയം എന്താ പെട്ടെന്ന് പെട്ടെന്ന്, ഇനിയിപ്പോൾ സമയം ഒട്ടുമില്ല, അതുകൊണ്ട് തന്നെ സമയം കളയാനില്ല എന്നുള്ളതാണ്. അടുത്ത കോളറിലേക്ക് പോവാണ്. ഹലോ.
1: ഹലോ.
0: ആ പറഞ്ഞോളൂ, ഇത് ആരാണിത്?
1: നമസ്കാരം.
0: നമസ്കാരമുണ്ട്. നമസ്കാരം.

0: ആരുണ്ട്? പറഞ്ഞോളൂ, എവിടുന്നാണ് വിളിക്കുന്നത്, ആരാണ്?
1: ചേർത്തല 11-ാം മൈലിൽ നിന്ന് സലിജ വിളിക്കുന്നത്.
0: സലീജ അല്ലേ? എന്താ ചെയ്യുന്നേ? വീട്ടമ്മയാണോ?
1: ഇട്ടമ്മയാണ്, പിന്നെ തൊഴിലുറപ്പിനൊക്കെ പോകും.
0: പോകുന്നുണ്ട്. ഓക്കെ. ഇപ്പൊ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായിട്ട് റെസ്റ്റ് എടുക്കുകയാണോ?
1: ഇല്ലായിരുന്നു.
0: ഇന്നില്ലായിരുന്നു അല്ലേ? ലഞ്ചൊക്കെ കഴിച്ചോ?
1: ഇല്ല, കഴിച്ചില്ല.
0: ആ, അപ്പൊ പാട്ട് കേട്ടോ. ഒരു പാട്ട് കേൾക്കാന്ന് വിചാരിച്ച് വിളിച്ചതാ അല്ലേ?
1: അതെ അതെ.
0: ഏത് പാട്ട് കേൾക്കണം?
1: മണിച്ചിത്രത്താഴല്ലേ ഒരു മുറി വന്ന പാട്ടായിരുന്നു.
0: ഡാൻസ് ആണത് അല്ലേ? നല്ല സൂപ്പർ ഡാൻസ് അല്ലേ? മണിച്ചിത്രത്താഴ കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ടോ?
1: കണ്ടിട്ടുണ്ട്.
0: ടി വിയിൽ വരുമ്പോഴൊക്കെ ഇങ്ങനെ ഇരുന്ന് കാണാൻ തോന്നിപ്പോവും. ഒരിക്കലും ബോറടിക്കാത്തൊരു 10 സിനിമകൾ എടുക്കുകയാണെങ്കിൽ അതിലുണ്ട് ഈ മണിച്ചിത്രത്താഴ്. അപ്പം എന്തായാലും നമുക്ക് സമയം കുറവാണേ. വേറെ പ്രത്യേകം ഡെഡിക്കേഷൻ എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ വേഗം നമുക്ക് പാട്ടിലേക്ക് പോവാം. എന്നിട്ടേ ഒരു കോളർ കൂടി എടുക്കാൻ പറ്റുവാണെങ്കിൽ നോക്കാം കേട്ടോ, എടുക്കാൻ പെട്ടെന്ന്. നമ്മുടെ പ്രോഗ്രാം 2 മണി വരെയല്ലേ ഉള്ളൂ, അതുകൊണ്ടാണേ. ഓക്കെ, സന്തോഷം, വിളിച്ചതിന് സന്തോഷം.

ഒരു മണി കഴിഞ്ഞ് 59 മിനിറ്റ് ആയിരിക്കുകയാണ് സമയം. ഇനി 2 മണിക്ക് ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാവുന്നതാണ് ഡൽഹി റിലേ. ഇത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്.

0: 107.5 മെഗാഹെർട്സ് മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. 2024-25 സാമ്പത്തിക വർഷത്തെ CAG റിപ്പോർട്ട് നിയമസഭയുടെ മേശപ്പുറത്തുവച്ചു. ബജറ്റിന് പുറത്തുള്ള കടമെടുപ്പ് 39,230 കോടി രൂപയെന്ന് റിപ്പോർട്ട്. സംസ്ഥാന ഫലമായ ചക്കയുടെ ഔഷധമൂല്യങ്ങൾ പ്രചരിപ്പിക്കാൻ ആരോഗ്യവകുപ്പുമായി ആലോചിച്ച് ഫലപ്രദമായ പദ്ധതി തയ്യാറാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ജപ്പാനിൽ നടക്കാനിരിക്കുന്ന ഏഷ്യൻ ഗെയിംസിന്റെ ഔദ്യോഗിക പ്രചാരണ പരിപാടിയായ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റണ്ണിന് തിരുവനന്തപുരത്ത് തുടക്കമായി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി ട്യൂഷ തുടങ്ങിയവർ പങ്കെടുത്തു. തിരുവനന്തപുരം വട്ടിയൂർക്കാവിലെ ദേശീയ ഗെയിംസ് ഷൂട്ടിംഗ് റേഞ്ചിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ വേണ്ട നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ദേശീയ പരീക്ഷാ ഏജൻസി നടത്തിയ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് CUET UG ഫലം പ്രഖ്യാപിച്ചു. CUET ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഫലം പരിശോധിക്കാവുന്നതാണ്. CBSE പരീക്ഷയുടെ പുനർമൂല്യനിർണയ ഫലം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇതുവരെയും മാർക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയാതിരുന്നവർക്ക് ഇന്ന് രാത്രി 11:59 വരെ സമർപ്പിക്കാം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യം

0: ബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ രാത്രി 10:30 നടക്കുന്ന മത്സരത്തിൽ പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാനെ നേരിടും. വെളുപ്പിന് 1:30 ഇംഗ്ലണ്ട് ഘാനയുമായി ഏറ്റുമുട്ടും.
1: ന്യൂസ് റെയിൻബോ.
2: ആകാശവാണി FM റെയിൻബോ 107.5.
3: On the go, drive time music. On the go, on Rainbow FM 107.5. On the go. Drive time music.

0: സോങ് സൂപ്പർ ഹിറ്റ് ഷോ സൂപ്പർ ഹിറ്റ് എന്റർടൈൻമെന്റ് ഓൺലി ഓൺ റെയിൻബോ എഫ് എം 107.5. സ്റ്റേ ട്യൂൺഡ്.
1: Hi, hello, dears. Good evening.
2: Good evening. Yes, on the go. Drive time music, Anna.
1: Yes, dan njangal ethikkayyo. It's me, RJ Reena.
2: Njan RJ Priya Padmajit.
1: യെസ് അപ്പൊ അതാ സമയം 5 മണിന് 13 മിനിറ്റ് 47 സെക്കൻഡും ആയിട്ട് നമ്മുടെ ഓണ്ടിഗോ നമ്മൾ 8 മണിവരെ
2: അതെ 8 മണിവരെ എന്നുള്ളതൊരു നല്ലൊരു ടൈമിംഗ് ആണ് കേട്ടോ. എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇനി നിങ്ങൾ ഇങ്ങനെ കേൾക്കാൻ പോകുന്നത്.
1: യെസ് ഒരുപാട് വിശേഷങ്ങളും ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. അപ്പൊ അതാ ഇനി ഒരുപാട് ഒരുപാട് പ്രത്യേകത ഉള്ള ദിവസമാണ്. ആ ദിവസത്തെ കുറിച്ചൊക്കെ ഞങ്ങൾ 2 പാട്ടുകളെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്.
2: സ്റ്റേ ട്യൂൺഡ്, ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി 107.5 നിലക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്.
1: യെസ്, നല്ല അടിപൊളി പാട്ടല്ലേ നമ്മള് കേട്ടത്.
2: അതെ അതെ, നമ്മളല്ലെങ്കിൽ അടിപൊളിയല്ലേ?
1: നമ്മൾ അടിപൊളിയാണ്, നമ്മൾ കേട്ട പാട്ട് അടിപൊളിയാണ്.
2: നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ നല്ല സൂപ്പർ പ്രോഗ്രാംസ് ഒക്കെ ഇടെ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഇന്ന് June 23 ട്യൂസ്ഡേ അല്ലേ?
1: അതെ.
2: അപ്പോ ഓരോ ദിവസത്തിനുണ്ട്, നമ്മൾ ഓരോ ദിവസവും ഓരോ പ്രത്യേകതകളൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇന്നത്തെ
1: മെയിൻ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനമാണെന്ന്, ഒളിമ്പിക് ഡേ ആണെന്ന്.
2: യെസ്, ഐക്യരാഷ്ട്ര സഭയുടെ പൊതുസേവന ദിനം, പിന്നെ അന്താരാഷ്ട്ര വിധവാ ദിനം എന്നിങ്ങനെ ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെടുന്ന കുറച്ച് ദിനങ്ങളൊക്കെ.
1: ആഗോളതലത്തിൽ ഈ ദിനങ്ങളാണ്, മൂന്ന് ദിനങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇതാ ഇപ്പൊ പറഞ്ഞു വന്നത് അല്ലേ. അത് മാത്രമല്ല, വിവിധ രാജ്യങ്ങളും മറ്റ് കൺട്രീസിൽ നിന്നും അന്താരാഷ്ട്ര എഞ്ചിനീയറിംഗ് ദിനം, എഞ്ചിനീയറിംഗ്
2: വനിതാ ദിനം,
1: യെസ്, പിന്നെ ദേശീയ പിങ്ക് ദിനം, ലെറ്റ് ഇറ്റ് ഗോ ദിനം, കേട്ടോ,
2: അതെ, ലെറ്റ് ഇറ്റ് ഗോ എന്നുള്ള ദിനങ്ങളൊക്കെ ആയിട്ട് ഉണ്ട്. പിന്നെന്താണ് നമ്മുടെ ഒളിമ്പിക്സ് ദിനത്തെ കുറിച്ചിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ,
1: ഒളിമ്പിക്സിനെ കുറിച്ച് പറഞ്ഞു പോകുമ്പോൾ നമുക്ക് ഒന്നും പറയാതിരിക്കാനാവില്ല അല്ലേ. കാരണം അത്രമാത്രം നമ്മളെ കായിക രംഗത്ത് തന്നെ ഏറ്റവും വലിയൊരു മാമാങ്കം തന്നെയാണല്ലേ ആ ഒരു ഒളിമ്പിക്സ് എന്നൊക്കെ പറയുന്നത്, ഒളിമ്പിക്സ് എന്ന് പറയുന്നത്. ഇതിന്റെ എന്താണ് ഈ അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം ആചരിക്കുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ അറിയാവോ?
2: ഐക്യരാഷ്ട്ര സഭയുടെ പൊതുവെ അയ്യോ, അതായത് ഞാൻ റീന പറഞ്ഞു തന്നപ്പോ ഒളിമ്പിക്സിന്റെ ഒപ്പം തന്നെ നമ്മൾ പറഞ്ഞ മറ്റേ ദിനത്തിലേക്ക് അറിയാതെ ഒന്ന് കടന്നു പോയിട്ടോ. അതായത് 1894 ഒളിമ്പിക് പ്രസ്ഥാനം സ്ഥാപിതമായതിന്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ്
1: യെസ്
2: അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം ആചരിക്കുന്നത്.
1: അതെ.
2: പിന്നെ
1: നമ്മള് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസേവന ദിനം, പൊതുസേവന സംഭാവനകളെ ആഘോഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതേ സമയം തന്നെ ഇന്ന് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര വിധവാ ദിനം അല്ലേ.
2: അതെ അതെ. അതായത് വിധവകൾ നേരിടുന്ന അവകാശ ലംഘനങ്ങളെയും ദാരിദ്ര്യത്തെയും ഒക്കെ കുറിച്ചിട്ടൊരു അവബോധം വളർത്തുന്നു.
1: യെസ്, എല്ലാ അവയർനെസ് നമ്മൾ വളർത്താൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. കാരണം ഒരുപാട് വിധവകൾ നമ്മുടെ നാട്ടിലുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിക്കുന്നുണ്ട്, അവർ അതിനെ അതിജീവിക്കുന്നുണ്ട്, ഓവർകം ചെയ്യുന്നുണ്ട്. വല്ലാത്തൊരു അത്ഭുതത്തോടെ പലരും അതിന് നോക്കി നിൽക്കാറുണ്ട്.
2: അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളുണ്ട്, അതിനെ കുറിച്ചും
1: എല്ലാം ഉണ്ട്.
2: എല്ലാ കാര്യങ്ങളെ കുറിച്ചും അവർക്കൊരു ബോധം,
1: അവയർനെസ് വേണം. കാരണം ഞങ്ങള് വിധവകളാണ് എന്ന് പറഞ്ഞ് പിന്തള്ളപ്പെട്ട് പോകുന്നവരല്ല, അവരവരുടെ മക്കളെ പഠിപ്പിച്ചും അവർ ഉന്നത സ്ഥാനങ്ങളിലെത്തി അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ പലർക്കും ഒരു മോട്ടിവേഷൻ കൂടിയാണ് അല്ലേ.
2: പലർക്കും കുടുംബത്തിന് വേണ്ടിയും തന്നെ ഒഴിഞ്ഞു വെക്കുന്ന
1: ഒരു ജീവിതം
2: ജീവിതമാണ്.
1: അതെ.
2: ദിനങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ് അല്ലേ.
1: അതെ. ദേശീയ പിങ്ക് ദിനം നമ്മൾ പറയുന്നു, അതുപോലെ തന്നെ വനിതാ ദിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര എഞ്ചിനീയറിംഗ് വനിതാ ദിനമാണ് അല്ലേ. ഈ ഒരു മേഖലയിലെ സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ദിനം ആഘോഷിക്കുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതുപോലുള്ള ഇതിന്റെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ തുടർന്ന് പറയാം. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുക
2: ആകാശവാണി FM Rainbow 107.5.

0: സമയം താ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. 5 മണി കഴിഞ്ഞ് 40 മിനിറ്റും 40 സെക്കൻഡും ആയിട്ടുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നു ഓൺ ദി ഗോ ഡയറ്റ് ഫൈവ് മ്യൂസിക് വിത്ത് മീ ആർ ജെ റീന.
1: മീ ആർ ജെ പ്രിയ പത്മജിത്ത്.
0: യെസ്.
1: അപ്പോഴേ നമ്മളിങ്ങനെ നീണ്ടു പോകുന്ന കുറെ മീറ്റിങ്ങുകളോ യാത്രകളോ ട്രാഫിക് ബ്ലോക്ക് വല്ലാത്ത തിരക്ക് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ഓർത്താലും ചെയ്യാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്.
0: യെസ്, ടോയ്ലറ്റിൽ പോവില്ല,
1: ടോയ്ലറ്റ് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത്. യെസ് യെസ്, സ്ത്രീകൾക്കാണ് അതിന്റെ ആ ഒരു പിടിച്ചു വെക്കുന്ന ആ ഒരു സ്വഭാവം ഉള്ളത് അല്ലേ.
0: അതെ അതെ. അപ്പൊ ഇതെന്നൊക്കെ പല സ്ത്രീകളും ഇത് അഭിമുഖീകരിക്കുന്നുണ്ട്, അവർ ഫേസ് ചെയ്യുന്നുണ്ട്, അവരുടെ ലൈഫിന്റെ ഒരു പാർട്ടാണ്. മിക്ക സ്ത്രീകളും ഇങ്ങനൊക്കെ തന്നെയാണ് അല്ലേ.
1: എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ ഇത് പറയുമ്പോ തന്നെ കേട്ടുകൊണ്ട് യാത്ര ചെയ്ത് പോകുന്നവരെ അലയിക്കുന്നുണ്ട്, ആവശ്യം ഞാൻ ഇങ്ങനെയാണല്ലോ.
0: അതെ അതെ,
1: തോന്നുന്നുണ്ടാവും.
0: പക്ഷെ ഇങ്ങനെ ഒരുപാട് സമയത്തേക്ക് ഇങ്ങനെ ഈ യൂറിൻ പോകാതെ ഇങ്ങനെ നമ്മൾ പിടിച്ചു വെക്കുന്നത് സ്ത്രീകളുടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അവരുടെ ആ ഒരു,
1: അതായത് യൂറിനറി ട്യൂബ്, യൂറിനറി ട്യൂബില് ഇൻഫെക്ഷൻ ഉണ്ടാവാനും പിന്നെ മൂത്രസഞ്ചിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കൊക്കെ കാരണമാകുന്നുണ്ട് എന്ന് മുന്നറിയിപ്പ് കിട്ടിയാലും ചെയ്യാത്തവരാണ്.
0: ഒരു ദിവസം നമ്മൾ അങ്ങനെ തടഞ്ഞു വെച്ചു എന്ന് വെച്ചാൽ വലിയ പ്രശ്നമാണ്, അത്രയ്ക്ക് ഉപദ്രവകാരിയല്ല എന്നാ പറയുന്നത്. പക്ഷെ തുടർച്ചയായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴാണ്
1: അത് നമ്മുടെ ആ ഒരു മൂത്രസഞ്ചിയെ തന്നെ ബാധിക്കുന്നു. പിന്നെ എന്താ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മളങ്ങനെ ചെയ്ത് ചെയ്ത് വരുമ്പോൾ ഈ യൂറിൻ പാസ് ചെയ്യുമ്പോൾ വല്ലാത്ത ഒരു പുകച്ചിലും പിന്നെ ഇടയ്ക്ക് മൂത്രം ഒഴിക്കണം എന്ന് തോന്നുന്ന ഒരു ടെൻഡൻസി,
0: അതുപോലെ അടിവയറിൽ വേദന, പനി, ഇതിനൊക്കെ കാരണമാകും.
1: ഇൻഫെക്ഷൻ ആയി പനിയായി.
0: അപ്പൊ അതാണ് പറഞ്ഞു വന്നത്, പറഞ്ഞു വരുമ്പോൾ നമുക്ക് എപ്പോ യൂറിൻ പാസ് ചെയ്യണമെന്ന് തോന്നുന്നുവോ അപ്പൊ അങ്ങ് പോയി ചെയ്യാട്ടോ. ഒരുപാട് നേരം പിടിച്ചു വെക്കാതിരിക്കുക നമ്മുടെ ഹെൽത്തിന് അത് ഒരുപാട് ദോഷകരമായിട്ട് ബാധിക്കും എന്ന് തന്നെയാണ് ഈ ഒരു പറഞ്ഞു വന്നത് കേട്ടോ.
1: വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞങ്ങളിപ്പോ ഇവിടെ ഷെയർ ചെയ്തതെങ്കിലും ഇത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്.
0: ഹെൽത്തിനെ സംബന്ധിച്ച് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒരു
1: കാര്യമാണ് എന്നുള്ളത് എന്തായാലും എല്ലാവരുടെയും ഒരു ശ്രദ്ധയിൽ പെടുന്നത് നല്ലതാണ്. സ്ത്രീകളെ മാത്രമല്ല കേട്ടോ ഉദ്ദേശിച്ച്,
0: എല്ലാവരും. പക്ഷെ സ്ത്രീകളോട്
1: പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം അങ്ങനെയൊക്കെ ചെയ്യുമ്പം എന്താ പറയാ, നമ്മുടെ ആ ഒരു യൂറിനറി ട്രാക്റ്റും കാര്യങ്ങളും ഒക്കെ വളരെ ദുർബലമായി പോവുകയും പിന്നെ അസ്വസ്ഥതകളും പിന്നീട് വൃക്കയെ തന്നെ ബാധിക്കുന്ന രീതിയിലുള്ള സങ്കീർണമായ
0: പ്രശ്നങ്ങളിലേക്കാണ് ഇത് പോകുക. അപ്പൊ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഇല്ലാതിരിക്കാനായിട്ട് കറക്റ്റ് സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മുടെ ആരോഗ്യ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കാനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്, പക്ഷെ അത് വലിയ വലിയ സംഭവങ്ങളാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഇപ്പൊ യാത്ര ചെയ്യുന്നവരുണ്ടാകാം, യാത്ര ചെയ്യുന്നവരും അതാ ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ വേഗം അങ്ങ് ഇങ്ങനെയുള്ള
1: വീട്ടിൽ തന്നെ ഇരുന്നാൽ തന്നെ പോകാൻ ബുദ്ധിമുട്ടുള്ളവരാണ്. ടിവിയിലാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ മടി പിടിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കും.
0: അത് കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് പോകാം.
1: അപ്പൊ ആ ഒരു ഒന്ന് മാറ്റിക്കൊള്ളൂ കേട്ടോ.
0: അതൊരു മോശം കാര്യമൊന്നുമല്ല, നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കും.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ്എം കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്.
1: യെസ്, ആ സമയം 5:50 ആയിട്ടുണ്ട്. ഡി എസ് നിങ്ങൾ ട്യൂൺ ചെയ്തിരിക്കുന്നു ആകാശവാണി കൊച്ചി ഫോം റെയിൻബോ 107.5.
2: അപ്പോ ഓൺ ദി ഗുഡ് ഡ്രൈവ് ടൈം മ്യൂസിക് ആണ് നിങ്ങൾ കേൾക്കുന്നത്.
1: ആ കേൾക്കുമ്പോൾ നമ്മൾ ഒരു ചോദ്യം, നമ്മുടെ പ്രിയപ്പെട്ട ലിസണേഴ്സ്, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നവർ, അതായത് ഇനി നമ്മുടെ കോൾ ടൈമാണ്, നെക്സ്റ്റ് രണ്ട് പാട്ടകളെ നമ്മുടെ വിളിക്കാനുള്ള സമയമാണ്, അവർ പരിപാടിയിലെ ക്വിസിൽ പങ്കെടുക്കാനുള്ള സമയമാണ്. അതിനു മുൻപ് നമ്മുടെ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന പരാതിയൊക്കെ പറയുന്നവരുണ്ടല്ലോ, അവരെല്ലാം നമുക്ക് ഉൾപ്പെടുത്താം അല്ലേ?
2: തീർച്ചയായിട്ടും.
1: അവരോട് നമുക്ക് ഇതാ ചോദിക്കാവുന്ന ഒരു കാര്യം, ഇതാ ഇന്നലെ എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു അല്ലേ? ഇന്നലെ ആ ഒരു അവാർഡ്, ഏറ്റവും കൂടുതൽ വേൾഡ് കപ്പിലെ ഗോൾ അടിച്ച ആ ഒരു വ്യക്തിയുടെ കാര്യം നമുക്കറിയാം, മെസ്സിയുടെ കാര്യമൊക്കെ പറയുന്നില്ല, എല്ലാവരും ആഘോഷിക്കായിരുന്നു അല്ലേ? എല്ലാവരും സ്റ്റാറ്റസും എല്ലാം ഇട്ട് എല്ലാവരും ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഏറ്റവും കൂടുതൽ വേൾഡ് കപ്പിലെ ഗോൾ നേടി, 17 ഗോളാണ് അദ്ദേഹം നേടിയത്. ആ ഒരു ചരിത്രം അദ്ദേഹം സൃഷ്ടിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞു വരുമ്പോ, യെസ്, എല്ലാവർക്കും ഓരോ രാജ്യക്കാരായിരിക്കും ഇഷ്ടപ്പെട്ട. ചിലർക്ക് പോർച്ചുഗൽ ആയിരിക്കും, ചിലർക്ക് അർജന്റീന ആയിരിക്കും, ചിലർക്ക് ബ്രസീൽ ആയിരിക്കും, ചിലർക്ക് ജർമ്മനി ആയിരിക്കും, ഇംഗ്ലണ്ട് ആയിരിക്കും. ഇങ്ങനെ അവരുടെ ഇഷ്ടങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഫൈനലിന് വേണ്ടി നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യും അല്ലേ? അപ്പൊ ഈ ഇത്തവണ 2026 വേൾഡ് കപ്പ് ഫൈനലിൽ ആദ്യം വഹിക്കുന്ന സ്റ്റേഡിയം ഏതാണ്? ആ സ്റ്റേഡിയം നിങ്ങൾ പറഞ്ഞു തന്നാൽ മതി, ഓപ്ഷൻസ് ഒന്നും തരുന്നില്ല.
2: ഓപ്ഷൻസ് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ, കാരണം എന്താ വെച്ചാൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു ആൻസർ ആണ്.
1: 2026 വേൾഡ് കപ്പ് ഫൈനലിൽ ആദ്യം വഹിക്കുന്ന ആ സ്റ്റേഡിയം ഏതാ? ആ സ്റ്റേഡിയത്തിന്റെ പേര് നിങ്ങൾക്ക് വേഗം തന്നെ അയക്കാണ്ട്. അപ്പൊ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് അയ്യോ ഇത് ഇന്നതല്ലേ, ചിലർക്ക് ചില കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും. എന്തായാലും ആ കൺഫ്യൂഷനൊക്കെ മാറ്റി വെച്ചിട്ട് വേഗം അങ്ങ് മെസ്സേജ് ചെയ്തോളൂ കേട്ടോ.
2: മെസ്സേജ് ചെയ്യാനായിട്ട് നമ്മുടെ ഫേസ്ബുക്കിൽ മെസ്സേജ് ചെയ്യാമല്ലോ അല്ലെ, അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറിൽ ചെയ്താലും നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഉത്തരവ് ഇവിടെ കിട്ടും കേട്ടോ. അപ്പം നമ്മുടെ വാട്സപ്പ് നമ്പർ ഞാനൊന്ന് പറയാം, 8547341075. ഒരിക്കൽ കൂടി പറയാം, 8547341075 ആണ് നമ്മുടെ വാട്സപ്പ് നമ്പർ. അപ്പോൾ വിളിക്കേണ്ട നമ്പർ നമ്മൾ ഇനിയിപ്പോൾ നമുക്കൊരു രണ്ട് പാട്ട് അകലെയാണല്ലോ. അപ്പോൾ ചോദ്യം മനസ്സിലായല്ലോ
1: എല്ലാവർക്കും. ചോദ്യം മനസ്സിലായി, നമ്മുടെ ഈ വേൾഡ് കപ്പിന്റെ ഫൈനലിൽ നടക്കുന്ന അതിന് ആദ്യത്തെ വഹിക്കുന്ന ആ സ്റ്റേഡിയത്തിന്റെ പേര് എന്ന് നിങ്ങൾ പറയാം. ഒരുപാട് ഫുട്ബോൾ പ്രേമികൾ നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും, ചിലർക്കൊക്കെ ഉത്തരം അറിയാമായിരിക്കും, ചിലർക്ക് ചെറിയ കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും. ആ കൺഫ്യൂഷനൊക്കെ തീർത്ത് വേഗം ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ. ഇത് വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യേണ്ട കാര്യമാണ്, വേഗം വേഗം ചെയ്തോളൂ. പ്രിയ നമ്പർ പറഞ്ഞല്ലോ.
2: യെസ്, നമ്പർ നമ്മൾ രണ്ട് പ്രാവശ്യം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ വേഗം തന്നെ ഉത്തരങ്ങൾ ഇനി വേഗം ടൈപ്പ് ചെയ്ത് നമ്മുടെ വാട്സപ്പിലേക്ക് ഇങ്ങോട്ട് പോരട്ടെ.
1: ഉത്തരത്തിനായി ഞങ്ങൾ ഇവിടെ വെയിറ്റിംഗ് ആണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ട്രാക്കിലേക്ക് പോകാം. Next track from the movie Suzu Sudhi Valmiham.

Musically yours, FM Rainbow 107.5. Stay tuned.

0: Trey Underdog Vips.
1: Let's play football.
2: FIFA World Cup 2026 updates. ഇരുപത്തിനാലാം തീയതി പുലർച്ചെ 1:30 ഇംഗ്ലണ്ട് വേഴ്സസ് ഘാന. പുലർച്ചെ 4:30 ഗ്രൂപ്പ് എല്ലിലെ മറ്റൊരു പോരാട്ടത്തിൽ ക്രൊയേഷ്യ വേഴ്സസ് പാനമ. രാവിലെ 7:30 കൊളംബിയ വേഴ്സസ് DR കോംഗോ.
3: Painting the airwaves with the colors of football. FM Rainbow joins the celebrations of FIFA World Cup 2026.
4: ഈ സമയം താ 6:04:18 ആയിട്ടുണ്ട്. നമ്മുടെ ക്വിസ് ടൈം ആണല്ലേ.
5: ഫിഫ വേൾഡ് കപ്പിന്റെ ആ ഒരു ഓളത്തിലാണ് എല്ലാവരും എന്നറിയാം അല്ലെ.
4: എല്ലാവരും ഇതാ ഉറക്കൊഴിച്ച് TV കാണും, നമ്മുടെ ഈ കളികളൊക്കെ കാണും. എന്തായിരുന്നു ഇന്നലെ എന്ന് പറഞ്ഞാൽ ഈ കളികളൊക്കെ കാണാനായിട്ട് എന്തുമാത്രം എല്ലാ ബീച്ച് സൈഡൊക്കെ കാണണം അല്ലെ. എല്ലാവരും കോഴിക്കോടായാലും മലപ്പുറമായാലും ഓരോ ഏരിയ കാണുമ്പോഴും നമ്മളിങ്ങനെ
5: കണ്ടു
4: ഹരമാണല്ലേ. എല്ലാവരും ആ മെസ്സിയൊക്കെ ഗോൾ അടിച്ചു.
5: ഫുട്ബോളിന്റെ ഒരു കാലം, ഒരു നല്ലൊരു ഹരമുള്ളൊരു കാലമാണ്. ഇനി
4: എനിക്ക് തോന്നുന്നു ഫുട്ബോളിനോട് താല്പര്യം ഇല്ലാത്തവർ പോലും അറിയാതെ ഫുട്ബോൾ ഒന്ന് കണ്ടുപോകും. അതൊരു അവസ്ഥയാണ് ഇപ്പൊ നമ്മളിങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും കൂടിയിട്ട് അല്ലെ. അതിന്റെ പല കട്ടൗട്ടും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കിയും സന്തോഷത്തോടെയും നമ്മളിപ്പോ ഇങ്ങനെ
5: കണ്ടു രാത്രി അടുത്ത കളി വരാൻ പോകുന്നുണ്ട്.
4: അതെ അതെ. അപ്പൊ നമ്മൾ ഈ കളികളൊക്കെ ഇങ്ങനെ കാത്തിരിക്കുന്നു. അപ്പൊ അതോടൊപ്പം നമ്മൾ പറഞ്ഞു മെസ്സിയുടെ കാര്യം പറഞ്ഞു. യെസ് നമുക്കറിയാം 18 ഗോളാണ്. യെസ് നേരത്തെ 17 എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു 17 എന്ന് പറഞ്ഞത് 17 വെച്ച് വെച്ചു, അതിനെ സ്കോർ ചെയ്തു 18
5: കടന്നു.
4: 18 റെക്കോർഡായി വന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ റെക്കോർഡ് നേടിയ വ്യക്തി എന്നത് മെസ്സിക്ക് ഇന്നലെ സ്വന്തമായി അല്ലേ. യെസ്, ആ കാര്യം തന്നെയാണ് പറഞ്ഞു വന്നത് കേട്ടോ. ഓക്കെ, നമ്മൾ 17 എന്നുള്ളത് 18 കാരണം 17 നിന്നത്. അപ്പൊ എപ്പോഴാണ് അതിനെയും സ്കോർ ചെയ്യുന്നതെന്നായിരുന്നു നമ്മളെല്ലാവരും ആരാധകരെല്ലാം ഫുട്ബോൾ പ്രേമികളെല്ലാം നോക്കി നിന്നത് അല്ലേ. അപ്പൊ എന്തായാലും ആ കാര്യം ഒന്ന് ക്ലിയർ ആയി കാണുന്ന വിചാരിക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ സമയം 6:45:42 ആയിട്ടിട്ട് നമ്മുടെ ക്വിസ് ടൈമാണ്. എന്തായാലും നമുക്കൊന്ന് ക്വിസിലേക്ക് പോകാം. സാധാരണ ഗെയിമൊക്കെ നമ്മൾ പോകാറുണ്ട് അല്ലേ.
5: അപ്പൊ
4: ഇന്ന് കുറച്ച് സീരിയസ് ആയിട്ട് അങ്ങ് പോവാല്ലേ.
5: നമ്മൾ വാട്സപ്പിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു.
4: യെസ്, ആ ഒരു ചോദ്യത്തിന് പലരും ഉത്തരം അയക്കുന്നുണ്ട്.
5: ഉത്തരങ്ങള് ഏകദേശം എല്ലാവരും കറക്റ്റ് ആൻസേഴ്സ് ആണ്. നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട്.
4: യെസ് യെസ്, നമ്മൾ ചോദിച്ച ചോദ്യം ഇതായിരുന്നു. ഇത്തവണ ഈ 2026 ലോകകപ്പ്, അതായത് ഈ ഫുട്ബോളിന്റെ ലോകകപ്പ് ഫൈനൽ മത്സരം നടക്കുന്ന ആ വേദി, അതിന് ആതിഥ്യം വഹിക്കുന്ന വേദി ഏതെന്നായിരുന്നു ഞങ്ങളുടെ ചോദ്യം.
5: സ്റ്റേഡിയത്തിന്റെ പേരാണ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് അയക്കാൻ പറഞ്ഞത്. ഒരുപാട് ഉത്തരങ്ങൾ വന്നിട്ടുണ്ട് ടൈപ്പ്.
4: ഒരുപാട് ആരാധകരല്ലേ ഫുട്ബോളിൽ, അവർ എങ്ങനെ ഉത്തരം അയക്കാതിരിക്കും, കണ്ടിട്ടും കേട്ടിട്ടും കേൾക്കാതെ പോകുന്നത് എങ്ങനെ എന്നൊരു മനസ്സാന്ന് തോന്നുന്നു അല്ലേ. യെസ്, അവരെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, വളരെ സന്തോഷം. വേഗം വേഗം ഇനി ഉത്തരങ്ങൾ അയക്കുക. അതോടൊപ്പം തന്നെ ഞങ്ങളെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ ഇതാണ്,
5: 0484-242-8101 എന്ന നമ്പറാണ്. അപ്പോ നമുക്കിനി അടുത്ത് വിളിക്കാനുള്ള സമയം തന്നെയാണ്. അപ്പോ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺഡ്.

0: ഹലോ, ഇത് ആകാശ് വാണി ഫ്രം റെയിൻബോ 107.5. മ്യൂസിക്കലി യോഴ്സ്.
1: ഏ സമയം താ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 6 മണി കഴിഞ്ഞ് 14 മിനിറ്റും 5 സെക്കൻഡും ആയിട്ടുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നു ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. യെസ്, നമ്മുടെ സെക്കൻഡ് സെഗ്മെന്റിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഇനി 8 മണി വരെയാണ് നമ്മുടെ ഒരു സമയം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഞങ്ങളെ വേഗം വിളിക്കുക. നമുക്ക് ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നു. ആ കോള്,
2: കോള് വന്നിട്ടുണ്ട്. നമുക്ക് ആരാണെന്ന് നോക്കാം.
1: യെസ്,
2: ഹലോ, ഹലോ, ഒന്നുകൂടെ പറയോ.
1: ഇതാരാണ് സംസാരിക്കുന്നത്?
2: എടപ്പള്ളി. സോറി, നിഷാദ് എടപ്പള്ളി എന്നാണ് വിളിക്കുന്നത് കേട്ടോ.
1: നിഷാദ് ആണോ പ്രശാന്ത് ആണോ?
2: നിഷാദ്.
3: നിഷാന്ത്.
2: നിഷാന്ത്.
1: ഓക്കെ
2: ഓക്കെ ഓക്കെ.
1: എടപ്പള്ളി എന്ത് ചെയ്യുന്നു നിഷാന്ത്?
2: ആ ഓക്കെ
1: ഓക്കെ. എന്താ ഇപ്പോഴത്തെ വിശേഷങ്ങൾ? എന്തൊക്കെയുണ്ട് അവിടുത്തെ വിശേഷങ്ങൾ? എന്തുണ്ട്?
2: അപ്പൊ പ്രോഗ്രാം ഒക്കെ ഇങ്ങനെ കേട്ടേന്ന് വിളിക്കാന്നൊക്കെ തോന്നി അല്ലേ.
1: അപ്പൊ എന്തായാലും നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് പോകാം. മാക്സിമം 3 ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ചോദ്യത്തിന് ഉത്തരം അറിയില്ലെങ്കിൽ പാസ് പറയാം. ഏതെങ്കിലും ഒരു ചോദ്യത്തിന് മാത്രം പാസ് പറയാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, മൂന്നാമത്തെ ചോദ്യത്തിന് പാസ് പറയാൻ പറ്റില്ല. അങ്ങനെ മാക്സിമം 3 ചോദ്യങ്ങളുടെ നേരമാണ്. റെഡി അല്ലേ? ഓക്കെ, ചോദ്യം ഇതാണ്. ആധുനിക ഒളിമ്പിക്സ് ആരംഭിച്ചത് ഏത് വർഷമാണ്? അതിന് ഓപ്ഷൻസ് വേണ്ടേ? ഓപ്ഷൻസ് തരാം.
2: പറയട്ടെ. 1896, 1896, 1956. വെരി ഗുഡ് ആൻസർ, കറക്റ്റ്.
1: വളരെ ഈസി അടങ്ങ് പറഞ്ഞു കഴിഞ്ഞു അല്ലെ. ഇനി അടുത്ത ചോദ്യം ഇതാണ്, ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവ് ആരാണ്?
2: ഓപ്ഷൻ ഇല്ലാതെ പറയോ?
1: അല്ല, വേഗം തന്നെ പറഞ്ഞുതരാം. ഓപ്ഷൻസ്
2: ഓപ്ഷൻസ്
1: പറഞ്ഞോളൂ.
2: ജെ എൽ ബയാഡ്, ജെയിംസ് കൊണോളി, പിയറി ഡി കുബർട്ടിൻ.
1: ഇതൊന്നും അല്ല നാലാമത്തെ ഓപ്ഷൻ.
2: നാലാമത്തെ ഓപ്ഷൻ ഇതൊന്നും അല്ല.
1: വേഗം പറഞ്ഞോളൂ, ഒരുപാട് സമയം എടുക്കരുത്. തെറ്റിച്ചു,
2: തെറ്റിച്ചു. ആൻസർ തെറ്റിപ്പോയിട്ടോ.
1: അപ്പൊ എന്തായാലും ആൻസർ തെറ്റുമ്പോ എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാൻ പറ്റില്ല അല്ലേ.
2: സാറല്ല, എന്തായാലും ഫസ്റ്റ് ആൻസർ തന്നെ കറക്റ്റ് ആയി
1: പറഞ്ഞു. ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ നിഷാന്ത് ആൻസർ ചെയ്തു അല്ലേ. നിഷാന്ത് ഇപ്പൊ കളികളൊക്കെ കാണാറുണ്ടോ? ഇടയ്ക്ക് അങ്ങനെ സമയം കിട്ടാറില്ല അല്ലേ.
2: ആ, ലേറ്റ് നൈറ്റ് ആയി കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് വരാനുള്ള ബുദ്ധിമുട്ട് കാണും അല്ലേ. ആ അല്ല, എന്തായാലും ഷോപ്പിലേക്ക് വരണമല്ലോ അല്ലേ. ഓക്കെ, ആ ആ, എന്തായാലും വിളിച്ചാൽ ഒരുപാട് സന്തോഷം കേട്ടോ നിഷാന്ത്.
1: ഓക്കെ, ബൈ. യെസ്, നിഷാന്ത് ആയിരുന്നു എടപ്പള്ളിയിൽ നമുക്കൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ക്വസ്റ്റിന് ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ പെട്ടെന്ന് ഉത്തരം പറഞ്ഞു.
2: പറഞ്ഞു അടുത്തത് പിന്നെ പറയാൻ പറ്റില്ലല്ലോ.
1: ചെറിയൊരു
2: ശരിയാക്കണമെന്നില്ലല്ലോ അല്ലെ.
1: ജെയിംസ് കൊണോളിയുടെ പേരാണ് പറഞ്ഞത് അല്ലെ. എന്തായാലും നമുക്ക് അടുത്തൊരു
2: അടുത്തൊരു കോളർ ഉണ്ട്, നോക്കാം.
1: ഹലോ,
4: ഹലോ.
1: യെസ്, ഇതാരാണ്?
4: അനന്തു എന്റെ പേര്.
2: അനന്തു, അനന്തു എവിടുന്ന വിളിക്കുന്നേ?
4: പെരിഞ്ഞനം.
2: പെരിഞ്ഞനം.
1: എന്ത് ചെയ്യുന്നു?
2: ഏത് ക്ലാസ്സിലാണെന്നും കൂടെ പറഞ്ഞാ കൊള്ളാം.
4: 8D.
2: ഓ, ഡിവിഷൻ അടക്കം പറഞ്ഞു കേട്ടോ. വെരി ഗുഡ്.
1: ഏത് സ്കൂളിലാ പഠിക്കുന്നോ? അത് ഏത് സ്കൂളിലാണ് മോന്? അത് വളരെ ഫേമസ് ആയ സ്കൂളാണല്ലോ അല്ലേ.
2: അപ്പൊ നിങ്ങളോട് ഇപ്പൊ ഫുട്ബോളിന്റെ കാര്യം പ്രത്യേകിച്ച് ഒന്നും പറയേണ്ടി വരില്ലല്ലോ അല്ലേ.
1: കാണാറുണ്ടോ കളികളൊക്കെ? കാണാറുണ്ടോ? ഏത് ടീമാ കൂടുതൽ ഇഷ്ടം?
2: അർജന്റീനക്കാരനാണ് അല്ലേ.
1: ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം അല്ലേ. മാക്സിമം 3 ചോദ്യങ്ങളാട്ടോ ഞങ്ങള് ചോദിക്കുള്ളൂ. റെഡി അല്ലേ? ഇന്റെ റൂളൊക്കെ അറിയാലോ?
4: അറിയാം.
1: ഓക്കെ, അപ്പൊ ആ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവ് ആരെ? ഓപ്ഷൻസ് ഉണ്ട്. നേരത്തെ ഉത്തരം ജോൺ ജെയിംസ് കൊണോളി എന്നാണ് പറഞ്ഞത് ഒരു കോളർ. ഉത്തരം തെറ്റാണ്. ബാക്കി 3 ഓപ്ഷൻസ് ഇപ്പൊ തരും.
2: ജെ എൽ ബയാഡ്.

0: പിയറി ഡി കുബർട്ടിൻ എന്ന ഇവർ രണ്ടുപേരുമല്ല.
1: ഏതാണ് ഉത്തരം? ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് ആൻസർ ചെയ്തു. നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്, പിയറി ഡി കുബർട്ടിൻ ഏത് രാജ്യക്കാരനാണ്?
0: ഓപ്ഷൻസ് തരാം, പറയട്ടെ? ഓപ്ഷൻസ് വേണോ? ആ, ഇറ്റലി, ജർമ്മനി, ഫ്രാൻസ്, അർജന്റീന.
1: ഒരു മിനിറ്റ് ഒന്ന് തരാൻ പറ്റില്ല, സോറി, അങ്ങനെ പറ്റില്ല. ഒരു 10 സെക്കൻഡ് വേണം തരാം. വേഗം നിങ്ങൾ ഇങ്ങനെ ചെക്ക് ചെയ്തിട്ടൊന്നും ഉത്തരം പറയാൻ നിൽക്കരുത്. ഉത്തരം, നമ്മുടെ സമയം കഴിഞ്ഞു കേട്ടോ,
0: കഴിഞ്ഞു.
1: ഇത്രയും സമയം നമുക്ക് തരാൻ പറ്റില്ല.
0: എന്താ? അല്ല,
1: ഉത്തരം നീ ഉത്തരം പറഞ്ഞേക്ക്. ഏതാണ് കറക്റ്റ് ഉത്തരം? പറഞ്ഞു
0: ഉത്തരം
1: പറഞ്ഞിട്ട് പോയാൽ മതി. ആ ഓപ്ഷൻസ് രണ്ടെണ്ണത്തിൽ നിന്നൊന്നും കൂടി സെലക്ട് ചെയ്യാൻ പറയൂ.
0: ആ, ഞാന് പറയാം ഒന്നും കൂടി. ജർമ്മനി, ഫ്രാൻസ്, ഇതിലേതാ?
1: ഇത് ആദ്യമേ പറയായിരുന്നില്ലേ?
0: ഞാൻ ഈ ഫ്രാൻസിനെ ആദ്യത്തെ ഓപ്ഷനിലും പറഞ്ഞതല്ലേ? സാറില്ല കേട്ടോ, സാറില്ല,
1: കത്തിയില്ല.
0: ഇപ്പൊ രണ്ടാമതായപ്പോ കത്തി. സാറില്ല കേട്ടോ.
1: നിശാന്ത് അല്ല, അനന്ദു ഒരു ഉത്തരങ്കിലും പറഞ്ഞല്ലോ. അനന്ദു
0: അടിപൊളിക്കനാണ്. അനന്ദു ഫസ്റ്റ് ആൻസർ തന്നെ പെട്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ എല്ലാരോടും സ്കൂളിലൊക്കെ എല്ലാരോടും അന്വേഷണം പറയണേ. ഫ്രണ്ട്സ് ഒക്കെ കേൾക്കുന്നുണ്ട് അനന്ദുവിന്റെ കോള് വിളിക്കുന്നത്? ഇല്ലല്ലേ. ആ ഓക്കെ, കുഴപ്പമില്ല.
1: അനന്ദുവിന്റെ ഫ്രണ്ട്സിനെയും വീട്ടിലുള്ളവരെ എല്ലാവരും അന്വേഷിച്ചായിട്ട് പറയാ കേട്ടോ.
0: പ്രിൻസിപ്പളിനോട്.
1: പ്രിൻസിപ്പളിന്റെ പേരെന്താ? ഷിനോ കളപ്പുരയ്ക്കൽ. അദ്ദേഹം കേൾക്കുന്നുണ്ടാവോ ഞങ്ങളുടെ ഈ ഷോ?
2: അതറിയില്ല.
0: എന്നാലും കുഴപ്പമില്ല. ഡോൺ ബോസ്കോ സ്കൂളിന്റെ
1: പ്രിൻസിപ്പൽ ഷിനോ കളപ്പുരയ്ക്കൽ.
0: അല്ലല്ല, കളപ്പുരയ്ക്കൽ.
1: ഷിനോ കളപ്പുരയ്ക്കൽ, കളപ്പുരയ്ക്കൽ അല്ലേ.
0: അപ്പൊ നമ്മുടെ അന്വേഷണം അറിയിച്ചു കേട്ടോ.
1: ഫാദറാണോ? ഓക്കെ ഫാദർ, ഞങ്ങളുടെ എല്ലാവരും അന്വേഷണം ഞങ്ങൾ ഇതാ അറിയിക്കുക കേട്ടോ.
0: പ്രത്യേകിച്ച് സ്റ്റുഡന്റിന്റെ പ്രത്യേക ആവശ്യപ്രകാരം.
1: ഓക്കെ, ബൈ ബൈ. യെസ്, ദാ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ എല്ലാവരും ഉത്തരം പറയുമ്പോ ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ധൈര്യമാണ്, ചെറിയൊരു പേടി ഒന്നുമില്ല.
0: പക്ഷേ ഓർത്ത് പറയാൻ ചിലപ്പം ബുദ്ധിമുട്ടുണ്ടാവും. ഓപ്ഷൻസ്
1: ഒരുപാട് ഒരുപാട് സമയം കൊടുക്കുകയാണെങ്കിൽ അവർ സെർച്ച് ചെയ്ത് ഉത്തരം പറയും അല്ലേ.
0: അത് വേണ്ട,
1: നമുക്ക് സമയം തരാൻ പറ്റില്ല.
0: നമുക്ക് അറിയാൻ പറ്റും അവര് ടൈമിംഗ് എടുക്കുന്നത്.
1: അതെ,
0: അപ്പൊ എന്തായാലും നമുക്ക്
1: ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ചെത്തിയാ മതി. യെസ്, കോൾസ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുക. ഒരു പാട്ടകലെ വിളിക്കേണ്ട നമ്പർ
0: 0484-242-8101.
1: യെസ്, സമയം 6:21:25 കേട്ടുകൊണ്ടിരിക്കുന്നു ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ. ഇപ്പോൾ ക്വിസ് ടൈം. കൂടെ ഞാൻ RJ റീന.
0: ഞാൻ RJ പ്രിയ പത്മജിത്ത്.

0: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.
1: സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 6:25 മിനിറ്റും 42 സെക്കൻഡും ആയിട്ടുണ്ടല്ലേ.
2: അപ്പോ നമ്മള് വാട്സപ്പില് നമ്മുടെ ലിസണേഴ്സിനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആൻസർ അയക്കാൻ വേണ്ടിയിട്ട്. അതായത് ഫിഫ വേൾഡ് കപ്പിന്റെ
1: ഫൈനൽ
2: നടക്കാൻ പോകുന്ന സ്റ്റേഡിയത്തിന്റെ ഒരു പേര്, വേദി ഏതാണ് എന്നൊക്കെയാണ് ചോദിച്ചത്. ഒരുപാട് പേര് ആൻസേഴ്സ് അയച്ചിട്ടുണ്ട്.
1: യെസ്, ഗിരിജ പറഞ്ഞിരുന്നു മെറ്റ്ലൈഫ് സ്റ്റേഡിയം എന്ന് പറഞ്ഞ് റൈറ്റ് ആൻസർ അയച്ചിട്ടുണ്ട്. പിന്നെ അയച്ചിരിക്കുന്നത് ആരാണ്, മെറ്റ്ലൈഫ് സ്റ്റേഡിയം എന്ന് പറഞ്ഞുകൊണ്ട് അയച്ചത് പേരെ പമ്മൂന്നാണ്
2: നമുക്കിവിടെ കാണിക്കുന്നത്. റിയൽ നെയിം നമുക്ക് അറിയില്ല, ഇതിൽ കാണുന്ന പേര് നമ്മളിവിടെ വായിക്കുന്നുണ്ട്.
1: പിന്നെ അടുത്തത് അയച്ചിരിക്കുന്നത് പേര് പോൾസൺ, റൈറ്റ് ആൻസർ മെറ്റ്ലൈഫ് സ്റ്റേഡിയം ന്യൂജേഴ്സി ഫ്രം അബുദാബി നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്.
2: പോൾസൺ അയച്ചിരിക്കുന്ന മെസ്സേജ് ഇതാണ്,
1: അബുദാബിയിൽ നിന്നാണ് അയച്ചിരിക്കുന്നത്. റൈറ്റ് ആൻസർ മെറ്റ്ലൈഫ് സ്റ്റേഡിയം എന്ന് പറഞ്ഞിരിക്കുന്നത് ന്യൂജേഴ്സി റൈറ്റ് ആൻസർ ആണ് അല്ലേ, ശരി ഉത്തരമാണ്. ഇനി അടുത്ത ഉത്തരം അയച്ചിരിക്കുന്നത് ആരായിരുന്നു, ന്യൂയോർക്ക്,
2: പേര് നമുക്ക് മനസ്സിലാവുന്നില്ല.
1: അപ്പൊ ഇനി വരുമ്പോ നിങ്ങൾ എന്തായാലും പേര് കൃത്യമായിട്ട് അയക്കുക കേട്ടോ,
2: അപ്പോഴേ ഞങ്ങൾക്ക് ഇവിടെ വായിക്കാൻ പറ്റുള്ളൂ, ഞങ്ങൾക്കും അറിയാൻ പറ്റുള്ളൂ.
1: അതന്നെ, ഇത് ആരാണ് എന്ന് ആദ്യമായിട്ടൊക്കെ അയക്കുന്നത് കൊണ്ട് അവർക്ക് അറിയില്ല.
2: എന്തായാലും നിങ്ങൾ പേര് കൂടെ ചേർത്തിട്ട് ഒന്ന് അയക്കാം,
1: അതാണ് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോ ഒരു പേര് വെക്കാത്തത് അല്ലേ.
2: ഓക്കെ,
1: പിന്നെ നമ്മള് പിന്നെ അയച്ചിരിക്കുന്നത് ആരാണ്, ഏഞ്ചൽ ജിജോ. ആ മെറ്റ്ലൈഫ് സ്റ്റേഡിയം എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് ന്യൂജേഴ്സി എയ്ബൽ ഏതൻ അല്ലേ, എയ്ബൽ ഏതൻ ജിജോ റൈറ്റ് ആൻസർ ആണ് അയച്ചിരിക്കുന്നത്. പിന്നെ സൂസൻ റൈറ്റ് ആൻസർ അയച്ചിട്ടുണ്ട്, ജിതേഷ് റൈറ്റ് ആൻസർ ആണ് അയച്ചിരിക്കുന്നത്, നിമ്മി പി വി റൈറ്റ് ആൻസർ ആണ് അയച്ചിരിക്കുന്നത്, സുഗതൻ ചരിത്രമാണ് അയച്ചിരിക്കുന്നത്. കണ്ട എല്ലാവർക്കും
2: എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാവുന്ന ഒരു ആൻസർ തന്നെയാണ് കേട്ടോ ഇത്.
1: എന്നാലും
2: അയച്ചവർക്കൊക്കെ തന്നെയും നമ്മുടെ വക കൺഗ്രാജുലേഷൻസ്.
1: അടിപൊളി, കൺഗ്രാറ്റ്സ്, സൂപ്പർ അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതാ നമ്മൾ ഇങ്ങനെ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് അവർക്ക് അഭിനന്ദനായിട്ട് നല്ലൊരു
2: പാട്ട് വെച്ച് കൊടുക്കണ്ടേ, അതൊക്കെ നമുക്ക് കയ്യടി ആദ്യം കൊടുക്കാം അല്ലേ.
1: യെസ്, അപ്പൊ അതോടൊപ്പം നമ്മൾ നെക്സ്റ്റ് കോളർ മീറ്റിംഗിലാണ്.
2: ആ യെസ്, ഹലോ
3: ഹലോ.
1: യെസ് പാവം, കുറച്ചു നേരം മീറ്റ് ചെയ്യുന്നു.
2: ആരാണ്? അയാൻ. ഞാൻ അയാൻ. ആ അയാൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? സിക്സ്ത്. ഓക്കെ, ആ പിന്നെ അയന് സ്കൂളിൽ പോയോ? എന്ന് സ്കൂളിൽ പോയോ? വന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോ കളിക്കാനൊന്നും പോയില്ലേ? ഓക്കെ, ഓ വെരി ഗുഡ്, നല്ല പ്രോഗ്രാംസ് ഒക്കെ കേട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ. ഫുട്ബോള് കളിയൊക്കെ കാണാറുണ്ടോ?
3: ഫുട്ബോള് കളി

0: കാണാറുണ്ട് അല്ലേ.
1: ഏറ്റവും ഇഷ്ടപ്പെട്ട ടീം ഏതാണ്?
2: റൊണാൾഡോ.
0: ആഹാ, ടീമിന് ഓരോ ആളെ പേരങ്ങോട്ട് പറഞ്ഞു.
1: അയ്യൻ എവിടുന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞത്?
0: തോപ്പിൽ തൃക്കാക്കര.
1: തൃക്കാക്കര എന്നാണ് അല്ലേ. ഓക്കെ, ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്?
2: സെന്റ് ബോയ്സ് ഇന്റർനാഷണൽ സ്കൂൾ, കളമശ്ശേരി.
1: ഓക്കെ, ഒരുപാട് കൂട്ടുകാരൊക്കെ ഉണ്ടോ? ഓക്കെ, ഒരുപാട് കൂട്ടുകാരൊക്കെ ഉണ്ട് അല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ മോനുസേ എന്തോ ആണോ? ബെസ്റ്റ് ഫ്രണ്ട്സ് എന്തുപറ്റി? ബെസ്റ്റ് ഫ്രണ്ട്സ് ഇത്രയേ ഉള്ളു എന്ന് പറയാൻ കാരണം എന്തുപറ്റി? അയ്യടോ, എത്ര പേരുണ്ട് അപ്പൊ ബെസ്റ്റ് ഫ്രണ്ട്സ്? എത്ര പേരുണ്ട് എനിക്ക് കേട്ടപ്പോ ഒന്ന് ആകാംക്ഷ കേട്ടോ.
0: നാല് പേരേ ഉള്ളൂ അല്ലേ.
1: അത്ര പേരില്ല ഈ ഒരു കാലഘട്ടത്തിൽ. നാല് പേരെന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് നല്ലൊരു കാര്യം കേട്ടോ മോനു.
0: അയാൻ നല്ലോണം പഠിക്കുന്ന കുട്ടിയാലേ. ആഹാ, ആ എനിക്കറിയാം അയാൻ നന്നായി പഠിക്കുന്നു.
1: സംസാരം കേൾക്കുമ്പോ തന്നെ അറിയാം മിടുക്കനാണെന്ന് അല്ലേ.
0: മിടുക്കൻ കുട്ടിയാണെന്ന്.
1: ഓക്കെ, അപ്പൊ നമുക്ക് നേരെ മോനു ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, ചോദ്യം ദാ ചോദിച്ചോളൂ. ആദ്യത്തെ ചോദ്യം ചോദിക്കാം അല്ലേ. Our films, their films. ആരെഴുതിയ ചലച്ചിത്ര നിരൂപണ ഗ്രന്ഥമാണ്?
0: ചലച്ചിത്ര നിരൂപണം എന്ന് പറഞ്ഞാൽ ഫിലിം ക്രിട്ടിസൈസ് ചെയ്ത് എഴുതിയിട്ടുള്ള ഒരു ബുക്കാണ്.
1: മോനു, അവർ ഫിലിംസ് ദയർ ഫിലിംസ് ഇതൊരു ചലച്ചിത്ര നിരൂപണം, അതായത്
0: ഫിലിം ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ള ഒരു ബുക്കിന്റെ പേരാണ്. അപ്പൊ ഇത് ആരാണ് എഴുതിയതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ഉണ്ട്, പേടിക്കണ്ട. പറയാം, ഓപ്ഷൻസ് പറയാം കേട്ടോ. മൃണാൾ സെൻ, സത്യജിത് റേ, ഗൗതം ഘോഷ്, ഹൃതിക് ഘട്ടക്.
1: ഓപ്ഷൻ എ ബി സി ഡി അറിയില്ലെങ്കിൽ, ഒരു ഉത്തരം അറിയില്ലെങ്കിൽ പാസ് പറഞ്ഞോളൂ കേട്ടോ മോനു. എന്തോ? ഓ റൈറ്റ് ആൻസർ,
0: വെരി ഗുഡ്.
1: മോനു ഇത് ആരുത്തരം പറഞ്ഞെന്ന്?
0: അവൻ ഗസ് ചെയ്താണ്. നമുക്ക് അവൻ ഗസ് ചെയ്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഗസ് ചെയ്തിട്ടാണ് കുട്ടൻ പറഞ്ഞതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. നല്ല കുട്ടി,
1: അടിപൊളി കേട്ടോ, അടിപൊളി. അതാ ഇനിയിപ്പോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അല്ലേ. ഓക്കെ, റെഡിയാണ്?
0: ഞാൻ അടിപൊളിയായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് ആൻസർ പറയാനായിട്ട്.
1: ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇലക്ട്രിക് ട്രാൻസ്പോർട്ട് ബസ് സർവീസ് നടത്തിയ നഗരം ഏതാണ്? അറിയാമോ?
0: ഇലക്ട്രിക് ട്രാൻസ്പോർട്ട് ബസ് സർവീസ് നടത്തിയ
1: നഗരം
0: സിറ്റി ഏതാണ്? ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ചെന്നൈ, ഹൈദരാബാദ്, ബംഗളൂരു.
1: പിന്നെ ഒരെണ്ണം കൂടി കൊടുക്കണ്ടേ?
0: ആ ഒരെണ്ണം കൂടി കൊടുക്കണം.
1: ഹൈദരാബാദ്
0: അല്ല, ചെന്നൈ, ഹൈദരാബാദ്, ബംഗളൂരു,
1: കൊൽക്കത്ത.
0: കൊൽക്കത്ത.
1: വേഗം പറഞ്ഞോളൂ. ചെന്നൈ. ഉത്തരം
0: തെറ്റിപ്പോയല്ലോ കേട്ടാ, തെറ്റിപ്പോയി.
1: പെട്ടെന്നൊരു
0: ആകാംക്ഷയിൽ പറഞ്ഞു പോയതാണ് അല്ലേ. സാരമില്ല കേട്ടോ,
1: കുഴപ്പമില്ല കേട്ടോ. ഡൽഹി അല്ല,
0: ഡൽഹി നമ്മളെ ഓപ്ഷനിൽ പറഞ്ഞില്ലല്ലോ.
1: ഓക്കെ മോനെ, പോട്ടെ, കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് പിന്നീട് പറഞ്ഞു തരാം കേട്ടോ. എന്തായാലും വിളിച്ചത്
0: കേട്ടോണ്ടിരുന്നോളൂ, ഉത്തരങ്ങൾ ഞങ്ങള് പറയാം.
1: ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്, ബൈ. എന്തായാലും ചെറിയ ക്ലാസ് പഠിക്കുന്ന
0: മിടുക്കനാണ് അവൻ അല്ലേ. നല്ലൊരു സ്പിരിറ്റോടുകൂടി തന്നെ അങ്ങോട്ട് പങ്കെടുത്തു.
1: അപ്പൊ വിളിച്ചതിൽ വളരെ സന്തോഷം. ഇനിയിപ്പോ ഉത്തരം അറിയില്ല എന്ന് വെച്ചാൽ നിങ്ങളതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി എടുക്കുക, അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കേട്ടോ. സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 6:22:22 ആയിട്ടുണ്ട്. ഡി എസ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. യെസ്, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ട്രാക്കിലേക്ക് പോകാം അല്ലേ.

0: യെസ് ദാ, സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 6:37 മിനിറ്റും 16 സെക്കൻഡും ആകുമ്പോഴാണ് നമുക്കിപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ നെക്സ്റ്റ് കോളർ ആരെന്ന് നോക്കാം. എന്തായാലും ആ കോള് നമുക്ക് ഡ്രോപ്പ് ആയി പോയി. അല്ല, ഒരു ജിസ ആയിരുന്നു നമുക്കിപ്പോ ഉണ്ടായിരുന്നത്. ജിസ ഫ്രം കളമശ്ശേരി ആയിരുന്നു. എന്തായാലും ആ ജിസയുടെ കോള് നമുക്ക് കണക്ട് ആയില്ല. ജിസ പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ, വേഗം വിളിച്ചോളൂ, ആദ്യമായിട്ടാണ് വിളിക്കുന്നത് എന്നൊക്കെ ജിസ പറഞ്ഞിരുന്നു അല്ലേ.
1: അപ്പൊ ഇനി വിളിക്കേണ്ടവർക്കായാലും ദാ വിളിച്ചോളൂ, 0484-242-8101 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്.
0: ഒരിക്കൽ കൂടി ആ നമ്പർ പറഞ്ഞോളൂ. പുതിയതായിട്ട് ട്യൂൺ ചെയ്തിരിക്കുന്നവർക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല.
1: 0484-242-8101.
0: ഓക്കെ, അപ്പൊ എന്തായാലും നേരത്തെ ചോദിച്ച ചോദ്യങ്ങൾക്ക് എല്ലാവരും ഉത്തരങ്ങളൊക്കെ അയച്ചിരുന്നു, മെസ്സേജ് ഒക്കെ ചെയ്തിരുന്നു അല്ലെ, വാട്സപ്പിലും വന്നിരുന്നു. നമ്മുടെ നെക്സ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്, ആരെ നോക്കാം. ഹലോ,
1: യെസ്, ആ കോള് കട്ടായി പോയി. സാറല്ല, നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക, നമുക്ക് കണക്ട് ആക്കാം. ഇതിപ്പോ നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്ന ചില
0: സമയത്ത് ചില എററൊക്കെ സംഭവിക്കാം അല്ലേ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്യുക. സമയം 6:38 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ നെക്സ്റ്റ് കോളർ
1: വന്നിട്ടുണ്ട്,
0: ആരാ നോക്കാം.
1: ഹലോ
0: ഹലോ, ഇത് ആരാണ് സംസാരിക്കുന്നത്?
2: എന്റെ പേര് അപർണ.
0: അപർണ, എവിടെ നിന്ന് വിളിക്കുന്നു?
2: ഇപ്പോ വൈറ്റിലാണ്.
0: അപർണ എന്ത് ചെയ്യുന്നു?
2: ഞാനൊരു കമ്പനി, ഹെൽത്ത് കെയർ കമ്പനിയിൽ വർക്ക് ചെയ്യാണ്.
0: ഓക്കെ, ജോലിക്ക് എങ്ങനെ പോകുന്നു? ഹലോ,
1: അയ്യോ, അതാരാണ്? ഒരു കുഞ്ഞു കോളർ.
2: ഓക്കെ,
1: ഹലോ,
2: കേക്കുന്നില്ലേ?
1: ആ കേക്കാം കേക്കാം. അപ്പൊ നമ്മുടെ കുഞ്ഞു കോളറിനൊന്നും പറയാനില്ലേ?
2: നൈതിന്റെ പേര്?

0: നമ്മൾക്ക്.
1: ഓഹോ, വളരെ വലിയ അടിപൊളി പേരാണല്ലോ. എന്തോ? നൈതികേതൻ, കൊള്ളാം ട്ടോ, നല്ല പേരാണേ, സ്വീറ്റ് നെയിം. പേരെന്താണോ? ഞങ്ങളുടെ പേരാണ് ചോദിക്കുന്നത്. ആ യെസ്, ഞാൻ പ്രിയ ആണ്.
2: ഞാൻ റീന.
1: ഓക്കെ, നല്ല പാട്ടൊക്കെയാണല്ലോ പാടിക്കൊണ്ടിരിക്കുന്നെ. ഓക്കെ, അപ്പൊ യാത്രയിലാണോ? ഓക്കെ ഓക്കെ, ശരി.
2: അപ്പൊ ഞങ്ങൾ വളരെ ഈസി ചോദ്യമാണ് ചോദിക്കാൻ പോകുന്നത്. ഹെൽത്ത് കെയർ ഒക്കെ ആണല്ലേ, അപ്പൊ അത് ബേസ് ചെയ്തപ്പോ ഭയങ്കര സിമ്പിൾ ചോദ്യങ്ങളൊക്കെയാണ് വരുന്നത് കേട്ടോ. ഓക്കെ, പോട്ടെ, കുഴപ്പമില്ല, ചോദിക്കാം അല്ലേ. ഓക്കെ, നെഫ്രോളജി എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? നെഫ്രോളജി,
0: കിഡ്നി.
1: ഓപ്ഷൻ ഒന്നും ഇല്ലാതെ തന്നെ ആൻസർ പറഞ്ഞു കേട്ടോ.
2: പറയാ, ഇംഗ്ലീഷ് ചാനൽ നീന്തി കിടന്ന ആദ്യ ഇന്ത്യൻ വനിത ആര്?
1: ഓപ്ഷൻ കൊടുക്കാനായിട്ട് നമുക്ക്
2: ഓപ്ഷൻ കൊടുക്കും. ഓപ്ഷൻ കൊടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. പ്രിയ കൊടുത്തോളൂ, പേര് പറഞ്ഞോളൂ. ഓപ്ഷൻ എ ആരതി സാഹ. ഓക്കെ, ഓപ്ഷൻ ബി വിന്ദുജ ശർമ്മ. ഓപ്ഷൻ സി നിമ്മി അഗർവാൾ. ഓപ്ഷൻ ഡി ഇതൊന്നും അല്ല.
1: അയ്യോ, കളഞ്ഞു,
2: തെറ്റിച്ചു,
1: തെറ്റിച്ചു. സാരല്ല, ഫസ്റ്റ് ആൻസർ ഈസി ആയിട്ട് ആൻസർ
2: പറഞ്ഞു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് ആൻസർ പറയുന്ന ആരും പാസ് പറയുന്നില്ലെന്ന് ശ്രദ്ധിച്ചോ.
1: അതെ, ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ കറക്റ്റ് ആയിട്ട് പറഞ്ഞല്ലോ,
2: പക്ഷെ രണ്ടാമത് വരുമ്പോ എല്ലാവരും ചെറിയൊരു കൺഫ്യൂഷൻ, ഇങ്ങനെ ഉത്തരം പോവാണ് അല്ലേ.
1: അതെ അതെ,
2: കുഴപ്പമില്ല,
1: സാരില്ല.
2: ആദ്യത്തെ ആ ജോലിയായിട്ട് കണക്ട് ചെയ്തോണ്ടാന്നു പെട്ടെന്ന് ഉത്തരം പറഞ്ഞു, ഒന്നും പറയേണ്ടിയില്ല. അപ്പൊ എന്തായാലും ആദ്യമായിട്ടാണോ വിളിക്കുന്നേ?
1: ആ, അപ്പൊ തന്നെ കിട്ടി, എന്തായാലും സന്തോഷം കേട്ടോ. അപ്പൊ കുഞ്ഞു കളറിനോട് ഞങ്ങളുടെ അന്വേഷണം പറയൂ,
2: ചോട്ടൂസിനോട് കേട്ടോ. ഓക്കെ
1: ഓക്കെ, ബൈ.
2: സമയതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതാ ഇന്ന് വിളിച്ചാൽ എല്ലാവരും ഒരു ചോദ്യം എങ്കിലും ഉത്തരം
1: പറഞ്ഞിട്ടുള്ളവരാണ്
2: എല്ലാവരും തന്നെ പറയുന്നുണ്ട്. എന്നാലും എല്ലാവരും അത് ആ ഒരു സ്പിരിറ്റോട് കൂടി തന്നെ എടുക്കുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. 6:41:59 ആയിട്ടുണ്ട്. ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കൽ ക്വിസ് ടൈമാണ്. ഇതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ ഇതാ ഇങ്ങനെ ചോദ്യങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇതാ ഇനി കോൾസ് ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട്.
1: ആ, അപ്പൊ എന്തായാലും നമുക്ക് പാട്ട്
2: ഒരു പാട്ടിന് ശേഷം
1: നമുക്ക് അടുത്തൊരു കോൾ എടുക്കാം കേട്ടോ. സ്റ്റേ ട്യൂൺ.

0: ഏ സമയത ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 6:45 ആയിട്ടുണ്ട് അല്ലേ? യെസ്. അപ്പൊ ദാ നമുക്ക്
1: കോളർ ഉണ്ട്,
0: നമ്മുടെ നെക്സ്റ്റ് കോളർ ആരാ നോക്കാം.
1: ഹലോ, ആ ഹലോ, ഇതാരാണ്? സിദ്ധാർത്ഥ്. സിദ്ധാർത്ഥ് എവിടുന്നാ വിളിക്കുന്നേ? ബ്രേക്ക് ആയി പോകുന്നുണ്ടല്ലോ സൗണ്ട്. ഹലോ, ആ ഒന്നുകൂടി പറയൂ. കുറച്ച് റേഞ്ചിന്റെ എന്തോ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു സിദ്ധാർത്ഥ്. വോയിസ് വല്ലാതെ ബ്രേക്ക്. ആ പർ എന്തോ
2: കേൾക്കുന്നുണ്ടോ?
1: ആ ഇപ്പൊ കേക്കാം, ഇപ്പൊ കറക്റ്റ് ആയി കേക്കാം കേട്ടോ. ആ മനസ്സിലായി. ഓക്കെ, സിദ്ധാർത്ഥ് എന്ത് ചെയ്യുന്നു? ഓ, ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? കേട്ടില്ല. ഇളമക്കര.
0: ഓക്കെ, ഇളമക്കര സ്കൂളിലാണ് പഠിക്കുന്നത് അല്ലേ? ഏത് ക്ലാസ്സിലാന്നാ പറഞ്ഞത്?
1: 9, 9th സ്റ്റാൻഡേർഡിലാണ്.
0: ഓക്കെ. സ്കൂളും കൂട്ടുകാരൊക്കെ ആയിട്ട് എങ്ങനെ പോകുന്നു ഇപ്പോ? തുടക്കം മുതലേ ഈ സ്കൂളിൽ തന്നെയാണോ പഠിച്ചത്? അതെ അല്ലേ. ഓക്കെ, എന്തായാലും ചെറിയൊരു ബ്രേക്കും സംസാരിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് വേഗം സിദ്ധാർത്ഥയെ നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ഉത്തരം അറിയില്ലെങ്കിൽ, ഒന്നാമത്തെ രണ്ടാമത്തെ അറിയില്ലെങ്കിൽ പാസ് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, ചോദ്യം ഇതാണ്, കോളിവുഡ് എന്നറിയപ്പെടുന്നത് ഏത് ഫിലിം ഇൻഡസ്ട്രിയാണ്?
1: കോളിവുഡ്. കോളിവുഡ് ഹോളി അല്ല, കോഴിയുടെ കോ.
0: കോഴിയുടെ കോട്ടാ. കോളിവുഡ് എന്നറിയപ്പെടുന്നത് ഏത് ഫിലിം ഇൻഡസ്ട്രിയാണ്? ഓപ്ഷൻ വേണോ? ഓക്കെ, ഓപ്ഷൻ പറഞ്ഞോളൂ.
1: ഓപ്ഷൻ വന്നിട്ട് തമിഴ്, മലയാളം, കന്നഡ, തെലുങ്ക്. കന്നഡയല്ല, തെറ്റിച്ചു.
0: സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. എനിക്ക് തോന്നുന്നു കളിയെ കുറിച്ചൊക്കെ ചോദിച്ചാൽ അടിപൊളിയായിട്ട് പറഞ്ഞേനെ എന്ന് തോന്നുന്നു അല്ലേ.
1: ശ്രമിക്കാം.
0: അതല്ല, കളി കളി ഇന്ന് നമുക്ക് ചോദ്യം ചോദിക്കാൻ പറ്റില്ലല്ലോ, നമ്മുടെ ഇത് കഴിഞ്ഞല്ലോ. ഒരു ചോദ്യത്തിന്
1: പറഞ്ഞു, ആൻസർ തെറ്റിപ്പോയല്ലോ.
0: അപ്പൊ നമ്മൾ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിരുന്നില്ല, ചോദ്യം കേട്ടിരുന്നു എന്ന് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞല്ലോ 2026 ഈ ലോകകപ്പിന്റെ ഫൈനൽ കളിക്കുന്ന വേദി ഏതെന്ന് ഞങ്ങൾ ഒരു ചോദ്യം ചോദിച്ചിരുന്നു.
1: 2026
0: സ്റ്റേഡിയം,
1: ഫിഫ ഫുട്ബോളിന്റെ ഫൈനൽ മത്സരം നടക്കാൻ പോകുന്ന വേദി ഏതാണ്? 5 മിനിറ്റ് ആയിട്ടുള്ളൂ കേൾക്കാൻ വേണ്ടിട്ട്. ഓക്കെ, കുഴപ്പമില്ല. അതിന്റെ ആൻസർ നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെറ്റ്ലൈഫ് സ്റ്റേഡിയം കേട്ടോ.
0: ന്യൂജേഴ്സി,
1: ന്യൂജേഴ്സിയിലുള്ള മെറ്റ്ലൈഫ് സ്റ്റേഡിയം ആണ്. എന്തായാലും സിദ്ധാർത്ഥ് ഇതിലേക്ക് വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ.
0: സിദ്ധാർത്ഥ് നേരത്തെ വിളിച്ചിട്ടുണ്ടോ? ആദ്യമായിട്ടാണല്ലോ വിളിക്കുന്നത്. അപ്പൊ സിദ്ധാർത്ഥ വിഷമിക്കേണ്ട കാര്യമില്ല, എല്ലാം ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി എടുക്കാം കേട്ടോ. അപ്പൊ മോനു കേട്ടുകൊണ്ടിരിക്കുക. ഓക്കെ,
1: ഓക്കെ, ബൈ.
0: അപ്പൊ അതാ സിദ്ധാർത്ഥ ആയിരുന്നു. ചിലർ ഉത്തരം പറയുന്നു, ചിലർ ഉത്തരം പറയുന്നില്ല. പക്ഷെ നിങ്ങൾ ഉത്തരം അറിയില്ല എന്ന് വെച്ച് ഒരിക്കലും വിളിക്കാതിരിക്കരുത്. വിളിക്കുക, പരിപാടിയിൽ പങ്കെടുക്കുക, അത് തന്നെയാണ് ഏറ്റവും പ്രധാനം എന്നാണ് നിങ്ങളോട് ഞങ്ങൾ പറയാനുള്ളത്. വീണ്ടും വീണ്ടും പറയാണ്, എല്ലാം ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റോടുകൂടി എടുക്കുക. സമയം 6:49:03 കേട്ടുകൊണ്ടിരിക്കുന്നു ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ. ഇപ്പോൾ ക്വിസ് ടൈം. കൂടെ ഞാൻ ആർജെ റീനാ.

0: ആർ ജെ പ്രിയ പത്മജിത്ത്.
1: യെസ്, നമുക്ക് നെക്സ്റ്റ് കോളർ ഒരു കോൾ കൂടി എടുക്കാം അല്ലേ? യെസ്, ദാ നമ്മുടെ നെക്സ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്, ഒരു കോളർ കൂടി വന്നിട്ടുണ്ട്. ആരാ നോക്കാം, ഇതാരാണ്? അയ്യോ, ഇതാരാണ്?
0: ആള് മാറിപ്പോയോ?
2: ആള് മാറിയില്ല, എന്റെ മോളാ വിളിക്കുന്നേ, അവൾക്ക് 3 വയസ്സാ.
0: ഓ, എന്താണ് മോളുടെ പേര്? എനിക്ക് മനസ്സിലായില്ല.
2: ഒന്നുകൂടെ പറ, ഉച്ചത്തി പറ.
0: ഓ, എമ എം. മൊത്തം ഒരു മായുടെ കളിയാണല്ലോ. ഓക്കെ, എമക്കുട്ടി, എമക്കുട്ടി പ്രോഗ്രാം കേൾക്കുകയാണോ? പരിപാടി കേട്ടോണ്ടിരിക്കുകയാണോ? റേഡിയോ കാറില് എന്നൊക്കെ കേട്ടു.
1: കാറിൽ എന്തൊക്കെയോ എവിടേക്കോ പോയിട്ട് വരികയാണ് എമ്മക്കുട്ടി എന്ന് മനസ്സിലായി. അപ്പൊ എമ്മക്കുട്ടിയുടെ അമ്മയുടെ പേരെന്താ? ഷെറിൻ ടീച്ചറോ?
0: ഷെറിൻ പി കെ. ഓ, ഇനീഷ്യൽസ് അടക്കാണ് പറയുന്നത്.
1: ശരിക്കും എവിടുന്ന് വിളിക്കുന്ന? സ്ഥലപ്പേര് പറയൂ.
0: നെട്ടൂര്. ആ, ഇപ്പൊ എല്ലാം യാത്രയിലാണോ? ഓക്കെ ഓക്കെ ഓക്കെ. എല്ലാ സത്യങ്ങളും എമ്മക്കുട്ടി വിളിച്ചു പറയുന്നുണ്ട്. മനസ്സിലായി മനസ്സിലായി, എനിക്ക് എല്ലാം മനസ്സിലായി കേട്ടോ.
1: മനസ്സിലായി. അപ്പൊ എമ്മക്കുട്ടി, അമ്മക്കുട്ടിയുടെ കയ്യിൽ ഫോൺ കൊടുത്തേ. നമുക്ക് വേഗം ചോദ്യത്തിലേക്ക് കടക്കാം അല്ലേ? വേഗം ചോദ്യത്തിലേക്ക് കടക്കാം. ഓക്കെ,
0: ചോദ്യം കേട്ടോളൂ.
1: വളരെ ഈസി ആയിട്ട് ചോദ്യമാണ്. കോളിവുഡ്, അവിടുന്ന് തുടങ്ങാം. കോളിവുഡ് എന്നറിയപ്പെടുന്നത് ഏത് ഫിലിം ഇൻഡസ്ട്രിയാണ്? കോളിവുഡ് കെ കോളിവുഡ് എന്നറിയപ്പെടുന്നത് ഏത് ഫിലിം? കണ്ടോ,
0: എമ്മക്കുട്ടി അവിടെ ഭയങ്കരമായിട്ട് കുസൃതി കാണിച്ച് അമ്മയുടെ കയ്യിന്ന് കോള് കട്ട് ചെയ്തു. സാരില്ല, കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ. എന്തായാലും കുഞ്ഞുങ്ങളല്ലേ, ഇവരെ നമുക്കൊന്നും പറയാൻ പറ്റില്ല.
1: അമ്മ ഉത്തരം പറയാനായിട്ട് അമ്മ വെയിറ്റിംഗിലായിരുന്നു, പക്ഷേ മോള് ആ കോള് അങ്ങ്
0: കട്ടാക്കി കളഞ്ഞു. സാരില്ല,
1: കാരണം 3 വയസ്സ് കയറി കുട്ടിയല്ലേ. അമ്മ ഒന്നുകൂടി ഷെറിൻ ട്രൈ ചെയ്തോട്ടെ അല്ലേ.
0: അതെ, സമയമാണെങ്കിൽ നമുക്ക് എന്തായാലും കോള് എടുക്കാം, സംസാരിക്കാം.
1: യെസ്, അപ്പോ അതൊക്കെ ഞങ്ങളുടെ ചോദ്യങ്ങൾ ഇവിടെ തുടരുകയാണ്. നിങ്ങൾക്കും വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്,
0: 0484242811.
1: യെസ്, അപ്പോ നമുക്ക് നെക്സ്റ്റ് ട്രാക്കിലേക്ക് പോകാം. നെക്സ്റ്റ് ട്രാക്ക് ഫ്രം ദ മൂവി തേൻമാവിൻ കൊമ്പത്ത്.
3: കറുത്ത പെണ്ണേ, നിന്നെ കാണാനിട്ടൊരു നാളുണ്ട്.

0: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.
1: ഡ്രൈവ് ടൈം മ്യൂസിക് ആണ് പ്രിയ ശ്രോതാക്കളെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ നമുക്ക് നമ്മൾ പല പല ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് ലെസണേഴ്സായിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ഇന്ററാക്ട് ചെയ്ത് ഇങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ?
2: അതെ അതെ, ഒരുപാട് കോളേഴ്സ് വരുന്നതിന് ചില കോൾസ് നമുക്ക് ഡ്രോപ്പ് ആവും, ഇങ്ങനെ ഡ്രോപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് കോളർ വന്നിട്ട് നമുക്ക് നോക്കാം ആരാണ്. യെസ്, നമ്മുടെ ഒരു കോളർ എന്ന് പറയുന്നത് അനീഷ ആയിരുന്നു കേട്ടോ. യെസ്, നമുക്ക് ഈ ഒരു കോൾ ആരാ നോക്കാം. ഹലോ ഹലോ, ആരാണ്?
3: ഹലോ,
1: റിനാൻ
2: പ്രിയ. ആരാണെന്ന് വെച്ചാൽ ചില കോൾസ് ഇങ്ങനെ ഡ്രോപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ഓക്കെ, എന്തുണ്ട് വിശേഷം? സുഖമായിട്ടങ്ങ് പോണു അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും ഇനിയിപ്പോ രാത്രി ചായ ഫുഡൊക്കെ കഴിക്കണ സമയമായോ? അപ്പൊ കൃത്യ എല്ലാ ദിവസവും കൃത്യ സമയത്ത് തന്നെയാണോ കഴിക്കുന്നേ? വെരി ഗുഡ്, അതാണ് വേണ്ടത്. അപ്പൊ എന്തായാലും ഞങ്ങൾ നേരത്തെ ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരങ്ങളൊക്കെ അറിയാമായിരുന്നോ? കുഴപ്പമില്ല, അപ്പൊ നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് കടക്കാം അല്ലേ? ഓക്കെ, കേട്ടോ, ചോദ്യം ചോദിക്കട്ടെ.

0: അതിന്റെ റൂളൊക്കെ അറിയാലോ, അറിയാം. രണ്ട് നോബൽ പ്രൈസ് കരസ്ഥമാക്കിയ ആദ്യ വ്യക്തി ആരാണ്?
1: ഓപ്ഷൻസ് എന്തായാലും പറഞ്ഞുതരാം. ലിനസ് പോളിംഗ്, നർഗീസ് മുഹമ്മദി, കരോലിൻ ആർ ബട്ടോർസി, മേരി ക്യൂറി.
0: വേണ്ട എന്നാണ് പറയുന്നത്. ഭയങ്കര ഈസി ആയിട്ട് ചോദ്യം ചോദിക്കാം അല്ലേ. നമ്മൾ നേരത്തെ ചോദിച്ച് പലരും ഉത്തരം പറയുന്നില്ലല്ലോ. ആ ചോദ്യം ചോദിക്കാം അല്ലേ.
1: ആയിക്കോട്ടെ.
0: യെസ്, കോളിവുഡ് എന്നറിയപ്പെടുന്ന ഫിലിം ഇൻഡസ്ട്രി ഏത് ഫിലിം ഇൻഡസ്ട്രിയാണ് കോളിവുഡ്?
1: ഓപ്ഷൻ പറയണോ?
0: ഓപ്ഷൻ പറയാം, തരാം.
1: തമിഴ്, മലയാളം, കന്നഡ, തെലുങ്ക്. അയ്യോ, കളഞ്ഞു കളഞ്ഞു ഉത്തരം ശരിയല്ല.
0: അയ്യോ, ഇത് വളരെ ഈസി ആയ സംഭവമല്ലേ കോളിവുഡ്. എന്റെ ധാരണ എല്ലാവർക്കും അറിയാം.
1: ഞങ്ങള് ഈ ക്വസ്റ്റ്യൻ ഇവിടെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പറയുന്നു, ഈ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ, എല്ലാവരും പെട്ടെന്ന് ആൻസർ പറയും എന്ന് പറഞ്ഞു. പക്ഷെ അത്
0: ഞങ്ങളെ നിരാശരാക്കി. എന്തായാലും കുഴപ്പമില്ല, പരിപാടിയിൽ പങ്കെടുക്കുക, അത് തന്നെയാണ് പ്രധാനം കേട്ടോ.
1: അതെ, നമ്മൾ വിളിച്ച് സംസാരിക്കാൻ പറ്റിയല്ലോ,
0: അത് മതി. ഓക്കെ കേട്ടോ എന്നാ. ഓക്കെ, ബൈ. ഓക്കെ, നമ്മൾ ഒട്ടും പ്രതീക്ഷയില്ലല്ലേ. ഞാൻ വിചാരിച്ചു കറക്റ്റായിട്ട് ഉത്തരമൊക്കെ പറയുമെന്നങ്ങ് വിചാരിച്ചു പോയിട്ടോ. പക്ഷേ ഞാൻ ഞെട്ടിപ്പോയി, ഉത്തരം അറിയില്ല.
1: എന്തെങ്കിലും
0: രണ്ടുപേര് പറയുമ്പോൾ ഓപ്ഷൻസ് രണ്ടുപേരങ്ങ് പോയിട്ടുണ്ട്.
1: നമുക്ക് ഉത്തരം പറഞ്ഞേ പറ്റൂ.
0: ഉത്തരം പറഞ്ഞേ പറ്റൂ.
1: തമിഴ് ഫിലിം ഇൻഡസ്ട്രിനെയാണ് നമ്മള് കോളിവുഡ് എന്ന്
0: പറയുന്നത്. അപ്പൊ നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന പലരും അയ്യോ ഇതാ ഉത്തരം കോളിവുഡ് തമിഴല്ലേ എന്ന് പലരും ഉത്തരം പറയുന്നുണ്ട്. ഞങ്ങൾക്കത് അറിയാം. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഉത്തരം അവിടെ ഇരുന്ന് മാത്രം പറഞ്ഞാൽ പോരാ, നേരെ അങ്ങ് റെയിൻബോയിലേക്ക് പോരുക. ഞങ്ങൾ ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. ഞാനിവിടെ ആർ ജെ റീന.
1: ഞാൻ ആർ ജെ പ്രിയ പത്മജിത്ത്.
0: യെസ്, നമ്മുടെ നെക്സ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്. ആരാ നോക്കാം. ഹലോ, ഇതാരാണ്? അനീഷ്.
1: ഇവിടെ പറഞ്ഞതേ ഉള്ളൂ, അനീഷ് വിളിച്ചു കട്ടായി പോയി എന്നൊക്കെ.
0: നമ്മള് തിരിച്ചു വിളിക്കില്ല, നമുക്കിവിടെ നമ്പറൊക്കെ എൻട്രി ചെയ്യണം സ്ഥലമൊക്കെ കോളേഴ്സിന്റെ. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങള് ചോദിച്ചത്. അതാണല്ലേ. ഓക്കെ, എന്ത് ചെയ്യുന്നു?
2: ഞാനൊരു തുണി കമ്പനിയിൽ ജോലിയാ.
0: ഓക്കെ, എവിടെയായിരുന്നു?
2: ഇരിങ്ങാലക്കുട വെള്ളാങ്കല്ല.
0: ജോലിയൊക്കെ നന്നായിട്ട് പോകുന്നു വിശ്വസിക്കുന്നു?
1: അടിപൊളിയായിട്ട് പോകുന്നു, അങ്ങനെ തന്നെ ആവട്ടെ.
0: ആദ്യമായിട്ടാണോ
2: വിളിക്കുന്നത്?
1: അത് ശരി, അപ്പൊ ജീവിതത്തിൽ ആദ്യമായിട്ട് വിളിച്ചു, ഞങ്ങളോടാണ് ആദ്യമായിട്ട്
0: സംസാരിക്കുന്നുണ്ടോ? അല്ല, ചിലത് പറയും ആദ്യമായിട്ട് വിളിക്കാൻ ഈസി ചോദ്യം ചോദിക്കണെന്നൊക്കെ പറഞ്ഞോട് പലരും വരാറുണ്ടോ, അതാ ഞാൻ ചോദിച്ചത്. ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് ധൈര്യമാണ്.
1: ഓപ്ഷൻസ് ഉണ്ട്, എന്തായാലും പേടിക്കണ്ട, കറക്കി കുത്താം.
0: അത് മതി, നമ്മുടെ ചോദ്യം വേഗം ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ട് നൊബേൽ പ്രൈസ് കരസ്ഥമാക്കിയ ആദ്യ വ്യക്തി ആരാണ്? ഉത്തരം ഓപ്ഷൻസ് വേണോ? ഉറപ്പിച്ചു പറഞ്ഞു അല്ലേ.
1: അപ്പൊ എന്തായാലും പറഞ്ഞ ഉത്തരം, എന്തായാലും പറഞ്ഞ ഉത്തരം തെറ്റാണ്.
0: തെറ്റിച്ചു. ഞാൻ വിചാരിച്ചു കറക്റ്റായിട്ട് ഉത്തരം പറയും എന്ന് വിചാരിച്ചു. ഞാൻ ഇങ്ങനെ
1: ഓപ്ഷൻസൊക്കെ ഒന്നുകൂടി ഞങ്ങൾ പറയാം
0: എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ വേണ്ട, നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലേ ഞാൻ കേട്ടു എന്ന് പറഞ്ഞ ആ ഒരു കോൺഫിഡൻസ്, ആ ഒരു കോൺഫിഡന്റ് ആയ ഒരു മറുപടി ഇല്ലേ, അതാണ് ഉത്തരം അങ്ങ് തെറ്റിച്ചത്. പോട്ടെ, കുഴപ്പമില്ല കേട്ടോ. അപ്പൊ കേട്ടോണ്ടിരിക്കുക.
1: അതുകൊണ്ട് കറക്കി കുത്തിയാലും തെറ്റിയാലും കുഴപ്പമില്ല എന്നാണ് അതിന്റെ അർത്ഥം.
0: കുഴപ്പമില്ല, അപ്പൊ വിളിച്ചതിൽ വളരെ സന്തോഷം കേട്ടോ.
1: ഓക്കെ ദെൻ, ബൈ.
0: യെസ്, അപ്പൊ എന്തായാലും നമ്മുടെ ആ കോള് രണ്ടുപേർക്ക് ആ ഉത്തരം അങ്ങ് പറയാൻ പറ്റിയില്ല അല്ലേ.
1: അതെ,
0: എന്തായാലും വളരെ സിമ്പിൾ ആയിട്ട് നെക്സ്റ്റ് കോളർ കൊടുത്തു നോക്കാം.
1: നമുക്ക്
0: ഒരാൾ ഒരു ഉത്തരം പറ ബാക്കി മൂന്ന് ഓപ്ഷൻസ് ഇങ്ങനെ നിൽക്കുമല്ലേ.
1: യെസ് യെസ് യെസ്. അപ്പൊ ഇതുപോലെ തന്നെ ഇനി ഓപ്ഷൻ നോക്കി ഉത്തരം പറയാൻ ഇരിക്കുന്നവരും ഉണ്ടാവാം, അല്ലാതെ ഉത്തരം അറിയുന്നവരും ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഒരു കോള് നമുക്ക് വരുന്നുണ്ട്.
0: അടുത്തൊരു കോള് കൂടി നമുക്ക് ട്രൈ നോക്കാം. ഹലോ, ഇതാരാണ്? ആരാണ്?
2: ശ്രീജിത്ത് എന്നാണ്.
1: ശ്രീജിത്ത്, എവിടുന്ന വിളിക്കുന്നേ?
2: ഇപ്പൊ എറണാകുളം.
0: എന്താ ചെയ്യുന്ന ശ്രീജിത്ത്?
2: ഞാൻ വർക്ക് ചെയ്യാണ്, ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന വഴിയാണ്.
1: ഓ, അത് ശരി.
0: ഏത് ഫീൽഡിലാ വർക്ക് ചെയ്യുന്നേ?
2: എന്തോ,
0: എന്ത് ഫീൽഡിലാ വർക്ക് ചെയ്യുന്നേ? മേഖല
2: ഫിനാൻസ് ആണ്.
1: ഫിനാൻസ് ആണ്. ഓക്കെ, ഇതിനു മുമ്പ് കൊറേ മുൻപ് വിളിച്ചിരുന്നു തോന്നുന്നു, കലൂരാണോ? യെസ്, ഞാൻ ഒരു വട്ടം കോൾ എടുത്തിട്ടുണ്ടായിരുന്നു കൊറേ മുൻപ്, ഞാൻ ഓർക്കുന്നു.
0: ആണല്ലേ. ഓക്കെ.

0: ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്ന ടൈമില് ഞാൻ വിളിക്കുന്നതാണ്, അപ്പൊ വിളിക്കുമ്പോ കിട്ടും.
1: അതാണ്
2: ലക്കി ടൈമാണ്.
1: ചിലര് പറയും തുടക്കം മുതലേ വിളിച്ച് ഇന്ന് കിട്ടിയില്ല എന്ന് വിഷമത്തോടെ പറയുമ്പോ ശ്രീജിത്ത് അതാ ഞാൻ വിളിച്ചു ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ എനിക്ക് കിട്ടി, ഭയങ്കര ലക്കിയാണ് അല്ലെ. ആ ഒരു ചോദ്യം നമുക്ക് നേരത്തെ ഞങ്ങൾ രണ്ടുപേരോട് ചോദിച്ചു, രണ്ടുപേരും കൈയൊഴിഞ്ഞ ചോദ്യം നേരെ ശ്രീജിത്തിന് തരുവാണ്. ഓക്കെ, രണ്ട് നൊബൽ പ്രൈസ് കരസ്ഥമാക്കിയ ആദ്യ വ്യക്തി ആരാണ്? ഓപ്ഷൻസ് നേരത്തെ കരോളിൽ നിന്ന് ഒരു വ്യക്തി പറഞ്ഞിരുന്നു ഉത്തരം തെറ്റാണെന്ന് പറഞ്ഞിരുന്നു. ബാക്കി മൂന്ന്
2: ഓപ്ഷൻസ്
1: അടിപൊളി. ഓക്കെ, അപ്പൊ ഇതാ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അല്ലേ. ഓക്കെ ഓക്കെ, ഞങ്ങൾ നേരത്തെ ചോദിച്ച ചോദ്യതായിരുന്നു, ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന ആദ്യ ഇന്ത്യൻ വനിത ആര് എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു. ഓപ്ഷൻസ് തരാം. ഓപ്ഷൻ നേരത്തെ വിന്ദുജ ശർമ്മ എന്ന് പറഞ്ഞിരുന്ന ഉത്തരം തെറ്റാണ്. ഇനി നിമ്മി അഗർവാൾ, പിന്നെ ഒന്ന് ഇതൊന്നും അല്ല, പിന്നെ ഒരു ഉത്തരം ആർതി സാഹ. എന്ത് സാഹ? ആരതി സാഗ, നിമ്മി അഗർവാൾ, ഇതൊന്നും അല്ല.
2: ഇതാണ് ഉത്തരം. മൂന്ന് ഉത്തരങ്ങള്
1: ഓപ്ഷൻസ്. അപ്പൊ ഏതാ ഉത്തരം?
0: എനിക്ക് തോന്നുന്നു
1: അല്ല, നേരത്തെ ഒരു
2: ഉത്തരം പറഞ്ഞു.
1: അത് ശരിയാണ്, കുഴപ്പമില്ല, ഉത്തരം കറക്റ്റ് ആക്കി പറയിക്കാനാ.
2: ആരതി സാഹ. അതിന്റെ ഇടയിൽ റീന എന്താ ഒന്നുകൂടെ പറയൂ, അത് പറഞ്ഞപ്പോ
1: ശരിയാണ്, കൺഫ്യൂഷൻ തന്നതല്ലോ. ആർ എന്താ വേറെ ഏതോ പേരും കൂടി,
2: ആരതി എന്തോ പറഞ്ഞു.
1: അതെ, അപ്പൊ രണ്ട് ചോദ്യം നമുക്ക് എടുക്കാം, കുഴപ്പമില്ല, കാരണം ആദ്യമേ തന്നെ ശരി ഉത്തരം പറഞ്ഞതാ. ഇനി അവസാനം പറഞ്ഞ ഞാൻ കൺഫ്യൂഷൻ ആക്കി എന്ന് പറയില്ലേ. അപ്പൊ ഇതിൽ രണ്ട് ചോദ്യം കൃത്യമായിട്ട് ആൻസർ ചെയ്തു. അപ്പൊ ഇനി മൂന്നാമത്തെ ചോദ്യം പോകാം അല്ലേ. ചോദിച്ചോളൂ പ്രിയ.
2: 2022 ഫിഫ വേൾഡ് കപ്പിന് ആതിഥേയത്വം വഹിച്ചത് ഏത് രാജ്യമാണ്? 2022 ഫിഫ വേൾഡ് കപ്പിന് ആതിഥേയത്വം വഹിച്ചത് ഏത് രാജ്യമാണ്?
1: ഓപ്ഷൻ വേണോ? ഓപ്ഷൻ എ ഖത്തർ, ഓപ്ഷൻ ബി സൗദി അറേബ്യ, ഓപ്ഷൻ സി സൗത്ത് ആഫ്രിക്ക. ഖത്തർ.
2: നിർത്തിക്കോ എന്ന് പറയുമ്പോ തന്നെ അറിയാം ഇനി ബാക്കി നമ്മൾ പറഞ്ഞ് കഷ്ടപ്പെടണ്ട എന്നാണ് ഉദ്ദേശിച്ചത് അല്ലെ.
1: മൂന്ന് ചോദ്യം തകർത്ത് ഉത്തരം പറഞ്ഞു.
2: അപ്പൊ എന്തായാലും ജോലി കഴിഞ്ഞ് ഇറങ്ങുന്ന ആ ഒരു സാധാരണ ഒരു എനർജിയൊക്കെ ഒന്ന് ലോ ആയിരിക്കുന്ന സമയത്ത് വളരെ എനർജറ്റിക് ആയിട്ട് ഇങ്ങോട്ട് വിളിക്കുകയും ഉത്തരങ്ങളൊക്കെ വളരെ അടിപൊളിയായിട്ട് പറയുകയും ചെയ്തു.
1: ശ്രീജിത്ത് കൺഗ്രാജുലേഷൻസ്. അപ്പൊ മൂന്ന് ചോദ്യം കൃത്യമായിട്ട് ആൻസർ ചെയ്തു. അപ്പൊ ഇന്നത്തെ കൂടുതൽ ആൻസർ പറഞ്ഞത് ശ്രീജിത്താണ്. ഏത് പാട്ടാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പാട്ട് ഇന്ന് വെച്ച് തരാം കേട്ടോ.
2: ഉത്തരം പറഞ്ഞതിന്റെ ആ ഒരു സമ്മാനമായിട്ട് ഇനി ഇല്ലെങ്കിൽ ഞങ്ങൾ തന്നെ നല്ലൊരു അടിപൊളി പാട്ട്
1: വെച്ചുതരാം കേട്ടോ.
2: നല്ലൊരു മെലഡി വെച്ചുതരാലോ.
1: അപ്പൊ ഓക്കെ, അത് പറഞ്ഞു
2: അത് പറഞ്ഞു തമിഴ് ഫിലിം ഇൻഡസ്ട്രി
1: അല്ല, നമ്മൾ തന്നെ പറഞ്ഞു പറഞ്ഞു കൊടുത്തത് തമിഴ് ഫിലിം ഇൻഡസ്ട്രി എന്നല്ലേ. ഉത്തരം പറയാതെ ഞങ്ങൾ തന്നെ ഉത്തരം പറഞ്ഞു കൊടുത്തു.
0: കോളിവുഡ് തമിഴ് ഇൻഡസ്ട്രി.
1: അതെ അതെ, എന്റെ ധാരണ അതെല്ലാം ഒരു ഉത്തരം പറയുന്നൊക്കെയായിരുന്നു ഞങ്ങള് ധരിച്ചത്.
0: അത് കേട്ടിട്ടാ ഞാൻ വിളിച്ചത്, കാരണം എനിക്ക് ആൻസർ പറയാൻ വേണ്ടി.
2: ഓക്കെ, എന്തായാലും വിളിച്ചാൽ ഒരുപാട് സന്തോഷം കേട്ടോ.
1: ഓക്കെ. അപ്പൊ എന്തായാലും ശ്രീജിത്ത് നല്ല തകർത്ത് ആൻസർ ചെയ്തു. ശ്രീജിത്തിന് വേണ്ടി നമ്മൾ നല്ലൊരു പാട്ട് വരും, നല്ലൊരു മെലഡിയാണ് ശ്രീജിത്ത്
2: ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും.
1: അപ്പൊ എന്തായാലും എന്താ പറഞ്ഞിരിക്കുന്ന, PSC പരീക്ഷയ്ക്ക് പഠിക്കുന്നവർക്ക് ഈ പ്രോഗ്രാം വളരെ ഉപകാരപ്രദമാണ് കേട്ടോ. വായിച്ച് പഠിക്കുന്നതിനും ഇഫക്റ്റീവാണ് ഇങ്ങനെയുള്ള കേട്ടറിവ്. PSC പരീക്ഷ എഴുതി വിജയിച്ച് ജോലി കിട്ടിയ എന്റെ ഒരു അനുഭവ സാക്ഷ്യമാണ്. സ്നേഹപൂർവ്വം ഗിരിജ പെരുവമ്പ് പാലക്കാട്. ഓക്കെ, വളരെ സന്തോഷം ഗിരിജ, ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രചോദനമൊക്കെ നൽകുന്നതിലും വളരെ സന്തോഷമുണ്ട് കേട്ടോ. ഓക്കെ, അടുത്തത് എന്തായിരുന്നു? ആ പിന്നെ ഇങ്ങനെ മെസ്സേജസ് ഒക്കെ വരുന്നുണ്ട്. ഇത് വാട്സപ്പിൽ വന്നൊരു മെസ്സേജ് ഞങ്ങൾ ജസ്റ്റ് ഇപ്പൊ ഒന്ന് വായിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും PSC പഠിക്കുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആണെന്ന് അറിഞ്ഞാലും വളരെ സന്തോഷം. നിങ്ങളും വേഗം വേഗം വിളിച്ചുകൊണ്ടിരിക്കാം കേട്ടോ. സമയം 7:13 ആയിട്ടുണ്ട്. നമുക്കൊരു പാട്ടകലെ നെക്സ്റ്റ് കോൾ എടുക്കാം.

0: മൂന്ന് സെക്കൻഡും ആയിട്ടുണ്ട്. 7:25 വരെയാണ് നമ്മുടെ ഒരു പ്രോഗ്രാം, ഈ ഒരു കോൾ ടൈം എന്ന് പറയുന്നത്. നമുക്കപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന നമ്മുടെ നെക്സ്റ്റ് കോളർ ആരാ നോക്കാം.
1: ഹലോ
2: ഹലോ
1: ആ ഹലോ, ഇതാരാണ്?
2: എന്റെ പേര് ആദിത്യൻ.
1: ആദിത്യൻ, ആദിത്യനെ എവിടുന്നാ വിളിക്കുന്നേ? എവിടുന്ന്?
2: എറണാകുളം.
1: എറണാകുളം, ഓക്കെ. എന്ത് ചെയ്യുന്നു?
2: ഞാൻ പഠിക്കുകയാണ്.
1: പഠിക്കുകയാണ്?
2: പ്ലസ് ടു.
1: ഓക്കെ, ഏതാ എടുത്തിരിക്കുന്നത്?
2: കമ്പ്യൂട്ടർ സയൻസ്.
0: എവിടെയാ പഠിക്കുന്നത്?
2: ഞാൻ കല്ലൂര്.
0: കല്ലൂര് അല്ലേ, ഓക്കെ. അപ്പൊ ആദ്യത്തെ നേരത്തെ വിളിച്ചിട്ടുണ്ടോ?
2: ഇല്ല,
1: ആദ്യത്തിന് ആദ്യമായിട്ടാണ് വിളിക്കുന്നത്.
0: ഓക്കെ, അപ്പൊ ഞങ്ങളുടെ ചോദ്യങ്ങൾ ഞങ്ങൾ നേരത്തെ ചോദിച്ചതെല്ലാം ഉത്തരം അറിയാമായിരുന്നോ?
2: അധികം കേട്ടിട്ടില്ല, കുറച്ച് കേട്ടായിരുന്നു.
0: കുറച്ച് കേട്ടിരുന്നു അല്ലേ, അപ്പോഴൊന്ന് വിളിക്കാൻ വേണ്ടി വെച്ച് വിളിച്ചതല്ലേ. അപ്പൊ ഓക്കെ, നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ഈസി ആയ ഒരു ചോദ്യമാണ്,
1: ചോദിക്കാം. പത്മരാജൻ സംവിധാനം ചെയ്ത അവസാന ചിത്രം, ചലച്ചിത്രം, അതിന്റെ പേരാണ്.
0: ഓപ്ഷൻ തരട്ടെ? ഓപ്ഷൻ വേണോ? ഓപ്ഷൻ എ മൂന്നാം പക്കം, ഓപ്ഷൻ ബി ഞാൻ ഗന്ധർവൻ, ഓപ്ഷൻ സി തൂവാന തുമ്പികൾ, ഓപ്ഷൻ ഡി നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ. പാസ് ചെയ്യാൻ
1: പറ്റും.
0: ഓക്കെ, ഒരു പാസ് പറഞ്ഞു. പിന്നെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അല്ലേ. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരെ? ഓപ്ഷൻ വേണോ? ഓപ്ഷൻ എ ഇ എം എസ്, ഓപ്ഷൻ ബി ലളിതാംബിക അന്തർജനം, ഓപ്ഷൻ സി ജോസഫ് മുണ്ടശ്ശേരി, ഓപ്ഷൻ ഡി ഇവർ ആരുമല്ല. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഒരുപാട് സമയം എടുക്കരുത്, നമ്മുടെ സമയം ഇതാ ഇപ്പൊ കഴിയാറായി.
1: നമ്പൂതിരിപ്പാട് കറക്റ്റ് ആൻസർ പറഞ്ഞു.
0: ഇ എം എസ് നമ്പൂതിരിപ്പാട് റൈറ്റ് ആൻസർ ആണ് കേട്ടോ, ശരി ഉത്തരമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അതാ രണ്ടാമത്തെ ചോദ്യം കൃത്യമായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ മൂന്നാമത്തെ ചോദ്യം അല്ലേ. ഓക്കെ, ആ മൂന്നാമത്തെ ചോദ്യം ഇതാണ്. മലയാളത്തിലെ രണ്ടാമത്തെ ശബ്ദചിത്രം ഏതാണ്? ബാലൻ, ജ്ഞാനാംബിക,
1: മാർത്താണ്ഡവർമ്മ. ഇല്ല,
0: മാർത്താണ്ഡവർമ്മ
1: ഇതൊന്നുമല്ല.
0: യെസ് റൈറ്റ് ആൻസർ, അടിപൊളി.
1: മൂന്നില് രണ്ട് ആൻസർ പറഞ്ഞു കേട്ടോ
0: ആദിത്യൻ, അടിപൊളി കേട്ടോ.
1: ഓക്കെ ആദിത്യൻ,
0: താങ്ക്സ് ഫോർ കോളിംഗ്, ബൈ ബൈ,
2: വെൽക്കം.
0: ഓക്കെ, അപ്പൊ എന്തായാലും ആദ്യത്തിനും തകർത്ത് ഉത്തരം പറയണേ. സിമ്പിൾ ക്വസ്റ്റ്യനും
1: എന്തായാലും നമ്മുടെ ഈ ഒരു സെഗ്മെന്റിലെ ലാസ്റ്റ് കോളർ ആയിരുന്നു ആദിത്യൻ.
0: ഓക്കെ, അതെ. അപ്പൊ 6:00 to 7:45 7:25 വരെയായിരുന്നു നമ്മുടെ ഒരു കോൾ ടൈം എന്ന് പറയുന്നത്. ആദിത്യൻ നല്ല അടിപൊളിയായിട്ട് ആൻസർ ചെയ്തു അല്ലേ. അപ്പൊ ആദിത്യനും കൺഗ്രാറ്റുലേഷൻസ്. പക്ഷെ ഇന്നത്തെ ഏറ്റവും കൂടുതൽ ആൻസർ ചെയ്തത് ആരായിരുന്നു?
1: ശ്രീജിത്തായിരുന്നു.
0: മൂന്ന് ആൻസർ കൃത്യമായിട്ട് പറഞ്ഞു. അപ്പൊ ശ്രീജിത്ത് നല്ലൊരു മെലഡി ഒക്കെ ആയിരുന്നു ചോദിച്ചത്. ശ്രീജിത്ത് എന്തായാലും ഈ ഒരു ഷോ കഴിയുന്നതിന് മുമ്പ് 8 മണിക്ക് മുൻപ് ആ ഒരു ശ്രീജിത്ത് പറഞ്ഞ പോലെ നല്ലൊരു മെലഡി
1: സോങ് കേൾക്കാൻ പറ്റും
0: കേട്ടോ. ഓക്കെ, അപ്പൊ എന്താ ശ്രീജിത്ത്, ഒരിക്കൽ കൂടി ശ്രീജിത്ത് കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, അപ്പൊ ആ സമയം 7:22:35 ആവുമ്പോൾ ദാ ഇനി 7:25 മലയാളം വാർത്തകളാണ്. 7:25 മുതൽ 7:35 വരെ ശേഷം വീണ്ടും ഞങ്ങൾ തിരിച്ചെത്തും.
1: അവളുടെ
0: കേട്ടുകൊണ്ടിരിക്കുക. ദിസ് ഇസ് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5. ഞാൻ RJ റീന,
1: ഞാൻ RJ പ്രിയ പത്മജിത്ത്.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. രണ്ടാംഘട്ട പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു വിതരണം ചെയ്തു. 5 മലയാളികൾ ഉൾപ്പെടെ 65 പേർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. വരും ദശാബ്ദങ്ങളിലെ ഭരണപരമായ ഓരോ തീരുമാനവും വികസിത ഭാരതമെന്ന ലക്ഷ്യം കെട്ടിപ്പടുക്കുന്നതിനായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. താങ്ങുവിലയുടെ ആനുകൂല്യം കർഷകരിൽ നേരിട്ടെത്തുന്നതിന് ഇടനിലക്കാരെ ഒഴിവാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നാഫെഡിന്റെ ലേല പോർട്ടൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. അമേരിക്ക ഇറാൻ ധാരണാപത്രത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. ഹോർമൂസ് തുറക്കുന്നത് ആഗോള ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുമെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ഇന്ത്യൻ കായികരംഗത്തിന് കേരളം നൽകിയ സംഭാവനകൾ ഐതിഹാസികമെന്ന് കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ഭവനിൽ 2026 രണ്ടാമത് പത്മ പുരസ്കാര സമർപ്പണ ചടങ്ങിൽ വിവിധ മേഖലകളിൽ നിസ്തുല സംഭാവനകൾ നൽകിയ പ്രമുഖർക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. കേരളത്തിൽ നിന്നും 5 രണ്ടാംഘട്ടത്തിൽ രാഷ്ട്രപതിയിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങിയത്. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കെ ടി തോമസ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ പി നാരായണൻ എന്നിവരെയാണ് പത്മവിഭൂഷൺ നൽകി ആദരിച്ചത്. നടൻ മമ്മൂട്ടിയും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും പത്മഭൂഷണും, നർത്തകി കലാമണ്ഡലം വിമല മേനോൻ പത്മശ്രീ പുരസ്കാരവും ഏറ്റുവാങ്ങി. ഈ വർഷം 131 പത്മ പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത്. വരും ദശാബ്ദങ്ങളിലെ ഓരോ ഭരണപരമായ തീരുമാനവും വികസിത ഭാരതമെന്ന ലക്ഷ്യം കെട്ടിപ്പടുക്കുന്നതിനായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പുതിയ IAS ബാച്ചിന്റെ 40%ത്തിലധികം വനിതാ ഓഫീസർമാരാണ് എന്നത് രാഷ്ട്രനിർമ്മാണത്തിൽ സ്ത്രീകളുടെ വർദ്ധിച്ചുവരുന്ന പങ്കിനെയാണ് കാണിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വിവിധ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും അസിസ്റ്റന്റ് സെക്രട്ടറിമാരായി നിയമിതരായ 2024 ബാച്ചിലെ 183 IAS ട്രെയിനികളുമായി ന്യൂഡൽഹിയിൽ സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഭരണത്തിന്റെ കേന്ദ്രബിന്ദുവായി ജനങ്ങളെ പ്രതിഷ്ഠിക്കാൻ യുവ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരോട് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ആത്മനിർഭർ ഭാരത്, മേക്ക് ഇൻ ഇന്ത്യ, ഉൽപാദന മേഖലയിലെ വളർച്ച, ഊർജ്ജ സുരക്ഷ, യുവാക്കൾക്ക് അവസരങ്ങൾ സൃഷ്ടിക്കൽ എന്നിവയ്ക്കാണ് ഇന്ത്യ ഇന്ന് മുൻഗണന നൽകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. വകുപ്പുകൾ തമ്മിലുള്ള ശക്തമായ ഏകോപനം ശാശ്വതമായ ഫലങ്ങൾ ഉണ്ടാക്കാൻ അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. താങ്ങുവിലയുടെ ആനുകൂല്യം കർഷകരിൽ നേരിട്ടെത്തുന്നതിന് ഇടനിലക്കാരെ ഒഴിവാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. നാഫെഡ് പുരോഗതിയുടെ പാതയിലാണ്. 12 വർഷം മുൻപ് സാമ്പത്തിക പ്രയാസങ്ങൾ അലട്ടിയിരുന്ന നാഫെഡ് ഇന്ന് 74 ലക്ഷം കർഷകർക്ക് സേവനം നൽകുന്നുണ്ടെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. ഇപ്പോൾ 500 കോടിയുടെ ലാഭത്തിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ന്യൂഡൽഹിയിൽ നാഫെഡിന്റെ ലേല പോർട്ടൽ nafed.in ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ അമിത് ഷാ. രാജ്യത്ത് കാർഷിക വിളകളുടെ ഉൽപാദനം കഴിഞ്ഞ ദശകത്തിൽ വലിയ തോതിൽ വർദ്ധിച്ചുവെന്ന് ചടങ്ങിൽ സംസാരിക്കവേ കൃഷി കർഷകക്ഷേമ വകുപ്പ് മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി സംഭരണം കർഷക സൌഹൃദവും സുതാര്യവുമാക്കിയ നാഫെഡിന്റെയും നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷന്റെയും ഉദ്യോഗസ്ഥരെയും മന്ത്രി അഭിനന്ദിച്ചു. nafed.in പോർട്ടലിലൂടെ കർഷകർക്ക് 48 മണിക്കൂറിനുള്ളിൽ ഉൽപ്പന്നങ്ങളുടെ വില അവരുടെ ബാങ്ക് അക്കൌണ്ടിലെത്തുമെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. അമേരിക്ക ഇറാൻ ധാരണാപത്രത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. ന്യൂഡൽഹിയിൽ നടന്ന 16th ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗത്തെ അഭിസംബോധന ചെയ്യവെയാണ് ഇന്ത്യൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ നിലപാട് വ്യക്തമാക്കിയത്. ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതിനെ സ്വാഗതം ചെയ്ത അദ്ദേഹം മേഖലയിലെ സുഗമമായ കപ്പൽ ഗതാഗതം സാമ്പത്തിക പുരോഗതിക്ക് വഴിവെക്കുമെന്ന് അഭിപ്രായപ്പെട്ടു. ആഗോള ഊർജ്ജ സുരക്ഷയും ഉറപ്പാകും. അത്യാധുനിക സാങ്കേതിക

0: സാങ്കേതികവിദ്യകളുടെ ദുരുപയോഗം, തീവ്രവാദത്തിന്റെ പുതിയ രൂപങ്ങൾ, ഡിജിറ്റൽ ലോകത്തെ സൈബർ ഭീഷണികൾ എന്നിവ നേരിടാൻ കൂട്ടായ ശ്രദ്ധ ആവശ്യമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി.
1: We need to be cognizant of the new security threats and challenges. Non-traditional threats have transcended national borders and have developed defeat systems against conventional responses. Innovative disruptive technologies, more camouflaged variants of terrorism, cyber threats in a world which is getting increasingly digitized, they all constitute an important threats for us.
0: ഇറാനും അമേരിക്കയും തമ്മിൽ ധാരണാപത്രം ഒപ്പുവച്ച ശേഷം ഇന്ത്യയിലേക്കുള്ള 11 കപ്പലുകൾ ഹോർമൂസ് കടന്നുവെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. ഇന്ത്യൻ പതാക വഹിക്കുന്ന 10 കപ്പലുകൾ പേർഷ്യൻ ഗൾഫ് മേഖലയിൽ ഇപ്പോഴുണ്ട്. ഖത്തറിൽ കഴിഞ്ഞ ദിവസമുണ്ടായ പൊട്ടിത്തെറിയിൽ 12 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പരിക്കേറ്റ 66 പേർ ചികിത്സയിലാണെന്നും മൃതദേഹങ്ങൾ ഇന്ത്യയിലെത്തിക്കാൻ നടപടികൾ പുരോഗമിക്കുന്നതായും അദ്ദേഹം അറിയിച്ചു. പാക് അധീന കശ്മീരിലെ അശാന്തിക്ക് കാരണം ഇന്ത്യയാണെന്ന പാകിസ്ഥാൻ പ്രതിരോധമന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫിന്റെ ആരോപണം തള്ളി ഇന്ത്യ. സ്വന്തം പരാജയങ്ങൾ മറച്ചുവെക്കാനും മനുഷ്യാവകാശ ലംഘനങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുമുള്ള പാകിസ്ഥാന്റെ ശ്രമമാണിതെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. പാകിസ്ഥാന്റെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുന്നതായി അദ്ദേഹം പറഞ്ഞു.
2: We categorically reject these fabricated claims with the contempt that they deserve. The ongoing protests in Pakistan-occupied Kashmir are a direct consequence of Pakistan's decades-long policy of systemic economic exploitation, denial of fundamental rights, and administrative oppression. We hope the international community will hold Pakistan accountable for its misdeeds and abuses.
0: 2026 ഐച്ചി നഗോയ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ ചരിത്രം കുറിക്കുമെന്നും കേരളത്തിൽ നിന്നുള്ള കായിക താരങ്ങൾ അതിൽ നിർണായക പങ്കുവഹിക്കുമെന്നും കേന്ദ്ര കായികമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ. ഇന്ത്യൻ കായികരംഗത്തിന് കേരളം നൽകിയ സംഭാവനകൾ ഐതിഹാസികമെന്നും അദ്ദേഹം പറഞ്ഞു. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കാൻ ഇന്ത്യ പ്രാപ്തമാണെന്ന് ലോകത്തിന് കാണിച്ചുകൊടുക്കേണ്ട സമയമാണിതെന്ന് ചടങ്ങിൽ സംസാരിച്ച ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ജമ്മുകശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഭരണഘടനയുടെ അനുച്ഛേദം 370 അസാധുവാക്കിയതോടെ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ കാഴ്ചപ്പാട് സാക്ഷാത്കരിച്ചുവെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ചരമവാർഷിക ദിനത്തിൽ ശ്യാമപ്രസാദ് മുഖർജിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു ശ്രീ അമിത് ഷാ. ദേശീയ പരീക്ഷാ ഏജൻസി നടത്തിയ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് CUET UG ഫലം പ്രഖ്യാപിച്ചു. CUET ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഫലം പരിശോധിക്കാവുന്നതാണ്. 11 ലക്ഷത്തിലധികം പേർ എഴുതിയ പരീക്ഷ രാജ്യത്തും വിദേശത്തുമായി 321 കേന്ദ്രങ്ങളിലായി 11 മുതൽ 31 വരെ തീയതികളിലാണ് നടന്നത്. പുരുഷ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 10:30 നടക്കുന്ന മത്സരത്തിൽ പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാനെ നേരിടും. വെളുപ്പിന് 1:30 ഇംഗ്ലണ്ട് ഘാനയെയും 4:30 മത്സരത്തിൽ പനാമ ക്രൊയേഷ്യയുമായും ഏറ്റുമുട്ടും. നാളെ രാവിലെ 7:30 കൊളംബിയയും കോംഗോയും തമ്മിലുള്ള മത്സരം നടക്കും. മഴക്കാലത്തോടനുബന്ധിച്ച് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഓപ്പറേഷൻ മൺസൂൺ പദ്ധതിയുമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. തൃശൂർ ജില്ലയിൽ നടത്തിയ വ്യാപക പരിശോധനയിൽ പഴകിയ മത്സ്യം പിടിച്ചെടുത്ത് നശിപ്പിച്ചു. ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ് തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: തൃശൂർ ശക്തൻ മാർക്കറ്റിലെ മത്സ്യമാംസ വിപണന കേന്ദ്രങ്ങളിലും വിവിധ സർക്കിളുകളിലെ ഹോട്ടലുകൾ, സ്കൂളുകൾ, അംഗനവാടികൾ എന്നിവിടങ്ങളിലുമാണ് പ്രത്യേക പരിശോധനകൾ നടന്നത്. പരിശോധനയിൽ കണ്ടെത്തിയ ഭക്ഷ്യയോഗ്യമല്ലാത്ത 20 കിലോഗ്രാമോളം പഴകിയ മത്സ്യം പിടിച്ചെടുത്ത് നശിപ്പിച്ചു. ഭക്ഷ്യജന്യ രോഗങ്ങൾക്ക് കാരണമാകുന്ന ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം ഉൾപ്പെടെ കണ്ടെത്തുന്നതിനായി ഭക്ഷ്യവസ്തുക്കളുടെയും കുടിവെള്ളത്തിന്റെയും 22 സർവൈലൻസ് സാമ്പിളുകൾ ശേഖരിച്ച് കാക്കനാട് ലബോറട്ടറിയിലേക്ക് അയച്ചിട്ടുണ്ട്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ മൈ GOV നമോ ആപ്പ് 1800117800 എന്ന ടോൾ ഫ്രീ നമ്പർ എന്നിവയിലൂടെ അറിയിക്കാം. കേരളത്തിൽ വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപാദനത്തിൽ 150.63 മെഗാവാട്ടിന്റെ

വർധനയുണ്ടായിട്ടുണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ്. മഴയുടെ ലഭ്യതക്കുറവ്, എൽ നിനോ പ്രതിഭാസം എന്നിവ മൂലം വൈദ്യുതി ലഭ്യതയിൽ കുറവ് വന്നിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. രണ്ടാംഘട്ട പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു വിതരണം ചെയ്തു. 5 മലയാളികൾ ഉൾപ്പെടെ 65 പേർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. വരും ദശാബ്ദങ്ങളിലെ ഭരണപരമായ ഓരോ തീരുമാനവും വികസിത ഭാരതമെന്ന ലക്ഷ്യം കെട്ടിപ്പടുക്കുന്നതിനായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. താങ്ങുവിലയുടെ ആനുകൂല്യം കർഷകരിൽ നേരിട്ടെത്തുന്നതിന് ഇടനിലക്കാരെ ഒഴിവാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നാഫെഡിന്റെ ലേല പോർട്ടൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. അമേരിക്ക ഇറാൻ ധാരണാപത്രത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. ഹോർമൂസ് തുറക്കുന്നത് ആഗോള ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുമെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ. ഇന്ത്യൻ കായികരംഗത്തിന് കേരളം നൽകിയ സംഭാവനകൾ ഐതിഹാസികമെന്ന് കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

0: സമയതാവും നമ്മൾ ന്യൂസിനൊക്കെ ശേഷം നമ്മൾ തിരിച്ചെത്തി നല്ല രണ്ട് പാട്ടുകളൊക്കെ നമ്മൾ കേട്ടു അല്ലേ. യെസ്, കളിയൂഞ്ഞൽ എന്ന മൂവിയിലെ പാട്ടും അതുപോലെ ഗുണ എന്ന മൂവിയിലെ രണ്ട് പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. അപ്പൊ നമ്മളെ ഗുണ എന്ന പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു പാട്ട് കേട്ടല്ലോ, കളിയൂഞ്ഞൽ എന്ന മൂവിയിലെ പാട്ട് പറഞ്ഞല്ലോ. ഈ ഒരു പാട്ട് ലേഖാർ നായർ ആലപിച്ച ഒരു ട്രാക്കാണ്, നല്ലൊരു പാട്ടായിരുന്നു അല്ലെ, നല്ലൊരു മെലഡി സോങ്.
1: മെലഡി സോങ് ആയിരുന്നു. അപ്പൊ ഈ മെലഡി എന്ന് പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് നമ്മൾ പറയാതിരിക്കാൻ വയ്യ, നമ്മുടെ ശ്രീജിത്ത് ഒരു മെലഡി സോങ് ചോദിച്ചിരുന്നു ഗിഫ്റ്റ് ആയിട്ട് നമ്മൾ അല്ലെ, ഉത്തരം കൊടുക്കാം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു.
0: ഞങ്ങൾ പറഞ്ഞിരുന്നു ആ ഒരു അത് ബേസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ആ ഒരു പാട്ട് ഇട്ട് തന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും നല്ല അടിപൊളിയായിട്ട് നല്ല ആ പാട്ട് ഇപ്പം ശ്രീജിത്തിന് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുകയാണ്. സമയം 7:46:39 ആവുമ്പോൾ നമുക്ക് ഒരു പാട്ട് ശേഷം നമുക്ക് തിരിച്ചെത്താം.

0: റെയിൻബോ എഫ് എം 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: യെസ്, അപ്പൊ ഇതാ സമയം 7:51 ആയിട്ടുണ്ട്. അപ്പൊ ചെറിയൊരു കുറച്ചൊരു ചെറുതല്ല എന്നാലും വലിയൊരു കാര്യമാണ് അല്ലേ,
2: ചെറുതെങ്കിൽ ചെറുതാണെങ്കിലും വലിയൊരു കാര്യം.
1: യെസ്, സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയിൽ ഏത് വഴിയും നമുക്ക് വിരൽ തുമ്പിൽ കാണിച്ചു തരുന്ന ഒരു സംഭവമാണ് ഗൂഗിൾ മാപ്പ് അല്ലേ. നമ്മൾ ചിലപ്പോ ഗൂഗിൾ മാപ്പിലൂടെ യാത്ര ചിലരെ കുളത്തിച്ചാടി
2: കഥകളൊക്കെ നമുക്ക് അറിയാം, എന്നാലും
1: നമുക്കത് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ട് അല്ലേ.
2: തീർച്ചയായിട്ടും. അപ്പോ ഗൂഗിൾ മാപ്പ് കാണിക്കാത്ത
1: ചില സ്ഥലങ്ങളുണ്ട്.
2: അതായത് ഏത് വഴിയും വിരൽത്തുമ്പിൽ കാണിച്ചു തരുന്നതുകൊണ്ട് ഗൂഗിൾ മാപ്പ് ലോകത്തിലെ ചില അതീവ രഹസ്യ സ്വഭാവമുള്ള സ്ഥലങ്ങള്
1: അവരിങ്ങനെ മനഃപൂർവ്വം അല്ലെങ്കിൽ കറുത്ത പെയിന്റ് അടിക്കും,
2: വെച്ച് കാണിച്ചു തരാണ്.
1: അതെന്തെന്നറിയ, അപ്പൊ പണ്ടൊക്കെ എല്ലാവരും വിചാരിച്ചു ഇത് പണ്ടത്തെ കഥകളാണ് ഇങ്ങനെയൊക്കെ ബ്ലർ ചെയ്ത് വെക്കുന്നത്. പക്ഷെ ഈ 2026 ഗൂഗിൾ മാപ്സ് ചില പുതിയ അപ്ഡേറ്റുകളൊക്കെ വരുത്തിയിട്ടുണ്ട്. എന്താണെന്നറിയോ, ആ നിഗൂഢ സ്ഥലങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കാന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് അവർ ചെയ്തത് റഷ്യയിലെ ജീനറ്റ് ഐലൻഡ് ആണ് കേട്ടോ.
2: അതെ അതെ, ആദ്യം നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു കറുത്ത പുള്ളി മാത്രമായിരുന്നു. അതേ റഷ്യയുടെ സൈനിക താവളം ഉള്ളതുകൊണ്ട് അതീവ രഹസ്യമാണെന്ന്.
1: അതായത് അന്നത്തെ കഥകള് കേട്ടോ, ഇത് പറച്ചു നടന്നായിരുന്നു കഥകള്. എന്നാൽ ലേറ്റസ്റ്റ് അപ്ഡേറ്റിൽ എന്ത് ചെയ്തു, ആ കറുത്ത പുള്ളി അങ്ങ് ഗൂഗിൾ അങ്ങ് എടുത്തു കളഞ്ഞു.
2: ഇപ്പം നോക്കിയാൽ അത് ആ മഞ്ഞ മൂടിയൊരു ദ്വീപ് അവിടെ കാണാൻ പറ്റും. പക്ഷെ ട്വിസ്റ്റ് എന്താന്ന് വെച്ചാല് ഈ ദ്വീപിന് ചുറ്റുമുള്ള സമുദ്രഭാഗം ഇപ്പോഴും ഫോട്ടോ കട്ട് ചെയ്ത് ഇങ്ങനെ ഒട്ടിച്ചതുപോലെയാ കിടക്കുന്നത്.
1: അതെ, അതുകൊണ്ട് ഒറിജിനൽ ആണോ ഗ്രാഫിക്സ് ആണോ എന്നാൽ ഇപ്പോഴും അതിനകത്ത്
2: ദുരൂഹതയാണ്.
1: അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യഗ്രഹ ജീവികളും UFO അല്ലേ, അതിനെ കുറിച്ചൊക്കെ അമേരിക്ക പഠനം നടത്തുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും നിഗൂഢമായ ഏരിയ 51 ഉണ്ട്. അത് മുൻപ് ഈ ഗൂഗിൾ മാപ്പിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ടും മായ്ച്ചു കളഞ്ഞിരുന്ന ഈ സ്ഥലം ഇപ്പോൾ ഈ മാപ്പിൽ നോക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ എന്താ കാണുന്നറിയോ,
2: റൺവേയും കെട്ടിടങ്ങളും ഹൈ
1: റെസൊല്യൂഷനിലൊക്കെ
2: ലഭ്യമായിട്ട് കാണാൻ പറ്റും. പക്ഷേ നിങ്ങൾ അവിടുത്തെ റോഡുകളിലേക്ക് സ്ട്രീറ്റ് വ്യൂ ഇട്ടൊന്ന് നടന്നു കാണാൻ നോക്കിയാൽ ഗൂഗിൾ മാപ്പ് സമ്മതിക്കില്ല. ഉള്ളിലെ ഭൂഗർഭ അറകളിലേക്ക് ഇപ്പോഴും ആർക്കും അവിടെ പ്രവേശനമില്ല.
1: അപ്പൊ രണ്ട് സ്ഥലം നമുക്ക് മനസ്സിലായി എന്താണ് അവർ ബ്ലർ ചെയ്ത് വെച്ചത്. മൂന്നാമത്തെ സ്ഥലം എന്ന് പറഞ്ഞാൽ ഫ്രാൻസ് ആണിത്. വർഷങ്ങളോളം ആണവ പരീക്ഷണങ്ങൾക്കായിട്ട് ഉപയോഗിച്ച പസഫിക് സമുദ്രത്തിലെ മൊറോറോവ എന്ന അറ്റോളാണ് അല്ലെ, മൊറോറോവ അറ്റോൾ ആണ്. ഇത് സാങ്കേതിക വിദ്യ ഒരുപാടൊക്കെ വളർന്നു, എന്നാലും ഫ്രഞ്ച് ഗവൺമെന്റിന്റെ കർശന നിയമങ്ങളുണ്ട്. അപ്പൊ ഇപ്പോഴും ഈ സ്ഥലം ഗൂഗിൾ മാപ്പിൽ ബ്ലർ ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എന്തായാലും നിങ്ങൾ എപ്പോ മാപ്പ് എടുത്ത് നോക്കിയാലും ഈ ആണവ പരീക്ഷണങ്ങൾ നടത്തുന്ന ഇതുപോലുള്ള പ്രധാനപ്പെട്ട മെയിൻ ലൊക്കേഷനുകളൊക്കെ ഡിജിറ്റലായിട്ട് മൂടി വെച്ചിരിക്കണൊക്കെ നമുക്ക് കാണാൻ പറ്റാറുണ്ടല്ലേ. യെസ്, അങ്ങനെ മൂന്നെണ്ണവും കഴിഞ്ഞു.
2: നാലാമത്തത് സ്പെയിനിലെ പാറ്റിയോ ഡി ലോസ് നാരഞ്ചോസ്, എന്റെ അമ്മ എന്താ പേരിത്, ഒരു വലിയ നഗരത്തിന്റെ നടുവിലുള്ള ഒരു പ്രദേശമാണ്. ചുറ്റുമുള്ള സാധാരണക്കാരുടെ വീടുകളും റോഡും ഒക്കെ കൃത്യമായിട്ട് കാണാമെങ്കിലും അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള ചില സർക്കാർ ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്ന കൃത്യമായ കോമ്പൗണ്ടിലേക്ക് സൂം ചെയ്യുമ്പോൾ ഇന്നും ക്യാമറ കണ്ണുകൾ മങ്ങുന്നതായിട്ട് കാണാൻ പറ്റും.
1: യെസ്, അതാണ്. അപ്പൊ അത് സ്പാനിഷ് ഗവൺമെന്റിന്റെ ആവശ്യപ്രകാരമാണ് ഗൂഗിൾ ഇത് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും രാജ്യങ്ങളുടെ സുരക്ഷയും എല്ലാവർക്കും അവരുടേതായ, ഓരോ രാജ്യത്തിനും നമ്മുടെ ഇന്ത്യ രാജ്യത്തിനായാലും എല്ലാവർക്കും അവരുടേതായ സുരക്ഷിതത്വം ഉണ്ടല്ലോ. അപ്പൊ ഈ രാജ്യങ്ങളുടെ സുരക്ഷയും

0: അതുപോലെ തന്നെ അവരുടെ സൈനിക രഹസ്യങ്ങൾ എന്ന് പറഞ്ഞത് മറ്റുള്ളവരെ കാണിക്കാനുള്ള കാര്യമല്ലോ. ആ രഹസ്യങ്ങളൊക്കെ മുൻനിർത്തി പല പ്രധാന ഭാഗങ്ങളും ഇന്നും നമ്മളിൽ നിന്ന് ഒളിപ്പിച്ചു
1: ഒളിപ്പിച്ചു
0: വെച്ചിരിക്കുകയാണ്.
1: വെച്ചിരിക്കുകയാണ്. അല്ലാതെ ആദ്യം കേട്ട കെട്ടുകഥകൾ ഒന്നും അല്ല എന്നുള്ളതാണ് സത്യം.
0: അപ്പൊ ഈ നാല് സ്ഥലങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയി കാണുന്ന വിചാരിക്കുകയാണ്. അപ്പൊ ഇനി ഒരുപാട് ഒരുപാട് വിശേഷങ്ങളൊക്കെ ബാക്കിയുണ്ട്. സമയം 7:55:18 ആയിട്ടുണ്ട്. അപ്പോൾ ദാ ഇനി തൽക്കാലം ഞങ്ങൾക്ക് ഇവിടുന്ന് വൈൻഡ് ചെയ്ത് ടാറ്റ ബൈ ബൈ പറഞ്ഞു പോകാനുള്ള സമയമായിട്ടുണ്ട്.
1: പക്ഷേ തീർന്നില്ല, നമ്മൾ വീണ്ടും ശ്രോതാക്കളുമായി കേട്ടുമുട്ടാനായിട്ട് ഞങ്ങൾ 10 മണിക്ക് അരികെ എന്ന പ്രോഗ്രാമിലൂടെ എത്തുന്നതായിരിക്കും.
0: യെസ്, അപ്പൊ തൽക്കാലം ഞങ്ങൾ ടാറ്റ ബൈ ബൈ പറഞ്ഞു പോവുകയാണ്. ഇത്രയും നേരം നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ നിങ്ങളുടെ സ്വന്തം റെയിൻബോ ആർ ജെ റീന,
1: ഞാൻ പ്രിയ പത്മജിത്ത്.
0: യെസ്, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ട്രാക്കിലേക്ക് പോകാം.

ന്യൂസ് റെയിൻബോ. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. വാർത്തകളുമായി റെയിൻബോ ആർജി പ്രിയ പത്മജിത്ത്. 2026 പത്മ പുരസ്കാരങ്ങൾ സമ്മാനിച്ച രാഷ്ട്രപതി ദ്രൗപതി മുർമു. രണ്ടാം ഘട്ടത്തിൽ പുരസ്കാരം സ്വീകരിച്ചത് 65 പേർ. ജസ്റ്റിസ് കെ ടി തോമസ്, പി നാരായണൻ, മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ, കലാമണ്ഡലം വിമലാ മേനോൻ ഉൾപ്പെടെയുള്ള മലയാളികൾ പത്മ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. വരും ദശാബ്ദങ്ങളിലെ ഭരണപരമായ ഓരോ തീരുമാനവും വികസിത ഭാരതം എന്ന ലക്ഷ്യം കെട്ടിപ്പടുക്കുന്നതിനായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. താങ്ങുവിലയുടെ ആനുകൂല്യം കർഷകരിൽ നേരിട്ടെത്തുന്നതിന് ഇടനിലക്കാരെ ഒഴിവാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നാഫെഡിന്റെ ലേല പോർട്ടൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. അമേരിക്ക ഇറാൻ ധാരണാപത്രത്തെ സ്വാഗതം ചെയ്ത ഇന്ത്യ. ഹോർമൂസ് തുറക്കുന്നത് ആഗോള ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുമെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ജപ്പാനിൽ നടക്കാനിരിക്കുന്ന ഏഷ്യൻ ഗെയിംസിന്റെ ഔദ്യോഗിക പ്രചാരണ പരിപാടിയായ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ തിരുവനന്തപുരത്ത് നടന്നു. ഇന്ത്യൻ കായിക രംഗത്തിന് ദൈവത്തിന്റെ സ്വന്തം നാട് നൽകിയ സംഭാവനകൾ ഐതിഹാസികമെന്ന് കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ഡോക്ടർ കെ ജെ റീനെ ആരോഗ്യവകുപ്പ് ഡയറക്ടർ പദവിയിൽ നിന്ന് നീക്കിയത് സ്റ്റേ ചെയ്ത കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷൻ വളപ്പുകളിൽ വർഷങ്ങളായി കിടക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യാൻ സ്പേസ് എന്ന പേരിൽ പദ്ധതി നടപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ആഭ്യന്തര ഉത്പാദനത്തിൽ 150.63 മെഗാവാട്ടിന്റെ വർധനയുണ്ടായെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. ന്യൂസ് റെയിൻബോ.

നോ ബ്രേക്സ് നോ ബോറിംഗ് ജസ്റ്റ് യുവർ ഫേവറേറ്റ് ട്രാക്സ് ബാക്ക് ടു ബാക്ക് യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം 107.5 107.5

0: You are listening to Akashvani Rainbow FM Kochi 107.5.
1: News Rainbow. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ സമ്മാനിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു. രണ്ടാം ഘട്ടത്തിൽ പുരസ്കാരം സ്വീകരിച്ചത് 65 പേർ. ജസ്റ്റിസ് കെ ടി തോമസ്, പി നാരായണൻ, മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ, കലാമണ്ഡലം വിമല മേനോൻ ഉൾപ്പെടെയുള്ള മലയാളികൾ പത്മ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. ഈ മാസത്തെ വിവിധ ക്ഷേമ പെൻഷനുകളുടെ വിതരണം നാളെ മുതൽ ആരംഭിക്കും. 6.5 ലക്ഷത്തോളം പേർക്ക് ആനുകൂല്യം ലഭിക്കും. സംസ്ഥാനത്ത് മുഹറം വെള്ളിയാഴ്ച ആചരിക്കുന്ന സാഹചര്യത്തിൽ വ്യാഴാഴ്ചത്തെ പൊതു അവധി വെള്ളിയാഴ്ചയിലേക്ക് മാറ്റി സർക്കാർ ഉത്തരവ്. വ്യാഴാഴ്ച പ്രവൃത്തി ദിവസമായിരിക്കും.

0: കൊല്ലം അന്താരാഷ്ട്ര തുറമുഖം നാളെ 1000-ാമത് വാണിജ്യ കപ്പലിനെ സ്വാഗതം ചെയ്യാനൊരുങ്ങുന്നു. മദർഷിപ്പ് MSC ലുസിയാന നാളെ വൈകിട്ട് തുറമുഖത്ത് എത്തിച്ചേരുമെന്ന് തുറമുഖം അധികൃതർ. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷൻ വളപ്പുകളിൽ വർഷങ്ങളായി കിടക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യാൻ സ്പേസ് എന്ന പേരിൽ പദ്ധതി നടപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നിപ്പ ബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ കുറഞ്ഞ റിസ്ക് വിഭാഗത്തിൽപ്പെട്ട 11 പേരെ നിരീക്ഷണത്തിൽ നിന്നും ഒഴിവാക്കി. സംസ്ഥാനത്ത് ഇന്ന് ഷിഗെല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട്, മലപ്പുറം, വയനാട്, കണ്ണൂർ, കൊല്ലം ജില്ലകളിലാണ് ഷിഗെല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. ഡോക്ടർ KJ റീനയെ ആരോഗ്യവകുപ്പ് ഡയറക്ടർ പദവിയിൽ നിന്ന് നീക്കിയത് സ്റ്റേ ചെയ്ത കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം നാളെ സമാപിക്കും. ലോകകപ്പ് ഫുട്ബോളിൽ രാത്രി 10:30 നടക്കുന്ന മത്സരത്തിൽ പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാനെ നേരിടും. വെളുപ്പിന് 1:30 ഇംഗ്ലണ്ട് ഘാനയുമായി ഏറ്റുമുട്ടും.
1: News Rainbow. രാഗം സംഗീതം. രാഗം സംഗീതം.

ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഇത് രാഗം സംഗീതമാണ്. ഇന്നത്തെ രാഗം സംഗീതത്തിൽ ഭാഗ്യശ്രീ എന്ന രാഗത്തിന്റെ വിശേഷങ്ങളും ഭാഗ്യശ്രീ രാഗത്തെ ആസ്പദമാക്കി പ്രശസ്തരായ സംഗീത സംവിധായകർ സംഗീതം ചെയ്ത ഗാനങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രാഗം സംഗീതവുമായി നിങ്ങളോടൊപ്പം ചേരുന്നു ഞാൻ സംഗീത വർമ്മ.

ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ നിന്നും കർണാടക സംഗീതത്തിലേക്ക് എത്തപ്പെട്ട ഒരു രാഗമാണ് ഭാഗ്യശ്രീ. കർണാടക സംഗീതത്തിലെ 72 മേളകർത്താ രാഗങ്ങളിൽ 22-ാമത്തെ മേളകർത്താ രാഗമായ കർഹരപ്രിയയുടെ ജന്യരാഗമായി ഭാഗ്യശ്രീ എന്ന രാഗം പറയപ്പെടുന്നു. ഭാഗേശരി, ഭാഗേശ്വരി, ഭാഗ്യശ്രീ എന്നൊക്കെ ഈ രാഗം അറിയപ്പെടാറുണ്ട്. ഭാഗ്യശ്രീ രാഗത്തിന്റെ വിശേഷങ്ങളും ഭാഗ്യശ്രീ രാഗത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഗാനങ്ങളുമാണ് രാഗം സംഗീതത്തിലൂടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സംഗീതവർമ്മയോടൊപ്പം

ഇനി ഭാഗ്യശ്രീ രാഗത്തിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഭാഗ്യശ്രീ രാഗം രാത്രിയുടെ രണ്ടാം യാമത്തിൽ, അതായത് ഒരു 9 മണി മുതൽ 12 മണി വരെയുള്ള സമയത്ത് പാടാൻ യോജിച്ചതാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. പ്രണയത്തെ ഉദ്ദീപിപ്പിക്കാൻ കഴിവുള്ള രാഗമാണ് ഭാഗ്യശ്രീ എങ്കിലും വിരഹവും ഭക്തിയും പ്രകടമാക്കേണ്ട സന്ദർഭങ്ങളിൽ ഈ രാഗം ഉപയോഗിക്കപ്പെടാറുണ്ട്. അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലെ പ്രധാന ഗായകനായ താൻസനാണ് ഭാഗ്യശ്രീ എന്ന രാഗം ആദ്യമായി ആലപിച്ചത് എന്ന് കരുതിപ്പോരുന്നു. ഭാഗ്യശ്രീ രാഗത്തിന്റെ വിശേഷങ്ങളും ഭാഗ്യശ്രീ രാഗത്തെ ആസ്പദമാക്കി പ്രശസ്തരായ സംഗീത സംവിധായകർ ചെയ്ത ഗാനങ്ങളുമാണ് രാഗം സംഗീതത്തിലൂടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുണ്ട് ഞാൻ സംഗീതാ വർമ്മ.

ഭാഗ്യശ്രീ രാഗത്തെ ആസ്പദമാക്കി വി എ ചിദംബരനാഥ്, എ ടി ഉമ്മർ, എം കെ അർജുനൻ, എം എസ് വിശ്വനാഥൻ, വിദ്യാധരൻ എന്നിവർ സംഗീതം ചെയ്ത ഗാനങ്ങൾ നമ്മൾ രാഗം സംഗീതത്തിൽ കേട്ടു. ഇനി രാഗവിശേഷങ്ങളിലേക്ക് വീണ്ടും കടക്കാം. ഭാഗ്യശ്രീ ഒരു ഷാഡവ വക്ര സമ്പൂർണ്ണ രാഗമാണ്. കാഫി ഥാട്ടിൽ ഉൾപ്പെട്ട ഈ രാഗം ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ സംഗീത കച്ചേരികളിൽ മാത്രമല്ല കർണാടക സംഗീത കച്ചേരികളിലും ധാരാളം ഉപയോഗിച്ചു വരുന്ന രാഗമാണ്. ശ്ലോകം, വിരുത്തം, പദം, ഭജൻ എന്നിവയ്ക്കൊക്കെ വളരെ യോജിച്ച രാഗമാണ് ഭാഗ്യശ്രീ. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് രാഗം സംഗീതമാണ്, സംഗീതവർമ്മയോടൊപ്പം.

ധാരണഗാന്ധാരം, ശുദ്ധമധ്യമം, ചതുർശ്രുതി ധൈവതം, കൈശകി നിഷാദം എന്നിവയൊക്കെയാണ് ഈ രാഗത്തിൻ്റെ സ്വരങ്ങൾ. ശ്ലോകം, വിരുത്തം, പദം, ഭജൻസ് എന്നിവയ്ക്കൊക്കെ വളരെ യോജിച്ച രാഗമാണ് ഭാഗ്യശ്രീ. മഹാകവി കുട്ടമത്ത് മലയാളത്തിലൊരു നല്ല ഭജൻ ഭാഗ്യശ്രീ രാഗത്തിൽ രചിച്ചിട്ടുണ്ട്.

ഭാഗ്യശ്രീ രാഗത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഗാനങ്ങളാണ് രാഗം സംഗീതത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഭാഗ്യശ്രീ രാഗത്തിന്റെ സ്വരസ്ഥാനങ്ങൾ പറയാം. ഷഡ്ജ പഞ്ചമങ്ങളെ കൂടാതെ ചതുർശ്രുതി ഋഷഭം

ഭാഗ്യശ്രീ രാഗത്തെ ആസ്പദമാക്കി ബി എ ചിദംബരനാഥ്, എ ടി ഉമ്മർ, എം കെ അർജുനൻ, എം എസ് വിശ്വനാഥൻ, എൽ പി ആർ വർമ്മ, വി ദക്ഷിണാമൂർത്തി, രവീന്ദ്രൻ, വിദ്യാധരൻ തുടങ്ങി പ്രശസ്ത സംഗീത സംവിധായകർ സംഗീതം ചെയ്ത ഗാനങ്ങൾ നമ്മൾ കേട്ടു. ഇനി രാഗവിശേഷങ്ങളിലേക്ക് വീണ്ടും പോകാം. ഭാഗ്യശ്രീ രാഗത്തിന്റെ ആരോഹണം അവരോഹണം

മ്യൂസിക് തെറാപ്പിയിൽ ഭാഗ്യശ്രീ രാഗാലാപനം പ്രമേഹത്തെയും ഹൈപ്പർ ടെൻഷനെയും കുറയ്ക്കുന്നതായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. കേൾവിക്കാർക്ക് മാനസിക സൗഖ്യം നൽകുന്നതിന് ഈ രാഗത്തിന് കഴിവുണ്ട് എന്ന് പറയപ്പെടുന്നു. ഭാഗ്യശ്രീ രാഗത്തിൻ്റെ വിശേഷങ്ങളും ഭാഗ്യശ്രീ രാഗത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഗാനങ്ങളുമാണ് രാഗം സംഗീതത്തിലൂടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുണ്ട് ഞാൻ സംഗീതാവർമ്മ.

0: രാഗം സംഗീതം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഭാഗ്യശ്രീ രാഗത്തിന്റെ വിശേഷങ്ങളും ഭാഗ്യശ്രീ രാഗത്തെ ആസ്പദമാക്കി ബി എ ചിദംബരനാഥ്, എ ടി ഉമ്മർ, എം കെ അർജുനൻ, എം എസ് വിശ്വനാഥൻ, എൽ പി ആർ വർമ്മ, വി ദക്ഷിണാമൂർത്തി, രവീന്ദ്രൻ, കെ രഘുകുമാർ, എസ് പി വെങ്കിടേഷ്, ഇളയരാജ എന്നിവർ സംഗീതം ചെയ്ത ഗാനങ്ങളാണ് ഇന്നത്തെ രാഗം സംഗീതത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത്. എല്ലാ ഗാനങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത രാഗം സംഗീതത്തിൽ മറ്റൊരു രാഗത്തിന്റെ വിശേഷങ്ങളുമായി ഞാൻ സംഗീത വർമ്മ വീണ്ടും ചേരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.
1: Musically yours. You are listening to Rainbow FM Kochi 107.5. 107.5.

0: അച്ഛൻ അല്ലെങ്കിൽ അമ്മ പറഞ്ഞൊരു വാക്ക് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തെ സ്വാധീനിച്ചിട്ടില്ലേ? അമ്മയാണ് ആദ്യ ഗുരു എന്ന ആശയം ഭാരതീയ സാഹിത്യത്തിലും ആവർത്തിക്കപ്പെടുന്നുണ്ട്.
1: കുഞ്ഞിൻ്റെ ആദ്യ വിദ്യാലയം കുടുംബവും ആദ്യ അധ്യാപകൻ മാതാപിതാക്കളുമാണ്. നമ്മുടെ മലയാള സാഹിത്യത്തിൽ തന്നെ നോക്കിയാൽ കാണാം, കവികുമാരനാശാൻ, വള്ളത്തോൾ ഇവരുടെയൊക്കെ രചനകളിൽ തന്നെ കുടുംബത്തിൽ നിന്ന് ലഭിച്ച സംസ്കാരവും മൂല്യങ്ങളും വ്യക്തിത്വവും എല്ലാം തന്നെ.
0: അതെ, ഇവിടെ ആരംഭിക്കുന്നു അകലെ.

0: അപ്പോൾ പ്രിയ ശ്രോതാക്കളെ, അരികയിലേക്ക് നിങ്ങൾക്കും വിളിക്കാം. വിളിക്കേണ്ട വിഷയം ഇതാണ്:
1: അച്ഛന്റെയോ അമ്മയുടെയോ ഒരു വാക്ക് എന്റെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിച്ചു എന്നുള്ളൊരു ചോദ്യമാണ് പ്രിയ ശ്രോതാക്കളെ ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് ഇട്ടുതരുന്നത്. ഞാനല്ല, ഞങ്ങൾ. അപ്പൊ ഇന്ന് അരികയിൽ നിങ്ങളോടൊപ്പമുണ്ട് ഞാൻ റെയിൻബോ ആർ ജെ പ്രിയ പത്മജിത്ത്,
0: ഞാൻ ആർ ജെ റീന.

0: അതെ, മക്കൾക്ക് നല്ലൊരു സുഹൃത്തും ജീവിതത്തിൽ എങ്ങനെയൊക്കെ ജീവിക്കണം എന്ന് കാണിച്ചു തരുന്ന മാതൃകയാണ് നമ്മുടെ മാതാപിതാക്കൾ.
1: തീർച്ചയായിട്ടും. അപ്പോ ഈ ഒരു വാക്കിനോട് കൂടെ തന്നെ എനിക്ക് പറയാൻ, അച്ഛന്റെയോ അമ്മയുടെയോ ഒരു വാക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടാവില്ലേ? അപ്പോ അങ്ങനെ സ്വാധീനിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളോട് ഷെയർ ചെയ്യാം. അപ്പൊ നമുക്കൊരു കോളർ ഉണ്ടല്ലേ.
0: യെസ്, ഹലോ.
2: ഹലോ,
0: ഇതാരാണ്? അയാൻ. അയാൻ പറഞ്ഞോളൂ, ഇന്നത്തെ വിഷയം കേട്ടോ.
1: അച്ഛനോ അമ്മയോ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുള്ള, ചിലപ്പോ ചെറിയൊരു വാക്കാവാം, ചിലപ്പോ ഒരു സെന്റൻസ് ആയിരിക്കാം, അത് അയാന്റെ ലൈഫില് എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്?
2: അമ്മ പഠിക്കണമെന്ന് പറഞ്ഞപ്പോ ഞാൻ പഠിച്ചപ്പോ ഫുൾ മാർക്ക് കിട്ടി. അപ്പം അമ്മ പറഞ്ഞോണ്ടല്ലേ.
1: തീർച്ചയായിട്ടും.
0: കൊച്ചു മനസ്സിൽ
1: കളങ്കമായിട്ടുള്ളൊരു മറുപടിയാണ് നമുക്ക് ഇവിടെ വന്നത്.
0: വളരെ സത്യസന്ധമായ മറുപടിയാണ് അത്.
1: പിന്നെ അപ്പൊ അമ്മ പഠിക്കണം എന്ന് പറഞ്ഞപ്പോ അതിൽ വിജയിച്ചു. പിന്നെ എന്തൊക്കെയാ ഉള്ളത്? അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ വീട്ടില് ഇനിയിപ്പോ ഗ്രാൻഡ് പാരന്റ്സ് ആയാലും മതി കേട്ടോ.
0: നമ്മുടെ അച്ഛമ്മയും അമ്മമ്മയൊക്കെ ഇല്ലേ,
2: വേറൊന്നും
1: പഠിക്കാൻ മാത്രമേ പറയാറുള്ളൂ.
0: എല്ലാവരും അനുസരിക്കണം, ടീച്ചേഴ്സിനെ അനുസരിക്കണം, ഗുരുക്കന്മാരനുസരിക്കണം, കൂട്ടുകാരോടൊക്കെ ഒരുപാട് അങ്ങ് തർക്കിക്കാൻ, അങ്ങനെ തല്ലുപിടിക്കാൻ പോകരുത്, അങ്ങനെയൊക്കെ ഉപദേശിക്കാറില്ലേ മോനുവിനെ?
2: പിന്നെ ടീച്ചേഴ്സ് മിണ്ടാതിരിക്കാൻ പറയുമ്പോ ഞാൻ മിണ്ടായിരിക്കും.
0: ഓക്കെ, അതൊക്കെയാണ് കൊച്ചു മനസ്സിൽ നമ്മുടെ അയൻകുട്ടന്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത് അല്ലേ.
1: അതെ, അവന്റേതായിട്ടുള്ള ഒരു ലെവലില് അവന് പറയാവുന്ന കാര്യം അത്രേ ഉണ്ടാവുള്ളൂ.
0: അതെ, കുട്ടിയാണ്, കുട്ടിക്കും അവരുടേതായ ഒരുപാട് ആശയങ്ങളൊക്കെ നമ്മളായിട്ട് എക്സ്പ്രസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. എന്തായാലും അയനെ, മോനു എന്തായാലും മോൻ ഇതുപോലെ തന്നെ വലുതാകുന്നത് വരെ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പ്രാവർത്തികമാക്കിയിട്ട് തന്നെ മുന്നോട്ട് പോകണം കേട്ടോ. അപ്പൊ പ്രിയ, അയൻ അയന്റെ മനസ്സിൽ, ആ കൊച്ചു മനസ്സില് സ്കൂളിൽ പഠിക്കുന്ന കൊച്ചുകുട്ടിയാണ്.
1: അമ്മമാര് പൊതുവെ കുട്ടികളോട് സ്കൂളിലേക്ക് വിടുമ്പോ പറയുമല്ലോ
0: പഠിക്കണം.
1: അപ്പോ അവൻ ആദ്യം ഹൈലൈറ്റ് ചെയ്തത് അതാണ്, പഠിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ഇതുപോലെ തന്നെ കുട്ടികൾക്കും ഉണ്ടാവും, വലിയവർക്ക് അവരുടെ ചെറുപ്പത്തിൽ പറഞ്ഞത് തന്നെ ചിലപ്പോ ഇപ്പൊ അവർക്ക് ആ അനുസരിച്ചതിന്റെയും ആ വാക്കുകൾ അവർ പാലിച്ചു പോകുന്നതിന്റെയും ആയിട്ടുള്ള ഒരുപാട് ഗുണങ്ങൾ അവർക്കും കിട്ടിയിട്ടുണ്ട്.
0: ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നവരെ ചിലപ്പോ മുതിർന്ന്, ചിലപ്പോ ജോലി ചെയ്ത് റിട്ടയർഡ് പേഴ്സൺസ് ആയിരിക്കാം, അവർ അച്ഛൻ അമ്മൂമ്മ ആ ഒരു തലത്തിലെത്തിയവരായിരിക്കാം, അവർക്കും ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഈ അരികയിലേക്ക്. നിങ്ങളുടെ മാതാപിതാക്കളുടെ ആ ഒരു വാക്ക്, നിങ്ങളെ സ്വാധീനിച്ച ആ വാക്ക്, വാചകം നമ്മുടെ ലൈഫിൽ എത്രത്തോളം ഇൻസ്പിറേഷൻ ഉണ്ടാക്കി എന്ന് നിങ്ങൾക്കും ഞങ്ങളുമായി ഷെയർ ചെയ്യാം.
1: വിളിക്കേണ്ട നമ്പർ പറയാം.
0: യെസ്,
1: 0484 242 8101.

0: ഇപ്പോൾ പ്രിയ, ഈ മാതാപിതാക്കളുടെ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുമ്പോ പെട്ടെന്ന് ഓർമ്മ വരുന്നത് കടമനിട്ട രാമകൃഷ്ണന്റെ ഒരു കോഴി എന്ന് പറഞ്ഞ ഒരു പ്രശസ്തമായ ഒരു കവിതയാട്ടോ ഓർമ്മ വരുന്നത്. പറയുന്നുണ്ട് കോഴിയമ്മ കോഴിക്കുഞ്ഞുങ്ങളോട് പറയുന്ന ഒരു ഉപദേശമാണ്, കണ്ണ് വേണം ഇരുപുറം എപ്പോഴും, കണ്ണ് വേണം മുകളിലും താഴെയും. ശരിക്കും നമ്മുടെ ജീവിതത്തിലും ഇതിപ്പോഴും പ്രാവർത്തികമാക്കേണ്ട ഒരു കാര്യമല്ലേ?
1: വളരെ ചെറുപ്പത്തിൽ നമ്മുടെ അമ്മയായാലും അച്ഛനായാലും പറഞ്ഞു തരും അല്ലേ, ചുറ്റുപാടും ശ്രദ്ധിക്കണം അല്ലേ, ചതിക്കുഴികളിൽ വീഴാതെ ഒക്കെ മുമ്പോട്ട് പോകണം, മറ്റുള്ളവരെ തിരിച്ചറിയാനുള്ള കഴിവ് വേണം എന്നൊക്കെ പറഞ്ഞു തരുന്ന ആ കാര്യങ്ങൾ,
0: അതാണ് ഈ കണ്ണ് വേണം മുകളിലും
1: തരന്തിറാഞ്ചാതെ നോക്കണം അല്ലേ കോഴിക്കുഞ്ഞുങ്ങളെ. അപ്പൊ അമ്മ പറഞ്ഞു കൊടുക്കുകയാണ്, അമ്മ കോഴി പറഞ്ഞു കൊടുക്കുന്ന ഒരു സന്ദർഭമാണത്.
0: കോഴി അതിനെ കോഴിക്കുഞ്ഞുങ്ങളോട് അമ്മ കോഴി പറയുകയാണ്, അത് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രാവർത്തികമാക്കേണ്ട ഒരു കാര്യമാണ്. ഇതുപോലെ ഒരുപാട് ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിലും കിട്ടിയിട്ടുണ്ടാകും. ആ ഒരു ഉപദേശം എന്താണ് എന്നറിയാനുള്ളതാ നമുക്കപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന നമ്മുടെ നെക്സ്റ്റ് കോളർ ആരും നോക്കാം.
2: ഹലോ
1: ഹലോ
2: ഹലോ
1: ആ ഇതാരാണ്? മോഹൻ. എവിടുന്ന് വിളിക്കുന്നു? ആ നമ്മൾ ഇന്നത്തെ വിഷയം കേട്ട് കാണുമല്ലോ അല്ലേ. അപ്പൊ ചേട്ടൻ എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്?
2: എനിക്ക് പറയാനുള്ളത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത്
1: ആ

0: അമ്മ ഇന്റർവ്യൂ മഴ നന്നായിട്ട് പഠിക്കണം കേട്ടാ, നന്നായിട്ട് പഠിക്കണ ജോലി
1: കിട്ടുള്ളൂ.
0: അപ്പൊ സ്കൂളിൽ ചെന്നപ്പോ ടീച്ചർമാരെ ചോദ്യം ചോദിച്ചു ഏഴാം ക്ലാസ്സിൽ, ഒരു ഞാൻ ചോദ്യം ചോദിച്ചു അതിനുത്തര ഉത്തരം പറയാമോ എന്ന് വെച്ചി. അപ്പൊ എനിക്ക് 90 മാർക്ക് കിട്ടുന്നുണ്ട്. അവിടെ 10 പിള്ളേർ അവരൊക്കെ പറഞ്ഞിട്ട് അവരോട് ചോദിച്ചാൽ അവരൊന്നും പറഞ്ഞില്ല. ഞാൻ ഒക്കെ എനിക്ക് പറഞ്ഞു ഒറ്റ ശ്വാസം എന്തായാലും പറയട്ടെ,
1: കിട്ടി. ഓക്കെ, അപ്പൊ അമ്മ പറഞ്ഞത് കൊണ്ട് നന്നായി പഠിച്ചു, ടീച്ചർ ചോദിച്ച ഉത്തരം ഒറ്റയടിക്ക് പറയാനും പറ്റി, ജോലിയും കിട്ടി. അതാണ് ഇപ്പൊ ഇവിടെ
0: വിളിക്കുന്നത്.
1: ഓക്കെ ഓക്കെ, ലൈഫ് ഒക്കെ നന്നായിട്ട് പോകുന്നു? പാട്ടും താളം ഒക്കെ ആയിട്ട് ഇങ്ങനെ
2: ജീവിതം
1: ആസ്വദിക്കുകയാണ്.
2: മഴയെ കുറിച്ചോ? മഴയെ കുറിച്ചാണോ?
1: കുഴപ്പമില്ല, എന്തായാലും നല്ല കുറച്ച് നല്ല കാര്യങ്ങള് കുട്ടിക്കാലത്തെ കാര്യങ്ങളൊക്കെ ഓർത്ത് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്തതില് വളരെ സന്തോഷം കേട്ടോ. അത് നമ്മുടെ റെയിൻബോയില് കഥകൾ എഴുതി വിടാനോ? അതിപ്പോ കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിന്റെ കാര്യമാണോ പറഞ്ഞ?
0: അല്ല, പഴയ കഥകളൊക്കെ
1: ഇപ്പോഴോ? അത് നേരത്തെയല്ലേ, ഇപ്പല്ല, ഇപ്പല്ല. അപ്പൊ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് കഥകൾ പ്രോഗ്രാംസ് മാറും, അപ്പൊ അതനുസരിച്ച് ചോദിക്കുന്ന കാര്യങ്ങൾ അതാത് സമയത്ത് എഴുതി അയക്കാം കേട്ടോ. കേട്ടോ, അപ്പൊ ഓക്കെ. ജീവിതം വളരെ സുന്ദരമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ. നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ മാതാപിതാക്കൾ അമൂല്യ നിധികളാണല്ലേ. അവർ പറഞ്ഞ ഓരോ വാക്കും നമ്മുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ടാവും. എനിക്ക് ഇപ്പൊ ചോദിക്കാൻ, പ്രിയ, പ്രിയയോട് എനിക്കൊരു ചോദ്യം ചോദിക്കാൻ തോന്നാണ്. എന്താണ് പ്രിയയുടെ അച്ഛൻ, അച്ഛനെ തന്നെ ചോദിക്കാം, ഓർമ്മ വരുന്ന എന്താണ് പ്രിയയോട് ചോദിച്ചത്?
2: ഒരിക്കലും പരാജയത്തെ ഭയക്കരുത് എന്നുള്ള ഒരു വാക്ക് പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അതായത് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനാണ്, ഭയങ്കരമായിട്ട് അതിനെ പറഞ്ഞു ഒരു മാർക്ക് എങ്ങനെ പോയി അത് ഇത് എന്ന് പറഞ്ഞിട്ട് വിഷമിക്കുന്ന സമയത്ത് ഒരു മാർക്ക് അതല്ല ഒരു ജീവിതത്തെ മുമ്പോട്ട് നിന്റെ നിശ്ചയിക്കുന്നത് എന്ന് പറഞ്ഞു തന്ന്, പിന്നെ തോൽവി തോൽക്കട്ടെ, തോൽവിയിലൂടെയാണ് ഓരോന്ന് നമ്മൾ മുമ്പോട്ട് ജയിക്കാനുള്ള പാഠങ്ങൾ പഠിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു തന്നത് ജീവിതത്തിൽ ശരിക്കും പല പരാജയ ഘട്ടങ്ങളിലും എനിക്ക് മുമ്പോട്ട് പോകാനായിട്ട് ആ വാക്കുകൾ സഹായിച്ചിട്ടുണ്ട്.
1: ആ ഒരു വാക്ക് വല്ലാത്തൊരു ഊർജ്ജമായിരുന്നു അല്ലേ?
2: ഊർജ്ജമായിരുന്നു.
1: പരാജയത്തെ ഭയപ്പെടരുത് എന്ന് പറയുമ്പോൾ ഒരു അച്ഛൻ ഒരു മകളോട് പറയുമ്പോൾ അതിൽ എത്രമാത്രം ആ ഊർജ്ജം അച്ഛൻ മകൾക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് നമ്മൾ കേൾക്കുന്ന എനിക്കും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും അല്ലേ? തീർച്ചയായും അച്ഛനൊരു അധ്യാപകനായതുകൊണ്ട് തന്നെ ആയിരിക്കാം എനിക്ക് തോന്നുന്നു ആ ഒരു മാർക്കിന്റെ വിലയിലല്ല നിങ്ങൾ വിലയിരുത്തേണ്ടത് എന്ന കാര്യം മകളെ ഓർമ്മിപ്പിച്ചെന്ന് എനിക്ക് ഇപ്പൊ എനിക്ക് തോന്നുന്നു.
2: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അത് കേട്ടുകൊണ്ടിരിക്കുന്ന അധ്യാപകർക്കും ഒരു എന്താ പറയാ, ഒരു പ്രചോദനമാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്.
1: അതെ, ഈ കാലത്ത് മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ പലപ്പോഴും പറയാറുണ്ട് ഫുൾ മാർക്ക് വാങ്ങി വരണം എന്നൊക്കെ പറഞ്ഞ് കുട്ടികളിൽ ആ ടെൻഷനാണ് കൊടുക്കുന്നത് പൊതുവെ മാതാപിതാക്കൾ. പക്ഷെ ഇപ്പൊ എനിക്കൊന്ന് കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ചിലരൊക്കെ അത് മനസ്സിലാക്കുന്നുണ്ട്, കുട്ടികളുടെ കഴിവിനെ നമ്മൾ മനസ്സിലാക്കണം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. പക്ഷെ ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല ആ ഒരു പരാജയം.

0: ത്തെ ഭയപ്പെടരുത്, ഒരു മാർക്കിലല്ല നമ്മുടെ കാര്യം, നമ്മുടെ വിജയം ഇരിക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ മാതാപിതാക്കൾക്കും കുട്ടികളോട് ഇതുപോലെയൊക്കെ പറയാൻ സാധിക്കട്ടെ എന്നുകൂടി ആഗ്രഹിച്ചു പോവുകയാണ്. സമയം 10:22 ആയിട്ടുണ്ട്. ഡി എസ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അരികെ, കൂടെ ഞങ്ങളുണ്ട്. ഞാൻ ആർ ജെ റീന.
1: ഞാൻ പ്രിയ പത്മജിത്ത്.
0: അപ്പൊ നിങ്ങളുടെ ഇതുപോലുള്ള കാര്യങ്ങൾ, ഇത് ഞങ്ങൾ തന്ന വിഷയം നിങ്ങൾക്ക് മനസ്സിലായിക്കാണെന്ന് വിചാരിക്കുകയാണ്. ഒരിക്കൽ കൂടി ആ ഒരു വിഷയം ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുകയാണ്.
1: അതെ, നിങ്ങളുടെ അച്ഛനാണോ അമ്മയാണോ ഒരു വാക്ക് ചെറുപ്പത്തിൽ നിങ്ങൾക്ക് പകർന്നു തന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴും അത് സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെ, ആ ഒരു കാര്യം ഞങ്ങളായിട്ട് ഷെയർ ചെയ്യാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്:
0: 0484-242-8101. കേട്ടുകൊണ്ടിരിക്കുന്നു അരികെ ഞങ്ങളുണ്ട്.

0: കേട്ടുകൊണ്ടിരിക്കുന്നു അകലെ
1: അരികെ.
0: എത്ര അകന്നാലും അണയാത്ത സ്നേഹമാണ് അമ്മ, എത്ര അടുത്താലും പിടികിട്ടാത്ത സ്നേഹമാണ് അച്ഛൻ.
1: തീർച്ചയായിട്ടും നമ്മൾ എന്തായാലും അച്ഛനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും ഒക്കെ ഓർക്കാൻ വേണ്ടി തന്നെ ഓരോ ദിനങ്ങളൊക്കെ കരുതി വെച്ചിട്ടുണ്ടല്ലേ ഓരോ വർഷവും. ശരിക്കും ആ ദിനങ്ങളിലൂടെയും ആ വ്യക്തികളോടുള്ള അവരോടുള്ള സ്നേഹത്തിന്റെ മഹാത്മ്യം അറിയാത്തവരെയും കൂടെ വേണമെങ്കിൽ ഒന്ന് അറിയിച്ചു കൊടുക്കാം എന്നതായിരിക്കാം അതിന്റെ ഒരു ഉദ്ദേശം.
0: അതെ, നമ്മുടെ നെക്സ്റ്റ് കോളർ ആരാ നോക്കാം. ഹലോ.
1: ആ ഹലോ, ഇതാരാണ്?
2: ഹലോ, ശോഭനയാണ്.
1: ശോഭന, ശോഭന എവിടെ നിന്നാ വിളിക്കുന്നത്? കളമശ്ശേരി.
0: എന്ത് ചെയ്യുന്നു ശോഭന?
2: ഞാൻ ഒരു പ്ലേ സ്കൂളിലെ ഒരു ടീച്ചറാ.
1: ഓ,
0: ടീച്ചറാണ്. എങ്ങനെ പോകുന്നു ജോലിയൊക്കെ?
1: പ്ലേ സ്കൂളിലാകുമ്പോ പ്രത്യേകിച്ചും കുരുന്നുകളാണ് മുൻപിലുള്ളത് അല്ലേ?
0: വളരെ ശ്രദ്ധ വേണം അല്ലേ?
1: നമ്മുടെ വാക്കും പ്രവൃത്തിയും ഒരുപാട് ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലമാണത്.
0: അപ്പൊ എന്താണ് ശോഭന ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്?
2: എന്റെ ജീവിതത്തിൽ എന്റെ അമ്മയാണ് എനിക്ക് എല്ലാം വരുന്നത്. അമ്മ പത്താം ക്ലാസ്സിൽ ഞാൻ ഒരു വിഷയത്തിൽ തോറ്റിരുന്നു. അപ്പോൾ എനിക്ക് രണ്ടാമത് പഠിക്കാനൊക്കെ ഒരു മടിയായിരുന്നു, തോറ്റുകൊണ്ട്. കാരണം അത്രക്കും ഭയങ്കര വിഷമത്തോടെ വിഷമമായിരുന്നു എനിക്ക് ഒരു വിഷയത്തിൽ തോറ്റുകൊണ്ട്.
0: എത്ര വർഷം മുമ്പാണ് എഴുതിയത് എക്സാം?
2: ഇപ്പൊ ഒരു 10 വർഷമായി.
0: ഓക്കേ.
2: എന്റെ അമ്മ പറഞ്ഞു തോൽവിയാണ് വിജയത്തിലേക്കുള്ള മുന്നോട്ടെന്ന് എന്റെ അമ്മ എപ്പോഴും പറയുമായിരുന്നു എന്നോട്. അങ്ങനെ എന്റെ അമ്മ രണ്ടാതെ എഴുതിച്ച്, അമ്മ മുൻപിച്ച് എന്നെ പഠിപ്പിച്ച് എഴുതിച്ച് ഞാൻ പാസ്സായി. പ്ലസ് ടു കഴിഞ്ഞ പിന്നെ ജോലിക്ക് കയറി ഞാനിവിടെ.
0: ഓക്കേ. അമ്മയുടെ ആ ഒരു വാക്ക്,
2: അതെ,
0: അതാണ് കരുത്തായത് അല്ലേ?
1: ഈ ഒരു ജോലിയിലിരിക്കുമ്പോഴും അന്ന് അമ്മ അങ്ങനെ ചെയ്തത് കൊണ്ടല്ലേ, പറഞ്ഞത് കൊണ്ടല്ലേ എന്ന് എപ്പോഴും ഒരു നന്ദിയോടുകൂടി ഓർക്കുന്നില്ലേ?
2: അയ്യോ, എന്റെ അമ്മയെ ഞാൻ എപ്പോഴും ഓർക്കണം. അമ്മ ഇല്ലാത്തോണ്ട് എനിക്ക് എന്തോ ഒരു ശൂന്യത പോലെയാണ്. അമ്മ ഇല്ലാത്ത ഒരു വിഷമം ഇപ്പോഴും അറിയുന്നുണ്ട്, എന്നാലും എപ്പോഴും ഓർക്കണം അമ്മയെ.
0: എന്തായാലും അമ്മ പകർന്നു തന്ന ആ ഒരു ഊർജത്തിന്റെ ശക്തിയിൽ തന്നെ പഠിച്ച് ആഗ്രഹിച്ച പോലെ ഒരു ജോലി ശോഭനയ്ക്ക് നേടാനായിട്ട് സാധിച്ചു അല്ലേ?
2: എല്ലാ കാര്യങ്ങൾക്കും അമ്മ ഓരോന്ന് പറഞ്ഞു മനസ്സിലാക്കി തരുമായിരുന്നു എനിക്ക്.
1: അപ്പോ ഈ ഒരു കാര്യം മാത്രമായിരിക്കില്ല ശോഭനയുടെ സംസാരത്തിൽ നിന്നും, ശോഭനയുടെ ജീവിതത്തിലെ മറ്റു പല കാര്യങ്ങളിലും അമ്മയുടേതായിട്ടുള്ള വാക്കുകൾ അല്ലേ ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാം.
0: അതാണല്ലോ ഒരിക്കലും ഒരു ആ ഒരു നഷ്ടം അല്ലേ, ആ നികത്താനാവാത്ത ഒരു നഷ്ടത്തെ കുറിച്ച് വാക്കുകൾ പറയാതെ തന്നെ പറഞ്ഞു. ഓക്കെ, എന്തായാലും ശോഭന ഇത്രയും കാര്യങ്ങളൊക്കെ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്തതിൽ ഒരുപാട് സന്തോഷം. എപ്പോഴും ഹാപ്പി ആയിരിക്കുക കേട്ടോ.
1: ഓക്കെ ശോഭന, ഒരുപാട് നന്ദി സന്തോഷം വിളിച്ചത്.
0: ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. നമ്മളെ വിളിക്കുന്ന ഓരോരുത്തരുടെ മനസ്സിലും അവരുടെ മാതാപിതാക്കളെ കുറിച്ചുള്ള ആ ഒരു ചിത്രം എത്ര മനോഹരമാണ്, എത്ര അമൂല്യ നിധികളാണ് അവരല്ലേ.

0: നിമിഷം അവർ തിരിച്ചറിയുന്നു അല്ലേ
1: നമ്മളോടുള്ള ആ സ്നേഹം, ആ ഒരു കരുതൽ, അതാണ് ഇന്നത്തെ നമ്മൾ എന്ന ഒരു ചിന്ത എല്ലാവരെയും അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതവരെ ഓർത്തെടുക്കാൻ ഈ ഒരു അവസരം
0: അവരെ സഹായിക്കുകയാണ് തീർച്ചയായിട്ടും.
1: സമയം 10:32 ആയിട്ടുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നു അരികെ, കൂടെ ഞാൻ ആർജി റീന,
0: ഞാൻ ആർജി പ്രിയ പത്മജ്.
1: ഓക്കെ, അപ്പൊ നിങ്ങൾക്കും വിളിക്കാം അരികയിലേക്ക്. വിളിക്കേണ്ട നമ്പർ അതാണ്
0: 0484-242-8101.

0: പ്രിയ ശ്രോതാക്കളെ, നിങ്ങളുടെ കാതോരം അരികെ ദാ ഞങ്ങളുണ്ട്. നമ്മുടെ ഇന്നത്തെ വിഷയം നിങ്ങളെല്ലാവരും കേട്ട് കാണും, മാതാപിതാക്കൾ നമ്മുടെ ജീവിതത്തിന് പ്രചോദനമേകുന്ന വാക്കുകൾ.
1: ആ വാക്ക്

0: പതിഞ്ഞു കിടക്കുണ്ടാവും അല്ലേ, അത് ഒരിക്കലും ആർക്കും മാറ്റിയെടുക്കാനാവാത്ത വിധം.
1: നിങ്ങളിപ്പം മാറിയിട്ടുണ്ടാവും, രൂപാന്തരപ്പെട്ടിട്ടുണ്ടാവും ആ വാക്കുകളിലൂടെ. അത്തരം അനുഭവങ്ങളാണ് നിങ്ങളോട് ഇവിടെ ഷെയർ ചെയ്യാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു അനുഭവം ഷെയർ ചെയ്യാനായിട്ട്
0: മറ്റൊരു
1: കോളറുണ്ട്.
0: ഹലോ,
2: ഹലോ,
0: ഇതാരാണ് സംസാരിക്കുന്നത്?
2: വിജയ.
1: വിജയ, വിജയ എവിടെയാ സ്ഥലം?
2: കൊടുങ്ങല്ലൂരാണ് ഞാൻ ജനിച്ച സ്ഥലം.
0: ഇപ്പൊ ജീവിക്കുന്ന സ്ഥലം ഏതാണ്?
2: അങ്കമാലിയാണ്.
0: ഓക്കെ, അപ്പൊ എന്താണ് പറയാനുള്ളത്?
2: എനിക്ക് പറയാനുള്ളത് എന്റെ കല്യാണത്തിന്റെ അന്നത്തെ കാര്യമാണ് പറയാനുള്ളത്. കല്യാണം നല്ല ആഘോഷമായിട്ടാണ് നടത്തിയത്. പക്ഷെ ഇപ്പൊ ശാന്തിമാരാണല്ലോ
0: കല്യാണത്തിന്റെ.
2: പക്ഷെ കല്യാണത്തിന്റെ കാര്യം ചെയ്തു തന്നത് അല്ലായിരുന്നു. നിറവറയുന്ന വിളക്കൊക്കെ വെച്ച് ഒക്കെ വെച്ചല്ലായി, വേറെ ചെയ്തു തന്നത് അമ്മത്തെ സ്പീക്കറായിരുന്ന ആളാണ്. ഡെപ്യൂട്ടി സ്പീക്കറായിരുന്നു എന്നാണ് എന്റെ ഒരു ഓർമ്മ. രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ കുടുങ്ങി ഞങ്ങളുടെ നാട്ടുകാരൻ തന്നെയാണ് ആള്. കാലി എടുത്തു തന്നതും മാല പൂമാല എടുത്തു തന്നതും അച്ഛന്റെ കൈ പിടിച്ച് ഞങ്ങളെ ഞങ്ങൾ രണ്ടാളെ ഏൽപ്പിച്ചതും ഒക്കെ അദ്ദേഹമായിരുന്നു. ജീവിതത്തില് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഇതാണ്. അച്ഛൻ അപ്പോ ഇവിടെ ഈ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു അച്ഛൻ. ഇതിലാണ് ശാന്തിനെ വിളിക്കാതെ.
0: ഓക്കേ ഓക്കേ ഓക്കേ.
2: ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോ എല്ലാവരും അതിശയിച്ചു പോയി. സംഭവം അങ്ങനെയായിരിക്കും ആരും വിചാരിച്ചില്ല. അങ്ങനെ EMS ആയിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി.
0: അപ്പൊ
2: മുഖ്യമന്ത്രി ഉണ്ടായില്ല അന്നത്തെ. അതിലുള്ള പല നേതാക്കളും വന്നിട്ടുണ്ടായിരുന്നു കല്യാണത്തിന്.
0: ഓക്കെ,
2: കല്യാണമായിരുന്നു.
0: ഓക്കെ, അങ്ങനെ ഒരു വിവാഹം. അതാണ് ഓർമ്മ വന്നത് അല്ലേ? ഓക്കെ.
2: അവിടെ കൊടുങ്ങല്ലൂര് ഏരിയയിലെല്ലാവരും അറിയുന്ന ആളായിരുന്നു സദാവ്
0: സുബ്രഹ്മണ്യം.
1: അച്ഛനിലൂടെ കിട്ടിയിട്ടുള്ള, ചേച്ചിക്ക് അച്ഛനിലൂടെ കിട്ടിയിട്ടുള്ള ഒരു വാക്ക്, ജീവിതത്തില് ഉപകാരപ്പെട്ട ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു അനുഭവം, അതൊന്ന് പറയാമോ?
2: അച്ഛന് എന്റെ ഞങ്ങളുടെ ജീവിതത്തില് മറക്കാനാവാത്ത ഓരോരോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. ഒരിക്കലും മറക്കാൻ പറ്റും. ഞങ്ങള് ആറ് മക്കളായിരുന്നു. മൂത്താള് ഞാനായിരുന്നു, സിലോണിയായിരുന്നു. അപ്പോ ഇടയ്ക്ക് വരും. അപ്പോ പിന്നെ വീട്ടില് അമ്മയാണ് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. അച്ഛന്റെ ഇതാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിരിക്കുന്നത്.
1: അച്ഛൻ തന്നിട്ടുള്ള ഒരു ഉപദേശം, നിങ്ങള് കുട്ടികളായിരിക്കുന്ന സമയത്ത് അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ തന്നിട്ടുള്ള ഒരു ഉപദേശമോ അങ്ങനെ എന്തെങ്കിലും?
2: ആ ഉപദേശം എന്ന് അച്ഛൻ പറയും, നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കണം. അതാണ് വേണ്ടത്.
0: അച്ഛന്റെ ആശയം അതായിരുന്നു. മകൾക്ക് അതാണ് പകർന്നു കൊടുത്തത്. എന്നിട്ട് മകൾ അത് പ്രാവർത്തികമാക്കിയോ?
2: ആ, മറ്റുള്ളവർക്ക് വേണ്ടി അത് ജീവിച്ചില്ലെങ്കിലും
0: പരസ്പരം കൊടുത്തും വാങ്ങിയേക്കും.
1: സഹകരണത്തോടുകൂടി ജീവിക്കുന്നു അല്ലേ?
0: ഓക്കെ, വളരെ നല്ല കാര്യം കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും ഇത്ര
2: ഒരിക്കലും മറക്കാനായിട്ട് പറ്റൂല. സംഭവം നടന്നു, എല്ലാവരും ഞാൻ പറയലായിരുന്നു.
0: ഓക്കെ, അപ്പൊ അച്ഛന്റെ ഓർമ്മകളിലേക്ക് പെട്ടെന്ന് വന്നപ്പോ സ്വന്തം വിവാഹ കാര്യമാണ്
1: ഓർമ്മ
0: വന്നത് അല്ലേ? ഓക്കെ, വിജയ്ക്ക് ഓർമ്മ വന്നത്. ഓക്കെ, വളരെ സന്തോഷം ഇവുള്ള നല്ല നല്ല കാര്യങ്ങളായിട്ട് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്തതിൽ കേട്ടോ. ഓക്കെ, അപ്പൊ വിളിച്ചല്ലേ.
1: ഒരുപാട് പാട്ടോ
2: ദൈവമുണ്ടോ.
0: കുറച്ചുകൂടി പുതിയൊരു പാട്ടിലേക്ക് വരാമോ?
1: നമുക്കുണ്ടല്ലോ ചേച്ചി ഈ സമയത്ത് തീരെ പഴയ പാട്ട് നമുക്ക് ഇപ്പം പ്ലേ ചെയ്യാൻ ഉള്ളൊരു ഇതില്ല, ഓപ്ഷൻ ഇല്ല.
0: അപ്പൊ ഓക്കെ വിജയ്, വിളിച്ചതിലും വളരെ സന്തോഷം കേട്ടോ.

0: ഉള്ള നല്ലൊരു പാട്ട് തന്നെയായിരിക്കും ഞങ്ങൾ പ്ലേ ചെയ്ത് തരാം കേട്ടോ. ഓക്കെ.
1: അപ്പോൾ അതാ ഇപ്പോൾ വിജയമ്മപ്പ നമ്മളോട് പറഞ്ഞൊരു കാര്യം പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന പലരും നമ്മളോട് ഇങ്ങനെ പറയാറുണ്ട് കേട്ടോ, സ്വന്തമായിട്ട് ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് അച്ഛനൊക്കെ കുടുംബത്തിന് വേണ്ടി എത്രമാത്രം കഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായിരുന്നു. പലരും നമ്മൾ നമ്മളെ ടോക്കിൽ പലരും പറയാറുണ്ട്, നമ്മളന്ന് അച്ഛനോട് പറയും എനിക്ക് അത് വാങ്ങിച്ചു തരണം, ഇത് വാങ്ങിച്ചു തരണം, ഇന്ന ഉടുപ്പ് വാങ്ങിച്ചു തരണം, ഇന്ന എന്താ പറയുക, എല്ലാം എനിക്ക് സിനിമയ്ക്ക് പോകണം, എനിക്ക് ഷോപ്പിങ്ങിന്, എനിക്ക് ഡ്രസ്സ് വാങ്ങിച്ചു തരണം. സെക്കൻഡ് സെക്കൻഡ് നമ്മൾ ഓരോ കാര്യങ്ങൾ അച്ഛനോട് ഇങ്ങനെ ആവശ്യപ്പെടും. അപ്പോൾ അച്ഛൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് അന്ന് പല മക്കളും മനസ്സിലാക്കിയിരുന്നില്ലെന്ന് പലരും നമ്മളുമായിട്ടുള്ള സംഭാഷണത്തിലെ പറയാറുണ്ട് കേട്ടോ.
0: അതെ, ഇന്ന് ആ പൈസയുടെ അല്ലെങ്കിൽ ആ രൂപയുടെ മൂല്യം നമ്മൾ ചിലവാക്കുമ്പോൾ
1: നമ്മൾ
0: മനസ്സിലാക്കും. അന്ന് നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് നിർബന്ധം പിടിച്ചപ്പോ
1: വാശി പിടിച്ചു,
0: അവരെത്രമാത്രം
1: ആവശ്യമില്ലാത്തതിനും അനാവശ്യമായതിനൊക്കെ നമ്മൾ ചെലവ് ചെയ്യിപ്പിച്ച ആ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാവില്ലേ.
0: എന്തായാലും നമ്മുടെ മാതാപിതാക്കളെ അതൊക്കെ ഓർത്തിട്ട് ഇപ്പോ അവര് നമ്മളെ അവരെ ഓർത്ത് നമ്മള് എന്താ പറയണ്ട, അല്ലെങ്കിൽ അവരെ നമ്മൾ നന്നായിട്ട് സംരക്ഷിക്കാനുള്ള ഒരു മാനസിക നിലയാണ് അപ്പൊ ശരിക്കും നമുക്കിപ്പോ വേണ്ടത്.
1: വേണ്ടത് തീർച്ചയായും എല്ലാവരും മാതാപിതാക്കളെ നന്നായിട്ട് തന്നെ സംരക്ഷിക്കണം. നമ്മൾ എത്രയോ കാര്യങ്ങൾ വാശി പിടിച്ചും അല്ലാതെ വാശി പിടിക്കേണ്ടി വന്നില്ല, നമ്മുടെ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടും നടത്തി തന്നു. അപ്പൊ അതാണ് ഈ പറഞ്ഞു വന്നത്, സ്വന്തമായിട്ട് ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ അന്നത്തെ ആ ഒരു അച്ഛന്റെയൊക്കെ ആ ഒരു കുടുംബത്തിനുണ്ട് അച്ഛനൊക്കെ എത്രമാത്രം കഷ്ടപ്പെട്ടു എന്ന് മക്കളൊക്കെ പറയാൻ തുടങ്ങുമ്പോ തന്നെ ആ ഒരു കാര്യം എത്രത്തോളം അവർ മനസ്സിലാക്കി കാണും അല്ലേ.
0: തീർച്ചയായിട്ടും.
1: അതെ, സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 10:44 മിനിറ്റും 12 സെക്കൻഡും ഞങ്ങളാണ് നിങ്ങൾക്കൊപ്പം കൂട്ടുകൂടിയിരിക്കുന്നത്. അരികയിൽ ഞാൻ ആർജെ റീന,
0: ഞാൻ ആർജെ പ്രിയ പത്മജ്.
1: അപ്പൊ ഇതാ വിളിക്കുക, നിങ്ങളുമായിട്ട് നിങ്ങൾക്ക് ഇതുപോലുള്ള വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതായത് വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്വാധീനിച്ച നമ്മുടെ മാതാപിതാക്കളുടെ വാക്ക്, അച്ഛന്റെയോ അമ്മയുടെ ചില വാക്കുകൾ നമ്മുടെ ജീവിതത്തെ ഉത്തരോത്തരം വളർത്തിയിട്ടുണ്ടല്ലേ. ആ ഒരു വാക്കിന്റെ ഊർജം പകർന്നുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയത്, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും മുന്നോട്ട് വരില്ലായിരുന്നു എന്ന് പലപ്പോഴും നമുക്ക് വലുതായി കഴിയുമ്പോൾ, നമ്മൾ ഒരു ഉയരത്തിലെത്തിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി കാണില്ല ഏതാണ് ആ ഒരു വാക്ക്, ആ ഒരു വാചകം ഏതായിരുന്നു അച്ഛന്റെയോ അമ്മയുടെയോ ആ ഒരു വാക്ക് ഏതെന്ന് വെച്ചാൽ ഞങ്ങളുമായി ഷെയർ ചെയ്യാം.

0: അപ്പോൾ അരികെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. 10 മണിന് 48 മിനിറ്റും 54 സെക്കൻഡും ആയിട്ടുണ്ട്. ദാ അരികയിൽ ഇപ്പോൾ ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് ഗീത ഫ്രം കൊടുങ്ങല്ലൂർ.
1: ഹലോ ഹലോ. ആഹാ, അപ്പുറത്തെ ആളുണ്ടായിരുന്നോ?
0: ഹലോ, ഭയങ്കര സന്തോഷത്തിലാണല്ലോ. തുടക്കം തന്നെ ഒരു ചിരിയാണ്. എന്താണ് ഈ ചിരിക്ക് ഇത്ര കാരണം?
1: ഹാപ്പിയാണ് എപ്പോഴും അല്ലേ?
0: ഓൾവേസ് ഹാപ്പി അല്ലേ?
1: നല്ലത്. അപ്പൊ തൊട്ടടുത്തുള്ളവർക്കും ഒരു ഹാപ്പിനെസ് കൊടുക്കാൻ പറ്റും.
0: എന്താണ് അപ്പൊ പറയാനുള്ളത്? പറഞ്ഞോളൂ.
2: എനിക്ക് അച്ഛനെ പറ്റിയാണ് പറയാനുള്ളത്. അച്ഛനായാലും അമ്മയായാലും ഉണ്ടട്ടെ, രണ്ടാളും എന്റെ കൂടെ നേരളായി നടന്ന രണ്ടാളായിരുന്നു. അച്ഛനെ അച്ഛനോട് ഓരോ ഞാൻ ഓരോ പടി വലുതായി വരുമ്പോ അച്ഛനോട് ഒരു ഓർമ്മ വെച്ച കാലം തൊട്ട് അച്ഛനോട് പറയാനുള്ളത് ഒരിക്കലും അച്ഛൻ പറഞ്ഞ കേട്ട് നടക്കണം. പിന്നെ അമ്മ എനിക്ക് പേടിയായിരുന്നു കേട്ടോ. ആ പേടി കണ്ടോണ്ടാണ് അമ്മ പറഞ്ഞ ഞാൻ കേട്ടിരുന്നെ. അച്ഛൻ ഒരു പോലീസിലായിരുന്നു അച്ഛന്. അപ്പൊ ചെറിയ ഇൻകം ഒക്കെ ആയിരുന്നു. പക്ഷെ മാക്സിമം ഞങ്ങളുടെ മക്കളുടെ, ഞങ്ങള് എനിക്ക് രണ്ട് ബ്രദേഴ്സും ഞാനുമായിരുന്നു. പ്രത്യേകിച്ച് എന്നെയാണ് ഇങ്ങനെ കൊണ്ട നടന്നിരുന്നെ. ഫൈൻ ആർട്സിലൊക്കെ ഉണ്ടായിരുന്നു, ഡാൻസ് കളിക്കായിരുന്നു. കോമ്പറ്റീഷൻസിനൊക്കെ പോകുമ്പോ അച്ഛന് ഒരിക്കലും ഒറ്റയ്ക്ക് വിടില്ല, അമ്മ പോവാൻ മാത്രം. എവിടെ പോയാലും അമ്മ കൂടെ വരികയായിരുന്നു. മേക്കപ്പിന്റെ അടുത്ത് അമ്മ നിക്കണം. അമ്മയ്ക്കും അങ്ങനെ തന്നെയായിരുന്നു, എല്ലാ അമ്മയ്ക്കും കുറച്ച് കലയുള്ള ആളായിരുന്നു. അപ്പൊ അങ്ങനെ നോക്കിയിരുന്നു. അച്ഛൻ കുറച്ച് വലുതായി കഴിഞ്ഞ ഞാൻ പി ജിക്ക് ചേർന്നപ്പോ അച്ഛനോട് പറഞ്ഞു, ഈ മോള് വലുതായി, അച്ഛന്റെ അമ്മേന്റെ അടുത്ത് നിന്ന് പോവാണ്, ഒരിക്കലും ലവ് അഫെയറിൽ പെടരുത്, അച്ഛനെ സഹിക്കാത്ത കാര്യം. അപ്പൊ ഞാൻ സമ്മതിച്ച് സത്യം ചെയ്തവിടുന്ന് പോന്നത്. മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് അത് കേട്ടോ. അത് കഴിഞ്ഞ എനിക്ക് ജോലി, എനിക്ക് പഠിക്കുമ്പോ തന്നെ ജോലിയായി. അച്ഛനെ തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല ജോലിക്ക് വിടാൻ. അപ്പൊ അച്ഛന്റെ എയിം പ്രൊഫസറാക്കായിരുന്നു. അച്ഛന്റെ സിസ്റ്റേഴ്സും ഒക്കെ കൊറേ ടീച്ചർമാരും പ്രൊഫസേഴ്സും ഒക്കെ ആയിരുന്നു. അപ്പൊ പിന്നെ അവരൊക്കെ പറഞ്ഞു ബാങ്ക് അന്ന് ഭയങ്കര ഹാൻഡ്സം ആയിരുന്നു. അപ്പൊ ബാങ്കിലേക്ക് പോട്ടെ പറഞ്ഞു. അപ്പോഴും കോയമ്പത്തൂര് അപ്പോയിന്റ്മെന്റ് കിട്ടി, അച്ഛനാകെ വിഷമായിരുന്നു. അപ്പോഴും പോണ തലേ ദിവസം കൂടി അച്ഛൻ സത്യം ചോദിച്ചു, ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യരുത് മോളെ, അച്ഛൻ പറയുന്ന ആളെ കല്യാണം കഴിക്കാൻ
0: പാടുണ്ട്. അതാണോ സംഭവിച്ചത്?
2: അതാണ് ഞാൻ അച്ഛൻ പറഞ്ഞ കേട്ടേ നടന്നത്. എന്റെ അച്ഛൻ അത്ര അത്ര ഇഷ്ടമായിരുന്നു. കാരണം കോയമ്പത്തൂർക്ക് അച്ഛൻ രണ്ടാഴ്ചയിൽ ഒരിക്കലും വരും. അന്നേ അച്ഛൻ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു, എനിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അച്ഛനാ
1: കൊണ്ടുവരിക,
2: അമ്മക്ക് ഉണ്ടാക്കി കൊടുത്തേക്ക്. അത് കഴിഞ്ഞ് അവര് പറഞ്ഞ ആളേക്ക് തന്നെ അവർക്ക് ഇഷ്ടം, ദൂരക്ക് ഒന്നും കല്യാണമായുള്ളതിനൊന്നും വിടില്ലായിരുന്നു. തിങ്കളത്തിലെ എന്റെ വീട് കൊടുക്കേണ്ടി ഒരു ആലോചന വന്നപ്പോ ആലോചിച്ചു, ഇവിടെ രണ്ട് ബ്രദേഴ്സ് മാത്രമേ ഉള്ളൂ. ഇവിടെ ചേച്ചി ഗംഗാധരൻ എന്നാട്ട് എന്റെ ഹസ്ബൻഡിന്റെ പേര്, ഞങ്ങളെ വിളിക്കുന്ന ആളാണ്, ആകാശവാണി എനിക്ക് അതാണ് സ്വാഗതം കൊച്ചിയതോട്ട്.
0: അപ്പൊ രണ്ടുപേരും ബാങ്ക് ഉദ്യോഗസ്ഥരാണ് ചുരുക്കി പറഞ്ഞ.
2: അദ്ദേഹം ബാങ്കിലാണ്, അദ്ദേഹം ബാങ്കിലാണ്. അദ്ദേഹം മാരേജ് ചെയ്ത് സമാധാനമായിട്ട് ഞങ്ങള് ജീവിച്ചു. എനിക്ക് ട്രാൻസ്ഫർ കോയമ്പത്തൂരിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടി. എല്ലാം കോയമ്പത്തൂരാണ്. ചെല്ലും ചെല്ലണേനും ദിവസം മുമ്പ് തന്നെ അച്ഛൻ പോയി അവിടെ വൈ ഡബ്ല്യു സിയില് സീറ്റ് ഒക്കെ മേടിച്ചു തന്ന് അതിനെ ഒരു പടയായിട്ടാണ് അവിടെ കൊണ്ടാക്കിയത്. അത്രയും കെയർ ചെയ്തിട്ട്, വളരെ പാവമായിരുന്നു ഞാൻ ഇതുപോലെ അവരിങ്ങനെ ടെൻഷൻ തന്നോണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്ന് ഇവിടെയും ഇവിടെ വരുമ്പോഴും കിട്ടിയ അച്ഛന്റെ ഉപദേശം.

0: അമ്മയുടെ ഉപദേശം, ഇവിടെ ഒരു അമ്മയും രണ്ട് കുട്ടികളെ ഉള്ളൂ, അതുകൊണ്ട് ഇവിടെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, ഞാനും അവരോട് അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ പോയി. അത് കഴിഞ്ഞ പിന്നെ അച്ഛൻ ഇവിടെ വരുമായിരുന്നു, എനിക്ക് ആവശ്യമില്ല. അത് വന്ന അവരെയൊന്നും അച്ഛൻ ഉപദ്രവിക്കില്ല കേട്ടോ. ഞാൻ ബാങ്കിൽ നിന്ന് വരണ നേരത്തെ ഫ്രൈഡേ അച്ഛൻ വരും, കൊടുങ്ങല്ലൂർ അമ്മയെ തൊഴുതിട്ട് എനിക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും മേടിച്ചു കൊണ്ടിട്ട് ഒരു കാപ്പി വരെ കുടിക്കില്ലേ, നേരെ ഇല്ലാന്ന് വന്ന് പോകും. അങ്ങനെ ഒരു അച്ഛനായിരുന്നു എന്റെ.
1: അതാണ് അച്ഛനെ കുറിച്ചുള്ള ആ ഒരു സ്വീറ്റ് മെമ്മറീസ് അല്ലേ.
0: പിന്നെ അച്ഛനെ എനിക്ക് ചിലപ്പോ ഇവിടെ ഇപ്പൊ ഹസ്ബൻഡിന്റെ വീട്ടിലിപ്പോ നമ്മളിവിടെ വരുമ്പോ ഈ അച്ഛനും അമ്മയും അല്ലെങ്കിൽ എന്റെ ബ്രദേഴ്സ് തന്നെ ടെൻഷനോ സ്നേഹമൊന്നും അവർക്ക് അതാണ് അറിയാഞ്ഞിട്ടായിരിക്കും, അതൊന്നും നമുക്ക് കിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഇവിടെ പലപ്പോഴും സങ്കടം വന്നിട്ടുണ്ട്. ഇപ്പൊ കൂടി സങ്കടം വരും അച്ഛനെ അമ്മയെ ആലോചിക്കുമ്പോ, അല്ലെങ്കിൽ നേരത്തിനെ ആലോചിക്കുമ്പോ. കാരണം ഇവിടെ അങ്ങനെ ആരും അത്ര ശ്രദ്ധിക്കില്ല, അവർക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല കേട്ടോ അവരുടെ ക്യാരക്ടർ.
1: അതങ്ങനെയാണ് കേട്ടോ, കാരണം എല്ലാവർക്കും സ്നേഹമുണ്ട്, അവർ മനസ്സില് പൊതുവെ ഒളിപ്പിച്ച് സ്നേഹം വെക്കുന്ന ഒരു കൂട്ടരാണ്. നമ്മൾ അവർക്ക് സ്നേഹമില്ലെന്ന് പറയരുത് കേട്ടോ, കാരണം അവർക്ക് നല്ല സ്നേഹം ഉണ്ടാകാം, പക്ഷെ അത് എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല.
0: അറിയില്ല അവരെ. നമ്മളിങ്ങനെ ജോലി എടുത്ത് നടക്കുക, കുട്ടികളുടെ കാര്യം നോക്കുക, ഇപ്പൊ കൊച്ചുമക്കളുടെ കാര്യം നോക്കുക.
1: എന്തായാലും ഇപ്പം എന്തായാലും ഇപ്പൊ ഹസ്ബൻഡ് നന്നായിട്ട് സ്നേഹിക്കുന്നില്ലേ, അതന്നെ നല്ല കാര്യം.
0: ഹസ്ബൻഡിന്റെ നിർബന്ധം കൊണ്ടാ. കാരണം എനിക്ക് ഇതിനെ ഞാൻ സ്വാഗതം കൊച്ചി അടുക്കളയിൽ നിന്നൊക്കെ കേൾക്കുന്നല്ലാണ്ട്, സത്യം പറയാച്ചാൽ ഞാൻ കലാകാരിയൊക്കെ ആയിരുന്നു പഠിത്തം കഴിയണ വരെ. പിന്നെ അതൊന്നും ഒരു ഡാൻസ് കാണാൻ തന്നെ പറ്റിയിട്ടില്ല എനിക്ക്, അത്ര ബിസി ആയിരുന്നു ഞാൻ. കുട്ടികളെ പഠിപ്പിക്കലും വീട്ടിലെ ജോലിയും ഇവിടെയൊക്കെ വന്നിട്ട് അങ്ങനെ ആയിരുന്നു. പക്ഷെ ഹസ്ബൻഡ് എന്നിട്ട് എന്നോട് ചോദിക്കുക, എനിക്ക് സംശയമുണ്ട്, നിങ്ങൾ ഇതൊക്കെ എല്ലാം എല്ലാവിധ കലകളും പഠിച്ചിട്ടുള്ള ഒരാളാണ്, കഥകളി വരെ
1: ചെയ്തിട്ടുണ്ട്.
0: അപ്പൊ ഹസ്ബൻഡ് അപ്പൊ ഹസ്ബൻഡ് ചോദിക്കും, നിങ്ങൾക്ക് ഇതൊക്കെ അറിയുന്ന എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോ എന്റെ മക്കളുടെ സ്റ്റഡീസിലായിരുന്നു എനിക്ക് ഇമ്പോർട്ടൻസ്. അപ്പൊ ഒരു സ്ഥലത്ത് കഥകളി ഉണ്ട് അല്ലെങ്കിൽ ഡാൻസ് ഉണ്ട്, ഞാനില്ല, കുട്ടികൾക്ക് നാളെ ഹോംവർക്ക് ചെയ്യണം, നമുക്കതാണ് ഇമ്പോർട്ടന്റ്. ബാങ്കിൽ നിന്ന് വന്ന് നമുക്ക് നേരെ ഇല്ല വീട്ടിലെ ജോലി.
1: അങ്ങനെ ഇഷ്ടങ്ങളെയൊക്കെ ഒരു സൈഡില് ഒതുക്കി, ഇനിയിപ്പം വേണമെങ്കിൽ ചെയ്യാലോ, ഇനിയിപ്പം പ്രായം ഒന്നിനൊന്നും
2: തടസ്സമല്ല കേട്ടോ.
1: ഏതൊരു പ്രായത്തിലായാലും ഊർജത്തോടെ പഴയ ആ ഒരു കൗമാരക്കാരിയുടെ അതേ ഊർജത്തോടു കൂടി
0: ചെയ്തിട്ടുണ്ട്. 50-ാമത്തെ വയസ്സില് ഗുരുവായൂർ പോയിട്ട് ലവണാസുരവധം കഥകളി എന്റെ ചെറിയ മകനും ഏട്ടന്റെ മകനും കൂടി ഞങ്ങള് പോയി ചെയ്തിട്ടുണ്ട്.
1: അടിപൊളി. അതാ പറഞ്ഞ ഇനിയും ചെയ്യാട്ടോ, ഇനിയിപ്പോ റിട്ടയേർഡ് പേഴ്സൺ ആണെന്ന് പറഞ്ഞ് ഒതുങ്ങിയിരിക്കണ്ട, കലാരംഗത്ത് ഇനിയും ശോഭിക്കട്ടെ കേട്ടോ.
0: ഇല്ല ഇനി ദൈവം ശിക്ഷിച്ചിരിക്കുക, ശിക്ഷിച്ചാ ഞാൻ പറയണില്ല. ന്യൂറോപ്പതി, ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറഞ്ഞൊരു വയ്യായ
1: വന്നിട്ടുണ്ട്.
0: ഓ
1: അങ്ങനെ, അത് സ്വാഭാവികമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ വന്നു പോകുന്നതല്ലേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ.
0: ശ്രദ്ധിക്കാണ്ട് വന്ന എന്നെ നോക്കാത്തോണ്ട്
2: വന്നതാട്ടാ. സാരില്ല, പാട്ടുകളും
1: എല്ലാ ശരിയാണ്. ഇപ്പൊ എനിക്ക് കേൾക്കാലോ, ഡയബറ്റിക് പേഷ്യൻസ് ഒരുപാടുണ്ട് ലോകത്ത് അറിയാലോ, അപ്പൊ എല്ലാവരും ഓരോ വിധത്തിലും ഓരോ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും എപ്പോഴും ഹാപ്പി ആയിരിക്കുക ഊർജത്തോടെ, ആ കൗമാരക്കാരിയുടെ അതേ ഊർജത്തോടെ, അച്ഛൻ നമ്മളെ എത്രത്തോളം സ്നേഹിച്ച അതേ ഊർജത്തോടു കൂടി തന്നെ ഇപ്പോഴും അങ്ങ് മുന്നോട്ട് പോകുക കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, എന്തായാലും അദ്ദേഹത്തിന് എന്തായാലും അന്വേഷിച്ചായിട്ട് പറയട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ബൈ. ഓക്കെ ഓക്കെ. അപ്പൊ പെട്ടെന്ന് ഇപ്പൊ നമുക്ക് ഇത് പറഞ്ഞു തന്നെ അപ്പൊ മനസ്സിലേക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മളിങ്ങനെ പറയാനല്ലേ, മനസ്സ് തുറന്നൊന്ന് ചിരിക്കാൻ കഴിയുന്ന ഏതൊരു പെൺകുട്ടിക്ക് പിന്നിലും മകളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഒരു അച്ഛനും ഉണ്ടാവും അല്ലേ.
2: തീർച്ചയായിട്ടും. എന്തായാലും അച്ഛന്റെയും അമ്മയുടെയും ഒപ്പം തന്നെ അമ്മയുടെയും പലതരത്തിലുള്ള സ്വാധീനങ്ങൾ നിങ്ങളുടെ ഒക്കെ ജീവിതത്തിൽ നിങ്ങളെ ഈ ശോഭിപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഇന്നത്തെ ഈ നിലയിലാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ട്.
1: നമ്മുടെ മാതാപിതാക്കളുടെ ആ ഒരു സ്വാധീനം തീർച്ചയായിട്ടുണ്ട്. സമയം 10:56 ആയിട്ടുണ്ട്. 11 വരെയാണ് നമ്മുടെ അരികെ എന്നൊരു പ്രോഗ്രാമിന്റെ സമയം. അപ്പൊ ഇനി ഞങ്ങൾക്ക് കോൾസ് ഒക്കെ വരുന്നുണ്ട്, കോൾ എടുക്കാനുള്ള ടൈമില്ല. അപ്പൊ അതുകൊണ്ട് മറ്റൊരവസരത്തിൽ നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. ഇത്രയും നേരം നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ കാതോരമുണ്ടായിരുന്നത് അരികെ. ഞാൻ ആർജെ റീന.
2: ഞാൻ ആർജെ പ്രിയ പത്മജിത്ത്.